ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 57:37. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 14, കൊലവർഷം 1201, മിഥുനം 21, 2026 ജൂലൈ 5 ഞായറാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ. തുടർന്ന് പ്രഭാതഗീതം 6:25 ട്രെയിൻ സമയം. തുടർന്ന് ചരിത്രപഥം 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ചെടികളിലെ കാൽസ്യം പോഷണത്തിന്റെ ആവശ്യകത എന്താണ്? മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചറൽ വിഭാഗം അധ്യാപകനും കേരള കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. ശബ്ദമില്ലായ്മ ഒരു രോഗമാണോ? മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൗരോദെ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. കുട്ടികളുടെ സ്വഭാവ വൈകല്യം, ലക്ഷണങ്ങളും ചികിത്സയും. മഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. തിരുനെല്ലൂർ കരുണാകരന്റെ തരിശു നിലങ്ങളിലേക്ക് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് MR മാലതി. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. മഴക്കാലത്തെ നേരിടാനായി മലപ്പുറം ജില്ലയിലെടുത്തിട്ടുള്ള മുൻകരുതലുകളെക്കുറിച്ച് മലപ്പുറം ജില്ലയുടെ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ ഇൻചാർജ് ജയശ്രീ S വാര്യർ സംസാരിക്കുന്നു. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദിഖ് മേൽമുറി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നവഗീതങ്ങൾ. 10:15 ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖം അവസാന ഭാഗം. 11:15 മഴവില്ല്. 11:30 ബാലലോകം. തൃക്കലങ്ങോട് മാനവേദൻ UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഒന്നാം ഭാഗം. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 12:10 ഈശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ചലച്ചിത്ര ഗാനങ്ങൾ ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പ് സന്ദേശമായും ആവശ്യപ്പെട്ടത്.

1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4:00, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 5:00 മുതൽ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 7:35 മുതൽ ഭൂതല പ്രക്ഷേപണത്തിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണവും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റു പരിപാടികളും കേൾക്കാം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: മനുഷ്യ മനസ്സ് വിവിധ വികാരത്താൽ നിറഞ്ഞതാണ്. അതൊരു തടാകത്തെ പോലെയാണ്. തടാകത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറം വെള്ളം നിറയുന്നു എന്ന് കരുതുക. എന്ത് സംഭവിക്കും? സ്വാഭാവികമായും അത് കരകവിഞ്ഞൊഴുകും. ഒഴുകുകയേ പറ്റൂ. അതിനു പറ്റാത്ത പക്ഷം ഒഴുകാനുള്ള സമ്മർദ്ദത്തിന് തടാകം വിധേയമാകും. അപ്പോൾ തടാകം കേടുവരാതെ നിലനിർത്താൻ വെള്ളത്തിനു പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ടാക്കുകയാണ് ഏക മാർഗം. മനുഷ്യ മനസ്സിന്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. സന്തോഷം അധികമുണ്ടാകുമ്പോഴും ദുഃഖം താങ്ങാനാകാതെ വരുമ്പോഴും ഒരേ ഒരു മാർഗം കരയുക എന്നതാണ്. സത്യത്തിൽ കരയാൻ കഴിയുകയെന്ന പ്രക്രിയ ശരീരത്തെയും മനസ്സിനെയും സന്തുലനം ചെയ്യുന്ന ഔഷധമായി കരുതാം. കളിക്കളത്തിൽ അപ്രതീക്ഷിത വിജയം കൈവരിക്കുമ്പോൾ കളിക്കാർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും കൂട്ടത്തോടെ ഓടുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അമിതമായ സന്തോഷത്തെ അടക്കി നിർത്താൻ കഴിയാതെ വരുമ്പോഴുള്ള വികാരപ്രകടനമാണ് നാം ഇവിടെ കാണുന്നത്. അടുത്ത് ചെന്ന് നോക്കിയാൽ ഇവർ കരയുന്നതും നമുക്ക് കാണാം. അമിത സന്തോഷം വരുമ്പോൾ കരയുക സ്വാഭാവികം. താങ്ങാനാകാത്ത ദുഃഖം വരുമ്പോഴും മനുഷ്യൻ കരയും. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ നാം കരയുന്നത് അതുകൊണ്ടാണ്. വിവാഹം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുന്ന വേളയിൽ അച്ഛനമ്മമാർ കരയുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ വിവാഹം കഴിയുന്നത് സന്തോഷം, വേർപിരിയുന്നത് സന്താപം. രണ്ടിനെയും നിയന്ത്രിച്ചു നിർത്താൻ കരച്ചിൽ തന്നെ വഴി. ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും പൂർവാവസ്ഥയിലേക്ക് തിരിച്ചെത്തും. ചിലർക്കതിന് കഴിഞ്ഞില്ലെന്ന് വരും. അത്തരത്തിലുള്ളവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാലതാമസമെടുക്കും. അതിന് കഴിയാത്ത പക്ഷം മരണം വരെ സംഭവിക്കാം. ശരീരത്തെയും മനസ്സിനെയും പരിരക്ഷിക്കാനുള്ള കഴിവ് കണ്ണീരിനുണ്ട്. കരയാൻ കഴിയുന്നത് അനുഗ്രഹമായി വേണം കരുതുവാൻ. ചുരുക്കി പറഞ്ഞാൽ, അണകെട്ടി നിൽക്കുന്ന സന്തോഷവും സന്താപവും ശമിപ്പിക്കുവാൻ തടാകത്തിൽ നിറയുന്ന വെള്ളം പുറത്തേക്കൊഴുകുന്നത് പോലെ കണ്ണീരൊഴുകിയാലേ ശരീരവും മനസ്സും ശാന്തമാകൂ എന്നർത്ഥം. പുരോൽപീഡേ തടാകസ്യ പരീവാഹ പ്രതിക്രിയാ ശോകക്ഷോഭേ ച ഹൃദയം പ്രലാപൈരവധാര്യതേ.
1: കെ വിഷ്ണുനാരായണൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9846062844. നമ്പർ ആവർത്തിക്കാം, 9846062844. സുഭാഷിതം.
2: ഇനി പ്രഭാതഗീതം.

പ്രഭാതഗീതം. ആദ്യ ഗാനം ബിജു നാരായണനും സംഘവും പാടിയതാണ് ഉദ്ധരിച്ചവനെ നാഥ എന്ന് തുടങ്ങുന്നു.

0: ഈ ഗാനത്തോടെ പ്രഭാതഗീതം കഴിഞ്ഞു.
1: പ്രഭാതഗീതം.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം. ട്രെയിൻ നമ്പർ 1218 ചണ്ഡിഗഡ് തിരുവനന്തപുരം കേരള സമ്പർക്ക് ക്രാന്തി 1:29 വൈകി 6:41, 1:06:57 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, 1:06:38 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 3 വൈകി 7:36, 1:09:57 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 7:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5:06:322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.

0: ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് BBC ആദ്യമായി 20 മിനിറ്റ് ദൈർഘ്യമുള്ള ന്യൂസ് ബുള്ളറ്റിൻ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്തത്. ഈ വാർത്ത റിച്ചാർഡ് ബേക്കർ അവതരിപ്പിക്കുന്ന സമയത്ത് നിരവധി തലവാചകങ്ങളും നിശ്ചല ചിത്രങ്ങളും മാപ്പുകളും സ്ക്രീനിൽ കാണിച്ചിരുന്നു. പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസിയായി BBC മാറിയപ്പോൾ 2000-ലധികം ജേർണലിസ്റ്റുകളും 48 ന്യൂസ് ബ്യൂറോകളുമടങ്ങുന്ന ഒരു വാർത്താ മാധ്യമമായി.
0: ചരിത്രപഥം.
1: ഇനി കാർഷിക വൃത്താന്തം.
2: കാർഷിക വൃത്താന്തം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
3: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടെ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
5: ചെടികളിലെ കാൽസ്യം പോഷണത്തിന്റെ ആവശ്യകത എന്താണ്? മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും സംസ്ഥാന കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ BV പ്രദീപാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
6: ചെടികളുടെ ഓജസ്സിനും തേജസ്സിനും അത്യന്താപേക്ഷിതമായ ഒരു മൂലകമാണ് കാൽസ്യം. നമ്മുടെ കൃഷിയിടങ്ങളിൽ സാധാരണയായി കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ പ്രധാന മൂലകങ്ങൾക്കാണ്. എന്നാൽ പലപ്പോഴും നാം അവഗണിക്കുന്ന ഒരു പോഷക ഘടകവുമുണ്ട്. ചെടികളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും നിർണായകമായ ആ മൂലകമാണ് കാൽസ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനസംഖ്യ വളരെയേറെ വർദ്ധിച്ചിട്ടും ഭക്ഷ്യോൽപാദനത്തിൽ രാജ്യം വലിയ മുന്നേറ്റമാണ് കൈവരിച്ചിട്ടുള്ളത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയും കർഷകരുടെ അധ്വാനവും ശരിയായ കാർഷിക നയങ്ങളും ചേർന്നാണ് ഈ നേട്ടം സാധ്യമായത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും മണ്ണിന്റെ ഗുണനിലവാരത്തിലെ കുറവും പുതിയ വെല്ലുവിളികളായി ഉയർന്നുവരുന്നു. അതുകൊണ്ടുതന്നെ മണ്ണിന്റെ സ്വഭാവം മനസ്സിലാക്കി കൃഷി ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യകതയാണ്. സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായ ഏതാനും പോഷകമൂലകങ്ങൾ മാത്രമേ ഉള്ളൂ. അവയിലേതെങ്കിലും ഒന്ന് കുറവാണെങ്കിൽ മറ്റ് പോഷകങ്ങൾ ധാരാളമുണ്ടായാലും ചെടിയുടെ വളർച്ചയെ അത് ബാധിക്കുന്നു. ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജസ്റ്റിസ് വോൺ ലീബിഗ് അവതരിപ്പിച്ച ഈ നിയമമാണ് ലോ ഓഫ് മിനിമം. അതായത്, ഏറ്റവും കുറഞ്ഞ അളവിലെങ്കിലും ഒരു മൂലകം ചെടിക്ക് ലഭ്യമാവണം, അല്ലെങ്കിൽ ഉൽപാദനം ബാധിക്കപ്പെടും. അതിനാലാണ് ശാസ്ത്രീയ കൃഷിയിൽ മണ്ണ് പരിശോധനയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്. കാൽസ്യം സസ്യങ്ങൾക്ക് ആവശ്യമായ ദ്വിതീയ പോഷക മൂലകമാണെങ്കിലും അതിന്റെ പങ്ക് അതീവ പ്രധാനമാണ്. ചെടികളുടെ കോശഭിത്തി രൂപപ്പെടുന്നതിലും കോശവിഭജനത്തിലും കാർബോഹൈഡ്രേറ്റുകളുടെ ഗതാഗതത്തിലും വിവിധ എൻസൈമുകളുടെ പ്രവർത്തനത്തിലും കാൽസ്യം നിർണായക പങ്കുവഹിക്കുന്നു. മണ്ണിന്റെ അമ്ലത നിയന്ത്രിക്കാനും മണ്ണിലെ തരികളെ കൂട്ടിയിണക്കി വായുസഞ്ചാരം മെച്ചപ്പെടുത്താനും കാൽസ്യം കൂടിയേ തീരൂ. ചെടികൾക്ക് വേണ്ട കാൽസ്യം ലഭിക്കാതിരിക്കുമ്പോൾ ചില ലക്ഷണങ്ങളൊക്കെ കാണാവുന്നതാണ്. വാഴയുടെ കുരുനിലകൾ ചുരുണ്ടുപോകുക, സാധാരണ പോലെ വിടരാതിരിക്കുക, ഇലകൾ വിരൂപമാകുക, തെങ്ങിന് കുരുത്തോല പോലെയുള്ള കൂമ്പിലകൾ പ്രത്യക്ഷപ്പെടുക, തക്കാളിയിൽ കായുടെ അഗ്രഭാഗം കറുത്ത് അഴുകുന്ന ബ്ലോസം ആൻഡ് റോട്ട് എന്ന പ്രശ്നം, മൂത്തുഭാഗമായ വാഴപ്പഴങ്ങൾ വിണ്ടുകീറുന്നതിനും കാൽസ്യക്കുറവിന്റെ സൂചനകളാണ്. കൂടാതെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ സൂക്ഷിപ്പ് കാലാവധി വർദ്ധിപ്പിക്കാനും കാൽസ്യം വേണം. അപ്പോൾ പിന്നെ ചെടികൾക്ക് കാൽസ്യം എങ്ങനെ നൽകാമെന്നുകൂടെ നോക്കാം. മരത്തടികളുടെയൊക്കെ ചാരത്തിൽ കാൽസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അടിസ്ഥാന വളത്തോടൊപ്പം ചാരം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുമ്മായപ്പൊടി, ഡോളമൈറ്റ്, ജിപ്സം, നീറ്റുകക്ക തുടങ്ങിയ കുമ്മായ വസ്തുക്കൾ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാം. എല്ലുപൊടിയും മുട്ടത്തോടുപൊടിയും കാൽസ്യം

0: സസ്യത്തിൻ്റെ നല്ല ഉറവിടങ്ങളാണ്. ഇവയെല്ലാം മണ്ണൊരുക്കുന്ന സമയത്തോ അടിസ്ഥാന വളപ്രയോഗത്തോടൊപ്പമോ നൽകുന്നതാണ് ഉചിതം. എന്നാൽ വളർച്ചയുടെ ഇടയിൽ കാൽസ്യക്കുറവ് അനുഭവപ്പെട്ടാൽ കാൽസ്യം നൈട്രേറ്റ്, കാൽസ്യം ക്ലോറൈഡ് തുടങ്ങിയ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം ഇലകളിൽ തളിച്ചു നൽകാം. കാൽസ്യം ചെടിക്കുള്ളിൽ എളുപ്പത്തിൽ ഒരിടത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാത്ത പോഷകമൂലകമാണ്. അതിനാൽ കുറവ് ആദ്യം പ്രകടമാകുന്നത് ഇളം ഇലകളിലും വേരുകളുടെ അഗ്രഭാഗത്തും കായുടെ അഗ്രഭാഗത്തുമാണ്. വർഷാവർഷങ്ങളിൽ പെയ്യുന്ന മഴക്കാലത്ത് മണ്ണിലെ കാൽസ്യം താഴെയുള്ള പാളികളിലേക്ക് ഒലിച്ചിറങ്ങുന്നതിനാൽ കാർഷിക വിളകളുടെ വേരുപടലത്തിൽ ഇവയുടെ അസാന്നിധ്യം തീർച്ചയായും സ്വാഭാവികമായും ഉണ്ടാവും. ആയതിനാൽ ഓരോ മഴക്കാലത്തും കുമ്മായ പ്രയോഗം നടത്താൻ കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല മണ്ണ്, ആരോഗ്യമുള്ള വിളകൾ, സമൃദ്ധമായ വിളവ്, ഇതാകട്ടെ നമ്മുടെ കാർഷിക ലക്ഷ്യം.
1: മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും സംസ്ഥാന കൃഷി വകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ടു. അടുത്ത രണ്ട് ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് അലർട്ടാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.

0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രയോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
4: അൽ റെഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ? നോ ടെൻഷൻ.
5: 20 വർഷത്തെ സേവന പാരമ്പര്യവും നൂതന സാങ്കേതിക വിദ്യയുമായി അൽ റെഹാൻ കണ്ണാശുപത്രി ബൈപാസ് റോഡ് കൊണ്ടോട്ടി. ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് ത്രിപ്രയ.
0: ഫോൺ 0483271439.
2: ദൃഷ്ടി.
6: ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയുടെ ഉത്തരം മൂല്യനിർണയം ചെയ്യാതെ വിട്ടതിലുള്ള അന്വേഷണം സംസ്ഥാന പോലീസ് ഏറ്റെടുത്തേക്കും. വ്യാജ ഉള്ളടക്കം പ്രചരിക്കുന്നതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹിക മാധ്യമമായ ടെലഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ നടക്കും. ആഗോളതലത്തിൽ ഉടലെടുത്ത ഊർജ പ്രതിസന്ധിയെ രാജ്യം അവസരോചിതമായ ഇടപെടലിലൂടെ മറികടന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമുള്ള 23 പേരെ ഇന്ത്യ ഭീകരവാദികളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇസ്രയേൽ നിക്ഷേപ കരാർ പ്രാബല്യത്തിൽ. വിഴിഞ്ഞം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷത്ത് പടയൊരുക്കം. 4 ദശകത്തോളം ഇറാൻ ഭരിച്ച ആയത്തുള്ള ഖമേനിക്ക് അന്ത്യാഭിവാദ്യമർപ്പിക്കാൻ ടെഹ്റാനിലേക്ക് ജനപ്രവാഹം. റഷ്യൻ നഗരങ്ങളിൽ യുക്രൈൻ കനത്ത ഡ്രോൺ ആക്രമണം. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയെ വിറപ്പിച്ച ശേഷം കീഴടങ്ങി കാബോ വെർദെ. പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളി ഈജിപ്ത്. മെസ്സിയുടെ ഗോൾ നേട്ടം 20 ആയി. ഏകപക്ഷീയമായ 3 ഗോളിന് കാനഡയെ തകർത്ത് മൊറോക്കോ ലോകകപ്പ് ഫുട്ബോളിന്റെ അവസാന 8-ൽ ഇടം പിടിച്ചു. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യൻ ഇഗ സ്യാംതിക്കിന് അപ്രതീക്ഷിത തോൽവി. വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മത്സരം.
0: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
5: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ്

0: മുക്കം റോഡ് അരീക്കോട്.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
2: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
5: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
4: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
3: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
6: സ്വർണത്തിന് 200 രൂപയും തങ്കത്തിന് 300 രൂപയും വെള്ളിക്ക് 500 രൂപയും കുറഞ്ഞു. സ്വർണം പവന് 1,07,600 രൂപയായി. തങ്കം 10 ഗ്രാമിന് 1,42,700. വെള്ളി കിലോയ്ക്ക് 2,41,000. കുരുമുളക് 67,800. പഞ്ചസാര 4,230. വെളിച്ചെണ്ണ ലിറ്ററിന് 320. നല്ലെണ്ണ ലിറ്ററിന് 235. കിലോയ്ക്ക് ഉഴുന്ന് 104 രൂപ. മണിക്കടല 68 രൂപ. ചെറുപയർ 100 രൂപ. അരി ബോധന 42. ആന്ധ്രാക്കുറുവ 33. പച്ചരി 29. മുളക് 265. റബ്ബർ RSS 4 26,900. RSS 5 26,500.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബാല്യകാല സഖി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

ബാല്യകാലസഖി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. ഗാനശില്പികൾ പി. ഭാസ്കരൻ, എം. എസ്. ബാബുരാജ്.

ഇന്ന് രാവിലെ 7:10 ആരോഗ്യജാലകത്തിൽ ശബ്ദമില്ലായ്മ ഒരു രോഗമാണോ? മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ R. സുമ സംസാരിക്കുന്നത് കേൾക്കാം.

7:40 ആയുരാരോഗ്യത്തിൽ കുട്ടികളുടെ സ്വഭാവ വൈകല്യം ലക്ഷണങ്ങളും ചികിത്സയും. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി സി അഞ്ജലി സംസാരിക്കുന്നു. ഏഴ് 7:45 കാവ്യധാരയിൽ തിരുനെല്ലൂർ കരുണാകരന്റെ തരിശുനിലങ്ങളിലേക്ക് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് എം ആർ മാലതി. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:29. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്. കൊടുകൈ പുതിയ കാർ വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ. ക്രെഡിറ്റ് സ്കോർ ഉയർത്തു. അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
5: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം

0: നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. പ്രധാനമന്ത്രിയുടെ നാലാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. 2018 ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനുശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം കൂടിയാണിത്. സന്ദർശനവേളയിൽ മോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാൻഡിലും എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
1: ഗുജറാത്തിലെ സനന്തിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. 7,500 കോടിയിലധികം രൂപ ചെലവിൽ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത സൌകര്യം രാജ്യത്തിന്റെ സാങ്കേതിക ഉൽപ്പാദന മുന്നേറ്റത്തിലെ പ്രധാന നാഴികക്കല്ലാണ്. പൂർണമായും പ്രവർത്തനക്ഷമമായാൽ പദ്ധതിക്ക് 5 ബില്യൺ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വാർഷിക ഉൽപ്പാദന ശേഷിയുണ്ടാകും. മെമ്മറി, സ്റ്റോറേജ് എന്നിവയുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ആഗോള ആവശ്യം പരിഹരിക്കാൻ ഇത് സഹായകമാകും. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികവേളയിൽ US പ്രസിഡന്റ് ട്രംപിനും അമേരിക്കൻ ജനതയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ജനാധിപത്യം, നിയമവാഴ്ച എന്നിവയിൽ തന്ത്രപരമായ പങ്കാളിത്തത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലെന്ന് മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം UN സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണവില ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. ഇതോടെ വിലയിൽ 13% വർധനയുണ്ടായി. പരിഷ്കരിച്ച സംഭരണവില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് കർമ്മപരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും വിവിധ പദ്ധതികൾ കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാൻ മന്ത്രി വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി N ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്ക് മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി N ശംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി K മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ മനസ്സിലാക്കാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട്

0: കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ എന്നിവയുടെ ഭാരവാഹികളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, കില, സംസ്ഥാന വയോജന വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നാടിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വർഷത്തെ വള്ളംകളി വിജയകരമാക്കണമെന്നും കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ പരാഗ്വയെ പരാജയപ്പെടുത്തി മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
1: പരുക്കിനടവുകളും കയ്യാങ്കളിയും എട്ട് മഞ്ഞക്കാടുകളും കണ്ട മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ കാനഡയെ തകർത്തത്. 50-82 മിനിറ്റുകളിൽ അസദിൻ ഔനാഹിയുടെ ഇരട്ട ഗോളുകളും നിശ്ചിത സമയത്തിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിൽ സൂഫിയൻ റഹീമയുടെ ഗോളുമാണ് മൊറോക്കോയ്ക്ക് ഗംഭീര വിജയം സമ്മാനിച്ചത്. ഒന്നാം പകുതിയിൽ കാനഡ മികച്ച ആക്രമണങ്ങൾ നടത്തി വെല്ലുവിളി സൃഷ്ടിച്ചെങ്കിലും രണ്ടാം പകുതിയിൽ മത്സരം അവരെ കൈവിടുകയായിരുന്നു. പരാഗ്വയ്ക്കെതിരെ ഫ്രാൻസിന്റെ ഗോൾവർഷം പ്രതീക്ഷിച്ച മത്സരത്തിൽ എംബാപ്പെ നേടിയ ഒരൊറ്റ പെനാൾട്ടി ഗോളിനാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. കടുത്ത പ്രതിരോധമൊരുക്കി ഫ്രഞ്ച് പടയുടെ തുടർച്ചയായ മുന്നേറ്റങ്ങളെ ലാറ്റിനമേരിക്കൻ ടീം സമർത്ഥമായി പ്രതിരോധിക്കുകയായിരുന്നു. 66 മിനിറ്റിൽ പന്തുമായി ബോക്സിലേക്ക് കയറിയ ഡെസിരേ ഡ്യുവോയെ പരാഗ്വേ താരം ഡിയാഗോ ഗോമസ് വീഴ്ത്തിയതിന് ഫ്രാൻസിന് അനുകൂലമായി പെനാൾട്ടി ലഭിച്ചു. വാർ പരിശോധനകൾക്ക് ശേഷമാണ് റഫറി തീരുമാനത്തിലെത്തിയത്. കിക്കെടുത്ത സൂപ്പർ താരം കിലിയൻ എംബാപ്പെ സമ്മർദ്ദങ്ങളില്ലാതെ പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് പന്തെത്തിച്ചു. ക്വാർട്ടറിൽ ഫ്രാൻസ് മൊറോക്കയെ നേരിടും.
0: ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8:00 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിനിറങ്ങുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 3-ാം മത്സരം മറ്റന്നാൾ നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജിൽ നടക്കും. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കുമെന്ന് ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൌൺസിൽ സ്വിമ്മിംഗ് പൂളിൽ നടക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. പാലക്കാട്ടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിന്റെ വില യഥാസമയം നൽകുന്നതിലുണ്ടായ വീഴ്ചയെ തുടർന്ന് ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ VA സതീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.

വെളിച്ചം എന്ന് ചോദിച്ച് നമ്മളെ ചിന്തിപ്പിച്ച പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ തുല്യ അവകാശമുണ്ടെന്ന് ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ച ആ വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ FM ശുഭദിനം നമുക്ക് ആരംഭിക്കാം. ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ.

ഇന്ന് ജൂലൈ 5. മലയാള സാഹിത്യത്തെ സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് പറിച്ചുനട്ട നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മ ദിനം. വലിയ വലിയ തത്വശാസ്ത്രങ്ങളല്ല, മറിച്ച് ആനമണ്ടനും എട്ടുകാലി മമ്മൂഞ്ഞും പാത്തുമയുടെ ആടും മജീദും സുഹറയുമൊക്കെ നിറഞ്ഞ സാധാരണക്കാരുടെ ജീവിതമാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. വെളിച്ചത്തിനെന്തൊരു

സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലായി പ്ലസ് വണ്ണിന് മുഖ്യഘട്ടത്തിൽ പ്രവേശനം നേടിയത് 359,890 വിദ്യാർത്ഥികൾ. മെറിറ്റ്, മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ ഉൾപ്പെടെയാണിത്. ആകെ 441,265 സീറ്റുകളുള്ളതിൽ 81,375 സീറ്റുകളാണ് ഇനി ബാക്കി. മെറിറ്റ് സീറ്റുകളിലെ മുഖ്യഘട്ട പ്രവേശനം ഇന്നലെ പൂർത്തിയായി. എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം 10 വരെ തുടരും. നാളെയാണ് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യുജി പിജി ജൂലൈ ഓഗസ്റ്റ് സെഷൻ പ്രവേശനത്തിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അടുത്ത മാസം 4 വരെ www.sgou.ac.in എന്ന പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്യാം. 10 പ്രോഗ്രാമുകൾ 3 വർഷ യുജിയും 6 പ്രോഗ്രാമുകൾ 4 വർഷ യുജി ഓണേഴ്സ് പ്രോഗ്രാമുകളുമാണ്. 4 വർഷ പ്രോഗ്രാമിൽ ചേരുന്നവർക്ക് 3 വർഷം കഴിഞ്ഞാൽ നിശ്ചിത ക്രെഡിറ്റോടെ എക്സിറ്റ് ഓപ്ഷൻ ലഭ്യമാണ്. 12 പിജി പ്രോഗ്രാമുകളുണ്ട്. ഡിഗ്രി ഏത് വിഷയത്തിലാണെങ്കിലും ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം നേടാൻ അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9188-909-901. ഒരു നമ്പർ കൂടിയുണ്ട്, 9188-909-902. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് രജിസ്ട്രേഷൻ തുടങ്ങി. കോമൺ എൻട്രൻസ് ടെസ്റ്റിൽ പങ്കെടുത്തവർക്ക് www.cukerala.ac.in വഴി ഇമാസം 10 വരെ രജിസ്റ്റർ ചെയ്യാം. 14-15 തീയതികളിൽ പ്രൊവിഷണൽ റാങ്ക് പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പരാതികൾ admissions@cukerala.ac.in എന്ന ഇമെയിലിൽ 16-ന് അറിയിക്കാം. ഇമാസം 17-ന് അന്തിമ റാങ്ക് പട്ടിക, 27-ന് ക്ലാസുകൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം, 0467223094. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0467223094. വിദ്യാഭ്യാസ വാർത്തകൾ കഴിഞ്ഞു.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്. ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിക്കാം. ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും. നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണിത്. ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ സാധിക്കും. ഇന്നത്തെ ചിന്താവിഷയം കേട്ടല്ലോ. ഇനിതാ ഇന്നത്തെ ചോദ്യം. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ഒരിക്കൽ കൂടി പറയാം. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിക്കോളൂ. FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത് ഉത്തരം പറഞ്ഞുതരാം.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510733334.
2: ഇനി ഇതാ മധുരം ഗീതം.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
3: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
4: പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: റീഗൽ ജ്വല്ലേഴ്സ്.

കാലമാം കാവേരി പാടുന്നു പിന്നെയും ത്യാഗരാജന്റെ കീർത്തനങ്ങൾ. ജി വേണുഗോപാൽ ആലപിച്ച ഗാനത്തിന്റെ രചന പി കെ ഗോപി. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ജി വേണുഗോപാൽ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
4: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
6: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
7: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

0: പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ FM ശുഭദിനത്തിന് ശേഷം കേൾക്കാം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 04 83 29 50 300, മറ്റൊരു നമ്പർ 04 83 29 50 800. ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാവിലെ FM ശുഭദിനത്തിന് ശേഷം.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
5: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
4: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
5: അതെങ്ങനെ?
4: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
5: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
0: വായനാ ദിനത്തോടനുബന്ധിച്ച് PN പണിക്കർ സൗഹൃദ വേദി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വായന വാരക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നു. വായനാശീലം വളർത്തുന്നതിനും പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഈ മത്സരം ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 11 രാവിലെ 9:30 പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം. മലപ്പുറം ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ്, അൺ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഒരു സ്കൂളിൽ നിന്ന് 2 വിദ്യാർത്ഥികളടങ്ങുന്ന ഒരു ടീമിനാണ് പങ്കാളിത്തം അനുവദിക്കുക. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അതത് സ്കൂളുകളിലെ പ്രധാനാധ്യാപകരുടെ സാക്ഷ്യപത്രവുമായി ഈ മാസം 11 രാവിലെ 9:30 മുൻപായി റിപ്പോർട്ട് ചെയ്യണം. പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ വിജയികൾ ആകുന്നവർക്ക് ആകർഷകമായ ട്രോഫികളും ക്യാഷ് സർട്ടിഫിക്കറ്റുകളും ലഭിക്കും. ജില്ലാതല മത്സരത്തിൽ 1-2 സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് 18 നടക്കുന്ന സംസ്ഥാനതല ക്വിസ് മത്സരത്തിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനുള്ള അർഹത ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9745083486, മറ്റൊരു നമ്പർ 8592046830.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ,
8: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35
8: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
9: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
10: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1630

0: 0508 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:34 1957 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 7:59 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607, പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
0: ഇനി ശ്രദ്ധിക്കാം ആരോഗ്യജാലകം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യജാലകം.
3: പ്രായോജികർ മൗലാന ഹോസ്പിറ്റൽ.

0: പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
1: പ്രായോജികർ
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-262-262.
4: ആരോഗ്യ സംരക്ഷണത്തിന് അവധിയില്ല.
0: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഞായറാഴ്ചകളിലും.
4: ENT പീഡിയാട്രിക്സ്, ദന്തരോഗ ചികിത്സകൾ, വന്ധ്യതാ നിവാരണ ചികിത്സ, ജനറൽ മെഡിസിൻ, അസ്ഥിരോഗ ചികിത്സകൾ, കുട്ടികളുടെ ദന്തരോഗ ചികിത്സകൾ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ഇനി ഞായറാഴ്ചകളിലും.
0: വിളിക്കൂ 0493-262-262.
5: ശബ്ദമില്ലായ്മ ഒരു രോഗമാണോ? ആരോഗ്യ ജാലകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ.
2: ഇനി നമുക്കെല്ലാം അറിയാം, അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കുട്ടികളിൽ വിട്ടുമാറാത്ത ജലദോഷം, കൂർക്കം വലി, വായ തുറന്ന് ശ്വാസം വലിക്കുക, കേൾവിക്കുറവ്, പല്ലുകളുടെ നിര തെറ്റൽ, പഠനത്തിൽ ശ്രദ്ധക്കുറവ് എന്നീ ലക്ഷണങ്ങളോടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത് ഒരു ENT ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന പല ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവന്റെ ശബ്ദം. ശബ്ദത്തിലെ ചെറിയ വ്യത്യാസങ്ങൾ പോലും നമ്മെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. പ്രത്യേകിച്ചും പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സിൽ, അതായത് അധ്യാപകർ, പാട്ടുകാർ എന്നിവരിൽ. എന്നിരുന്നാലും ശബ്ദ സംരക്ഷണത്തെക്കുറിച്ച് നമ്മളിൽ പലരും ബോധവാന്മാരല്ല, അതല്ലെങ്കിൽ അതിന് കാര്യമായ പ്രാധാന്യം കൊടുക്കാറില്ല. ശബ്ദം നഷ്ടപ്പെടുന്നതുവരെ അല്ലെങ്കിൽ ശബ്ദത്തിന് പ്രശ്നമുണ്ടാകുന്നത് പോലെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാറേയില്ല. ഇത് ശബ്ദ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഒരു ചെറിയ ജലദോഷം മുതൽ TB, ക്യാൻസർ മുതലായ രോഗങ്ങൾ വരെ സ്വരവ്യത്യാസത്തിന് കാരണമാകുന്നു. അവയിൽ സാധാരണമായി കണ്ടുവരുന്നൊരു പ്രശ്നമാണ് മസിൽ ടെൻഷൻ ഡിസ്ഫോണിയ എന്ന ഗ്രൂപ്പിൽ വരുന്ന വോക്കൽ നോഡ്യൂൾസ്. സാധാരണയായി അധ്യാപകരിലും പാട്ടുകാരിലും കാണപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് നോഡ്യൂൾ, സിംഗേഴ്സ് നോഡ്യൂൾ എന്നെല്ലാം ഇത് അറിയപ്പെടുന്നു. ഇത് വോക്കൽ കോർഡുകൾ അഥവാ സ്വനതന്തുക്കളിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ തഴമ്പ് പോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു തടിപ്പാണ്. അമിതമായ ശബ്ദ ഉപയോഗം, തെറ്റായ രീതിയിലുള്ള ചില ടെക്നിക്സ്, ഇവയെല്ലാം ഇതിന് കാരണമാവും. ശരിയായ ശബ്ദ സംരക്ഷണത്തിലൂടെയും വോയിസ് തെറാപ്പിയിലൂടെയും ഇത് പൂർണ്ണമായും പരിഹരിക്കാവുന്നതാണ്. സ്വരവ്യത്യാസം, തൊണ്ടവേദന എന്നിവ 2-3 ആഴ്ചയായിട്ടും മാറുന്നില്ലെങ്കിൽ തീർച്ചയായും ENT ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതുണ്ട്. അതിന് വിദഗ്ധമായ പരിശോധനകളും ചികിത്സാവിധികളും ആവശ്യമായിരിക്കും. നമുക്കറിയാം, കോവിഡ് മഹാമാരി ഒരു അവസാനമല്ല. അതുപോലുള്ള പരീക്ഷണങ്ങൾ ചെറുക്കാൻ നാം ഇനിയും സജ്ജമായേ തീരൂ. അതോടൊപ്പം തന്നെ വായുമലിനീകരണത്തിനും ശബ്ദമലിനീകരണത്തിനും എതിരായ പോരാട്ടത്തിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരെന്ന നിലയിൽ നമുക്ക് പങ്കാളികളാവാം. അങ്ങനെ നല്ലൊരു നാളേക്ക് നമുക്ക് കൈകോർക്കാം, കരുതലോടെ ഇരിക്കാം.
5: ശബ്ദമില്ലായ്മ ഒരു രോഗമാണോ? ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-262-262.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
0: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.

0: പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ 10:15 ഫുട്ബോൾ ബീറ്റ്സ് ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളുമൊക്കെ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 04-83-29-50-300. മറ്റൊരു നമ്പർ 04-83-29-50-800. ഫുട്ബോൾ ബീറ്റ്സ് ഇന്ന് രാവിലെ 10:15.
1: ദിവസവും കാലത്ത് 6:35.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
3: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
4: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: ഫോൺ 04832805000.
5: എന്താ ചെങ്ങ, എന്റെ കാൽമുരി കെട്ടൊക്കെ?
6: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി.

0: വരും.
1: ഈ എന്തിനാണോ പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്?
2: മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
4: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
5: നിനക്ക് ഞാൻ കാണിച്ചിലെ ഉടുപ്പൂരാ മടിയ? അല്ല, അതല്ല, പിന്നെ വേറെ മാർഗമുണ്ടായില്ല. ഞാൻ തിരിഞ്ഞു നിന്ന് എന്റെ ഉടുപ്പുകൾ അഴിച്ചു. ആദ്യം ഷർട്ട്, പിന്നെ തുണി ബെൽറ്റുള്ള ട്രൗസർ. ഞാനതൊക്കെ ഊരിയിട്ട് പോർച്ചുഗയ്ക്ക് അഭിമുഖമായി നിന്നു. നിശബ്ദ പ്രാർത്ഥനയുമായി ഒന്നും പറഞ്ഞില്ല അദ്ദേഹം. പക്ഷേ കണ്ണുകളിൽ ക്രോധവും പേടിയും പ്രതിഫലിച്ചു. ഇതുമാത്രം പതുക്കെ പറഞ്ഞു, വേദനിക്കുമെങ്കിൽ വെള്ളത്തിലിറങ്ങണ്ട. ഇപ്പൊ വേദന ഒന്നുമില്ല. ഞങ്ങൾ മുട്ട, പഴം, സലാമി, റൊട്ടി, ശർക്കര വറ്റിച്ച പേരയ്ക്ക ഒക്കെ തിന്നു. എല്ലാം എനിക്കിഷ്ടപ്പെട്ടവ. പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച് ക്വീൻ കർലോട്ടയുടെ തണലിലേക്ക് വന്നു. പോർച്ചുഗ ഇരിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ വേണ്ട എന്ന് ഞാൻ ആംഗ്യം കാണിച്ചു. കൈ എന്റെ നെഞ്ചിൽ വെച്ച് ഞാൻ ആ വൃക്ഷത്തെ അഭിസംബോധന ചെയ്തു. മഹാറാണിശ്രീ, അവിടുത്തെ പ്രജ സി യു മാനുവൽ വലാഡാരസും എപ്പിനാഹെ രാഷ്ട്രത്തിലെ ഏറ്റവും പുതിയ യോദ്ധാവും ഇതാ. ഞങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ ഇരിക്കാൻ പോവുകയാണ്. പൊട്ടിച്ചിരിച്ചും കൊണ്ട് ഞങ്ങൾ ഇരുന്നു. പോർച്ചുഗ നിലത്ത് കിടന്നു. മരത്തിന്റെ ഒരു വേരിൽ പുറം കുപ്പായം വിരിച്ചിട്ട് പറഞ്ഞു, ഇനിയൊന്ന് മയങ്ങാം. പക്ഷേ എനിക്കൊരു ക്ഷീണമില്ല. അതൊന്നും സാരല്ല, നീ ഏറ്റവും വലിയ വികൃതിയായ കാരണം നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. മൂപ്പര് സ്വന്തം കൈ എന്റെ നെഞ്ചിലൂടെയിട്ട് എന്നെ കുടുക്കിലാക്കി. മരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ മേഘങ്ങൾ ഊർന്നു പോകുന്നതും നോക്കി ഞങ്ങൾ കുറേ നേരം കിടന്നു. ആ നിമിഷം വന്നു. ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാനിനി ഒരിക്കലും അത് പറയാൻ പോണില്ല. പോർച്ചുഗ, ആ പറ, ഉറങ്ങുകയാണോ? അല്ലല്ലോ. ലാഡിസ്ലാവ് മൂപ്പരുടെ പേസ്ട്രിക്കടയിൽ വെച്ച് പറഞ്ഞത് സത്യമാണോ? അവിടെ വെച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതാ? എന്നെപ്പറ്റി ഞാൻ കേട്ടു. ഞാൻ കാറിലിരുന്ന് കേട്ടതാ. എന്താ നീ കേട്ടത്? എന്നെ ശരിക്കും ഇഷ്ടാണെന്ന്? തീർച്ചയായും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഊരിച്ചാടാതെ തന്നെ ഞാൻ തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ പാതിയടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ മുഖം കുറെ കൂടി തടിച്ചും രാജകീയവുമായി കാണപ്പെട്ടു.
0: അത് വേണ്ട, പക്ഷെ എനിക്കറിയണം, എന്നെ കൊറേ കൊറേ ഇഷ്ടാണോ?
5: തീർച്ചയായും മണ്ടച്ചാരെ. അതിന്റെ തെളിവെന്ന പോലെ എന്നെ ഒന്നുകൂടി അണച്ചുപിടിച്ചു. ഞാൻ കാര്യമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പോർച്ചുഗയ്ക്ക് എൻകാൻടാഡോവിലുള്ള ആ ഒരു മകൾ മാത്രമല്ലേ ഉള്ളൂ?
0: അതെ.
5: പേരക്കുട്ടികളൊന്നും ഇല്ലാന്നല്ലേ പറഞ്ഞത്?
0: അതെ.
5: എന്നെ ഇഷ്ടവുമാണ് അല്ലേ?
0: അതെ.
5: പിന്നെ എന്റെ വീട്ടിൽ വന്ന് എന്റെ അപ്പനോട് എന്നെ തരാൻ പറഞ്ഞൂടെ പോർച്ചുഗ?
0: പോർച്ചുഗയുടെ ഹൃദയം കലങ്ങി മറിഞ്ഞു. എഴുന്നേറ്റിരുന്ന് രണ്ട് കൈകളിലും എന്റെ മുഖം കോരിയെടുത്ത് ചോദിച്ചു,
5: നിനക്കെന്റെ മകനാകാൻ ഇഷ്ടാണോ?
4: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
6: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
3: രംഗഗീതം
7: ബുധൻ രാവിലെ 8:20.
8: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
7: ഫോൺ 9847341588.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത

0: അത്തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
3: ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ അനസ്തറ്റിസ്റ്റ് നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 13 രാവിലെ 10 കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ആരോഗ്യ കേരളം ഓഫീസിൽ നടക്കും. വിശദവിവരങ്ങൾ aarogyakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖയും സഹിതം എത്തണം. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 0495-237-4990. ആവർത്തിക്കാം. 0495-237-4990. പൂക്കോട്ടൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം മറ്റന്നാൾ രാവിലെ 10:30 പൂക്കോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. SSLC അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BSc, MLT അല്ലെങ്കിൽ DME അംഗീകരിച്ച DMLT ഉള്ളവർക്ക് അപേക്ഷിക്കാം. കേരള പാരാമെഡിക്കൽ കൌൺസിലിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപേക്ഷകർക്ക് 2026 ജൂലൈ 1 40 വയസ്സ് കവിയരുത്. താൽപര്യമുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പറുണ്ട്: 0483-272-4860. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0483-272-4860. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള വടകര, തിക്കോടി, ബേപ്പൂർ, താനൂർ ഫിഷറീസ് ഓഫീസുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നു. ഡിഗ്രിയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 9 യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സഹിതം നേരിൽ ഹാജരാകണം. ഫോൺ നമ്പറുണ്ട്: 0495-238-3472.
0: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ഇനി മലയാളത്തിൽ വാർത്തകൾ.
4: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. അറബ് രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച ഫ്രാൻസ്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. വിശദാംശങ്ങളിലേക്ക്.
5: പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയുടെ ക്ഷണപ്രകാരം ഈ മാസം 6 മുതൽ 8 വരെയാണ് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ശ്രീ മോദിയുടെ 4th ഇന്തോനേഷ്യൻ സന്ദർശനമാണ് ഇത്. പ്രസിഡന്റ് സുബിയാന്തോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി തന്ത്രപരമായ പങ്കാളിത്തത്തിന് കീഴിലുള്ള പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2nd പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: വ്യോമയാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രാദേശിക വ്യോമ സർവീസ്

0: പദ്ധതിയുടെ അടുത്തഘട്ടമായ വികസിത് ഉഡാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. വികസിത് ഉഡാൻ പദ്ധതിയുടെ തുടക്കം ഇന്ത്യയുടെ പ്രാദേശിക വ്യോമയാന മേഖലയിൽ പുതിയൊരു അധ്യായം കുറിക്കുമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി 100-ലധികം പുതിയ വിമാനത്താവളങ്ങളും 200-ഓളം ഹെലിപാഡുകളും വികസിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 13-ന് ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. സവാളയുടെ സംഭരണ വില 13% വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ സംഭരണ വില സവാള കൃഷി ചെയ്യുന്ന കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം ബഫർ സംഭരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ. 2025 സെപ്റ്റംബർ 8-നാണ് ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ കരാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ യോഗം ഒരുമിച്ച് കൊണ്ടുവരും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി കേരള പോലീസ്. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അപരിചിതമായ ലിങ്കുകളോ സാധാരണ രീതിക്ക് വിപരീതമായ എക്സ്റ്റൻഷനുകളോ ഉള്ള ഡോക്യുമെന്റുകൾ യാതൊരു കാരണവശാലും ഡൌൺലോഡ് ചെയ്യരുത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ നടത്തുന്നത്. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമ വാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ കൈരളിയോട് വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ താൻ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സൃഷ്ടിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച ബഷീർ അതോടെ മലയാള സാഹിത്യത്തിൽ അവർക്കും തങ്ങളുടേതായ ഇരിപ്പിടം നൽകി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഒരു നൂറ്റാണ്ടിലേറെയായി രാജ്യത്ത് എഥനോൾ ഉപയോഗത്തിലുണ്ടെന്നും അതൊരു പുതിയ ആശയമല്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. സർക്കാരിന്റെ ജൈവ ഇന്ധന മിശ്രിത പരിപാടിയെക്കുറിച്ചുള്ള ക്രിയാത്മക വിമർശനങ്ങളെ സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: എഥനോൾ കാ കാം നാ ഹംനെ ഇൻവെന്റ് കിയാ 100 സാൽ സേ ഇസ്പെ കാം ഹോ റാ ജോ ഹെൻറി ഫോർഡ് ഉസ്നെ ഉസ് സമയ ഗാഡി ചലായി ബയോഫ്യൂൽ സേ

0: केरोसिन से, फॉसिल फ्यूल से, मैं बात कर रहा हूँ 2006 से लेकर 2008, उस समय हमारा एक टारगेट था कि 5% हमें बायोफ्यूल ब्लेंडिंग करनी है 10 स्टेट्स और यूनियन टेरिटरी में, कर नहीं पाए। वो दूसरी बात है, 1.4% पे हमारी गाड़ी रुक गई।
1: അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് യുഎസ് നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഉയർന്ന താപനില വൈദ്യുതി വിതരണ ശൃംഖലകളിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇത് ഫിഫ ലോകകപ്പ് മത്സരങ്ങളെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ കടുത്ത ചൂടിനെ നേരിടാൻ ന്യൂയോർക്ക് നഗര അധികൃതർ നടപടികൾ സ്വീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച് ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന കളിയിൽ പരാഗ്വേ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഫ്രഞ്ച് വട തോൽപ്പിച്ചത്. 70-ാം മിനിറ്റിൽ എംബാപ്പെയാണ് പെനാൽറ്റിയിലൂടെ ഫ്രാൻസിന് വിജയ ഗോൾ നേടിയത്. ക്വാർട്ടറിൽ മൊറോക്കയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യൻമാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ ഫൈനലിൽ ഇടം പിടിച്ചത്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 4 പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ മറികടന്നു. 5 മത്സര പരമ്പരയിലെ 3-ാം മത്സരം ചൊവ്വാഴ്ച നോട്ടിംഗ്ഹാമിൽ നടക്കും. ഡൽഹിയിൽ വോട്ടർപട്ടിക പുതുക്കുന്നതിനുള്ള പ്രത്യേക തീവ്രയജ്ഞത്തിന്റെ ആദ്യ 5 ദിവസങ്ങളിൽ ആകെ വോട്ടർമാരുടെ 32%ത്തിലധികം പേർക്ക് ഫോമുകൾ വിതരണം ചെയ്തു. ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കാര്യാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ശനിയാഴ്ച വരെ തലസ്ഥാനത്തുടനീളം 46,54,989 ഫോമുകൾ വിതരണം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനിൽ നിന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറും ബൂത്ത് ലെവൽ ഓഫീസറും ഉൾപ്പെടെയുള്ള സംഘം നേരിട്ടെത്തി പൂരിപ്പിച്ച ഫോം സ്വീകരിച്ചു. ഒരു മാസം നീണ്ടുനിൽക്കുന്ന ഭവന സന്ദർശന സർവേ ജൂലൈ 29 വരെ തുടരും. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ ഡൽഹി കോടതി തള്ളി. കർഗർ ദുമ കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയാണ് ഇരുപ്രതികളും നൽകിയ ജാമ്യാപേക്ഷകൾ തള്ളിയത്. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. ഭീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. 7 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 6 രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച ഫ്രാൻസ്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: പ്രിയപ്പെട്ടവരെ, മഞ്ചേരി ആകാശവാണിയിൽ നിന്നുള്ള FM ശുഭദിന പരിപാടികളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതാ ഇന്നത്തെ ഗാനം.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
3: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
4: നോർമൽ പ്രസവം 6,000 രൂപ, സിസേറിയൻ 12,000 രൂപ.
3: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-298300.
5: ഇന്നത്തെ ഗാനം.
6: ജൂലൈ 5, ബഷീർ ദിനം. മലയാളികളുടെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനം ഇന്നാണ്. ലാളിത്യം നിറഞ്ഞ ജീവിത വീക്ഷണവും തന്റേതായ ഭാഷാശൈലിയും കൊണ്ട് അക്ഷരലോകത്ത് വിസ്മയം തീർത്ത ആ മഹാപ്രതിഭ മലയാള സിനിമയ്ക്കും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 1964 പുറത്തിറങ്ങിയ ഭാർഗവീ നിലയം മലയാളത്തിലെ ആദ്യത്തെ പ്രേത സിനിമ, ബഷീറിന്റെ നീലവെളിച്ചം എന്ന ചെറുകഥയെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ തിരക്കഥയൊരുക്കിയ ഈ ചിത്രം ഇന്നും ഒരു ക്ലാസിക്കാണ്. പ്രേംനസീറും മധുവും വിജയനിർമ്മലയുമെല്ലാം തകർത്താടിയ ആ ചിത്രം മലയാള സിനിമയുടെ നാഴികക്കല്ലായി മാറി. അദ്ദേഹത്തിന്റെ വിഖ്യാത നോവൽ ബാല്യകാല സഖി സിനിമ

സിനിമയാക്കിയപ്പോൾ തിരക്കഥാകൃത്തായി ബഷീർ ഉണ്ടായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകൾ എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി അനശ്വരമാക്കിയത് ബഷീറിന്റെ ജീവിതം തന്നെയായിരുന്നു. ധ്വനി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ആദ്യമായും അവസാനമായും വെള്ളിത്തിരയിലും പ്രത്യക്ഷപ്പെട്ടു. ആ ഓർമ്മകൾക്ക് ആദരമായി ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഈ ഗാനം കേൾക്കാം. ഇന്നത്തെ ഗാനമായി

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് അനു ബാലകൃഷ്ണൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ഇനി ആയുരാരോഗ്യം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: കുട്ടികളുടെ സ്വഭാവ വൈകല്യം ലക്ഷണങ്ങളും ചികിത്സയും സംസാരിക്കുന്നത് മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി.
3: മാറിവരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഏറെ വർദ്ധിച്ചു വരുന്ന ഒന്നാണ് കുഞ്ഞുങ്ങളിലെ വ്യക്തിത്വ വികസന തകരാറുകൾ. ഇതിൽ പ്രധാനമായ രോഗങ്ങളാണ് ഓട്ടിസം, അമിത വികൃതി, ശ്രദ്ധക്കുറവ്, ദേഷ്യം, വാശി എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ്. സ്വഭാവ വൈകല്യങ്ങളുടെ കാരണങ്ങൾ, ജനിതക വൈകല്യങ്ങൾ, ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ, ഗർഭകാലത്തെ അപത്യ ആഹാരങ്ങൾ, ഗർഭകാലത്തെ മാനസിക പിരിമുറുക്കം, തീരെ ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പോഷകാഹാരക്കുറവ്, അതുപോലെ രക്തത്തിൽ ഖനലോഹങ്ങളുടെയും പലതരം കീടനാശിനികളുടെയും സാന്നിധ്യം,

0: മസ്തിഷ്കത്തിലെ ജൈവരാസവസ്തുക്കളായ ഡോപ്പമിൻ, സെറട്ടോണിൻ എന്നിവയുടെ അസന്തുലിതാവസ്ഥ, കുട്ടിയുടെ സ്വഭാവ വികസനത്തിന് ആവശ്യമായ കുടുംബാന്തരീക്ഷം ഇല്ലാതിരിക്കുക, വികലമായ പെരുമാറ്റരീതി പ്രധാന ലക്ഷണമായി വരുന്ന ഒരു കൂട്ടം അസുഖങ്ങളിൽപ്പെടും ഓട്ടിസം, ആസ്പെർജർ സിൻഡ്രോം, റെഡ് സിൻഡ്രോം എന്നിവ. ഇതിൽ ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ളതാണ് ഓട്ടിസം. മസ്തിഷ്കത്തിന്റെ ജൈവഘടനയിലുള്ള അസാധാരണത്വം കൊണ്ട് കുട്ടികളിൽ കാണുന്ന ഒരു സ്വഭാവ വൈകല്യമാണ് ഓട്ടിസം. ഓട്ടിസം രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ: ഓട്ടിസം ബാധിച്ച കുട്ടി തനിച്ച് സ്വന്തം സ്വപ്ന ലോകത്ത് ഇരിക്കാനുള്ള ഇഷ്ടമാണ്, മാതാപിതാക്കൾ ലാളിക്കാൻ ശ്രമിക്കുന്നതിനോട് താൽപര്യക്കുറവ് കാണിക്കുക, സമപ്രായക്കാരായ കുട്ടികളുടെ കൂട്ടത്തിൽ ചേരാനുള്ള വിമുഖത, കളിപ്പാട്ടങ്ങൾ നേർരേഖയിലും മറ്റും ചേർത്ത് വയ്ക്കാനുള്ള പ്രവണത, തന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന സ്വഭാവം, ഒരു പ്രവൃത്തിയിലും അധികം ശ്രദ്ധ ചെലുത്താൻ വയ്യായ്മ, ആവർത്തിച്ചുള്ള ശാരീരിക ചലനങ്ങൾ, ചില പ്രത്യേക വസ്തുക്കളോട് അസാധാരണ പ്രതിപത്തി, ഒരിടത്തും ഇരിപ്പുറക്കൈക അല്ലെങ്കിൽ നിഷ്ക്രിയത്വം, ശരിയായ ആശയവിനിമയശേഷിയില്ലായ്മ, കണ്ണിൽ നോക്കിയുള്ള ആശയവിനിമയശേഷിക്കുറവ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിവില്ലായ്മ, അസ്വാഭാവികമായ ആഹാരശീലങ്ങൾ. ഓട്ടിസത്തിന്റെ തോത് അളക്കുവാനുള്ള വിവിധ നിർണയോപാധികൾ ഇന്ന് ലഭ്യമാണ്: കാർസ് അഥവാ ചൈൽഡ്ഹുഡ് ഓട്ടിസം റേറ്റിംഗ് സ്കെയിൽ, അറ്റക് അഥവാ ഓട്ടിസം ട്രീറ്റ്മെന്റ് ഇവാലുവേഷൻ ചെക്ക്ലിസ്റ്റ് എന്നിവയിലൂടെ ഒരു വിദഗ്ധന്റെ സഹായത്തോടെ രോഗത്തിന്റെ തീവ്രത പരിശോധിക്കാവുന്നതാണ്. ചികിത്സയായി: രോഗം എത്രയും നേരത്തെ തിരിച്ചറിഞ്ഞ് തക്കതായ ചികിത്സ ആരംഭിക്കുക, സ്വഭാവ വൈകല്യമുള്ള കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ട രീതിയെപ്പറ്റി മാതാപിതാക്കൾക്ക് കൌൺസിലിംഗ് നൽകുക, സൈക്കോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയൽ തെറാപ്പി എന്നിവയിലൂടെ അവരുടെ സ്വഭാവത്തെ മെച്ചപ്പെടുത്തുക, പാലുൽപ്പന്നങ്ങളിലും ഗോതമ്പിലും അടങ്ങിയിട്ടുള്ള കെസീൻ, ഗ്ലൂട്ടൻ തുടങ്ങിയ പ്രോട്ടീനുകൾ സ്വഭാവ വൈകല്യമുള്ള കുട്ടികളിൽ രോഗാവസ്ഥ ത്വരിതപ്പെടുത്തുന്നതായി ഗവേഷണങ്ങൾ പറയുന്നു. അതുകൊണ്ടുതന്നെ അത്തരം ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. നിലവിൽ സുലഭമായ ചികിത്സാരീതികളോടൊപ്പം തന്നെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുന്നതിനും ബുദ്ധിവർദ്ധകങ്ങളും മനഃപ്രസാദകരവുമായ ഔഷധങ്ങളുടെ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള ഉപയോഗവും ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകളും ഓട്ടിസം രോഗത്തിന് അത്യന്തം ഫലപ്രദമാണ്.
1: കുട്ടികളുടെ സ്വഭാവ വൈകല്യം, ലക്ഷണങ്ങളും ചികിത്സയും ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി സി അഞ്ജലി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
5: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
6: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
7: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
8: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
7: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
1: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025131199.
9: കാവ്യധാര,
10: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
9: കാവ്യധാരയിൽ ഇന്ന് തിരുനല്ലൂർ കരുണാകരൻ എഴുതിയ തരിശുനിലങ്ങളിലേക്ക് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് M.R. മാലതി.

തുടിക്കുമ്പോൾ തരസാ സൃഷ്ടി സ്ഥിതി ലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ അവരുടെ കാൽപ്പ്.

വേലക്കാരവരടിവെച്ചടി വെച്ചണയുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ, അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലാകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു.

സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ, കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ, ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണി.

0: ചെയ്തുഴുതുവിതയ്ക്കും വേലക്കാർ. ഹൃദയത്തിൻ്റെ കണം പോലാണി പുതുവിത്തിൻ മണിയോരോന്നും, ചുടുരക്തത്തിൻ നനവാലവയിൽ പുലരിക്കതിർപോൽ മുള പൊട്ടി. അലസതയറ്റി പാടങ്ങളിൽ വന്നല തല്ലുകയാണ് അധ്വാനം. അഴകാർ നന്ദിച്ചെങ്കതിർമാലകളടിയും പോലിവ കതിർ ചൂടാൻ.
1: തിരുനല്ലൂർ കരുണാകരൻ എഴുതിയ തരിശു നിലങ്ങളിലേക്ക് എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കേട്ടത്. ചൊല്ലിയത് M.R. മാലതി.
2: കാവ്യധാര.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
5: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ഷക്കീര, we are ready.
9: We are ready.
10: We are ready.
11: We are ready.
2: പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ 10:15 കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, കളികളെക്കുറിച്ച് വിലയിരുത്താം, പ്രതീക്ഷകൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 04-83-29-50-300, മറ്റൊരു നമ്പർ 04-83-29-50-800. ഫുട്ബോൾ ബീറ്റ്സ് ഇന്ന് രാവിലെ 10:15.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 04-88-5-22-7701. ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
12: ഇല്ല.
4: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
12: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
4: അതെന്താ?
12: ഞാൻ കഴിഞ്ഞ കുറേ നാളായി സൈമൺസ് കണ്ണാശുപത്രിയെ വിശ്വസിക്കുന്നു, അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ്

0: ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മഴക്കാലം പ്രകൃതിയുടെ അനുഗ്രഹമാണ്. എന്നാൽ അല്പം ജാഗ്രത കുറഞ്ഞാൽ അത് ദുരന്തമായി മാറും. അതുകൊണ്ടുതന്നെ ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് ജാഗ്രതയിൽ മലപ്പുറം ജില്ലയിൽ മഴക്കാലത്തെ സുരക്ഷിതമായി നേരിടാൻ എടുത്തിരിക്കുന്ന മുൻകരുതലുകളെക്കുറിച്ച് മലപ്പുറം ജില്ലയുടെ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ ഇൻചാർജ് ആയ ജയശ്രീ എസ് വാര്യർ സംസാരിക്കുന്നു.
1: ദുരന്ത നിവാരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന 25 ഇന്റർ ഏജൻസി ഗ്രൂപ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ എല്ലാ പഞ്ചായത്ത് തലത്തിലും ഓരോ വാർഡിലായി എമർജൻസി റെസ്പോൺസ് ടീമുകളെ രൂപീകരിച്ചിട്ടുണ്ട്. എമർജൻസി റെസ്പോൺസ് ടീമിൽ കൃത്യമായി പറഞ്ഞാല് 4 വിഭാഗങ്ങളാണുള്ളത്. 1 മുന്നറിയിപ്പ് ടീം, 2 ഒഴിപ്പിക്കൽ രക്ഷാപ്രവർത്തന ടീം, 3 ഫസ്റ്റ് എയ്ഡ് ടീം, 4 ക്യാമ്പ് മാനേജ്മെന്റ് എന്നിങ്ങനെയാണ്. ഇവർക്കും എല്ലാവർക്കും തന്നെ ജില്ലാതലത്തിൽ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. ഇവരുടെയൊക്കെ കൃത്യമായ ഇടപെടലുകൾ ഓരോ പഞ്ചായത്തിലും നടക്കുന്നുണ്ട്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് മുന്നറിയിപ്പുകൾ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്കും തുടർന്ന് ജില്ലയിൽ നിന്ന് താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്കും അവിടെ നിന്ന് പൊതുജനങ്ങൾക്കും നൽകുന്നുണ്ട്. ഓരോ 3 ദിനാവസ്ഥയെ സൂചിപ്പിക്കുന്ന മെസ്സേജുകളും എല്ലാ ദിവസവും 2 മുന്നേ പ്രസിദ്ധീകരിക്കുന്ന അടുത്ത 5 മഴ സാധ്യതാ പ്രവചനവും മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും അതേപോലെ തന്നെ ഡാമിന്റെ ജലനിരപ്പുകളും എല്ലാം മുന്നറിയിപ്പിന്റെ ഭാഗമായി കൃത്യമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ജില്ലയിൽ 11 ഇടങ്ങളിലായിട്ട് കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സൈറനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഓറഞ്ച് റെഡ് അലർട്ട് സാഹചര്യങ്ങളിൽ പൊതുജനങ്ങളെ അറിയിക്കുവാനായി ഉപയോഗിക്കുന്നു. മഴക്കാലം ദുരന്ത തയ്യാറെടുപ്പുകൾ കൃത്യമായി നടത്തേണ്ട സമയമാണ്. അപകട സാധ്യതാ പ്രദേശത്ത് വസിക്കുന്നവർ മുന്നറിയിപ്പുകളെ അവഗണിച്ചിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് ഇടയാക്കരുത്. എല്ലാവരും വീടുകളിൽ തയ്യാറെടുപ്പിന്റെ ഭാഗമായി എമർജൻസി കിറ്റുകൾ തയ്യാറാക്കി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകളിൽ ഇറങ്ങാതിരിക്കാൻ സൂക്ഷിക്കുക. ഈ ഒരു സമയത്ത് ഇത്തരം വെള്ളക്കെട്ടുകളിൽ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീഴുകയും അത് കൂടുതൽ അപകടത്തിന് കാരണമാവുകയും ചെയ്യാറുണ്ട്. റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുകൾ ഉള്ള ദിവസങ്ങളിൽ മലയോര യാത്രകൾ കഴിവതും ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സാഹചര്യങ്ങളിൽ സുരക്ഷിതമായ കെട്ടിടത്തിലോ ഉള്ളിലോ കാറ്, ബസ് പോലുള്ള വാഹനങ്ങളുടെ ഉള്ളിലോ അഭയം പ്രാപിക്കുക. ഇടിമിന്നലുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളോ മരത്തിന്റെ തണലോ സുരക്ഷിത സ്ഥാനങ്ങളല്ല. മഴ കൂടുതലുള്ള സമയങ്ങളിൽ പുഴകളിലും കുളങ്ങൾ പോലുള്ള ജലാശയങ്ങളിലും ഇറങ്ങാതിരിക്കുക. മലവെള്ളപ്പാച്ചിലിനുള്ള സാധ്യത കൂടുതലാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് പൊതുജനങ്ങളെ ഭയപ്പെടുത്താതിരിക്കുക.
0: ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലയുടെ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ ഇൻചാർജ് ആയ ജയശ്രീ എസ് വാര്യർ. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വിളിക്കേണ്ട ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഫോൺ നമ്പർ 8848 9 2 2 1 8 8, ടോൾ ഫ്രീ നമ്പർ 10 7 7.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
3: ഇടിയു എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
4: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
3: ഇടിയു, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
4: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
5: ആകെ പേടിയാവുന്നു ഡോക്ടർ.
6: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാൻ പേടിയാണെന്ന്.
4: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ. വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: ഇന്ന് നടിയിൽ പാട്ട് കേൾക്കാം. കൊയ്ത്തിനിടയിൽ പാടുന്ന കൊയ്ത്തുപാട്ട് പോലെ ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ടുകളാണ് നടിയിൽ പാട്ട് അഥവാ ഞാറ്റുപാട്ട്. പണിയുടെ കടുപ്പത്തിന് അയവ് വരുത്തുവാനും ഞാറ് നടുന്നതിൽ ഒരു താളം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് നടിയിൽ പാട്ടുകൾ പാടിയിരുന്നത്. പുലയരുടെ ഇടയിൽ തലമുറകളായി വാമൊഴിയിലൂടെ പകർന്നു പാടിയിരുന്നതിനാൽ ഈ പാട്ടുകൾ പുലയർ പാട്ട് എന്നും അറിയപ്പെടുന്നു. ഇന്ന് നടിയിൽ പാട്ട് അവതരിപ്പിക്കുന്നു പൂക്കോടൻ കാളിയും സംഘവും

0: പൂക്കോടൻ കാളിയും സംഘവും അവതരിപ്പിച്ച നടീൽ പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 2:06.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. മോദിയുടെ 4ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം ആദവനാട് മാട്ടുമൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികൾ ഉൾപ്പെടുത്തി. ഫിഷറീസ് വകുപ്പിന് കീഴിൽ 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും പദ്ധതികൾ കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. എറണാകുളം പരുത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കാക്കനാട് കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ വി പി സജീന്ദ്രൻ MLA കൈമാറി. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നോഡൽ കൌണ്ടർ ടെറ്റിസ്റ്റ് ഫോഴ്സ് ദൌത്യത്തിന്റെ ഭാഗമായി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കേരള പോലീസുമായി ചേർന്ന് കൊച്ചി നഗരത്തിൽ മോക് ഡ്രിൽ നടത്തി. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കൊച്ചി മെട്രോ, കൊച്ചി ഷിപ്പ് യാർഡ്, പെട്രോനെറ്റ് ലിമിറ്റഡ് എന്നിവിടങ്ങളിലായിരുന്നു മോക് ഡ്രിൽ. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8:00 മത്സരം.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: ഫോൺ 8129110087.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260, കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 17 മിനിറ്റ് വൈകി 8:50, 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5632 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: തീവണ്ടി സമയം. പ്രായോജകർ
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.

0: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
1: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
2: വാക്കും
1: പൊരുളും പ്രായോജകർ
2: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
4: പ്രായോജകർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
3: സി എച്ച് സെന്റർ മഞ്ചേരി.
4: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
3: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
4: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
3: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
4: സി എച്ച് സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. യു ജി സി നെറ്റ് പേപ്പർ വണ്ണിലെ മൂന്നാം മൊഡ്യൂളിൽ ഉൾപ്പെടുന്ന വിവിധ വിഷയങ്ങളിൽ എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദീഖ് മേൽമുറി. മൂന്ന് തവണ ജെ ആർ എഫിന് അർഹത നേടിയ വ്യക്തിയാണ് അദ്ദേഹം.
1: മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കോംപ്രിഹെൻഷനാണ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് അഞ്ച് ചോദ്യത്തിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ഒരു പാരഗ്രാഫ് തന്ന് ആ പാരഗ്രാഫിൽ നിന്നും നമ്മൾ അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കലും അതിൽ പോകരുത്. ഈ പാരഗ്രാഫിനെ വായിച്ച് അതിനെ കോംപ്രിഹെൻഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഒരുപാട് സമയം ചിലപ്പോൾ വരും. അപ്പോൾ ഇവിടെ ഒരു സ്ട്രാറ്റജി, പല രീതിയിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ പാരഗ്രാഫിൻ്റെ ഒന്നോ രണ്ടോ ലൈന് വായിച്ചതിന് ശേഷം നേരെ ക്വസ്റ്റ്യനിലേക്ക് വന്ന് ക്വസ്റ്റ്യൻ മൊത്തം ഒന്ന് വായിച്ചിട്ട് വീണ്ടും ഈ പാരഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ക്വസ്റ്റ്യൻ്റെ ഏരിയ സ്പോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പാരഗ്രാഫ് മൊത്തം വായിക്കുന്നു, എന്നിട്ട് അതിൽ ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ട് വീണ്ടും അതിലേക്ക് വരുന്നു. ഇവിടെയും ഒരു നെറ്റ് ആസ്പിരന്റ് ശ്രദ്ധിക്കേണ്ടത് ടൈം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ടൈം വായിച്ച് സമയം കളയുന്ന ഒരു പ്രവണത പൊതുവെ കാണാറുണ്ട്. ടൈം മാനേജ്മെൻ്റ് ആണ് നെറ്റ് ആസ്പിരന്റ് സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. താരതമ്യേന സിമ്പിൾ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഊഹിച്ച് എഴുതാൻ പറ്റുന്നൊരു ഏരിയ ഇവിടുന്ന് വേണമെങ്കിൽ ഒരു ഒരു പി ജി ലെവൽ അറിവുള്ള ഒരാളെ സംബന്ധിച്ചോളം കുറേയൊക്കെ നമുക്ക് പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ടീച്ചിങ് പോലെ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ഇതായാലും പ്രധാനമായിട്ടും വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ ഇതിൽ വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മെയിനായിട്ട് ഇതിൽ നിന്ന് വരുന്നത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ടീച്ചർ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട തിയറട്ടിക്കൽ അല്ലാതെ പ്രാക്ടിക്കൽ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് വരാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വേറെ ഒന്ന് മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നും നമുക്ക് ചോദ്യം വരാം. മാസ് മീഡിയയുടെ ഇപ്പോഴത്തെ റോളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഈ മേഖലയിൽ നിന്ന്. താരതമ്യേന നമുക്ക് കുറച്ചൊക്കെ ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ ഉള്ള ഒരാളെ സംബന്ധിച്ചോളം ഈ ഒരു ഏരിയ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല.
0: യു ജി സി നെറ്റ് പേപ്പർ വണ്ണിലെ മൂന്നാം മൊഡ്യൂളിൽ ഉൾപ്പെടുന്ന വിവിധ വിഷയങ്ങളിൽ എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദീഖ് മേൽമുറി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം, 9947583655.
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
0: കരിയർ ടിപ്സ്.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
6: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ്

0: തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
1: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: ഇന്ന് രാവിലെ 11 മണിക്ക് കേൾക്കാം പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി

0: ചിന്തകനുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം.
1: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
3: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം പ്രായോജകർ
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: അപ്പോ നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
6: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
3: കുട്ടികൾ കളിക്കട്ടെ.
4: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്
3: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
0: സൈബർ ജാലകം.
7: ഒരു വേർഡ് ഡോക്യുമെന്റിലെ എല്ലാ ഫോർമാറ്റിംഗും എങ്ങനെ ഒറ്റയടിക്ക് റിമൂവ് ചെയ്യാം?
8: ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഒരു വേർഡ് ടെക്സ്റ്റ് കോപ്പി ചെയ്ത് വേർഡിലോട്ട് പേസ്റ്റ് ചെയ്തു എന്ന് കരുതുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം ഫോർമാറ്റിങ്ങുകൾ ഉള്ള ടെക്സ്റ്റ് ആയിരിക്കുമല്ലോ അത്. അതായത് ചിലത് ഇറ്റാലിക്സ് ആയിരിക്കും, ചിലയിടത്ത് അണ്ടർലൈൻ കാണും, ചിലയിടത്ത് പാരഗ്രാഫ് അലൈൻമെൻറ്റ് കാണും. ഇത്തരത്തിൽ വിവിധ തരം ഫോർമാറ്റിങ്ങുകൾ ഉണ്ടാകും. ഇതിന് ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം എടുത്ത് മാറ്റി സാധാരണ ഒരു വേർഡ് ഡോക്യുമെൻറ്റിൻ്റെ രൂപത്തിലാക്കണമെങ്കിൽ സമയം ഏറെ എടുക്കും. അങ്ങനെ മാറ്റാൻ പറ്റും. ഉദാഹരണത്തിന് ബോൾഡ് ഉള്ളത് ബോൾഡ് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഭാഗം സെലക്ട് ചെയ്ത് കൺട്രോൾ ബി ഒരിക്കൽ കൂടി അമർത്തിയാൽ മതി. ഇതുപോലെ ഇറ്റാലിക്സിലായിട്ടുള്ള ഒരു ടെക്സ്റ്റിൻ്റെ ഭാഗം ഇറ്റാലിക്സ് ഒഴിവാക്കാൻ കൺട്രോൾ ഐ ഒരിക്കൽ കൂടി അമർത്തുക. ഈ രൂപത്തിൽ ഫോർമാറ്റിംഗ് ഒഴിവാക്കുവാൻ പറ്റും. പക്ഷേ ഇതിന് സമയം ഏറെ എടുക്കും. എന്നാൽ സമയം ലാഭിക്കുവാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. എല്ലാ ഫോർമാറ്റിങ്ങും ഒറ്റയടിക്ക് ഒഴിവാക്കുവാനായി ചെയ്യേണ്ടത് ഇത്രമാത്രം: ആദ്യം ആ ഡോക്യുമെൻ്റ് മുഴുവനായിട്ട് സെലക്ട് ചെയ്യണം. ഇതിനായിട്ട് കൺട്രോൾ എ അമർത്തിയാൽ മതി. ഇനി ചെയ്യേണ്ടത് കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ അമർത്തുക. ഒന്നുകൂടി പറയാം, ആദ്യം കൺട്രോൾ എ അടിച്ച് ടെക്സ്റ്റ് മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക, അതിനുശേഷം കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ അമർത്തുക. ഇങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ അതിലെ മുഴുവൻ ഫോർമാറ്റിങ്ങുകളും ഒറ്റയടിക്ക് അപ്രത്യക്ഷമാകുന്നതായി കാണാം. ഇനി നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് വ്യത്യസ്ത പാരഗ്രാഫുകൾ തമ്മിലുള്ള അകലം, പാരഗ്രാഫുകൾ തുടങ്ങുമ്പോഴുള്ള സ്പേസിംഗ്, ഇതൊക്കെ മാത്രമാണ് എന്ന് കരുതുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ പ്ലസ് ക്യൂ ആണ് അമർത്തേണ്ടത്. കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ആണ് അമർത്തുന്നതെങ്കിൽ മുഴുവൻ ഫോർമാറ്റിങ്ങുകളും അപ്രത്യക്ഷമാകും. കൺട്രോൾ പ്ലസ് ക്യൂ ആണ് അമർത്തുന്നതെങ്കിലോ പാരഗ്രാഫ് ഫോർമാറ്റിങ്ങുകൾ അപ്രത്യക്ഷമാകും.
0: സൈബർ ജാലകം.
3: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം പ്രായോജകർ
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
11: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
12: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
0: പ്രിയപ്പെട്ടവരെ, സമയം ശ്രദ്ധിച്ചോളൂ. സ്റ്റുഡിയോ സമയം ഇപ്പോൾ 8 കഴിഞ്ഞ് 17:13 ആയിരിക്കുന്നു.
13: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
14: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
13: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
14: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: രസമുകുളം
15: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര.

0: സമൂഹം പ്രായോജകർ
1: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ ഫോൺ 7558852664
0: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
1: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG,
0: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം,
1: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
0: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7558852664.
2: രസമുകുളം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വളരെ രുചികരമായ ഒരു മട്ടൻ കറി തയ്യാറാക്കാം. അതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. മട്ടൺ 1 കിലോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, ഉപ്പ് പാകത്തിന്, 4 സവാള, 3 തക്കാളി, മല്ലി 3 ടേബിൾസ്പൂൺ, 2 ടേബിൾസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ 6 എണ്ണം വീതം, ഒരു ചെറിയ കഷ്ണം പട്ട, ജാതിപത്രി, തക്കോലം എന്നിവ ഓരോന്ന് വീതം, 4 പച്ചമുളക്, 3 തണ്ട് കറിവേപ്പില, വെളിച്ചെണ്ണ 50 മില്ലി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മട്ടൺ കറി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. കഴുകി വൃത്തിയാക്കിയ മട്ടൺ കഷ്ണങ്ങളാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ 5 വിസിൽ വരുന്നതുവരെ ചെറിയ തീയിൽ വേവിക്കാം. ഇനി മല്ലി, കുരുമുളക്, പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക, പട്ട, ജാതിപത്രി, തക്കോലം എന്നിവ വറുത്ത് പൊടിക്കണം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയുമിട്ട് വഴറ്റാം. ഇതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി തക്കാളിയും ചേർത്ത് വെന്ത് കഴിഞ്ഞാൽ പൊടിച്ച മസാല ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം. എന്നിട്ട് വേവിച്ച മട്ടണം കറിവേപ്പിലയും ഉപ്പും ചേർത്ത് ചൂടാക്കി കുഴമ്പ് രൂപത്തിലാകുമ്പോൾ വെളിച്ചെണ്ണയൊഴിച്ച് ഇറക്കി വയ്ക്കാം. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് പച്ചമുളക് കൂടി ചതച്ച് ചേർക്കാം. നമ്മുടെ മട്ടൺ കറി തയ്യാറായിട്ടുണ്ടേ. ഇത് ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയാം. കഴുകി വൃത്തിയാക്കിയ മട്ടൺ കഷ്ണങ്ങളാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ 5 വിസിൽ വരുന്നതുവരെ ചെറിയ തീയിൽ വേവിക്കാം. ഇനി മല്ലി, കുരുമുളക്, പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക, പട്ട, ജാതിപത്രി, തക്കോലം എന്നിവ വറുത്ത് പൊടിക്കണം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയുമിട്ട് വഴറ്റാം. ഇതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി തക്കാളിയും ചേർത്ത് വെന്ത് കഴിഞ്ഞാൽ പൊടിച്ച മസാല ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം. എന്നിട്ട് വേവിച്ച മട്ടണം കറിവേപ്പിലയും ഉപ്പും ചേർത്ത് ചൂടാക്കി കുഴമ്പ് രൂപത്തിലാകുമ്പോൾ വെളിച്ചെണ്ണയൊഴിച്ച് ഇറക്കി വയ്ക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മട്ടൺ കറി തയ്യാറായിട്ടുണ്ട്. ഈ പാചകക്കുറിപ്പ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് രാമപുരത്ത് നിന്ന് വത്സല നാരായണൻ. രസമുകുളം.
0: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. രസമുകുളം. പ്രായോജകർ
1: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
3: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
4: ദിവസവും കാലത്ത് 6:35.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
6: സുബ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
7: സുബ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
6: സുബ്ന പാം.
8: നീ എവിടെയാ?
9: ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പോലെ. അത്യാവശ്യമായിട്ടേ ഒരു 5 മണീസ് ജീപ്പ് ചെയ്തേ. ഫ്രഷ് ബാസ്കറ്റിലെ സാധനം വന്നു ലിസി മെസ്സേജ് ഇട്ടിരിക്കുന്നു.
8: നീ ചോദിക്കുമ്പോഴൊക്കെ ജീപ്പ് ചെയ്യാൻ ഇവിടെ എന്താ നോട്ടടിക്കണ യന്ത്രണ്ടോ?
9: മുതലാളി, ഇത്രയും പണം വന്നിട്ടും മുതലാളിയുടെ സാമ്പത്തികം തീർന്നില്ലേ?
8: നിന്നെ മാതിരി ഉള്ളവരെ തീറ്റി പോറ്റിയാല് ഖജനാവ് കാലിയാവാതിരിക്കോ? നോക്ക്, ഒരു ഫോറിനർ വരുന്നുണ്ട്.
9: അതെ അതെ അതെ.
8: ജോസേ, നോക്കിയും കണ്ടൊക്കെ ഇടപെടണം.
9: ഓ,
8: ഇപ്പൊ ടൂറിസ്റ്റ്

0: കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കണം. ആ അവർ സോഷ്യൽ മീഡിയയിൽ വല്ലതും കാച്ച പിന്നെ അഴിയണ്ണണ്ടി വരും. ഗുഡ് മോർണിംഗ് മാഡം.
1: ഗുഡ് മോർണിംഗ്. ഇത് മിസ്റ്റർ മനു അസോസിയേറ്റ്സ് ടൂർ ഗ്രൂപ്പ് അല്ലേ?
0: അതെ, ഐ ആം മനു. മാം പ്ലീസ് കം, ബി സീറ്റഡ്. മാമിന് മലയാളം?
1: എനിക്കറിയാം.
0: ഓ,
1: ഞാൻ കലാമണ്ഡലത്തിൽ റിസർച്ച് ചെയ്തിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് മൂന്നാറും മാട്ടുപെട്ടിയും ഒക്കെ കാണാൻ, ഒരു 5 days.
0: മൂന്നാറും മാട്ടുപെട്ടിയും ഒക്കെ കാണാൻ എന്തിനാ മാഡം 5 days? 2 days മതി, ബാക്കി നമുക്ക് ആലപ്പുഴയിലും കൊച്ചിയിലൊക്കെ പോവാം. അല്ലേ ജോസെ?
2: അതെ അതെ.
0: അതും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ.
2: ചീപ്പ് റേറ്റ്.
1: സി മിസ്റ്റർ മനു, എനിക്ക് ഒരു പാക്കേജ് ടൂർ അല്ല വേണ്ടത്.
0: ഓ,
1: ഐ വാണ്ട് എ ഡിഫറന്റ് വൺ.
2: മാഡം, ഇപ്പോ സമയം 6 മണി. ഇവിടുന്ന് ആ പുറത്തുള്ള ക്യാബിൽ കയറിയാല് കറക്റ്റ് 9 o'clock നമുക്ക് ഹോട്ടൽ ഹൊറൈസണിൽ എത്താം. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, ഓ സൂപ്പറാണ്.
1: ഹോട്ടൽ ഹൊറൈസൺ?
2: യെസ്.
1: കുറെ ടൂറിസ്റ്റ് കാറുകൾ പാർക്ക് ചെയ്യുന്ന ഹോട്ടലല്ലേ?
0: നല്ല ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് മാഡം.
1: ഡ്രൈവേഴ്സിന് അവിടെ ഫുഡ് ഫ്രീ ആണെന്നാണല്ലോ കേട്ടിട്ടുള്ളത്.
2: മാഡം, അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ വെറുതെ തള്ളുന്നതാ മാഡം.
0: അത് തന്നെ.
1: എനിവേ, നമ്മൾ എന്തിനാ റിസ്ക് എടുക്കുന്നത്? നമുക്ക് വേറെ ഹോട്ടലിൽ പോവാം.
0: വേണോ?
1: ഞാൻ ഗൂഗിളിൽ റേറ്റിംഗ്സ് നോക്കി വെച്ചിട്ടുണ്ട്.
2: മുതലാളി, ഇവരുടെ അടുത്ത് നമ്മുടെ ഈ പണിയൊന്നും ചെലവാകും തോന്നില്ല.
0: ശരിയാ, ശരിയാ.
2: ഇവര് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്.
0: ശരിയാ. പിന്നെ ജോസേ, മെല്ലെ പറ. മാഡം, മാഡം ഇവിടെ വന്ന സ്ഥിതിക്ക് എലിഫന്റ് സഫാരിയിൽ എന്തായാലും കയറണം. വളരെ പോപ്പുലറാ മാഡം. എന്ത് രസാന്നറിയോ? വെറും 3,000 rupees.
1: സോറി മിസ്റ്റർ മനു, ഞാനൊരു എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റാ.
0: ആണോ?
1: ഐ ഡോണ്ട് ലൈക്ക് ഹാമിങ് ആനിമൽസ്.
2: അപ്പോ ഗാന്ധിജി, നമ്മുടെ നാട്ടില് മാത്രല്ല ഉള്ളതല്ലേ?
0: അത് തന്നെ.
2: ഇമ്മാതിരി 4-5 ഇറക്കുമതികൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കട്ട പോകേ മുതലാളി.
0: കറക്റ്റ്, കറക്റ്റ്, കറക്റ്റ്.
1: നിങ്ങൾ രണ്ടുപേരും എന്താ കുറെ നേരമായി സീക്രട്ട് പറയുന്നത്?
0: ഓ സോറി മാഡം, സോറി. ഇവൻ ഇംഗ്ലീഷിൽ കുറച്ച് വീക്ക. അതേ കുറിച്ച് പറയായിരുന്നു
2: മുതലാളി. ഗസ്റ്റിന്റെ മുന്നിൽ വെച്ചിട്ട് തേക്കല്ലേ മുതലാളി?
0: ഞാനൊന്ന് സിറ്റുവേഷൻ സേവ് ചെയ്തല്ലേ.
2: അതെ അതെ, മുതലാളി സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ കൊച്ചാക്കുന്നുണ്ട്.
0: പോട്ടണോ.
2: പിന്നെ മാഡം, ഫോറിനേഴ്സിന്റെ കൂടെ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് എന്റെ ഇംഗ്ലീഷ് ഒക്കെ നല്ല സ്ട്രോങ്.
0: സ്ട്രോങ് ആണെന്നല്ല ജോസേ, ഫ്ലുവന്റ് ആന്ന് പറ.
2: അത് രണ്ടും ഒന്നല്ലേ? അത് തമ്മിൽ എന്താ വ്യത്യാസം? ബാങ്കിലൊക്കെ ഗോൾഡ് വെക്കുന്നത് സ്ട്രോങ് റൂമിലല്ലേ? ഞാൻ അതാ ഉദ്ദേശിച്ചത്.
0: ഓ, നിന്റെ ഒരു ഇംഗ്ലീഷ് നിർത്തണ ജോസേ. പിന്നെ മാഡം,
1: യെസ്,
0: കേരള സ്പെഷ്യൽ മസാജ്, കഥകളി, കളരിപ്പയറ്റ്, ട്രക്കിംഗ്, ജീപ്പ് സഫാരി, ഇതിനെല്ലാം കൂടി ഒരു കൺസെഷണൽ പാക്കേജ് ഉണ്ട്. വെറും 10,000 rupees.
1: സി മിസ്റ്റർ മനു, ഇവിടേക്ക് ടൂറിന് വരുന്ന ഞങ്ങൾ വിദേശികളെ കുറിച്ച് നിങ്ങൾ ടൂർ ഓപ്പറേറ്റർമാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടെന്ന് തോന്നുന്നു.
0: അത് പിന്നെ മാഡം.
1: നിങ്ങൾ ഈ പറഞ്ഞ കഥകളിയും കളരിപ്പയറ്റും ഒന്നും വിറ്റ് കാശാക്കാനുള്ള ആർട്ട് ഫോമുകളല്ല. ഞങ്ങൾ ടൂറിസ്റ്റുകൾ സ്പാക്കും മസാജിനും വേണ്ടിയല്ല നിങ്ങളുടെ ഭംഗിയുള്ള ഈ കേരളം കാണാൻ വരുന്നത്.
0: സോറി മാഡം, ഞങ്ങള് അങ്ങനെയൊന്നും വിചാരിച്ചല്ല.
2: മാഡം, നിങ്ങൾ ഇവിടുത്തെ വെറൈറ്റി കാഴ്ചകൾ കാണിക്കാനാ ഞങ്ങൾ കഷ്ടപ്പെടുന്നത്.
0: അത് തന്നെ.
1: അതിഥി ദേവോ ഭവ എന്നല്ലേ നിങ്ങൾ കേരളത്തുകാർ പറയാറുള്ളത്?
2: മാഡത്തിന്റെ അടിപൊളി മലയാളാണല്ലോ സാറേ.
0: തീർച്ചയായിട്ടും.
1: ഞങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് പ്ലീസ്.
2: അതെന്താ സാറേ പറഞ്ഞ്?
0: അതത് തന്നെ. മാഡം, ഞങ്ങള് പാക്കേജ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം അല്ലേ ജോസേ?
2: അതെ അതെ.
0: സഫാരി ഒഴിവാക്കാം,
2: ഒഴിവാക്കിക്കോളാം,
0: ബാക്കിയുള്ളത് മതി.
1: സോറി മിസ്റ്റർ മനു, ഐ എം ലീവിംഗ്.
0: മാഡം പ്ലീസ്,
1: ഗുഡ് ബൈ.
0: പോയോ?
2: അവര് ഗയാ, അവര് ഗയാ. മുതലാളി, മുതലാളി, ഐശ്വര്യായിട്ട് ആ നല്ല കൈകൊണ്ട് എനിക്കുള്ള 5,000 ഒന്ന് ജിപേ ചെയ്തേ. പണന്ന് വരും, നാളെ പോവും മുതലാളി.
0: നാളെ വരും, മറ്റന്നാ പോവും, നാലാന്ന് എല്ലാം കൂടി പോവും. അല്ല പിന്നെ, ഈ കൈകൊണ്ട് ജീപ്പേ അല്ല, എനിക്ക് പ്രാന്ത് വരാൻ മുമ്പ് നീ വേറെ സ്ഥലം വിടാൻ നോക്ക്. ഔട്ട്, ഔട്ട്.
2: എന്താണ് അവരുടെ പെർഫോമൻസ്? ഈ പെരട്ട മുതലാളിനോട് പൈസ വയ്ക്കുന്ന നേരം കൊണ്ട് അവരോട് ചോദിക്കുന്ന പൈസ. ഛേ.
3: രചന നിർവഹണം സി കൃഷ്ണകുമാർ, ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴടത്ത്,

0: സൂര്യ വി എസ് കളിക്കൂട്ടം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ.
4: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: മെഡിസപ് ആനുകൂല്യങ്ങൾ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
4: ഫോൺ 8078788881.
5: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം ഓർക്കുന്നില്ലേ? ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം കാമ്യ കാർത്തികേയൻ. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ, യൂറോപ്പിലെ മൗണ്ട് എൽബ്രസ്, ഓസ്ട്രേലിയയിലെ മൗണ്ട് കോസിയൂസ്കോ, തെക്കേ അമേരിക്കയിലെ മൗണ്ട് അക്കോൺകാഗ, വടക്കേ അമേരിക്കയിലെ മൗണ്ട് ഡെനാലി, ഏഷ്യയിലെ മൗണ്ട് എവറസ്റ്റ് എന്നിവയാണ് കാമ്യ കീഴടക്കിയത്. ഏറ്റവും ഒടുവിലായി അന്റാർട്ടിക്കയാണ് കാമ്യ കീഴടക്കിയത്.

0: ഒരിക്കൽ കൂടി പറയാം. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം: കാമ്യ കാർത്തികേയൻ. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ, യൂറോപ്പിലെ മൗണ്ട് എൽബ്രസ്, ഓസ്ട്രേലിയയിലെ മൗണ്ട് കോസിയൂസ്കോ, തെക്കേ അമേരിക്കയിലെ മൗണ്ട് അക്കോൺകാഗ, വടക്കേ അമേരിക്കയിലെ മൗണ്ട് ഡെനാലി, ഏഷ്യയിലെ മൗണ്ട് എവറസ്റ്റ് എന്നിവയാണ് കാമ്യ കീഴടക്കിയത്. ഏറ്റവും ഒടുവിലായി അന്റാർട്ടിക്കയും കാമ്യ കീഴടക്കി.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
1: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
7: എന്നും രാവിലെ 8:30.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും എന്ന നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് ഇന്നത്തെ FM ശുഭദിനം നമുക്ക് അവസാനിപ്പിക്കാം. ഈ പരിപാടിയിൽ ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പി മഞ്ജു, കൂടെ MV രവീന്ദ്രൻ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.

0: സമയം 8:32.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ചിത്രമഞ്ചേരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ.

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ചിത്രമഞ്ജരി. പ്രിയമുള്ളവരെ, ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം.

വായനക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത സാഹിത്യകാരൻ. ജീവിതാനുഭവങ്ങളുടെ കരുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് പിന്നിലെ ഊർജം.

അപ്പോൾ വിളിച്ചു തുടങ്ങിക്കോളൂ. 0483 29 50 300 മറ്റൊരു നമ്പർ 0483 29 50 800. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ എം വി രവീന്ദ്രൻ. സ്റ്റുഡിയോ സഹായം നൽകുന്നത് മഞ്ജു, സാങ്കേതിക സഹായം ഒരുക്കുന്നത് മുരുകേശൻ കോട്ടകൽ, ലിജേഷ് കിഴിശ്ശേരി.

0: അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ ആദ്യത്തെ ശ്രോതാവിനെ. ഹലോ,
1: ഹലോ,
0: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്? ബിന്ദു, കല്ലടത്തൂരിൽ നിന്നല്ലേ? എവിടെയാണ് കല്ലടത്തൂർ? പടിഞ്ഞാറങ്ങാടി. ആ ആ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്?
1: നല്ല വിശേഷങ്ങൾ.
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഓ, അത് ശരി. മുമ്പ് കുറേ തവണ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? ഏത് പാട്ടാണെന്ന് വേണ്ടത്?
1: അത് 15-ാം തീയതി മോളുടെ പിറന്നാളാണ്. അപ്പൊ മോൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട്. മോനും
0: ഈ 15-ാം രണ്ടുപേരും പിറന്നാൾ ഒരു ദിവസ?
1: അല്ലല്ല.
0: ആ ശരി,
1: രണ്ടുപേർക്കും
0: കൂടി ഒന്നിച്ചാണ്ടാവും അല്ലേ? ശരി, അത് ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ട് ഏതാന്ന് തീരുമാനിച്ചില്ല.
0: ആയിക്കോട്ടെ, പറഞ്ഞ പാട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം. പിന്നെ
1: ഹസ്ബൻഡ് കൂറ്റനാട് ടൈലറാണ്.
0: കൂറ്റനാടാണ്. ആ, പഠിത്തുണ്ടോ? അത് കേൾക്കുന്നുണ്ടോ പരിപാടി?
1: കേൾക്കുണ്ടാവും ചെലപ്പോ, ഞാൻ കിട്ടുമെന്ന് അറിഞ്ഞില്ല. അത്
0: അത്ര നേരത്തെ പോയോ?
1: ആ, 6 മണി 6:15 ഒക്കെ ആകുമ്പോഴേക്കും പോകും.
0: ഓ, നേരത്തെ തുടങ്ങും അല്ലേ?
1: ആ,
0: കഴിയുമ്പോഴേക്കോ
1: 8:30 ആകുമ്പോഴേക്കും വരും.
0: എത്ര ദൂരം ഉണ്ട് അവിടുന്ന്?
1: ഇവിടുന്ന് 15 രൂപ.
0: മഴയൊക്കെ ഉണ്ടോ?
1: ആ, മഴയൊക്കെ നല്ലോണ്ട്.
0: അപ്പൊ ആരുടെയാണ് പിന്നെ പിറന്നാള് പറഞ്ഞത്?
1: മോള് ദയശ്രീ, മോനെ ഏതു കൃഷ്ണൻ.
0: അപ്പൊ രണ്ടുപേർക്കും മഞ്ചേരി FM-ന്റെ പിറന്നാൾ ആശംസകൾ.
1: മോളുടെ പിറന്നാളാണ്, മോന്റെ അല്ല.
0: അതെ, മോളുടെയാണ് വരുന്നത്. അപ്പൊ രണ്ടുപേർക്കും കൂടെ ആയിക്കോട്ടെ എന്നർത്ഥം അല്ലേ?
1: മോന്റെ December 4.
0: ഏതായാലും അഡ്വാൻസ് ആയിട്ട് രണ്ട്
1: കിട്ടുമെന്ന് അറിയില്ലല്ലോ.
0: അതെ അതെ, ശരിയാണ് ശരിയാണ്. അപ്പോൾ ആദ്യമായിട്ട് വിളിച്ചതാണ് ഇന്ന് അല്ലേ?
1: പിന്നെ മോളുടെ കൂട്ടുകാരികൾക്കൊക്കെ റെയ്ഹാനിലാണ് മോള് വർക്ക് ചെയ്യുന്നത്, കണ്ണാശുപത്രിയിൽ.
0: അത് ശരി. അത് എത്ര കാലമായി തുടങ്ങിയിട്ട്?
1: ഇപ്പൊ പഠിപ്പ് കഴിഞ്ഞ്, 2 വർഷത്തെ പഠിപ്പ് കഴിഞ്ഞ് പ്രാക്ടീസിന് 1 വർഷം
0: പ്രാക്ടീസ് ഉണ്ട്. ശരി.

0: ആ പഠിപ്പിന്റെ ഭാഗമായിട്ടുള്ള അല്ല, പ്രാക്ടീസ് അല്ല അല്ലേ, പഠിപ്പ് കഴിഞ്ഞ
1: ആ
0: ശേഷം.
1: പഠിപ്പ് കഴിഞ്ഞു,
0: ആ ഹാ ഓക്കെ ഓക്കെ.
1: പഠിപ്പ് 2 വർഷം കഴിഞ്ഞിട്ട് പ്രാക്ടീസിന്
0: പ്രാക്ടീസ്
1: കയറുക.
0: പോകണം.
1: പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്ക് ജോലിക്ക് കയറാൻ പറ്റും. ഒരു
0: പറ്റുള്ളൂ.
1: വർഷം പ്രാക്ടീസ്
0: ആ
1: കഴിഞ്ഞ്.
0: എന്നാ ശരി, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
1: വേറെ ഇപ്പൊ പെട്ടെന്ന് കിട്ടിയ കാരണം ഒന്നും
0: അതിൻ്റെ ഒരു
1: പറയാൻ.
0: അതിൻ്റെ ഒരു അതല്ലേ ആകാംക്ഷയൊക്കെ പാടെ. ഏതായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്കൊരു പാട്ട് വയ്ക്കാം.
1: ആ ആ
0: ഓക്കെ കേട്ടോ, ശരി.
1: ആ.

0: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കൂ.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ് ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
3: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതു, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി, അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
4: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 181000.
0: ഹലോ.
5: ഹലോ,
0: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
5: ഷീബ.
0: ഷീബ എവിടുന്നാണ്?
5: മഞ്ചേരി.
0: മഞ്ചേരി നിന്നാണ്? അവിടുത്തെ തന്നെയാണ്. ഷീബ എന്ത് ചെയ്യുന്നു?
5: ഓ, ഞാനിങ്ങനെ ഓരോ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇങ്ങനെ പോകുന്നു.
0: എന്നാലും കടയിൽ നിൽക്കുന്നു. അടുത്ത് തന്നെയാണ്?
5: അടുത്ത്.
0: വീട്ടിലാരൊക്കെ ഉണ്ട്?
5: വീട്ടിലെല്ലാരും ഉണ്ട്, അമ്മ, ചേച്ചിമാര്, ഞങ്ങള് എല്ലാരും ഉണ്ട്.
0: ഇപ്പൊ കടയിൽ നിന്നാണ് വിളിക്കുന്നത്?
5: പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്, ഒരുപാട് ചെറുപ്പം തൊട്ടേ കേൾക്കുന്നത്. അപ്പൊ അതൊന്നും പാട്ടുകളൊന്നും വിളിച്ചാ കിട്ടത്തില്ല.
0: ഇതാദ്യമായിട്ടാണ് ഇന്ന്
5: വിളിച്ചിട്ട് കിട്ടുന്നു. ഇപ്പൊ ആദ്യമായിട്ടാ.
0: അത് ശരി. വിളിക്കാറുണ്ട് എന്ന് ഇന്നാണ് വിജയിച്ചത് അല്ലേ?
5: വിളിക്കാറുണ്ട്, കിട്ടാറില്ല. പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഓഫാക്കി പോകും. പിന്നെ നമുക്ക് ഓരോ പണികളൊക്കെ.
0: അതെ അതെ അതെ, കൊറേ സമയം ഇങ്ങനെ ഇരുന്ന് അല്ലേ വിളിച്ചു മടുക്കുമ്പോ
5: സമയമുണ്ടാവത്തില്ല.
0: സന്തോഷം. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത്?
5: പ്രത്യേകിച്ച് വിശേഷം പറയാനൊന്നുമില്ല, മഴയും കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെയൊക്കെ പോകുന്നു.
0: പാട്ടൊക്കെ പാടാറുണ്ടോ?
5: പാടാറൊന്നുമില്ല, പാടാറിയാൻ തോന്നുന്നുണ്ട്.
0: എന്നാൽ ഒന്ന് ശ്രമിക്കാമല്ലേ. ഏത് പാട്ടാ വേണ്ടത്?
5: എനിക്ക് കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാം.
0: വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിലെ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു വരി പാടണോ?
5: ഏതെങ്കിലും വരി പാടണമെന്ന് വെച്ചാ
0: അതൊരു കൺഫ്യൂഷൻ അല്ലേ.
5: ഒരുപാട് പേര് ഒരു വരി പാടാ.
0: മാറ്റിയില്ലോ.

0: അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ?
1: അങ്ങനെയൊന്നുമില്ല, പാട്ടുകളൊക്കെ ഇഷ്ടമുണ്ട്. പാട്ട്
0: അല്ല, എന്താണ് വരികളല്ലേ? അല്ല, സൂപ്പർ വരികൾ പാടുന്നുണ്ട് കേട്ടോ, നല്ല നല്ല ശബ്ദാണ്.
1: എല്ലാ പാട്ടുകളൊന്നും പാടാറൊന്നുമില്ല, ഇങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ എടുത്തു വെക്കും, അതിങ്ങനെ ഓർക്കും. ചിലപ്പോഴൊക്കെ പാടും, മൂളിപ്പാട്ട് പാടും, പള്ളിയൊക്കെ പാടിയിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ പാടാനൊക്കെ അറിയൊക്കെ ചെയ്യും,
0: ചെറുതായിട്ടൊക്കെ തോന്നുന്നു. അപ്പോ വിളിച്ചതിന് വളരെ സന്തോഷം. അപ്പോ ഈ പാട്ട് കൊടുത്താലോ?
1: ഓക്കേ.
0: വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
1: ഇല്ല ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല.
0: എന്നാ ശരി കേട്ടോ.
1: ഓക്കേ.
0: വിസ്മയ തുമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
1: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ചിത്രമഞ്ജരി തുടരുകയാണ്. ഹലോ ഹലോ
5: ഹലോ,
4: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
5: എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. എടവണ്ണ,
4: എടവണ്ണയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ. ഇന്ന് ആദ്യമായിട്ടാണോ ഇന്ന് വിളിക്കുന്നത്?
5: ആദ്യമായിട്ടാണ്
4: ഇവിടേക്ക് ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കുന്നത്. ആദ്യമായിട്ടാണ് അല്ലേ?
5: അപ്പൊ
4: ഇന്നത്തെ മൂന്ന്

0: പേരും ആ ഇന്ന് വിളിച്ച മൂന്ന് പേരും ആദ്യമായിട്ട് വിളിക്കുന്ന ശ്രോതാക്കളാണ്.
1: അതെ അതെ, ഞാൻ വേറെ ഏതൊരു പ്രോഗ്രാമിൽ വിളിച്ചിട്ട് ഒറ്റ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
0: ആ ഹാ ഹാ അത് ശരി.
1: ഇതിലേക്ക് ആദ്യമായിട്ടാണ്.
0: ആ പിന്നെ ഉണ്ണീഷൻ എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇന്ത്യയിൽ വർക്കാണ്.
0: ഇന്റീരിയൽ വർക്ക്.
1: അതെ.
0: അത് ആ വർക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ എങ്ങനെയാണ്, അതിൻ്റെ ഇത് കൂടി വരുന്നുണ്ടോ അതിൻ്റെ ആവശ്യങ്ങൾ?
1: തീർച്ചയായിട്ടും കോസ്റ്റ് കൂടിയിട്ടുണ്ട്, സാധനങ്ങൾ കൂടിയിട്ടുണ്ട്.
0: കൂടിയിട്ടുണ്ട്. ഇന്റീരിയൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു അല്ലേ, ഒരു കലാപരമായ ഒരു വീക്ഷണം കൂടി ഉണ്ടാവണം അല്ലേ?
1: അതുകൊണ്ട് അത് പല രീതിയിലുണ്ട്. ഇപ്പൊ ബോർഡ് വർക്കുകളുണ്ട്, ഇന്റീരിയൽ സ്റ്റീൽ, അങ്ങനെ അലുമിനിയം ഫാബ്രിക്കേഷൻ, എല്ലാം എല്ലാം കൂടും.
0: അതെ അതെ, നമ്മൾ പരമ്പരാഗതമായിട്ടൊരു വീടുണ്ടാക്കുക എന്നിൽ കവിഞ്ഞ് ഇത്തരം ഇതിന് മുൻകൈ കൊടുക്കുന്ന അല്ലേ ഒരു സമീപനം ഉണ്ടായി വരുന്നുണ്ട്. ഏതായാലും അപ്പോ ഇതൊക്കെ നന്നായിട്ട് പോകുന്നു, ജോലിയൊക്കെ
1: നന്നായി പോകുന്നു.
0: എത്ര പേരുണ്ട്?
1: ഞങ്ങള് അഞ്ചാറ് പേരുണ്ട്.
0: ഇന്നുണ്ടോ പണി?
1: ഇന്ന് വർക്കില്ല, തിരുവനന്തപുരത്താണ്.
0: ഞാൻ അവിടെ പോയി, അവിടുന്ന് വിളിക്കുന്നത്. ശരി,
1: വൈകിട്ട് പോകും.
0: ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വേറെ നല്ല, അങ്ങനെ പോകുന്നു. അങ്ങനെ കുറെ ആയി വിളിക്കാൻ തുടങ്ങിയത്, സമയം കിട്ടാറില്ല, എത്ര വിളിച്ചാൽ കിട്ടാറില്ല.
0: പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: ഓ, കേൾക്കാറുണ്ടോ? മഞ്ചേരി നമ്മളെ ആദ്യ കാലങ്ങളിൽ അതന്നെയുള്ളോ, എഫ് എം അല്ല, റേഡിയോ
0: കുറെ കാലമായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടല്ലേ.
1: നാടകങ്ങൾ, പണ്ടത്തെ നാടകങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്.
0: പിന്നെന്താ, ലോകകപ്പ് ഫുട്ബോളൊക്കെ കാണാറുണ്ടോ?
1: അത് ഒരു ഒന്നര പ്രാവശ്യം കണ്ടിട്ടുള്ളൂ.
0: സമയത്തിന്റെ ഒരു പ്രശ്നം അല്ലേ?
1: സമയത്തിന്റെ
0: ആരൊക്കെയാ വീട്ടിൽ നിന്നല്ലേ വിളിക്കണേ? അല്ല ബഹളം
1: കേൾക്കുന്നു.
0: ആ കേക്കാനുണ്ടല്ലേ. ഓക്കെ, മോന് എത്ര, ചെറിയ എത്ര കാലാണ്? ഒന്നാം ക്ലാസ്സിലാണ്. ആ ശരി. ഓക്കെ, അപ്പോ ആ മോന് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. റേഡിയോ നമ്മളെ ഒരു പരിപാടി ഉണ്ട്, കുട്ടികളിലൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ട്, കുട്ടി റോക്സ്.
1: ആ
0: അതിലേക്ക് വിളിക്കാനൊക്കെ പറയട്ടു. ഒന്നാം ക്ലാസ്സിലല്ലേ? ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ഏതെങ്കിലും ഒരു പാട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ആ സിനിമ നല്ല ഇഷ്ടമാണ് സുകൃതം. മാറ്റി വയ്ക്കല്ല, അങ്ങനെയാണെങ്കിൽ ഇതാ ഇതാ ഒരു വരുന്നു നല്ലൊരു പാട്ട്. എല്ലാവരും വിളിച്ചതിൽ വളരെ സന്തോഷം.
1: ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ.

0: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
3: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
4: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
5: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ചിത്രമഞ്ജരി.
0: ഹലോ.
7: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ്?
7: കൊയിലാണ്ടി കൊല്ലത്ത് നിന്ന് സജിയാണ് സാറേ.
0: കൊയിലാണ്ടി കൊല്ലം.
7: കൊയിലാണ്ടി
0: കൊല്ലം അവിടെ. അപ്പൊ പിന്നെ കൊല്ലങ്ങൾ ശരിക്കുള്ള ഒരു വേറൊരു കൊല്ലം അല്ലേ?
7: കോഴിക്കോട് ജില്ല.
0: വേറെ സ്ഥലങ്ങളുണ്ട് അതേ പരിചയമുള്ള അതേപോലെ കൊല്ലം എന്നുള്ള പേരില്?
7: പള്ളിക്കര എന്നൊക്കെ പറയുന്ന കുറെ സ്ഥലങ്ങളുണ്ട്.
0: ആ അല്ല, ഈ കൊല്ലം എന്നുള്ള പേരില്?
7: ആ കൊല്ലം. ആ
0: ഇതല്ലാതെ അത് ശരി. എന്തൊക്കെ എന്താണ് ചെയ്യുന്നത്?
7: ഞാന് ഫൈബർ ഡോറ് ആൻഡ് ഫാബ്രിക്കേഷൻ ജോലിയാണ്.
0: ഫൈബർ ഡോറും ഫാബ്രിക്കേഷൻ. ആ അത് ഇതേമാതിരി ഇന്റീരിയർ വർക്കിന്റെ ഒരു വിളിച്ചായിരുന്നു കുറച്ചു മുമ്പേ. ഫൈബർ ഡോറുകളുടെ ഒക്കെ ആവശ്യങ്ങൾ ഇങ്ങനെ കൂടി വരുന്നുണ്ടോ? അതിപ്പോ ഇതിനല്ലേ, ഈ മറ്റേ ബാത്റൂം അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലേ അത് കൂടുതൽ ഉപയോഗം വരാ? വീടിന്റെ ഉള്ളിൽ അല്ലേ?
7: അതെ അതെ.
0: ഇന്ന് ജോലി ഒഴിവല്ലേ?
7: ഇന്ന് ലീവാണ്. പക്ഷെ കട തുറന്നിട്ടുണ്ട്. വിളിക്കുന്നത്
0: കട സ്വന്തമായിട്ട് നടത്തുകയാണോ?
7: ഓ
0: സ്വന്തമായിട്ട്.
7: ആ ഞാൻ സ്വന്തമായിട്ട്.
0: ആ ജോലിക്കാര് എത്ര?

0: പേരുണ്ട്?
1: ജോലിക്കാരായിരുന്നല്ല, രണ്ടു പേരാണ്.
0: രണ്ടു പേരേ ഉള്ളു. റേഡിയോ പരിപാടികൾ കടയിൽ നിന്ന് കേൾക്കാൻ കഴിയുമോ?
1: ആ കടയിൽ നിന്ന് കേൾക്കലുണ്ട്.
0: ഉണ്ട്. ആ ആ അത് ശരി,
1: കടയിൽ റേഡിയോ ഉണ്ട്.
0: റേഡിയോ ഉണ്ട്. അപ്പൊ ആ പാട്ടും കേട്ട് അങ്ങനെ ജോലികൾ മുന്നോട്ട് പോകുന്നു അല്ലേ?
1: ജോലിയിലെ വിഷമങ്ങളൊന്നും അറിയില്ല.
0: അതാണ് അല്ലെ, മറ്റേ നമ്മള് റേഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടി നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ജോലി സ്ഥലത്ത് എത്തിപ്പെട്ടാൽ പിന്നെ റേഡിയോ ആയിട്ട് ഒരു ബന്ധമില്ലാതെ അങ്ങനെയുള്ള ജോലികളുണ്ട്. ഇതിപ്പോ അതിൽ പെട്ടതല്ല അല്ലേ?
1: പിന്നെ സൈറ്റിലൊക്കെ ഫിറ്റിംഗ്സിന് സൈറ്റിൽ,
0: അത് ശരിയാണ്. ഫിറ്റിംഗ്സ് ആകുമ്പോ പിന്നെ നമ്മൾ വേറെ വേറെ വീടുകളിൽ പോകണ്ടേ? എന്തായാലും അതിന്റെ പ്രധാനപ്പെട്ട ജോലികളൊക്കെ ചെയ്യുമ്പോ നമുക്ക് പരിപാടികൾ കേൾക്കാൻ കഴിയും. എന്താണെന്ന്, മഴയൊക്കെ ഉണ്ടോ?
1: ഇന്ന്
0: കുറവാണ്. ഏത് പാട്ടാണെന്ന് വേണ്ടത്?
1: എനിക്ക് മല്ലനും മഹാദേവൻ എന്നുള്ള സിനിമയിലെ കണ്ടാരഴകുള്ള ചെമ്പുള്ളിക്കാള എന്നുള്ള
0: നല്ലൊരു പാട്ടാണ് അല്ലേ, ജയചന്ദ്രനും സുശീലയും ചേർന്ന് ആലപിച്ച അല്ലേ. പാട്ടുകളൊക്കെ നല്ല ഇഷ്ടമാണ്, പഴയ പാട്ടുകളാണ്.
1: പഴയ പാട്ടുകളാണ്, എല്ലാ കളക്ഷനും ഉണ്ട്.
0: പാടാറുണ്ടോ?
1: ഓ, അത്യാവശ്യം കവരൊക്കെ പാടാറുണ്ട്.
0: ഏതാണ് ഇഷ്ടപ്പെട്ട് പാടാൻ എളുപ്പം പാടാൻ പറ്റിയ വരി?
1: പഴയ പാട്ടാണ് അധികം
0: പാടിക്കോളൂ ഏതാണെങ്കിലും.
1: കണ്ടാലഴകുള്ള ചെമ്പുള്ളിക്കാള, കണ്ടിയൂരപ്പന്റെ പെരുമ്പുള്ളിക്കാള, കണ്ടാലഴകുള്ള ചെമ്പുള്ളിക്കാള, കണ്ണിയൂരപ്പന്റെ പെരുമ്പുള്ളിക്കാള.
0: ആ, അപ്പൊ നമ്മള് പിന്നെ വെക്കാൻ പോകുന്ന പാട്ട് തന്നെയാണ്. നന്നായിട്ടുണ്ട്. നമ്മളെ വരികൾ പാടിക്കൊണ്ട് ആ പാട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സന്തോഷം വിളിച്ചതില്. പാട്ട് രവീന്ദ്രൻ. ശരി കേട്ടോ. ഓക്കെ. ഹേയ്.

0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: സമയം 9 കഴിഞ്ഞ് 8:35. ചിത്രമഞ്ജരി തുടരുകയാണ്. ഹലോ.
3: ഹലോ, നമസ്കാരം സാറേ.
2: നമസ്കാരം, സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
3: മധു സാർ, കാരക്കുന്നാണ് വീട്.
2: മധു, കാരക്കുന്ന്?
3: കാരക്കുന്ന്, തിരുവാലി. തിരുവാലി.
2: തിരുവാലി. എന്തൊക്കെയുണ്ട് മധു വിശേഷങ്ങൾ?
3: അങ്ങനെ പോകുന്നു സാറേ. പിന്നെ ഫുട്ബോൾ ബീച്ചിക്ക് വിളിച്ചിരുന്ന കിട്ടിയിട്ടില്ല. എന്നാ ഫസ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടുന്നത്.
2: ശരി, ഫുട്ബോൾ ബീച്ചില് ഇന്നുണ്ട്. ഇന്ന് ശ്രമിച്ചോളൂ. അതെ, ഇതേ നമ്പറിനെ വിളിച്ചോളൂ, വിളിച്ചോളൂ. അതെ, പിന്നെ അത് അരമണിക്കൂർ പരിപാടി ആയിട്ടെ. അപ്പൊ എന്താണ്, കാണാറുണ്ടോ കളികളൊക്കെ?
3: കണ്ടില്ല. ഇന്നലെ രാത്രി ഒരു മഴ ഉണ്ടായ കാരണം പുതച്ചു മൂടി കിടന്നു.
2: അപ്പൊ കളി അത്രയും നല്ല സുഖമായിട്ടാണ് കിടന്നു അല്ലേ? അപ്പൊ എണീക്കാൻ മറന്നുപോയി.
3: ചിത്രം മഞ്ജുവിന്റെ രണ്ടാമത്തെ പാട്ട് കേട്ടത് നമ്മുടെ ഇന്ത്യൻ വർക്കിന്റെ ഒരു പാട്ടിന്റെ കേട്ടത്. അപ്പൊ ഞാൻ എന്റെ നമ്പർ, രണ്ട് നമ്പറും, ലാസ്റ്റ് 300 ഉള്ളതും ലാസ്റ്റ് 800 ഉള്ളതും.
2: ശരി, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ?
3: കൊറേ പ്രാവശ്യം വിളിച്ചു, ഇതുവരെ
2: കിട്ടിയില്ല. എന്തായാലും വളരെ സന്തോഷം അങ്ങനെയുള്ള ഒന്ന് ആദ്യമായിട്ട് വിളിച്ചു കിട്ടിയത്. അപ്പൊ എന്താണ്, അലാറം വെക്കാറുണ്ടോ ഈ കളി കാണാൻ വേണ്ടിട്ട്?
3: ഞാൻ ഇന്നലെ വെച്ചിട്ടില്ല, പിന്നെ ഇന്നലെ കിടന്നുപോയി. ഞാൻ മൊബൈലില്, ചെറിയ മൊബൈലിലാണ് FM നമ്മൾ കേൾക്കാറുള്ളത്. FM ആകുമ്പോ 5 FM പഴയ പരിപാടികളും കാര്യങ്ങളും ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്.
2: തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് അങ്ങനെ മൊബൈലിലാകുമ്പോ പിന്നെ നമ്മൾ എവിടെ പോയാലും വെക്കാലല്ലേ.
3: എയർഫോൺ വെച്ചിട്ട് സ്പീക്കർ ഓൺ ആക്കിയിട്ട് തലയ്ക്കാൻ പോകും. 11 രാത്രി 11
2: കേട്ടുകൊണ്ടിരിക്കും അല്ലേ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ റേഡിയോ ഇഷ്ടപ്പെടുന്ന മധു, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
3: ഞാൻ റോക്ക് ആൻഡ് റോളിത്തെ രാവേറെയായില്ലേ. ഞാൻ ഓൾ കേരള ലാലട്ട ഫ്രണ്ട്സിന്റെ ഒരു ഡിസ്ട്രിക്ട് നമ്പറും കൂടിയാണ്.
2: ഓ, അത് ശരി.
3: രണ്ട്
2: പ്രാവശ്യം മധു ബാലകൃഷ്ണൻ.
3: അതെ അതെ,
2: മധുവിന് ഇഷ്ടം മധു ബാലകൃഷ്ണന്റെ പാട്ടാണ്.
3: അല്ലല്ല, ഞാൻ ലാലേട്ടന്റെ.
2: അത് ശരി, അങ്ങനെ അപ്പൊ ആ പാട്ട് ലാലേട്ടൻ പാട് സിനിമയിൽ പാടുന്ന അല്ലേ പാട്ട്. ആ, അങ്ങനല്ല. ഏതായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. പിന്നെ വേറെന്താ, കളികളെ കുറിച്ച് എന്താ പറഞ്ഞില്ല? പിന്നെ ഏതാണ്, ഏതെങ്കിലും ഒരു ടീമിന്റെ ഫാനാണോ?
3: അന്നൊന്നും സാമ്പ ബ്രസീൽ തന്നെയാണ്.
2: ശരി, അപ്പൊ ബ്രസീലിന്റെ കളി ആണെങ്കിൽ ഈ തണുപ്പൊന്നും പ്രശ്നമല്ല. ഇതിപ്പോ നമ്മളെ അത്രയും പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന കളിയാണെങ്കിലേ പിന്നെ ഉറക്കം വരില്ല.
3: സങ്കടം ജപ്പാന് കൂടുതൽ, ജപ്പാന് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു സങ്കടം. ബ്രസീലിന്റെ അറബിനായാലും ജപ്പാൻ അന്ന് ഇറങ്ങിപ്പോയത് വലിയ
2: ബ്രസീലായിട്ടുള്ള കളിയല്ലേ.
3: ഗ്രൗണ്ടിനോട് മാപ്പ് പറഞ്ഞൊരു.
2: അല്ല, ജപ്പാന് ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ ഏഷ്യൻ രാജ്യങ്ങളുടെ അല്ലേ ഒരു പ്രതിനിധികളിൽ ഒരു രാജ്യമാണല്ലോ. നമ്മള് ബ്രസീലിന്റെ വിജയത്തിൽ സന്തോഷിക്കുമ്പോഴും അല്ലേ ജപ്പാന്റെ ആ പരാജയപ്പെട്ട് പോകുന്നതിൽ ഇപ്പോ ഒരു സങ്കടം അല്ലേ.
3: അതെ അതെ, യൂട്യൂബിലും എല്ലാ ചാനലിലും അതിന്റെ കുറിച്ചുള്ള പരസ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്.
2: തീർച്ചയായിട്ടും, അതെ, വൈകാരിക രംഗങ്ങള് ശരിക്കും ഫുട്ബോളിന്റെ ഇടയിലും അത്തരം വൈകാരിക രംഗങ്ങൾ കൂടി അല്ലേ

0: നമ്മൾ
1: അതെ അതെ അതെ
0: കാണുകയാണ്. എന്തായാലും മധു വളരെ സന്തോഷം വിളിച്ചതിൽ. നമുക്ക് പാട്ട് കൊടുത്താലോ? ഓക്കെ, ഏതായാലും ഫുട്ബോൾ ബീറ്റ്സിൽ വിളിച്ചോളൂ. ഇപ്പൊ ഇന്ന് സമയം അറിയാലോ, പത്തേകാല് മുതല് 10:50 വരെ കേട്ടോ.
1: ഞാൻ വീട്ടിലല്ലാത്തോണ്ടേ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: ഹലോ,
4: ഹലോ,
3: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
4: എന്റെ പേര് ഫസ്ന.
3: ഫസ്ന, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ചിത്രമഞ്ചരിയിൽ ആദ്യം. ഇന്ന് ആദ്യമായിട്ട് വിളിക്കുന്നവരെ ഒരുപാട് പേര്, മൂന്നാല് അഞ്ച് പേരിട്ടെ വിളിച്ചിട്ടുണ്ട്. എവിടെയാണ് ഫസ്ന? എവിടെയാണ് ഫസ്ന വീട്?
4: മലപ്പുറം.
3: മലപ്പുറത്താണ് വിളിക്കുന്നത്. റേഡിയോ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ എല്ലാവരും? എന്താണ് ചെയ്യുന്നത് ഫസ്ന?
4: ഹൗസ്
3: വൈഫാണ്. വീട്ടിലെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞു? കഴിഞ്ഞോ? കഴിയുന്നു അല്ലേ.
4: ആരൊക്കെ?
3: ആ, മഴ ഉണ്ടോ?
4: രാവിലെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല.
3: പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
4: വീട്ടിലെ ഹസ്ബൻഡും മൂന്ന് മക്കളും ഉണ്ട്.
3: മക്കളൊക്കെ പഠിക്കാണ്?
4: അതെ അതെ, രണ്ടാള് പഠിക്കാണ്.
3: ഏത് പാട്ടാണെന്ന് വേണ്ടത്?
4: ഹൗ ഹോൾഡ് ആർ യു വിജനതയിൽ.
3: പാട്ട് നല്ല പാട്ടാണ്. ഏതായാലും ഇന്ന് സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്, അപ്പോൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എന്തായാലും

0: ഇന്നത്തെ ലാസ്റ്റ് കോളറാണ്. അപ്പോൾ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വിളിക്കുക കേട്ടോ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ശ്രോതാക്കളോടോ? എന്തെങ്കിലും
1: പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്, ഉഷാറായിട്ട് പോകുന്നു.
0: ഉഷാറായിട്ട് പോകുന്നു. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, കത്തുകളൊക്കെ എഴുതുക. ഓക്കെ, എന്നാൽ പാട്ട് കൊടുക്കട്ടെ കേട്ടോ.

ഇന്നത്തെ ചിത്രമഞ്ജരിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി രവീന്ദ്രൻ, സ്റ്റുഡിയോ സഹായം മഞ്ജു, സാങ്കേതിക സഹായം ഒരുക്കിയത് മുരുകേശൻ കോട്ടയ്ക്കൽ, ലിജേഷ് കിഴിശ്ശേരി.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചി ഒരുങ്ങി. നാളെയും മറ്റന്നാളുമായി ചേരുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്ന് രണ്ട് ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനും

0: തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണവില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ 13% വർദ്ധിച്ചു. വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാനതല യോഗം. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് യോഗം. ഇന്ന് ബഷീർ ദിനം. മലയാളികളുടെ പ്രിയ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത്. KPCCക്ക് മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്ന് മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കൊട്ടാരക്കരയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ ടിപ്പർ ലോറിയുടെ ഡ്രൈവർ അപകടസമയത്ത് ഫോൺ ഉപയോഗിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഡ്രൈവറുടെ അനാസ്ഥയുടെയും നിയമലംഘനത്തിന്റെയും വിവരങ്ങൾ. പാലക്കാട്ടെ ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ BA സതീഷിന് സസ്പെൻഷൻ. സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിന്റെ വില ഉടമസ്ഥന് യഥാസമയം നൽകുന്നതിൽ വീഴ്ച ഉണ്ടായതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ കൊല്ലം ജേതാക്കൾ. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തൃശൂരിനെയാണ് പരാജയപ്പെടുത്തിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166-49 മംഗലാപുരം കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28 166-10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 10:59 166-06 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
2: ട്രെയിൻ സമയം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: ആ മാഷേ, സുഖാണോ?
8: ആ സുഖം തന്നെ, സുഖം തന്നെ.
7: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
8: ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
7: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
9: പൊതുജനതാൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
10: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
10: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
10: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
9: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-332-9.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് MV രവീന്ദ്രൻ. ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ അക്കാഡമിക് ബ്ലോക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ

0: ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മന്ത്രി അനുമോദിച്ചു. 3.9 കോടി രൂപ ചെലവിൽ ആധുനിക ക്ലാസ് മുറികളും അനുബന്ധ സൌകര്യങ്ങളും ഉൾപ്പെടുത്തി നിർമ്മിച്ച 3 നില കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചത്. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളും ചേർന്ന് നടത്തുന്ന വായന പക്ഷാചരണത്തിന്റെ സമാപനം നാളെ രാവിലെ 10 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ PK അസുലു അധ്യക്ഷത വഹിക്കും. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ജില്ലാ സാക്ഷരതാ മിഷൻ തുല്യതാ പഠിതാക്കൾക്കായി നടത്തിയ കത്തെഴുത്ത് മത്സരത്തിലെ വിജയികൾക്ക് കലക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും.
1: വികസന വാർത്തകൾ.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
3: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
4: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9:30.

0: പരസ്പരം
1: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
2: ഒരിക്കലും ഒരു നിലയ്ക്കും ഒരാൾക്കും ലോകത്ത് നേടിയെടുക്കാനാവാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണ് എന്നറിയാമോ?
3: ഇല്ല.
2: ഒന്ന് ആലോചിച്ചു നോക്കൂ.
3: ആലോചിച്ചിട്ടും വരുന്നില്ലല്ലോ.
2: വരുന്നില്ല അല്ലേ? എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറുന്ന കാര്യമായാലും ഇനി അനന്തമജ്ഞാതമായ വിഹായസിലേക്ക് ഉപഗ്രഹങ്ങൾ അയക്കുന്ന കാര്യമായാലും മനുഷ്യന് സാധ്യം അല്ലേ?
3: അതെ.
2: എന്നാൽ ഒരിക്കലും സാധ്യമാകാത്ത, എത്തിപ്പിടിക്കാനാവാത്ത ഒന്നുണ്ട്. അതാണ് പൂർണത. എല്ലാ അർത്ഥത്തിലും അന്യൂനമായിരിക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങനെ ഒരാൾ ഇന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്നലകളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനി ജനിക്കുവാനിരിക്കുന്നുണ്ടോ?
3: അങ്ങനൊരു സാധ്യത ഇല്ലേയില്ല.
2: അതെ, കാരണം ഏതൊരു നിമിഷത്തിലും ഒരിഞ്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്ത വെർഷനായി മാറാം. അതുകൊണ്ട് പൂർണത വേണ്ട എന്നല്ല, പൂർണതയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം. പൂർണതയെ പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ഓരോ നിമിഷവും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ അടുത്ത ലെവലിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, ഇത് പരസ്പരം. ആകാശവാണി മഞ്ചേരി എഫ് എമ്മിൻ്റെ ശബ്ദവീചികൾ ഒരിക്കലും പൂർണത ഉള്ളവയല്ല. പക്ഷേ അവയെ കൂടുതൽ കൂടുതൽ നവീകരിക്കുവാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമാകും. പ്രിയ ശ്രോതാക്കൾ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും പങ്കിടുന്ന പരസ്പരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനിറാമയൂർ.
3: ഞാൻ എം ജിഷ. ആദ്യത്തെ കത്ത് വായിക്കാം. അയച്ചിരിക്കുന്നത് ചീക്കോട് നിന്ന് കെ ഗോവിന്ദനാണ്. നമ്മുടെ പഴയ നാടകഗാനങ്ങൾ കേൾക്കാൻ ഒരു സുഖമാണ്. അതുപോലെ നാടകഗാനം ആലപിച്ചിട്ടുള്ള ഗായകരെയും നമ്മൾക്ക് പാട്ടിലൂടെ പരിചയമുണ്ട്. 26-ാം തീയതി 3 മണിക്കുള്ള നാടകഗാനങ്ങൾ ഹൃദ്യമായിരുന്നു. മാനത്ത് മുട്ടിപ്പറക്കുന്ന തത്തയെന്ന് തുടങ്ങുന്ന ഗാനം കേട്ടപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ അഭിനയ പാടവുമാണ് ഓർത്തത്. ആ അമ്മയ്ക്ക് പ്രണാമമർപ്പിക്കുന്നു. June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഓരോ ദിവസവും മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടിക്കൂടി വരുന്നതായാണ് മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ കാണുന്നത്. നമ്മുടെ ക്യാമ്പസുകളാണ് മിക്കപ്പോഴും ഇതിന് ഇരയാകുന്നത്. വിദ്യാർത്ഥികളെ ലക്ഷ്യം

0: വെച്ചുള്ള ഇതിന്റെ വിൽപ്പനയും ഇതെത്തുന്നതിന്റെ ഉറവിടവും നിർമാർജനം ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നല്ല കാലം, കഷ്ടകാലം, ചീത്തകാലം, അങ്ങനെ കാലം പിന്നിടുകയാണ്, കാലചക്രം തിരിയുകയാണ്. എടപ്പാൾ സി സുബ്രഹ്മണ്യൻ അവതരിപ്പിച്ച സുഭാഷിതം June 26 കേട്ടു. ഈ കാലത്ത് വളരെ പ്രസക്തമായി തോന്നി ആ സുഭാഷിതം. ആയുരാരോഗ്യത്തിൽ ഡോക്ടർ KP മുഹമ്മദ് സയ്യിദ് സലീം പറഞ്ഞു തന്നത് വീട്ടിലെ ഔഷധങ്ങളെപ്പറ്റിയും അവ ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ചുമാണ്. ഉലുവ, ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ ഒരു കൂട്ടം ഔഷധങ്ങൾ നാം നിത്യേന എന്നോണം ആഹാരങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വരുന്ന അല്ലറ ചില്ലറ രോഗങ്ങൾക്ക് ഇവ മരുന്നായി ഉപയോഗിക്കാവുന്നതുമാണ്. എന്നാൽ ഇത് മിക്ക ആളുകൾക്കും അറിഞ്ഞുകൂടാ എന്നതാണ് സ്ഥിതി. ഡോക്ടർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ട് അവയുടെ ഔഷധ ഗുണങ്ങൾ എഴുതി വയ്ക്കുക. അസുഖം വരുമ്പോൾ ഇത് പ്രയോഗിച്ചു നോക്കുക. ഈ കളിയാരവത്തിനിടയിൽ ഫുട്ബോൾ ഇതിഹാസം പെലയെക്കുറിച്ചുള്ള ഓർമ്മകഥകളായിരുന്നു ജീവിതപാഠത്തിൽ പറഞ്ഞത്. ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം പകരുന്ന ആ ജീവിതപാഠത്തിന് അഭിനന്ദനങ്ങൾ. കൂത്താട്ടുകുളം മേരി ജോൺ എഴുതിയ വാളെടുത്തവൻ വാളാൽ എന്ന കവിതയിലെ ഒരു ഭാഗം കവിധാരയിൽ അംബിക ആലപിച്ചത് ഹൃദ്യമായിരുന്നു. ചെറുപ്പകാലത്ത് മേരി ജോൺ എഴുതിയ കവിതകൾ പഠിച്ചത് ഓർമ്മിക്കാനായി. പാട്ടുപൊലിമയിൽ പ്രഭാകരൻ പുന്നശ്ശേരി അവതരിപ്പിച്ച ശീതങ്കൻ തുള്ളൽ ഇഷ്ടമായി. തുള്ളൽ കവിതകളായ ഓട്ടൻതുള്ളൽ അവതരണം പല വേദികളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിവയുടെ അവതരണം അനുഭവപ്പെട്ടിട്ടില്ല. ഇത് കേൾക്കാൻ അവസരം നൽകിയ ആകാശവാണിക്ക് അഭിനന്ദനം അറിയിക്കുന്നു. നാടൻ കലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആകാശവാണിയുടെ സദുദ്യമങ്ങളെയും വാഴ്ത്തി സ്തുതിക്കുന്നു. രോഗാതുരമായ ഈ കാലത്ത് യോഗയിലൂടെ സർവ്വരോഗങ്ങളെയും ശമിപ്പിക്കാനും രോഗം വരാതെ ശരീരത്തെ സംരക്ഷിക്കാനും കഴിയുമെന്നുള്ള ഡോക്ടർ പ്രസീതയുടെ പ്രഭാഷണം വളരെയധികം ഉപകാരപ്രദമായി. പിന്നെ ഈയിടെയായി പരസ്പരത്തിന്റെ അവതരണം വളരെ ഹൃദ്യമാവുന്നുണ്ട്. പ്രതികരണങ്ങൾ അറിയിക്കാത്തവർക്കും കത്തെഴുതണമെന്ന തോന്നലുണ്ടാവുന്നു ഇത് കേൾക്കുമ്പോൾ. 21 പരസ്പരത്തിൽ June 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തെയും ലോക സംഗീത ദിനത്തെയും പരാമർശിച്ചു. എന്നാൽ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. എന്താണെന്നല്ലേ, എല്ലാ ദിനങ്ങളെയും പോലെ പിതാക്കൾക്കുമുണ്ട് ഒരു ദിനം, അതായത് ലോക പിതൃദിനം. മാതൃദിനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അച്ഛന്മാരെയും ഓർമ്മിക്കണ്ടേ? ശ്രോതാക്കൾ അല്പം പ്രയാസപ്പെട്ടു തന്നെയാണ് കത്തുകൾ തയ്യാറാക്കി അയക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞ് ആകാശവാണിയിൽ നിന്ന് അഭിനന്ദനം അറിയിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഫുട്ബോൾ മാമാങ്കമാണല്ലോ. നമ്മുടെ മഞ്ചേരി FM കളിയാരവം ഒരുക്കിയത് ഫുട്ബോൾ പ്രേമികൾക്ക് നല്ല ആവേശം പകരുന്നു. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഫുട്ബോൾ പ്രേമം മലപ്പുറത്ത് കൂടുതലാണല്ലോ. എവിടെ പോയാലും റോഡ് സൈഡുകളിലെല്ലാം വലിയ വലിയ കട്ടൌട്ടുകൾ കാണാം.
1: കളിയാരവത്തിൽ മുങ്ങി നിൽക്കുകയാണ്. മലപ്പുറം മാത്രമല്ല, മലബാറും കേരളവും ലോകവും തന്നെ ഒന്നാകെ. ഈയൊരവസരത്തിൽ കളിക്ക് പിന്നാലെ മാത്രമല്ല, റേഡിയോയ്ക്ക് പിന്നാലെയും ഓടി നടന്ന് ഗോളടിക്കുന്ന ശ്രോതാക്കളുണ്ട് എന്നതാണ് ഞങ്ങൾക്കേറെ സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ ധാരാളം പരിപാടികളെ വിലയിരുത്തിക്കൊണ്ട് കത്തുകൾ അയച്ചിരിക്കുകയാണ് ഈ ശ്രോതാവ്. ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ, ആയുരാരോഗ്യം പരിപാടി കേട്ട് പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞു. ആരോഗ്യകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം. ഇപ്പോൾ മഴയൊക്കെയാണ്. ആകാശവാണിയിലൂടെയുള്ള ആരോഗ്യ അറിയിപ്പുകളും ഒപ്പം സുരക്ഷാ മുന്നറിയിപ്പുകളും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രഭാഷണം ആകാശവാണി മഞ്ചേരി FM പ്രക്ഷേപണം ചെയ്തിരുന്നുവല്ലോ. മാത്രമല്ല അന്ന് മൈൻഡ് റീചാർജിന്റെ പ്രമേയവും ഇതുതന്നെയായിരുന്നു. ശ്രോതാക്കളും ഈ ഒരു ലക്ഷ്യവുമായി മഞ്ചേരി FM ചേർന്ന് നിൽക്കുന്നതിൽ ഏറെ സന്തോഷം. പിന്നെ June 21 കാര്യത്തിൽ ചെറിയൊരു പിണക്കമുണ്ട് അല്ലേ ശ്രോതാവിന്?
0: അതെ അതെ,
1: ഇദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്. അന്ന് പിതൃദിനം കൂടി ആയിരുന്നു. അതായത് എല്ലാ ജൂൺ മാസത്തിലും 3rd ഞായറാഴ്ചയാണ് പിതാക്കളുടെ ദിനമായി ആചരിക്കുന്നത്.
0: മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാ അച്ഛന്മാർക്കുമായിട്ട് ഒരു ദിവസം.
1: അതെ, അച്ഛന്റെ നെഞ്ചിലെ ചൂടേറ്റ് വളരുന്ന മക്കൾ വളരുമ്പോൾ ചിലപ്പോൾ ചെറിയ അകലം പാലിച്ചാണ് വളരുന്നത്. എന്നാൽ അച്ഛന്റെ നെഞ്ചിലെ കനൽ പലപ്പോഴും മക്കളെക്കുറിച്ച് ഓർത്തുകൊണ്ടായിരിക്കും. അച്ഛന്റെ സ്നേഹം പലപ്പോഴും അത്ര ആഘോഷിക്കപ്പെടാതെ പോകുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിനായുള്ള ഒരു ദിനം നമുക്ക് നമ്മുടെ അച്ഛനെ ചേർത്ത് പിടിക്കാം.
0: ഇനി പന്തല്ലൂരിൽ നിന്ന് സുലേഖ അയച്ച സന്ദേശം ഇങ്ങനെയാണ്. ബാല്യകാല സ്മരണകൾ കോർത്തിണക്കി മങ്കട ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ഡോക്ടർ ബിന്ദു ഷീന 17th അവതരിപ്പിച്ച എന്റെ ഗാനം ഏറെ ഇഷ്ടപ്പെട്ടു. ആ പരിപാടിയിൽ അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. യോഗയെക്കുറിച്ചും യോഗയിലൂടെ നമുക്ക് ലഭിക്കുന്ന ശാരീരിക മാനസിക ഉന്മേഷത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടർ പ്രസീദയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ.

0: 22-ാം തീയതി അക്ഷരഗീതങ്ങൾ എന്ന പരിപാടിയിലെ എല്ലാ ഗാനങ്ങളും മനോഹരമായിരുന്നു. ആയുരാരോഗ്യത്തിൽ വെളുത്തുള്ളി, ഏലക്കായ, ഗ്രാമ്പു എന്നിവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പെരിന്തൽമണ്ണ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ സെയ്ദ് മുഹമ്മദ് സലീം പറഞ്ഞു തന്നത് വളരെ ഉപകാരപ്രദമായി.
1: കേവലം കേട്ടുപോകുമ്പോഴല്ല, മറിച്ച് കേട്ട കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുമ്പോഴും ആക്ഷൻ എടുക്കുമ്പോഴുമാണ് പരിപാടികൾ ഫലപ്രാപ്തിയിലെത്തുന്നത്. ആ രൂപത്തിൽ പരിപാടികളെ പ്രയോജനപ്പെടുത്തുന്നതിലും വിലയിരുത്തുന്നതിലും ഏറെ സന്തോഷം.
0: അടുത്ത കത്തയച്ചിരിക്കുന്നത് വറ്റല്ലൂർ പടപ്പറമ്പ് നിന്ന് കെ രാമചന്ദ്രൻ പിള്ളയാണ്. ആകാശവാണി ശ്രോതാവ് ഡോക്ടർ ബിന്ദു ഷീന എ പി അവതരിപ്പിച്ച എന്റെ ഗാനം ഏറെ ഇഷ്ടമായി. നല്ല ഗാനങ്ങളും ആകർഷണീയമായ അവതരണവുമായിരുന്നു. അഭിനന്ദനങ്ങൾ. അസൂയാലുക്കളുമായുള്ള കൂട്ടുകെട്ട് അഭികാമ്യമല്ല എന്ന് ഓർമ്മിപ്പിച്ച് കെ എം അബ്ദുൽ ഖാദർ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. വെറുപ്പ് ഉപേക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കി അനിസ അനി അവതരിപ്പിച്ച സുഭാഷിതവും മികച്ചതായി. നിറഞ്ഞ പാത്രത്തിൽ ഇനിയും ഒഴിക്കാൻ കഴിയാത്തതുപോലെ അനാവശ്യ ചിന്തകൾ കൊണ്ട് നിറയുന്ന മനസ്സിന്റെ അവസ്ഥ വ്യക്തമാക്കി ഡോക്ടർ മൻസൂർ അദായി. കാവ്യധാരയിൽ പണ്ഡിറ്റ് കറുപ്പന്റെ ജാതിക്കുമ്മി എന്ന കവിത മൃദുല ആലപിച്ചത് അതീവ ഹൃദ്യമായി. അനുസരണ ആവശ്യമാണ്, എന്നാൽ അത് അടിമത്തമാകാതെ ശ്രദ്ധിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് കെ നജാത്തുള്ള അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് എഫ് വയലറ്റ് അവതരിപ്പിച്ച സുഭാഷിതവും മികച്ചതായി. ഡോക്ടർ മൻസൂർ ഒദായി, എടപ്പാൾ സി സുബ്രഹ്മണ്യൻ എന്നിവരുടെ സുഭാഷിതങ്ങളും മികച്ചതായിരുന്നു. കാവ്യധാരയിൽ ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിത ജ്യോതി മേനോൻ ആലപിച്ചത് അതീവ ഹൃദ്യമായി. ടാഗോറിന്റെ സ്വാതന്ത്ര്യഗാഥ എന്ന കവിത രതീഷ് ആലപിച്ചതും പി പി രാമചന്ദ്രന്റെ പട്ടാമ്പിപ്പുഴ മണലിൽ എന്ന കവിത സജിൽ ദേവ് ആലപിച്ചതും ഹൃദ്യമായി.
1: വിവിധ തരത്തിലുള്ള പരിപാടികൾ കേട്ട് ആസ്വദിച്ച് കുറിപ്പയച്ചതിൽ സന്തോഷം.
0: ഇനി പന്താവൂരിലെ റേഡിയോ കുടുംബം ആബിദ വാഹിദ്, സഹ്ല അൻവർ, വാജിദ്, നാഫി, ഹാദി മുഹമ്മദ്, ദുആ മറിയം, ഹാനിയാദം, നഫീസ കുഞ്ഞിപ്പ എന്നിവർ അയച്ച കത്ത് വായിക്കാം. അമ്മയില്ലാതൊരു ദൈവമുണ്ടോ? അമ്മ എന്ന രണ്ടക്ഷരത്തെ ആസ്പദമാക്കിക്കൊണ്ട് സിന്ധു സുധീർ അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ഇഷ്ടമായി. കെ നജാത്തുള്ള, ഡോക്ടർ മൻസൂർ ഒദായി എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതങ്ങളും ഏറെ ശ്രദ്ധേയമായി. എം ജി ശ്രീകുമാർ പാടിയ അമ്പാടി പൈതലെ, കെ ജി മാർക്കോസും സംഘവും പാടിയ ഹാലേലുയ ഗീതം പാടിടാം, ബിജു നാരായണൻ പാടിയ മസ്ജിദുൽ മിനാരത്തിലെ ബാങ്ക് തുടങ്ങിയ ഗാനങ്ങൾ ഏറെ ഇഷ്ടമുള്ള ഗാനങ്ങളായിരുന്നു. എം എസ് അബ്ദുറഹ്മാൻ ആലപിച്ച മണിമുല്ല പൂവാലെ എന്ന തേനിശൽ, കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ അവതരിപ്പിച്ച എന്റെ ഗാനം എന്നിവ ഏറെ ഇഷ്ടമായി. പാട്ടും പറച്ചിലും ഓരോ ഗാനവും ശ്രുതിമധുരമായിരുന്നു. മഞ്ചേരി നിലയം എല്ലാ ദിവസവും പ്രക്ഷേപണം ചെയ്യുന്ന ഫുട്ബോൾ ബീറ്റ്സ് എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമാണ്. വിളിക്കുന്നവരെല്ലാം നന്നായി സംസാരിക്കുന്ന നല്ലൊരു പരിപാടി. ആശംസകൾ അറിയിക്കട്ടെ. 15-ാം തീയതി എടപ്പാൾ വിശ്വൻ, കെ എസ് ചിത്ര, രാജലക്ഷ്മി എന്നിവർ പാടിയ ഇലാഹിന്റെ കാരുണ്യം, മഹാഗണപതി, യാത്രികയായി ഞാൻ അലയുന്നു തുടങ്ങിയ ഓരോ ഗാനവും ശ്രുതിമധുരമായ ഒന്നാം തരം ഗാനങ്ങളായിരുന്നു. പി എം രാമനാരായണൻ, പി എ എം അബ്ദുൽ ഖാദർ, കെ നജാത്തുള്ള എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ശ്രദ്ധേയമായി. രഹ്ന പാടിയ പ്രഭാതഗീതം ഹൃദ്യമായി. ഉൾക്കാഴ്ചയിൽ പാണ്ടിമുറ്റം സ്വദേശി അബ്ദുൽ ഗഫൂർ പങ്കെടുത്ത് സംസാരിച്ചതും അദ്ദേഹം അവതരിപ്പിച്ച ഗാനങ്ങളും വളരെയേറെ ശ്രദ്ധേയമായി.
1: ഭക്തിരസവുമായെത്തിയ പ്രഭാതഗീതങ്ങളും ആനന്ദതാളവുമായെത്തിയ എന്റെ ഗാനവും ഒപ്പം ശാന്തിഗീതവുമായെത്തിയ സുഭാഷിതങ്ങളും എല്ലാം ഒരുപോലെ ശ്രോതാവ് ആസ്വദിച്ചിരിക്കുന്നു എന്നറിയുന്നത് സന്തോഷം നൽകുന്നു.
0: ഇനി കോട്ടക്കൽ പറങ്കിമൂച്ചിക്കൽ നിന്ന് രമേശൻ, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ്, ഡോക്ടർ ദേവി എന്നിവർ അയച്ച സന്ദേശം വായിക്കാം. 29/8/2018 എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഞാൻ അവതരിപ്പിച്ച എന്റെ ഗാനം പരിപാടി മഞ്ചേരി എഫ് എമ്മിലൂടെ കേൾക്കാൻ സാധിച്ചത് ഈ ഡേറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ ഈ ഡേറ്റ് ഞെട്ടി ഉണർന്നു പറയും. അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരു ദിവസമാണ് 28/6/2026. കാരണം അഖില കേരള റേഡിയോ നാടകോത്സവത്തെപ്പറ്റി ഞാൻ അയച്ച ഒരു കത്തിനെ പരാമർശിച്ചുകൊണ്ട് രമണി ചേലാട്ട് ഒരു സന്ദേശം അയച്ചു. അത് കേട്ടപ്പോൾ എനിക്കേറെ സന്തോഷം തോന്നി. 30-ാം തീയതി 6:40 അമ്പലപ്പറമ്പിലെ ചെമ്പരത്തിപ്പൂവ എന്ന ഗാനം അതിഗംഭീരമായി. അത് കഴിഞ്ഞ് ഇന്നത്തെ ചിന്താവിഷയത്തിൽ ബുദ്ധിമാന്മാർക്ക് അനുഭവങ്ങൾ അധ്യാപകരാണ് എന്ന ഷേക്സ്

0: പിയർ വാക്കുകൾ കേൾപ്പിച്ചതും ചിന്തനീയമായി. കുട്ടികളുടെ കേൾവിശക്തിയെക്കുറിച്ച് ആരോഗ്യജാലകത്തിൽ ഡോക്ടർ സുമ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഏറെ അറിവ് പകർന്നു. 30-ാം തീയതി സ്മൃതിഗീതത്തിൽ കേൾപ്പിച്ച മധുരമീനാക്ഷി അനുഗ്രഹിക്കൂ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ, ആറ്റുവഞ്ചിക്കടവിൽ വന്നു, സന്ധ്യമയങ്ങും നേരം തുടങ്ങിയ എല്ലാ ഗാനങ്ങളും വളരെ ഹൃദ്യമായി. 1-ാം തീയതി സലീൽ ചൗധരിയുടെ ഭാര്യ സവിതാ ചൗധരി യേശുദാസിന്റെ കൂടെ ആലപിച്ച മേലെ പൂമഴ എന്ന ഗാനം അവരുടെ ഓർമ്മ ദിനത്തിൽ പങ്കുവച്ചതും ഹൃദ്യമായി. തൂലികയിൽ ഓർമ്മകളിലെ ജോൺസൺ ഐരൂർ എന്ന പുസ്തകം MR രവി നിലമ്പൂർ അവതരിപ്പിച്ചതും ഭംഗിയായി. സൈബർ ജാലകം വളരെ ഉപകാരപ്രദമായി മുന്നോട്ടു പോകുന്നു. നോവൽ വായനയും വളരെ ഇഷ്ടമാവുന്നു. 2-ാം തീയതി MG രാധാകൃഷ്ണന്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടിയായ MG ശ്രീകുമാർ ആലപിച്ച സൂര്യകിരീടം എന്ന ഗാനം MG രാധാകൃഷ്ണനുള്ള ആദരാഞ്ജലിയായി. കാവ്യധാരയിൽ ഹരിനാമകീർത്തനം ആരതി ചൊല്ലിയതും ഭംഗിയായി. ഫുട്ബോൾ ബീറ്റ്സ് എന്നും കേൾക്കാറുണ്ട്, വളരെ ഭംഗിയായി പോകുന്നു.
1: ആകാശവാണി മഞ്ചേരി FM-ൽ സ്വന്തം ശബ്ദം കേൾക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സ്വന്തം എഴുത്ത് വായിക്കപ്പെടുക എന്നുള്ളത് എല്ലാവർക്കും ഏറെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാവണം എൻ്റെ ഗാനം അവതരിപ്പിച്ച ദിനം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് ഉറക്കത്തിലും ചോദിക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് പറയുന്നത്. അതുപോലെ താങ്കളുടെ കത്ത് വായിക്കപ്പെട്ട ദിനവും ശ്രദ്ധയിൽ സൂക്ഷിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഒപ്പം മറ്റ് പരിപാടികളെക്കുറിച്ചും നന്നായി അഭിപ്രായങ്ങൾ കുറിച്ചിരിക്കുന്നു. എഴുത്ത് തുടരുക.
0: അടുത്ത കത്തയച്ചിരിക്കുന്നത് പട്ടാമ്പി കരിമ്പുള്ളി രാജൻ, അജിത, ഷീബ, അനീത്, റിൻസി, അനൂപ്, ആരുഷ് എന്നിവരാണ്. ശുഭാംശു ശുക്ലയുടെ ജീവിത ചരിത്രം ജീവിത പാഠത്തിലൂടെ കേട്ടു. ഒത്തിരി അറിവുകൾ തന്നു ആ പരിപാടി. July 1-ാം തീയതി ഡോക്ടർ റോയിയുടെ ഓർമ്മദിനമായിരുന്നു അന്ന്. ഇന്നത്തെ ഗാനത്തിലൂടെ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് സന്തോഷം. പോയ കാല അനുഭവങ്ങളും മനോഹരമായ ഗാനങ്ങളും പങ്കുവച്ചുകൊണ്ട് ശ്രവ്യാനുഭൂതി പകർന്ന ബീനാമോഹന്റെ എന്റെ ഗാനം കർണാനന്ദമായി
1: സന്തോഷം.
0: ഇനി മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച സന്ദേശങ്ങൾ വായിക്കാം. നിശ്ചയദാർഢ്യം വിജയത്തിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. കഠിനാധ്വാനവും ലക്ഷ്യബോധവുമുള്ള വിജയങ്ങൾ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുക തന്നെ ചെയ്യും. ദാരിദ്ര്യം നിറഞ്ഞ ബാല്യകാലത്ത് പഴയ തുണിക്കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടി പന്ത് തട്ടിക്കളിച്ചു തുടങ്ങിയ പെലെ 3 തവണ ബ്രസീലിന് ലോകകപ്പ് നേടിക്കൊടുത്ത ഒരേയൊരു ഫുട്ബോളറായി മാറി. 2 കോച്ചുകളുടെ നിശ്ചയദാർഢ്യം പെലെയെയും അതിലൂടെ ബ്രസീലിനെയും നക്ഷത്രങ്ങളാക്കി മാറ്റി. എന്താണ് നേടേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയോടെ പ്രതീക്ഷയോടെ മുന്നോട്ടു പോയാൽ വിജയം ഉറപ്പാണ്. 24-ാം തീയതിയിലെ ജീവിതപാഠം ശ്രദ്ധേയമായി. അന്ന് തന്നെ മേരി ജോൺ കൂത്താട്ടുകുളം എഴുതിയ വാളെടുത്തവൻ വാളാൽ എന്ന കവിത അംബിക ഷിബു കാവ്യധാരയിൽ ആലപിച്ചത് വളരെ മനോഹരമായിരുന്നു. ഒരു സാധാരണ ഗ്രാമീണ മുസ്ലിം പെൺകുട്ടിയായ കുഞ്ഞു പാത്തുമ, നിരക്ഷരയും നിഷ്കളങ്കയുമായ അവൾ നിസാർ അഹമ്മദ് എന്നുപേരായ വിദ്യാസമ്പന്നനും പുരോഗമന ചിന്താഗതിക്കാരനും പട്ടണത്തിൽ വളർന്നവനുമായ ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാകുന്ന കഥ പറയുന്ന ഡുപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന നോവൽ നിരക്ഷരത അന്ധവിശ്വാസങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാണെന്ന് പഠിപ്പിക്കുകയും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വായനക്കാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. മുസ്ലിം സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നാക്രമണമായി 1951 പ്രസിദ്ധീകരിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഡുപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന നോവലിനെക്കുറിച്ച് 22-ാം തീയതി തൂലികയിൽ S സുകൃത തയ്യാറാക്കി M ജിഷ അവതരിപ്പിച്ച ആസ്വാദനം ഹൃദ്യമായി. കരച്ചിൽ എന്നത് വെറുമൊരു വികാരപ്രകടനം മാത്രമല്ല, അത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ കൂടിയാണ്. മാനസിക പിരിമുറുക്കമുണ്ടാകുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളുടെ അളവ് കുറയ്ക്കാൻ കരച്ചിൽ സഹായിക്കുന്നു. സങ്കടം വരുമ്പോഴുള്ള കണ്ണുനീർ ശരീരത്തിലെ വിഷാംശങ്ങളെയും അഴുക്കുകളെയും പുറന്തള്ളാനും സഹായിക്കുന്നു. 23-ാം തീയതിയിലെ ഡോക്ടർ മൻസൂർ ഒതായി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. 19-ാം തീയതി പാട്ടുപൊലിമയിൽ KP മുഹമ്മദ് കുട്ടി ഗുരുക്കളും സംഘവും അവതരിപ്പിച്ച കോൽക്കളി ഇഷ്ടപ്പെട്ടു. അറിവ് നേടുന്നതിനും വ്യക്തിത്വ വികസനത്തിനും ഡിജിറ്റൽ യുഗത്തിൽ പുസ്തകങ്ങളുമായുള്ള ബന്ധം പുതുക്കുന്നതിനും വായനാ ദിനത്തിന് വളരെ പ്രസക്തിയുണ്ട്. കേരളത്തിലെ നിരക്ഷരത തുടച്ചു നീക്കാൻ ഗ്രന്ഥശാലാ സംഘം രൂപീകരിച്ച് അക്ഷരവെളിച്ചം പകർന്നു നൽകിയ PN പണിക്കരുടെ സംഭാവനകളെ ഓർമ്മപ്പെടുത്തുന്ന വായനാ ദിനം മൊബൈൽ ഫോണുകളുടെയും സാങ്കേതിക വിദ്യകളുടെയും അമിത ഉപയോഗത്തിൽ നിന്നും മാറി പുസ്തകങ്ങൾ വായിക്കാൻ പുതിയ തലമുറയെ പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിക്കാം. വായനാ ദിനത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ നൽകിയ സന്ദേശം സമകാലികത്തിൽ കേൾപ്പിച്ചത് അവസരോചിതമായി.

0: തലച്ചോറിനെയും ശ്വാസകോശത്തെയും മാരകമായി ബാധിക്കുന്ന നിപ വൈറസിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് 19-ാം തീയതി ആരോഗ്യജാലകത്തിൽ ഡോക്ടർ സി ഷുബിൻ നൽകിയ വിവരങ്ങൾ വളരെ വിജ്ഞാനപ്രദമായിരുന്നു.
1: പരിപാടികളെക്കുറിച്ച് ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ പങ്കിട്ടതിന് അഭിനന്ദനങ്ങൾ, സന്തോഷം.
0: ഇനി രാജി മരത്തങ്കോട് അയച്ച കത്തുകൾ വായിക്കാം. ജൂൺ 14-ാം തീയതിയിലെ കളിക്കൂട്ടം വളരെ ഇഷ്ടപ്പെട്ടു. MGS നാരായണനുമായി നടത്തിയ അഭിമുഖം ഏറെ നന്നായിരുന്നു. പടിഞ്ഞാറ്റുമുറി ഓർഫനേജ് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ബാലലോകം ഹൃദ്യമായി. ബാലലോകം ടീമിനും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഫുട്ബോൾ ബീറ്റ്സ് വളരെയധികം ഇഷ്ടമാണ്. അതിന്റെ ആദ്യം കൊടുക്കുന്ന മ്യൂസിക്കും പാട്ടും വളരെയധികം ഇഷ്ടപ്പെട്ടു. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സമകാലികത്തിൽ പറഞ്ഞത് വളരെ പ്രസക്തമായി. 12-ാം തീയതിയിലെ മൈൻഡ് റീചാർജ് ഗംഭീരമായി. ഗായിക അൻഷിത ജാസ്മിൻ അവതരിപ്പിച്ച മൈലാഞ്ചി മുഞ്ച് ഏറെ ഇഷ്ടമായി. യുവവാണി ഏറെ നന്നാവുന്നുണ്ട്. ഹെലോ യൂത്തിൽ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിനെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ പറഞ്ഞു തന്നു. ഏറെ ശ്രദ്ധേയമായി ആ പരിപാടി. പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച ഗാനങ്ങൾ ഗാനാമൃതത്തിൽ കേൾപ്പിച്ചത് അദ്ദേഹത്തിനുള്ള സ്മരണാഞ്ജലിയായി. 4:30 മഴവില്ലിലെ ഗാനങ്ങളും അദ്ദേഹത്തിന്റെ തന്നെ രചനയിലുള്ള ഗാനങ്ങളായിരുന്നു. അതും ഏറെ നന്നായി. 23-ാം തീയതി മധുരം ഗീതത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണൻ സംഗീതം ചെയ്ത ഗാനം കേൾപ്പിച്ചത് ഹൃദ്യമായി. കാവ്യധാരയിൽ അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിതയുടെ ആലാപനം ഹൃദ്യമായി. വാളെടുത്തവൻ വാളാൽ മേരിജോൺ കൂത്താട്ടുകുളത്തിന്റെ കവിത, അംബികാ ശിബുവിന്റെ ആലാപനം വളരെ ഇഷ്ടപ്പെട്ടു. ജീവിതപാഠം നന്നാവുന്നുണ്ട്. ഗാനാഞ്ജലിയിൽ MK അർജുനൻ മാഷിന്റെ ഗാനങ്ങൾ കേൾപ്പിച്ചത് അദ്ദേഹത്തിനുള്ള സ്മരണാഞ്ജലിയായി. ജൂൺ 27-ാം തീയതി സുഭാഷിതം മുതൽ FM ശുഭദിനം വരെ നല്ല അവതരണവും നല്ല പരിപാടികളുമായിരുന്നു. അന്നു തന്നെ ചിത്രമഞ്ജരി MV രവീന്ദ്രൻ അവതരിപ്പിച്ചത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശ്രോതാക്കളുമായി നന്നായി സംസാരിക്കുകയും നല്ല ഗാനങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. അന്നത്തെ ഹെലോ യൂത്തും ഏറെ ഇഷ്ടമായി. മഞ്ജരി FM ഫുട്ബോൾ ബീറ്റ്സ് ഗംഭീരമാവുന്നുണ്ട്. ജൂൺ 12-ാം തീയതി ഉദയചന്ദ്രൻ അവതരിപ്പിച്ച സുഭാഷിതം വളരെ നന്നായിരുന്നു. പ്രഭാതഗീതത്തിൽ നല്ല പാട്ടുകളാണ് കേൾപ്പിച്ചത്. ആസ്തമ രോഗത്തെക്കുറിച്ചും അതിനുള്ള ഹോമിയോപ്പതി ചികിത്സയെയും കുറിച്ച് ആരോഗ്യജാലകത്തിൽ കേൾപ്പിച്ചത് ഉപകാരപ്രദമായി. കഥാനേരം നല്ല പരിപാടിയാണ്. ഓരോ കഥയും കേൾക്കുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. പി സുരേന്ദ്രന്റെ രക്തവിഷാദം എന്ന കഥ പ്രശാന്തി ചന്തു വായിച്ച് അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു. ലോക പരിസ്ഥിതി ദിനം വിഷയമായി കൊടുത്ത ഹെലോ യൂത്ത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. തൂലികയിൽ ബാബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന നോവലിനെ മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്ത് പരിചയപ്പെടുത്തിയത് വളരെയധികം ഇഷ്ടപ്പെട്ടു.
1: വളരെ നന്ദി അഭിപ്രായങ്ങൾ പങ്കിട്ടതിന്. മഴ തിമിർത്ത് പെയ്യുന്ന കാലം, ഒപ്പം ഫുട്ബോളിന്റെ ആവേശവും വാനോളം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ വേളയിൽ ജാഗരൂകരായിരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അരികിലുണ്ടായിരിക്കട്ടെ ആകാശവാണി എന്നും എപ്പോഴും. പെരുമഴയത്ത് ആകാശവാണിയിലൂടെ എത്തുന്ന പാട്ടുകൾ നിങ്ങൾക്ക് ആനന്ദമേകും. എന്നാൽ ഇടിമിന്നലും ഇടിയുമായി ഭയപ്പെടുമ്പോൾ ആകാശവാണിയിലൂടെ അറിയിപ്പുകളും ആശ്വാസമേകും. അതുകൊണ്ട് കൂടെയുണ്ടാവട്ടെ എന്നും എപ്പോഴും ആകാശവാണി 102.7 മഞ്ചേരി FM. മഞ്ചേരി FM ഹൃദയമിടിപ്പുകളുടെ താളം നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ താളമാണ്. അതുകൊണ്ട് മഞ്ചേരി FM ഹൃദയത്തിലേക്ക് അയയ്ക്കുക നിങ്ങളുടെ കത്തുകൾ. വിലാസമിതാ
0: പരസ്പരം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ് PO, പിൻകോഡ് 67612.
1: വാട്സ്ആപ്പ് നമ്പർ
0: 9495050600.
1: ഇമെയിൽ വിലാസം
0: allindiaradio.manjeriafm@gmail.com.
1: പ്രിയ ശ്രോതാക്കളെ, തൽക്കാലം ഇടപറയട്ടെ. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മുനിരാമയൂർ,
0: ഞാൻ MJ ഷ.
1: പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
2: പരസ്പരം
3: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.

0: അസോസിയേറ്റ് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ

0: കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
5: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
8: എന്നും രാവിലെ 7:00.
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
10: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
11: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
12: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും.
11: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744555024.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
8: എന്നും രാവിലെ 8:30.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
11: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
10: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
15: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
14: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
15: ഫോൺ 9744555024.
16: FM പ്രധാന വാർത്തകൾ.
17: നമസ്കാരം. വെനസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 2954 ഉയർന്നതായി നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യ ഇസ്രയേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ പ്രാബല്യത്തിലായി. 2025 സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കാൻ ഇടപെടുമെന്ന് ആരോഗ്യവകുപ്പ്. തിരക്ക് കൂടിയ വിഭാഗത്തിൽ നിന്ന് രോഗികളെ പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്തർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തെരച്ചിൽ ആരംഭിച്ചത്. അമേരിക്കയിൽ കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂ

0: ജിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് US നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഇടുക്കി തങ്കമണിയിൽ യുവാവ് ചെക്ക് ഡാമിൽ മുങ്ങിമരിച്ചു. തമ്പുരാൻകുന്ന് ചെമ്പകത്തിനാംകുഴിയിൽ അബിനാണ് സ്വന്തം കൃഷിയിടത്തിലെ ചെക്ക് ഡാമിൽ മുങ്ങിമരിച്ചത്.
1: FM പ്രധാന വാർത്തകൾ. വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
3: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
8: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
9: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
10: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
11: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166-10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 10:59, 166-06 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 11:33, 161-60 മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
12: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം നവഗീതങ്ങൾ. 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ഇതിലേക്കായി വിളിക്കേണ്ട നമ്പർ 0483 29 50 300, മറ്റൊരു നമ്പർ 29 50 800. ഫുട്ബോൾ ബീറ്റ്സ് 10:15. പത്ത് അൻപതിന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖം അവസാനം.

0: വനഭാഗം. 11-15 മഴവില്ല്, 11-30 ബാലലോകം. തൃക്കലങ്ങോട് മാനവേദൻ യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഒന്നാം ഭാഗം. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. ഒരു മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 3:15 സ്നേഹദൂത് സന്ദേശഗാനങ്ങൾ. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 7:35 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റു പരിപാടികൾ. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: അനങ്ങുന്ന വയസ്സ് ഇത് പൊളിക്കുമടാ.
1: ഇനി മാജിക് മഷ്റൂംസ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും റിമി ടോമിയും.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV യിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.

0: ഒരു നമ്പർ കൂടിയുണ്ട്, 9495050600.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: നവഗീതങ്ങൾ സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഫുട്ബോൾ ബീറ്റ്സ് ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പി മഞ്ജു,
0: ഞാൻ ശ്രീജ റാവു. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്.
1: സ്റ്റുഡിയോ സഹായം നൽകുന്നത് MV രവീന്ദ്രൻ, സാങ്കേതിക സഹായം നൽകുന്നത്
0: EM ഷജീർ,
1: ലിജേഷ് കിഴിശ്ശേരി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഫുട്ബോൾ കളികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വിലയിരുത്താനും വരുന്ന പ്രതീക്ഷകളും എല്ലാം പങ്കുവയ്ക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 0483 29 50 300,
0: അല്ലെങ്കിൽ 0483 29 50 800. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0483 29 50 300.
1: മറ്റൊരു നമ്പർ 29 50 800, SGD കോഡ് 0483.
0: അപ്പോൾ വിളിക്കൂ ഫുട്ബോൾ ബീറ്റ്സിലേക്ക്.
1: അപ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളുടെ സമാപനമായി പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിച്ചു അല്ലേ?
0: പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ രണ്ട് രാജ്യങ്ങൾ അല്ലേ,
1: രണ്ട് കളികൾ
0: ആ കഴിഞ്ഞു,
1: രണ്ട് കളികൾ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ക്വാർട്ടർ ലൈനപ്പിലേക്കുള്ള രണ്ട് ടീമുകളെ കിട്ടി കഴിഞ്ഞു. ഇപ്പോ
0: കഴിഞ്ഞു, അതായത് കാനഡ മൊറോക്കോ അല്ലേ.
1: കാനഡ മൊറോക്കോ തമ്മിലുള്ള കളിയില് ആതിഥേയരായിട്ടുള്ള കാനഡയെ തോൽപ്പിച്ച്
0: മൊറോക്കോ 3 ഗോളുകൾക്ക്
1: മുന്നിലെത്തിയിരിക്കുകയാണ്,
0: സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു
1: അല്ലേ. അതെ.
0: അപ്പോ ആദ്യ പകുതിയില് കാനഡ ഭയങ്കര ആക്രമണാത്മകമായിട്ടാണ് തുടങ്ങിയത്.
1: അതെ അതെ
0: അതെ. പക്ഷെ മൊറോക്കോയുടെ പ്രതിരോധത്തിന്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല,
1: കീഴടങ്ങേണ്ടി വന്നു.
0: അതെ. പിന്നെ രണ്ടാം പകുതിയിലായപ്പോഴേക്കും നമ്മുടെ അവനാഹി ഇരട്ട ഗോള് നേടി, അതോടെ മത്സരത്തിന്റെ ഗതി മാറി. ഇഞ്ചുറി ടൈം ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? സോഫിയാൻ അല്ലേ, സോഫിയാൻ 3 ഗോള് നേടി, അതോടെ അവരുടെ വിജയം ഉറച്ചു.
1: അതെ, അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു കളിയായിരുന്നു ഫ്രാൻസും പരാഗ്വേയും തമ്മിലുള്ളത് അല്ലേ,
0: പെനാൽറ്റി ഷൂട്ടിൽ.
1: ആ, നമ്മുടെ പ്രിയപ്പെട്ട ടീം ജർമ്മനിയെ അട്ടിമറിയിലൂടെ തോൽപ്പിച്ചെത്തിയിട്ടുള്ള ടീമാണ് പരാഗ്വേ.

0: അപ്പോ തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുള്ള എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കളിയായിരുന്നു അത്. 1-0 ഫ്രാൻസ് നേടി അല്ലേ.
1: അതായത്
0: കിലിയൻ എംബാപ്പയുടെ പെനാൽറ്റി ഗോളാണ് അവർക്ക് തുണയായത്.
1: അപ്പൊ കിലിയൻ എംബാപ്പയും ഇതോടൊപ്പം എന്ത് സംഭവിച്ചു, നമ്മുടെ മെസ്സിയോടൊപ്പം 7 ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരത്തിനായിട്ട്
0: മെസ്സിയുടെ ഒപ്പം എത്തിയിരിക്കുകയാണ്.
1: മെസ്സിയുടെ ഒപ്പം എത്തിയിരിക്കുകയാണ്.
0: അപ്പോ ഇതാ നമ്മളോട് പിന്നെ ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ആരോ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം അല്ലേ.
1: അതെ,
0: ഹലോ ഹലോ,
1: നമസ്കാരം.
2: ഹായ്
1: ഹായ്, ഫുട്ബോൾ ബീച്ചിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഞാൻ ഷൈമ ടീച്ചറാണ്.
1: ഷൈമ ടീച്ചർ എവിടെ നിന്ന് വിളിക്കുന്നു?
2: നിലമ്പൂരിന്ന്.
1: നിലമ്പൂർ എവിടെ?
2: നിലമ്പൂര് ടൗണിൽ തന്നെ, ടൗണിന് തൊട്ടടുത്താണ്, ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്ത്.
1: ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്താണ്. അതെ. ടീച്ചർ എത്രാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു?
2: ഞാന് അവിടുന്ന് അല്ല സോറി, മാത്സ് ടീച്ചറായിട്ട് കഴിഞ്ഞ വർഷം തിരിഞ്ഞു. 27 വർഷം അവിടെ
1: പഠിപ്പിച്ചിട്ട്. എവിടെ? നമ്മുടെ മാനവേദൻ സ്കൂളില്.
0: അപ്പോ അപ്പൊ ഇത്തവണത്തെ കളിവിശേഷം, ആവേശമൊക്കെ എങ്ങനെയുണ്ട്?
2: ഞാൻ ഫുട്ബോൾ പ്രേമിയാണ്. എന്റെ മോനുണ്ടെങ്കിൽ കുറച്ചൊരു സന്തോഷമായിരുന്നു, അവനിപ്പോ ഇവിടെ ഇല്ല. സാധനമാണ് ഞങ്ങള്.
1: അപ്പൊ ഏത് ടീമാണ് ആദ്യം? വെറുതെ അതങ്ങോട്ട് ചോദിക്കട്ടെ.
2: ഞാൻ പറഞ്ഞില്ലേ, അർജന്റീന.
1: അർജന്റീന
0: മെസ്സി ഫാനാണ്.
1: മെസ്സി ഫാനാണ്. അപ്പൊ മെസ്സി ഫാനാണെങ്കിൽ
2: കൊറേ ടീമുകൾ ഉണ്ട്, പോർച്ചുഗൽ, ജപ്പാൻ,
1: എല്ലാവരും ഉണ്ട്. അപ്പൊ മെസ്സി ഫാനെ കുറിച്ച് പറയുമ്പോ ഇന്നലത്തെ വെർദേ നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല അല്ലേ.
0: അതൊരു ചരിത്രം തന്നെയായിരുന്നു അല്ലെ, കേപ്പ് വെർദേയുടെ കളി.
1: നല്ല
2: കളിയായിരുന്നു.
0: പുതിയ 4 ടീമുകൾ വന്നതില് ഏറ്റവും അടയാളപ്പെടുത്തിയ ടീമാണ് കേപ്പ് വെർദേ അല്ലേ.
1: ആ 40-കാരന്റെ ഗോൾ കീപ്പർ അല്ലേ ഹുസൈനെ, ഒരിക്കലും നമുക്ക് അയാളെ മറക്കാൻ പറ്റില്ല.
0: അപ്പൊ എന്താണ് പറയാനുള്ളത് അർജന്റീനയും കേപ്പ് വെർദേയും തമ്മിലുള്ള ഉണ്ടായ കളിയെ കുറിച്ച്?
2: നല്ല കളി എന്ന് പറഞ്ഞാല് മെസ്സി അടിക്കുന്നു, ഗോളി തടയുന്നു.
1: അതെ, മെസ്സി അടിക്കുന്നു, ഗോളി തടയുന്നു.
2: അവരെ കണ്ട് അടിപ്പിക്കില്ലെന്നൊരു വാശിയിലായിരുന്നു കേപ്പ് വെർദേ.
1: അതെ,
0: നമ്മള് ശ്വാസം പിടിച്ച് കണ്ട കളിയായിരുന്നു അതല്ലേ.
2: സത്യം,
0: കയ്യിന്ന് പോയോന്ന് വരെ ഒരു സംശയം ഉണ്ടാവാതിരുന്നില്ല അല്ലേ.
2: സത്യം, കണ്ടവര് മൊത്തം അതാ പറയണത്, ഭയങ്കര ടെൻഷനുള്ള കളിയായിരുന്നു.
1: അതായത് 120 മിനിറ്റ് ആണ് അത് നീണ്ടത് ആ കളി. അതാണ് അതിന്റെ അല്ലെ ശരിക്കും. 120 മിനിറ്റ് നമ്മൾ മുൾമുനയിലാണ് ശരിക്കും നിന്നത്. ശരിക്കും മുൾമുന എന്താണെന്ന് നമ്മൾ മനസ്സിലായി. ഫുട്ബോൾ കളി എന്ന് പറയും, പക്ഷെ ഇന്നലെ ഫുട്ബോൾ കാര്യമായിരുന്നു, കളിയിലെ കാര്യമായിരുന്നു ഇന്നലെ.
2: അതെ അതെ അതെ, എന്താ ചെയ്യണ്ടേ, നമുക്ക് പുരിയിട്ടുന്നില്ല, വെറുതെ ഇരിക്കാനും പറ്റുന്നില്ല, കളി കാണാനും
1: കളി, അതെ,
0: കളി നിർത്തി പോവാനും പറ്റുന്നില്ല.
2: ഞാൻ അടുക്കളയിലൊക്കെ പോയിട്ട് കുറച്ച് കറിയൊക്കെ വെച്ചു.
1: അല്ല, നമ്മൾ എന്ത് ചെയ്യും, അത്രയും നമുക്കും സ്ട്രെസ് വരികയാണ്. നമ്മൾ എത്ര
0: അപ്പോ മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പാണ് ഇത്. അപ്പൊ എന്തായാലും അർജന്റീന തന്നെ കപ്പ് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് തന്നെ ഉള്ളില് അല്ലെ.
2: കഴിഞ്ഞ വർഷം തന്നെ മെസ്സിക്ക് അല്ല, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയല്ലോ, അതില് സന്തോഷം.
1: അതെ,
2: ഇപ്പൊ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് വലിയ സങ്കടമില്ല.
1: എന്നാലും മെസ്സിയുടെ ആ ഒരു പ്രാവശ്യം കൂടി അവര് കപ്പ് ഉയർത്തണം. ആ നീലയും വെള്ളയും നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിട്ട് കൊറേ കാലമായി അല്ലെ. ഫുട്ബോൾ അറിയാത്ത കാലം മുതല് നമ്മള് കൊണ്ടു നടക്കണതാണ്.
0: അപ്പൊ ഇനിയിപ്പോ പിന്നെ അപ്പൊ നമ്മൾ അർജന്റീന കപ്പ് നേടുന്ന തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ. മറ്റുള്ള ടീമുകളെ കുറിച്ചൊക്കെ പറയുമ്പോ എന്താണുള്ളത് പറയാൻ?
2: ഫ്രാൻസ് നല്ല കളിയാണ്, കണ്ടില്ല, പക്ഷെ ഫ്രാൻസ് ജയിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു.
1: ആ അതെ, പക്ഷെ ലാസ്റ്റ് പെനാൽറ്റി അല്ലെങ്കിൽ സമനിലയിൽ അദ്ദേഹത്തിന്,
2: ഞാൻ കണ്ടിട്ടില്ല, ഹൈലൈറ്റ്സ് കാണും ടിവിയില്, ഹോട്ട്സ്റ്റാറില്.
1: ഹോട്ട്സ്റ്റാറില്.
0: പക്ഷെ പരാഗ്വയും ഒട്ടും മോശമല്ല അല്ലെ, ജർമ്മനിയെ തോൽപ്പിച്ചിട്ട് എത്തിയിട്ടുള്ള ടീമാണ്, മുൻ ചാമ്പ്യന്മാരെ.
2: അതെ അതെ
1: അതെ.
2: ഇപ്പോ ബ്രസീലിന്റെ കളി, ബ്രസീല് നല്ല ടീമാണ്, പക്ഷെ എനിക്ക് അതിനോട് അങ്ങനെ ഒരു ഫാനായിട്ടൊന്നും
1: ഇല്ല.
2: കാണും, നല്ല കളികൾ കാണും.
1: അതെ, നല്ല കളികൾ എപ്പോഴും അല്ലേ. ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യം നമ്മളത് ആസ്വദിക്കാതെ പോവരുത്. 4 വർഷത്തിൽ ഒരിക്കൽ വരുന്ന വസന്ത അല്ലേ.
2: അതെ അതെ. എന്റെ മോനാണെങ്കിൽ കുറച്ചും കൂടി രസമായിരുന്നു, അവനിപ്പോ അവിടെ ഇല്ല, അതാ പ്രശ്നം.
1: മോൻ എന്ത് ചെയ്യാം?
2: ഒറ്റക്കിരുപ്പ് കാണും.
1: മോൻ എന്ത് ചെയ്യാം?
2: ഇവിടെ ഒരു വിസിറ്റിംഗിന് ദുബായിൽ പോയി, അതുകൊണ്ട് ഞാനില്ല, ഞാനത്തേക്ക് ഇന്ന്.

0: അതെ അതെ അതെ അവർക്കാണെങ്കിൽ അവരൊന്നും കൂടി നമ്മളെ അതെ അവരുണ്ടെങ്കിൽ നമുക്കൊരു ഊർജം കൂടുതൽ കിട്ടൂലോ. അപ്പൊ അപ്പൊ എന്തായാലും ടീച്ചർ വളരെ സന്തോഷം വിളിച്ച് കളികളൊക്കെ വിലയിരുത്തി.
1: ഞാൻ കൊറേ ട്രൈ ചെയ്യാറുണ്ട് ചിത്രമഞ്ചേരിയില്, അതുപോലെ പല ഇതിലും ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ കിട്ടാറില്ല. ഞാൻ കേട്ടപ്പോഴേ അങ്ങ് വിളിച്ചതാ, ഫസ്റ്റ് തന്നെ അങ്ങ്
0: വിളിച്ചു
1: അങ്ങനെ കളക്ട് ചെയ്തു.
0: അപ്പൊ ഏറെ സന്തോഷം ടീച്ചർ. അതെ അതെ മഞ്ജു ആണ്, ശ്രീജ ഉണ്ട് കൂടെ. ആയിക്കോട്ടെ അപ്പൊ ടീച്ചറെ, എന്നാ ശരി, അപ്പൊ പരിപാടികള് തുടർന്നും കേൾക്കൂ, ഇനിയും വിളിക്കണം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്.
1: ഓക്കെ
0: ശരി.
2: അപ്പോ ഇന്നലത്തെ കളിയെ കുറിച്ച്, ഇന്നലത്തെ കളിയെ കുറിച്ച് അല്ലേ, ഇന്നലത്തെ ആ കളിയെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരു കളി. അതായത് വൈകാരികതയും ആ ഫുട്ബോളിന്റെ സൗന്ദര്യവും എല്ലാം കൂടി ഒരുമിച്ച് കൂടിയ ഒരു മനോഹരമായ കളി.
0: അതെ, അത് ഇതിപ്പോ കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ. അർജന്റീന ഫാൻസ് അല്ലെങ്കിൽ

0: സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്.
1: ഓക്കെ,
0: ആ പേരെന്താ?
1: പേര് മുഹമ്മദ് അലി പൂക്കോട്ടൂർ വള്ളൂര്.
0: അപ്പോ പറയൂ ഫുട്ബോൾ വിശേഷങ്ങൾ. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, കോള് കട്ടായി.

0: അപ്പോഴേ നമ്മളിപ്പോ ബ്രസീലിന്റെ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജപ്പാനെതിരെ അവസാന നിമിഷത്തെ ഗോളില് 2-1 ബ്രസീൽ രക്ഷപ്പെട്ടെത്തിയിട്ടുള്ളത്.
1: അതെ,
0: പ്രീ ക്വാർട്ടറിലേക്ക്.
1: പിന്നെ നെയ്മറൊക്കെ ഉണ്ട്.
0: പിന്നെ നെയ്മർ കളിക്കുന്നില്ല എന്നുള്ളൊരു
1: ഇതും വരുന്നുണ്ട് അല്ലെ.
0: ഇപ്പോ എന്തായാലും ബ്രസീൽ ടീമിന്റെ പ്രതീക്ഷ വിനീഷ്യസ് ജൂനിയർ
1: അല്ലെ,
0: അദ്ദേഹത്തിന്റെ തകർപ്പൻ ഫോമിലാണ് ടീമിന്റെ പ്രതീക്ഷ.
1: അതെ, അപ്പൊ നമുക്ക് എന്തൊക്കെയായാലും.
0: പിന്നെ നോർവേ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നീണ്ട 28 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പിനെത്തിയ ടീമാണ്. അതിലെ പ്രധാന പ്രതീക്ഷ എർലിംഗ് ഹാലൻഡ് ആണ് അല്ലെ.
1: അതെ, ഹാലൻഡ് തന്നെയാണ്.
0: അദ്ദേഹം ഇതുവരെ 5 ഗോളുകൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്.
1: അപ്പൊ ഇന്ന് വെളുപ്പിന് 1:30 ഈ കളി അല്ലെ.
0: അതെ അതെ, അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ആരാണ് ബ്രസീൽ ആണോ നോർവേ ആണോ.
1: നോർവേ ആണോന്ന്. അപ്പൊ അടുത്ത ശ്രോതാവ് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്. നമസ്കാരം, സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്. ഹലോ, ആരാണ്?
2: കൃഷ്ണകുമാറാണ്.
1: കൃഷ്ണകുമാർ എവിടുന്ന്?
2: ഇവിടെ വണ്ടൂര്, നടുവത്ത്.
1: നടുവത്ത്. എന്ത് ചെയ്യുന്നു കൃഷ്ണകുമാർ?
2: തേപ്പിന്റെയൊക്കെ പണിയാ, തേപ്പിന്റെ വടവിന്റെയൊക്കെ.
1: അപ്പോ നമ്മുടെ ഫുട്ബോൾ വിശേഷങ്ങൾ പറയൂ.
2: എന്താ, നല്ലതാണ്.
0: എത്ര കളി കണ്ടു ഇപ്പോ?
2: ഇപ്പോ അർജന്റീന, ബ്രസീല്, പോർച്ചുഗൽ, അങ്ങനെ കുറച്ചെ കണ്ടു.
0: ഇതിലിപ്പോ ഏതാണ് നമ്മുടെ ടീം?
2: അത് ബ്രസീലാണ്.
1: ബ്രസീലാണ്. അപ്പൊ ഇന്ന് 1:30 ഉറക്കമില്ലാത്ത രാത്രിയാണ്,
0: ഉറക്കമില്ലാത്ത രാവുകളാണ് അല്ലേ. എന്താണ് ഇപ്പൊ പ്രതീക്ഷ നമ്മുടെ കളിയില്? ബ്രസീൽ തന്നെ ജയിക്കുന്നാണോ പ്രതീക്ഷിക്കുന്നത്?
2: ജയിക്കണമെന്നാണ്
0: ആഗ്രഹം.
1: അതെ അതെ, ഫുട്ബോളിന്റെ സൗന്ദര്യം അത് തന്നെയാണ്. ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല, അവസാന നിമിഷം എന്തും സംഭവിക്കും.
0: എന്നാലും ടീമിനെ കുറിച്ച് ഒരു പൊതുവായിട്ടുള്ള വിലയിരുത്തൽ എന്താണ് കൃഷ്ണകുമാറിന്?
2: കുഴപ്പമില്ല. പിന്നെ നമ്മളെ കളിക്കാരനെ പരിക്കാണല്ലോ,
0: അതാണ് നമ്മുടെ ഒരു ചെറിയ
1: വിഷമം. അതാണ് ശരിക്കും, അത് നെയ്മറിന്റെ ഒരു ശരിക്കും ഒരു വിഷമാണ് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ.
2: അതെ അതെ.
1: പിന്നെ പറയൂ ബാക്കി കളികൾ.
0: എങ്ങനെയാണ് കളികൾ കാണാറ്? ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ അതോ വീട്ടിലിരുന്നിട്ടാണോ?
2: വീട്ടിലിരുന്നിട്ടാണ്.
1: ആരെങ്കിലും കൂടെ ഉണ്ടാവാറുണ്ടോ കളി കാണാൻ?
0: മഴയാണ്, പിന്നെ ഇതുപോലെ ഉറക്കം ഒഴിച്ച് കാണേണ്ട ഒരു കളിയാണ്. അതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങള് അല്ലേ.
2: രാവിലെ ജോലിക്ക് പോകുമ്പോ പ്രശ്നമാണ്.
0: എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട കളികളൊക്കെ കാണും, പ്രിയപ്പെട്ട ടീമിന്റെ കളികളൊക്കെ
2: കാണുമല്ലോ നമുക്ക്. എല്ലാരും കാണാൻ കഴിയില്ല അറിയേ.
0: അതെ അതെ,
2: ബ്രസീലിന്റെ കളി അർജന്റീനയുടെ കളി എന്തായാലും കാണും.
0: ബ്രസീൽ ഫാൻ ആകുമ്പോ തീർച്ചയായിട്ടും അർജന്റീനന്റെ കളി കാണും അല്ലെ.
1: പോർച്ചുഗലും നമ്മള് ചിലവര് പോർച്ചുഗലും കാണും. അത് മൂന്ന് എന്തൊക്കെയായാലും മറക്കാതെ കാണും. ഇപ്പൊ ഫ്രാൻസ് ഒരു ശരിക്കും പറഞ്ഞ ഒരു ശക്തിയായി നമ്മുടെ മുന്നിൽ, എല്ലാവരുടെയും മുമ്പിൽ ഫ്രാൻസ് ഒരു ശക്തിയായിട്ട് വരുന്നുണ്ട്.
0: ജർമ്മനിയെ ഇഷ്ടായിരുന്നോ?
2: അതെ അതെ,
0: ഇഷ്ടായിരുന്നു അല്ലെ.
2: അവര്
0: പോയപ്പോഴും നമുക്കൊരു വിഷമം ഇല്ലാതെ ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു അല്ലെ.
1: ശരിക്കും വമ്പന്മാരുടെ മുന്നിൽ കുഞ്ഞന്മാരൊക്കെ ജയിച്ചു നിക്കാണല്ലേ. വമ്പന്മാരെയൊക്കെ വിറപ്പിക്കുന്നുണ്ട് എല്ലാവരും.
0: അപ്പൊ ഇനി നമുക്ക് വരും പോരാട്ടങ്ങളൊക്കെ ഒന്നുകൂടി കനക്കും, അതെല്ലാം കാത്തിരുന്ന് കാണാം അല്ലേ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം.
1: അപ്പോ ഇന്നലത്തെ കളിയില് നമ്മള് പറഞ്ഞു, ആദ്യത്തെ കളിയെ കുറിച്ച് പറഞ്ഞു, മൊറോക്കോ നേടി എന്നുള്ളത്. രണ്ടാമത് ഫ്രാൻസ് പരാഗ്വേ അല്ലേ,
0: അവര്
1: തമ്മിലുള്ള 1-0. 1-0 ഫ്രാൻസ് ജയിച്ചു. അതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, പരാഗ്വേ ശക്തമായിട്ടുള്ള പ്രതിരോധം തന്നെയാണ് തീർത്തത്. പക്ഷെ രണ്ടാം പകുതിയിലും ഫ്രാൻസ് മുന്നേറാൻ ശ്രമിച്ചെങ്കിലും അവസാനം 70-ാം മിനിറ്റ്

0: ാണ് നമ്മുടെ കിലിയൻ എംബാപ്പെ, അല്ലെങ്കിൽ കിഡിലൻ എംബാപ്പെ. ഇപ്പൊ കിലിയൻ എംബാപ്പെ ഒക്കെ മാറി എല്ലാവരും കിഡിലൻ എംബാപ്പെ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ കൃത്യമായിട്ട് പന്ത് വലയിലെത്തിച്ച് നമുക്ക്
1: വിജയിച്ചു.
0: പെനാൽറ്റിയിൽ 70th minute അദ്ദേഹം വിജയിച്ചു. അപ്പോ
1: ഇനിയിപ്പോ നമ്മള് വരാനുള്ള കളികളെ കുറിച്ച് പറയുമ്പോ, നാളെ 5:30 ഒരു കളിയുണ്ട്. അത് മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള കളിയാണ്. ആതിഥേയര എന്ന ആനുകൂല്യം മെക്സിക്കോയ്ക്കുണ്ട്. കാണികളുടെയൊക്കെ ഫുൾ സപ്പോർട്ട്
0: ഉണ്ടാവും. അതെ.
1: അപ്പോ അവരാണോ അതോ ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ട് മികച്ച ടീം തന്നെയാണ്. ഹാരി കെയ്ൻ നയിക്കുന്ന ടീമാണ്.
0: നമ്മുടെ ഖാന മന്ത്രവാദിയൊക്കെ ഇന്നലെ എല്ലാവരെയും അതെ ഹാരി കെയ്നെ ശപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അർജന്റീന ടീമിനെയൊക്കെ ശപിച്ചെങ്കിലും അവരൊക്കെ
1: അതൊരു നല്ല മത്സരം തന്നെയായിരിക്കും.
0: അതെ, നല്ലൊരു മത്സരം, നല്ല ആവേശോജ്വലമായ മത്സരം തന്നെയായിരിക്കും. എന്തൊക്കെയാലും റൗണ്ട് ഓഫ് 16 ശരിക്കും ഫയറാണല്ലേ.
1: ഫയറാണ്.
0: അപ്പോ നമുക്ക് അടുത്ത ശ്രോതാവിനെ സ്വീകരിക്കാം.
1: അപ്പോ
0: സ്വാഗതം.
1: ഫുട്ബോൾ നിരീക്ഷകൻ സുബൈർ വാഴക്കാട് നമ്മളോട് ഫുട്ബോൾ വിശേഷങ്ങൾ പങ്കുവെക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: എന്താണ് കളിയെ കുറിച്ചൊക്കെ
2: വിലയിരുത്തലേക്ക് പോയോണ്ടിരിക്കുകയാണ്. യഥാർത്ഥ കളി നടക്കാൻ പോണേ.
0: അത് തന്നെ, ഇനിയാണ് യഥാർത്ഥ കളി.
1: ആവേശം മുറുകുന്നത് ഇനിയാണ്.
2: അതെ അതെ.
1: അപ്പൊ കഴിഞ്ഞ കളികളെ കുറിച്ചൊക്കെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്?
2: കഴിഞ്ഞ കളി പറഞ്ഞാൽ അർജന്റീന കുറച്ച് വിഷമിച്ച്, കാരണം ജബർദേ എന്ന് പറഞ്ഞ ചെറിയൊരു രാഷ്ട്രമാണ്, 500,000 ജനസംഖ്യ ഉള്ള.
1: പക്ഷെ
2: അർജന്റീന പോലും തമ്മിൽ പരസ്പരം അന്താരാഷ്ട്ര മത്സരം വല്ലാതെ കളിച്ചില്ല. അപ്പൊ ഓലെ ശക്തിയും ഓലെ പിന്നെ ഒരു ലൈനപ്പൊന്നും അറിയാൻ അർജന്റീനക്ക്
0: സാധിച്ചിട്ടില്ല.
2: കുറച്ച് വിഷമത്തിലായി അർജന്റീന.
0: അതെ, പക്ഷെ അർജന്റീന ഹൃദയം കൊണ്ട് കളിക്കുന്ന ടീമാണ്. അവര് ഒത്തൊരുമ അല്ലെ, ഒരിക്കലും
2: പക്ഷെ മറ്റൊരു എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോയി ടൈം ബ്രേക്കറിൽ ഒരു പക്ഷെ പുറത്തു പോകാൻ സാധ്യത ഉണ്ടായി. ഇനി അർജന്റീന കളിക്കാരാകെ സമ്മർദ്ദത്തിലാണ്, അടി പുറത്തേക്ക് പോകാൻ സാധ്യത ഉണ്ട്. നൂൽപാലത്തിൽ രക്ഷപ്പെട്ടതാണ്.
0: അതെ, നൂൽപാലത്തിൽ രക്ഷപ്പെട്ടതാണ്. ശരിക്കും ഭയം എന്താന്ന് നമ്മൾ കണ്ടു. വമ്പന്മാര് അല്ലെ, ഫസ്റ്റ് ലോകത്തിലെ ഫസ്റ്റ് ടീമാണ് അവരുടെ മുമ്പിൽ. അവരുടെ ഭയം കണ്ണുകളിൽ കണ്ട നിമിഷമാണ് ഇന്നലെ.
1: ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെ കേപ്പ് വെർദയുടെ കയ്യിൽ നിന്ന്.
2: അതെ, ഇത്ര പ്രതീക്ഷിച്ചില്ല. കാരണം കേപ്പറത്തെ പ്രതീക്ഷിക്കാൻ സ്പെയിനുമായിട്ട് പോലീസിനെ, സ്പെയിന് പോലും ഇവിടെ ഒരു സമനിലയിൽ തളച്ച ടീമാണ്. പക്ഷെ ഈ സാഹചര്യം ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഓലെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് അർജന്റീന സമനിലയിൽ തളച്ചാല് ഒരു ലോകകപ്പ് കിട്ടിയ മെയിനാണ്
0: കാണിച്ചു.
2: അർജന്റീന പോലും അന്താരാഷ്ട്ര മത്സരം വല്ലാതെ പരസ്പരം ഏറ്റുമുട്ടിയില്ല. അതുകൊണ്ട് ഓരോ ശക്തി അറിയാൻ കഴിയില്ലല്ലോ.
0: അതെ, അവരുടെ രീതികളും അവരുടെ ശക്തിയും അറിയാൻ കഴിഞ്ഞില്ല. പിന്നെ ശരിക്കും പറഞ്ഞാലേ, ശരിക്കും ഇന്നലെ കേപ്പർദി തന്നെയാണ് ലോകകപ്പ് നേടിയെന്നാണ് നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഈ ഒരു കളി. ഈ ഒരു കളി കണ്ട ഒരു ആള്, ഒരു ഫുട്ബോൾ പ്രേമിയുടെ മനസ്സിൽ എന്നും ലോകകപ്പില് ഈ കേപ്പർദയുടെ കളി അതങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ആ ഓസിന്ന, അവരുടെ ജീവവായു, ആ പട്ടിണിയിൽ കിടക്കുന്ന ആ രാജ്യത്തിന്റെ, അവരുടെ ജീവശ്വാസം, അവരുടെ പ്രാർത്ഥനയാണ് ഫുട്ബോൾ.
1: ഇനിയിപ്പോ വരാനിരിക്കുന്ന കളികളെ കുറിച്ചൊക്കെ അങ്ങയുടെ പ്രതീക്ഷ എന്താണ്?
2: വരാനിരിക്കുന്ന കളി അറിഞ്ഞ ഇന്ന് രാത്രി ബ്രസീല് നോർവേ. നോർവേനെ കുറഞ്ഞ കളിയിൽ ബ്രസീല് നോർവേനെ മറികടന്നില്ല എന്നുള്ള ഒരു റെക്കോർഡുണ്ട്. പക്ഷെ നോർവേ പിന്നെ യൂറോപ്പ് ടീമാണ്, ഏത് സമയത്ത് കളി മാറ്റാൻ കഴിവുള്ളവരാണ്. ആ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീൽ കുറച്ച് ഫോമിലെത്തിന്, 5 പ്രാവശ്യം ലോക ചാമ്പ്യന്മാരായ ടീമാണ്. പക്ഷെ ബ്രസീൽ ആദ്യം കണ്ട ഫസ്റ്റ് ഹാഫിൽ കണ്ട ബ്രസീൽ അല്ല, കുറച്ച് ഫോമിലായി. റാഫിൻഹ അടക്കുന്ന ഫോർവേഡ്,
0: വിനീഷ്യസ് ജൂനിയർ ഒക്കെ വളരെ നല്ല മികച്ച ഫോമിൽ തുടരുകയാണ്.
2: അപ്പൊ നോർവേനെ എഴുതി തള്ളാൻ പറ്റൂല. നോർവേ എന്ന് പറഞ്ഞാൽ ഇവര് ഒരു വയ്ക്ക് 4-5 മത്സരം അടുത്ത് ബ്രസീലിന് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നാ പറഞ്ഞ ചരിത്രം നോക്കാൻ നോർവേനോട്. അപ്പൊ നോർവേ ഹെർലിംഗ് ഹാലണ്ട് എന്ന്
0: പറഞ്ഞാൽ
2: ഏത് സമയത്ത് ഫിനിഷറാണ് ഹെർലിംഗ് ഹാലണ്ട്.
0: അതെ,
1: അതുപോലെ തന്നെ 5:30 നാളെ പുലർച്ചെ നടക്കാനുള്ള മറ്റൊരു കളിയാണ് മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ളത് അല്ലെ.
2: ആ മെക്സിക്കോനെ സംബന്ധിച്ചിടത്തോളം മെക്സിക്കോ ആതിഥേയരാണ്. സ്വന്തം ജനങ്ങൾ മിന്നിന്ന് കളിക്കുമ്പോ ഒരു ഊർജ്ജം
0: ഭയങ്കര
2: ജനങ്ങള്, ആതിഥേയർക്ക് ജനങ്ങൾ കിട്ടുന്ന ഒരു സപ്പോർട്ട് ഭയങ്കര, ആ ഊർജ്ജം ഭയങ്കര. അപ്പൊ അതിൽ നിന്ന് മെക്സിക്കോ കത്തിയാളും എന്നാണ് പ്രതീക്ഷ. പക്ഷെ ഇംഗ്ലണ്ട് ഫോമിലാണ്, ഇംഗ്ലണ്ട് ശക്തമായ ഒരു ടീമായി മാറിക്കഴിഞ്ഞു. ഇംഗ്ലണ്ട്
1: കീഴിലുള്ള ഒരു മികച്ച ടീമാണ് ഇംഗ്ലണ്ട്
2: അല്ലേ.
1: പിന്നെ

0: ഏഴാം തീയതിയാണ് മൂന്ന് കളികളുള്ളത്. പോർച്ചുഗലും സ്പെയിനും തമ്മിലുള്ള കളിയുണ്ട് അല്ലേ?
1: ആ, പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം പോർച്ചുഗൽ വലിയ രാജ്യത്തിന് സെറ്റാവില്ല. കാരണം അർജന്റീനക്ക് മെസ്സിക്ക് എത്ര സപ്പോർട്ടാണ് അർജന്റീന ടീമിൽ നിന്ന് കിട്ടുന്നത്, അതേമാതിരി ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് പോർച്ചുഗീസ് കളിക്കാരെ അരിയത്തിൽ നിന്ന്
0: കിട്ടുന്നില്ല.
1: അതൊരു പ്രശ്നമാണ്, അത് സെറ്റാകുന്നില്ല പോർച്ചുഗലി. സ്പെയിനും പോർച്ചുഗലുള്ള പോരാട്ടം നല്ലൊരു പോരാട്ടമായിരിക്കും, രണ്ടു യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലാണല്ലോ.
0: പിന്നെ അന്ന് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്ന പ്രധാന കളി അർജന്റീനയും ഈജിപ്തും തമ്മിലുള്ളത്.
1: അർജന്റീന ഈജിപ്ത് അന്ന് അർജന്റീന കെബർദനോട് അങ്ങനെ പ്രതിസന്ധി ആയതുകൊണ്ട് അർജന്റീന ക്യാമ്പിൽ തന്നെ ചർച്ചാ വിഷയമായി ലോകത്ത് തന്നെ.
0: അതുകൊണ്ട്
1: അർജന്റീന ഫോമിലേക്ക് ഉയരും,
0: ഫോമിലേക്ക്
1: മാറും, പിന്നെ ഈജിപ്തിനെ മറികടക്കും തന്നെയാണ് പ്രതീക്ഷ.
0: അതിൽ നിന്ന് കുറച്ച് പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഒന്നുകൂടി നന്നായിട്ട് കളിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം.
1: ഒന്നാമത്തെ തെളിവാണ് സൗദി അറേബ്യയോട് കഴിഞ്ഞ ലോകകപ്പിൽ പരാജയപ്പെട്ട അർജന്റീന ഒറ്റ പരാജയപ്പെടാതെ മുന്നേറിയ ടീമാണ്.
2: അതെ അതെ അതെ അതെ അതെ, ഇപ്രാവശ്യം ശരിക്കും വേർത്ത് കുളിച്ചു, ഒന്നാമത് തന്നെ വിറച്ച് വേർത്ത് ശരിക്കും. അപ്പൊ അതിന്റെ ഒരു ഊർജം അവർക്ക് കിട്ടുമായിരിക്കും. അവരുടെ പാഠങ്ങൾ അവര് ഈസി വാക്ക് ഓവർ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും.
0: അതുപോലെ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ കളിയിൽ ഇപ്പൊ കിലിയൻ എംബാപ്പെ മെസ്സിയുടെ കൂടെ എത്തിയിരിക്കുകയാണ് അല്ലേ, ഗോളുകളുടെ എണ്ണത്തില്.
2: ആ ഫ്രാൻസ്
0: അപ്പോ ഗോൾഡൻ ബൂട്ട് ആര് നേടുന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്?
1: അതിപ്പോ തുല്യ പോരാട്ടായിട്ടാണ് കാണുന്നത്. കാരണം അർജന്റീന മെസ്സിയും റൊണാൾഡോ പോവല്ല, എംബാപ്പയും തുല്യ പോയിന്റായിട്ട് പോകുന്നു,
2: തുല്യ ശക്തികളെ പോലെയാണല്ലേ ഇപ്പൊ.
1: അല്ല, കാരണം മെസ്സിനെ സംബന്ധിച്ചിടത്തോളം മെസ്സി മാത്രമാണ് അർജന്റീനയിൽ ഗോൾ ഇടുന്നത്. അതിന് ചെറിയൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. ഫോർവേഡ് ജൂലിയൻ ആൽവാരസും ലൗതാറോ മാർട്ടിനസും മങ്ങിക്കാണ്. അപ്പൊ എല്ലാ കളിയിലും മെസ്സിക്ക് ഗോൾ ഇടാനുള്ള കഴിയില്ല. അർജന്റീന ഫോർവേഡ് മങ്ങിട്ടാണ് കാണുന്നത്. അതൊരു ഭീഷണി ആയിട്ട് വരുന്നുണ്ട് അർജന്റീനക്ക്. പക്ഷേ എംബാപ്പേന്റെ മുകളിൽ മറികടക്കാൻ
2: എല്ലാം പറ്റും അവർക്ക്. എംബാപ്പയ്ക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം പറ്റും, ഫോർവേഡ് ആണെങ്കിലും ഏത് ഫീൽഡിങ്ങിലും പറ്റും എംബാപ്പേ എന്ന് പറയുന്നത്.
1: എംബാപ്പേന്റെ പ്രായം വളരെ ചുരുക്കും, മെസ്സിന്റെ പ്രായം കൂടുതലാ.
2: പക്ഷെ പ്രായം ഒരു നമ്പറാണ് കേട്ടോ. ഇന്നലെ ജസ്റ്റ് ഈ നമ്പർ എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഹൊസിനയുടെ ഇന്നലത്തെ കളി, മെസ്സിയുടെ കളി അതൊക്കെ. അതെ, ആ എന്നാലും ഏത് നിമിഷവും ഫുട്ബോളിന്റെ ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം അല്ലേ?
0: അപ്പൊ എന്തായാലും ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളെല്ലാം നമുക്ക് കാത്തിരുന്ന്.
2: അതുപോലെ തന്നെ ഇപ്പൊ പറയുമ്പോ എംബാപ്പയുടെ കളി എന്ന് പറയുമ്പോ ഇന്നലത്തെ കളി എന്ന് പറയുന്നത് പെനാൽറ്റിയിലാണ്, 70th minute ഉറുഗ്വേ പരാഗ്വേ അത്രയും അല്ലേ.
1: പരാജയം എന്ന് പറഞ്ഞാൽ നാല് പ്രാവശ്യം ലോക ചാമ്പ്യന്മാരായ ജർമ്മനി പരാജയപ്പെട്ട ടൈംബേക്കിൽ പരാജയപ്പെട്ടവരെ പരാഗക്കാരി മോശക്കാരല്ല. ലാറ്റിൻ അമേരിക്കൻ കുറച്ചു കാലം ഒരു ലോകകപ്പ് യോഗ്യത കിട്ടിയില്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ യോഗ്യതയിൽ ഡിഫൻസ് ശക്തമായിട്ടുള്ള ടീമാണ്
2: പരാഗയം.
1: ആ എംബാപ്പ പെനാൽറ്റി കിട്ടിയത് തന്നെ ഒരു വിജയമായിട്ട് കാണണ.
0: അദ്ദേഹത്തിന്റെ കോള് നഷ്ടായിരിക്കാണ്. അപ്പോ എന്തായാലും നല്ലൊരു
2: നിരീക്ഷണം വിലയിരുത്തലാണ് അദ്ദേഹം നടത്തിയത്. അപ്പൊ അങ്ങനെ നമ്മുടെ കളികൾ ആവേശോജ്വലമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തീ പാറുന്ന കളികൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ് എല്ലാവരും.

0: ആണോ? എന്താ ചെയ്യുന്നേ?
1: ഞാൻ സെക്യൂരിറ്റി പണിയാണ്.
0: അപ്പോ നമ്മുടെ കളികളൊക്കെ എങ്ങനെയാ കാണുന്നേ?
1: കളികൾ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കളിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ കളി കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്.
0: സമയത്ത് ഡ്യൂട്ടി അല്ലേ?
1: ആ ഡ്യൂട്ടി മാത്രല്ല, ഫോണ് എന്റെ കയ്യില് ചെറിയ ഫോണാണുള്ളത്, വലിയ വലിയ ഫോണല്ല.
2: ഇല്ല, അപ്പൊ അടുത്തെങ്ങും ഇങ്ങനെ ഒരുമിച്ച് കളി കാണുന്ന ഇതൊക്കെ സ്ക്രീനുകൾ
1: ഇതുവരെ പറ്റിയിട്ടില്ല.
2: അപ്പൊ ഹൈലൈറ്റ്സ് കാണോ?
1: ആ ഹലോ,
2: ആ ഹൈലൈറ്റ്സ് കാണോ?
0: എങ്ങനെയാണ് കളികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോ?
1: കളികളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വേൾഡ് കപ്പ് കണ്ടിരുന്നു. പിന്നെ പൊതുവേ എനിക്ക് അർജന്റീന ഫാൻസ് ആണ് ഞാൻ.
2: അതെ അതെ അതെ, ഇന്ന് വിളിച്ചവരില് ബ്രസീലും ഉണ്ടായിരുന്നു, എന്നാലും അർജന്റീനയാണ്.
1: ആ എനിക്ക് ബ്രസീലിനോട് അർജന്റീനോടാണ് താല്പര്യം.
0: എന്താണ് ഈ അർജന്റീന ടീമിന് ഇത്ര അധികം ഇഷ്ടപ്പെടാൻ കാരണം?
1: ഇഷ്ടപ്പെടുന്ന മെസ്സിയുടെ കളി തന്നെ, മെസ്സിയുടെ കളിയല്ലേ?
2: അതെ, ഫുട്ബോൾ മെസ്സിയുടെ കളി തന്നെ.
1: മികച്ച കളിക്കാരനാണ്.
2: അതെ, കാവ്യമാണ് അല്ലേ?
1: നല്ല
2: കളിക്കാരനാണ്. അതെ
1: പിന്നെ റൊണാൾഡീഞ്ഞോ, റൊണാൾഡീഞ്ഞോ മോശം പറയാനില്ല, അവൻ നല്ല കളിക്കാരനാണ്.
0: അല്ല, അങ്ങയുടെ ഡ്യൂട്ടി രാത്രി തന്നെയാണോ അതോ പിന്നെ ഷിഫ്റ്റ് ആയിട്ട്? രാത്രി മാത്രമേ ഉള്ളൂ?
1: രാത്രിയും പകലുമുണ്ട്.
0: ആ പകലുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പൊ കളി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോ ക്ലബുകളിലും ഇഷ്ടംപോലെ വലിയ വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് കാണാൻ അവസരം ഉണ്ടല്ലോ.
1: അപ്പൊ
0: ഫുട്ബോളിനെ ഇത്ര അധികം സ്നേഹിക്കുന്ന ആള് കളി കാണാതിരിക്കരുത്.
1: പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾ ആ ജോലി സംബന്ധമായിട്ട് അതിന് പറ്റാത്തൊരവസ്ഥ.
0: അല്ല, പകല് ഷിഫ്റ്റ് ആവുമ്പോ രാത്രി ഫ്രീ അല്ലേ? അപ്പൊ ഉറക്കം പ്രശ്നമായിരിക്കും അല്ലേ?
1: അല്ല, വർക്കും ഒരു പ്രശ്നമല്ല, വർക്കും നേരം വെളുക്കുന്നവരെ ഉറങ്ങാന്നാലും കുഴപ്പമൊന്നുമില്ല.
0: ഇതെന്താണെന്നറിയോ, 4 വർഷം കൂടുമ്പോഴല്ലേ നമുക്ക് കളി കാണാൻ പറ്റുള്ളൂ. ഇത് പോയാ ഇനിയിപ്പോ ആ അപ്പൊ എന്തായാലും അങ്ങ് കളി കാണാൻ ശ്രമിക്കണം, പിന്നെ അതൊരു സങ്കടം ആവരുത്.
2: ഏതെങ്കിലും ഹൈലൈറ്റ്സ് എങ്കിലും കണ്ടിരുന്നോ? ശരിക്കും അപ്പൊ നമ്മള് മിസ്സായി പോയി ശരിക്കും. ഒരു ഫുട്ബോൾ പ്രേമിക്ക് പല കളികളും ശരിക്കും വിസ്മയങ്ങളായിരുന്നു ഈ ലോകകപ്പില്.
0: ആ ഇനിയും ഒരുപാട് മികച്ച കളികൾ വരാനുണ്ടല്ലോ, തീർച്ചയായിട്ടും കളികളൊക്കെ കാണണം, എന്നിട്ട് കണ്ടിട്ട് വിലയിരുത്താൻ ആയിട്ട് ഫുട്ബോൾ ബിറ്റ്സിലേക്ക് വിളിക്കണം കേട്ടോ. അപ്പൊ സന്തോഷം വിളിച്ചതില്. പ്രിയപ്പെട്ടവരെ, സമയം ഇതാ 10 മണി കഴിഞ്ഞ് 44 മിനിറ്റും 8 സെക്കൻഡും ആയിരിക്കുന്നു. നമ്മുടെ ഫുട്ബോൾ ബീറ്റ്സിന്റെ സമയം ഇവിടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചു,
2: 5 മിനിറ്റും കൂടി ഉള്ളൂ, അതിനുള്ളില് ഫുട്ബോള് നമുക്ക് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0483 2950 5 0 3 0 0, അല്ലെങ്കിൽ 0483 2950 5 0 8 0 0.

0: സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്. ഹലോ
1: ഹലോ,
0: സ്വാഗതം ഫുട്ബോൾ ബീച്ചിലേക്ക്. ഇതാരാണ്?
1: സലീം.
2: സലീം എവിടുന്നാ?
1: എടവണ്ണയാണ്. ഞാനിപ്പോ നിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: പടപ്പറമ്പില്
2: യാത്ര ചെയ്തോണ്ടിരിക്കണോ?
1: അല്ലല്ല, യാത്ര അല്ലല്ലോ, ഡ്യൂട്ടിയിലാണ്.

0: ഹലോ,
1: സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സിലേക്ക്. ഹലോ,
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ഇതാരാണ്?
2: റിയാസ.
0: റിയാസ എവിടുന്നാ?
2: പട്ടാമ്പി.
0: ആ, അപ്പൊ എന്തൊക്കെയാണ് ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ? എത്ര കളികൾ കണ്ടു?
2: കംപ്ലീറ്റ് കളിയും കണ്ടു.
3: അപ്പൊ ഉറക്കില്ല.
0: റിയാസ് എന്താ ചെയ്യുന്നേ?
2: ഞാനൊരു കമ്പനിയിലാണ്.
0: അപ്പൊ ജോലിയൊക്കെ എങ്ങനെ ബാധിക്കുന്നു ഇപ്പോ ഉറക്കൊന്നും ഇല്ലാതെ ആവുമ്പോ?
2: മൊബൈലിൽ കാണും.
3: അതെ, മൊബൈലിൽ കാണും.
0: അതല്ല ചോദിക്കുന്നേ, കളി നടക്കുന്നത് മിക്കവാറും രാത്രിയും പുലർച്ചെയൊക്കെ ആണല്ലോ.
3: അല്ല, അത് കഴിഞ്ഞാ മൊബൈലിൽ കാണും അല്ലേ?
0: അത് കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങിയിട്ടാണോ ജോലിക്ക് പോവാ?
2: ഹൈലൈറ്റ്സ്.
0: അപ്പൊ ഈ കണ്ട കളികളില് എടുത്തു പറയേണ്ട കളികൾ ഏതൊക്കെയാണ്?

0: ഹലോ,
1: അർജന്റീനയിൽ വരും.
0: അർജന്റീന
2: അർജന്റീന
0: കേപ്പ് വെർദെ അല്ലേ?
1: അതെ അതെ
2: അത് നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു കളി.
0: എന്താണ് ഫുട്ബോൾ പറയുമ്പോ ഒരു ആവേശമില്ലല്ലോ, ഒരു ഉഷാറില്ലാത്ത പോലെ.
2: ഉറക്കക്ഷീണാണ്. ഫ്രാൻസും പരാഗ്വേയും തമ്മിലുള്ള കളി കണ്ടു, മൊറോക്കോയുടെ കളി കണ്ടു,
0: കളിയും കണ്ടു അല്ലേ?
2: ആ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ തീ പാർന്ന കളികളാണ്, അപ്പൊ നമുക്കത് കാണാതിരിക്കാൻ വയ്യ.
0: അല്ല, അപ്പൊ റിയാസ് എന്റെ ടീം ഏതാ?
1: എന്റെ ടീം ഹോളണ്ട് ആയിരുന്നു.
2: ഹോളണ്ട് ആയിരുന്നു. ആ പിന്നെ ഇനിയിപ്പൊ ഏതിന് വേണ്ടിയാണ്? ഹോളണ്ട് കഴിഞ്ഞു, ഇനിയിപ്പൊ നമുക്കൊരു ടീം ഉണ്ടാവുമല്ലോ, നമ്മൾ മുന്നിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ടീം.
0: ഞാൻ ചോദിക്കട്ടെ, ഫൈനൽ ആര് തമ്മിൽ കളിക്കണം എന്നാണ് റിയാസ് ആഗ്രഹിക്കുന്നത്?
1: അത് ഫ്രാൻസും
2: ഫ്രാൻസും ബെൽജിയവും
0: ഫ്രാൻസും ബെൽജിയവും തമ്മിലുള്ള ഫൈനലാണ്
2: റിയാസ് ആഗ്രഹിക്കുന്നത് അല്ലേ? അതെ.
0: അപ്പൊ ഇതൊക്കെ ഇഷ്ട ടീമുകൾ തന്നെയാണ് അല്ലേ?
2: അല്ല, ഇപ്പൊ ബെൽജിയം ആണല്ലോ അല്ലെ, ഇപ്പൊ ബെൽജിയം മുന്നിൽ വരണമെന്നാണ് റിയാസ് ആഗ്രഹിക്കുന്നത്. അപ്പോ
0: എന്താണ് ഈ ടീമുകളിലൊക്കെ റിയാസ് കാണുന്ന പ്രത്യേകത? ഈ ടീമുകളിൽ കാണുന്ന പ്രത്യേകത എന്താ?
2: നന്നായി കളിക്കുന്നവർക്ക് കിട്ടട്ടെ,
0: അത് റിയാസിന്റെ നല്ല മനസ്സ്. പക്ഷെ അങ്ങനെയാണോ വേണ്ടത്?
2: നന്നായി കളിക്കുന്നവര് അല്ലേ, ഇത് ജീവവായുവായി ജീവശ്വാസമായി അതിനുവേണ്ടി കളിക്കുന്നവർ, ഒരുമയുടെ ഒരു സംഗീതമാണ് ശരിക്കും ഫുട്ബോള്. ആ ഒരുമയുടെ കാവ്യമാണ്, ഒരുമയുടെ സംഗീതമാണ് ഫുട്ബോൾ എന്ന് പറയും. അപ്പോ അത് അർഹിക്കുന്നവർ അത് കൊണ്ടുപോകട്ടെ അല്ലേ? അപ്പോ വിളിച്ചതിലേറെ സന്തോഷം. ഇനിയും തുടർന്നും അപ്പോൾ അദ്ദേഹത്തിന്റെ കോള് കട്ടായി. അപ്പൊ നമ്മുടെ അവസാനത്തെ ശ്രോതാവായിരുന്നു അല്ലെ, ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്രോതാവായിരുന്നു. അപ്പൊ റൗണ്ട് ഓഫ് സിക്സ്റ്റീനില് ഇനിയും ഏറെ ആവേശോജ്വലമായ മത്സരങ്ങൾ
0: ഇനിയും വരാനിരിക്കുകയാണ്
2: അപ്പോ ഒരുമയുടെ സംഗീതം അങ്ങനെ പോട്ടെ അല്ലേ?
0: അതെ അതെ,
2: അങ്ങനെ അങ്ങനെ. അപ്പൊ നമ്മുടെ ഫുട്ബോൾ ബീച്ചിന്റെ അവസാന നിമിഷങ്ങളായി.
0: അപ്പോ പ്രിയപ്പെട്ടവരെ, ഫുട്ബോൾ ബീച്ചുമായി നാളെ വീണ്ടും ഇതേ സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. നിങ്ങൾക്ക് വിളിക്കാം.
2: വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0483 29 50 300, അല്ലെങ്കിൽ 0483 29 50 800. നിങ്ങളുടെ നിരീക്ഷണങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങളുമായി പങ്കുവെക്കും.
0: ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സിൽ ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്
2: ഞാൻ ശ്രീജാ റാവു,
0: ഞാൻ പി മഞ്ജു. സ്റ്റുഡിയോ സഹായം നൽകിയത് എം വി രവീന്ദ്രൻ, സാങ്കേതിക സഹായം നൽകിയത്
2: ഇ എം ഷജീർ,
0: ലിജേഷ് കിഴിശ്ശേരി.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 10 മണി കഴിഞ്ഞ് 51 മിനിറ്റ് 48 സെക്കൻഡ്.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. മോദിയുടെ 4ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. എഥനോൾ കലർത്തിയ പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക റോഡ് ഗതാഗത ഘനവ്യവസായ മന്ത്രാലയങ്ങൾ. E20 പെട്രോളിനെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യയാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. കോഴിക്കോട് തിരുവണ്ണൂർ കുളത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഫയർഫോഴ്സ് മൃതദേഹം കരയ്ക്കെത്തിച്ച് പന്നിയങ്കര പോലീസിന് ഇൻക്വസ്റ്റിന് വിട്ടുകൊടുത്തു. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 166/10 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 10:59 166/06 തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസ് 11:33 161/60 മംഗലാപുരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38 163/23 കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് 11:48 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 566/09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തുമെന്നാണ് കരുതുന്നത്.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് MV രവീന്ദ്രൻ. വേങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ഉപഹാരം നൽകി അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസ്ലു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ യാസ്മിൻ അരിമ്പ്ര അധ്യക്ഷത വഹിച്ചു.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

ഇന്ന് 11 മണിക്ക് പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖം അവസാന ഭാഗം.

11:30 ബാലലോകം. തൃക്കലങ്ങോട് മാനവേദൻ UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ 1-ാം ഭാഗം.

ഉച്ചയ്ക്ക് 2:15 ഗാനമഞ്ജുഷയാണ്. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഗാനങ്ങൾക്കായി വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9495050600. ഇന്ന് 3:15 കേൾക്കാം സ്നേഹദൂത്. ശ്രോതാക്കൾ അയക്കുന്ന സന്ദേശങ്ങളും അതിന് യോജിച്ച ഗാനങ്ങളും.

രാത്രി 7:35 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റു പരിപാടികൾ.

സമയം 11 മണി.

0: പാദമുദ്ര.
1: ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം.
2: അന്ന് 74 കഴിഞ്ഞ് 75 ആ ഇടയ്ക്കൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞമാതിരി ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിലായി, അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സ്ഥിരം മെമ്പറായി, പിന്നെ അതിന്റെ 82 ജനറൽ സെക്രട്ടറി ആയി. ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ 3 എൻ്റെ ടേം. അപ്പം അന്ന് എൻ്റെ ഏറ്റവും വലിയ റൈറ്റ് ഹാൻഡായിട്ട് വർക്ക് ചെയ്തിരുന്നത് ഈ മറ്റേ മലബാർ കൃഷ്ണ കോളേജിലെ എം പി ശ്രീധരനാണ്. ഇവിടുന്ന് എൻ്റെ സഹായി ആയിട്ടുണ്ടായിരുന്നത് ഡൽഹിയിൽ ശർമാജി.

0: ഈ പേറ്റേണൈസ്ഡ് മീൻ എവറിഥിങ് ഞാൻ അവിടെ ലണ്ടനിൽ പഠിപ്പിക്കുന്ന കാലത്ത് അവിടെ പി എച്ച് ഡിക്ക് വന്നിരുന്ന ആളാണ് കൃഷ്ണമോഹൻ ശ്രീമാലി. ശ്രീമാലി ശർമാജിയുടെ ഒരു ശിഷ്യനും ആരാധകനും ഒക്കെയാണ്. അതുമാതിരി അവിടെ പി എച്ച് ഡിക്ക് പഠിച്ചിരുന്ന വേറെ ഒരാളാണ് അലോക. അലോക പരാശരൻ ആയിരുന്നു അവൾ. ഇപ്പോൾ അലോക കാളിദാസനാക്കി മാരി കഴിഞ്ഞ ശേഷം. ഇവരൊക്കെ എൻ്റെ അന്നത്തെ ആ സൗഹൃദം പിന്നെ എനിക്ക് വളരെ ഉപകാരമായി. ഇന്ത്യൻ കൗൺസിലിൽ, ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിലുള്ള പരിചയങ്ങളെ കൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രശസ്തനായി. ഞാൻ അറിയിക്കുന്നതിലധികം ആനുകൂല്യങ്ങളും സാഹചര്യങ്ങളും എനിക്കുണ്ടായിത്തീർന്നു എന്നർത്ഥം. എങ്കിലും മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു, എനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഐ സി എച്ച് ആറുമായിട്ടും ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസുമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ടായി. ആ ഇടയ്ക്കാണ് സോവിയറ്റ് യൂണിയനിൽ പോകാനുള്ളൊരു ക്ഷണം. എനിക്കൊരു പകുതി ഈ കമ്മ്യൂണിസത്തോട് എനിക്കൊരു ആഭിമുഖ്യമുണ്ട്. ആദ്യമൾക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ മാർസിസ്റ്റ് ലിറ്ററേച്ചറൊക്കെ വായിച്ച്, ആ മാർസിനെയും മാർസിന്റെ സാഹിത്യം വായിക്കുകയും ശന്തൻ ദേവനേശൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ പഠിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് മാർസിസത്തിനോടുള്ള ആഭിമുഖ്യം ഉണ്ടായി, വെറുപ്പും ഉണ്ടായി. കാരണം ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ മാർസിനെ അവരുപേക്ഷിച്ചു. ലെനിൻ ചെയ്തത് മാർസിനെ വധിക്കുകയാണ്. മാർസിനെ സിദ്ധാന്തങ്ങളെ പരിഷ്കരിക്കുക എന്നുള്ള വ്യാജേന അതിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന് പിന്നെ ഒരു പ്രത്യേക പാർട്ടി ഉണ്ടാക്കാൻ പാടില്ല, പിന്നെ തൊഴിലാളികളുടെ പാർട്ടി ആയിരിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു. അതിനെല്ലാം ഘടകവിരുദ്ധമാണ് ലെനിനിസം, ലെനിന്റെ സിദ്ധാന്തങ്ങൾ. പക്ഷെ ആ സിദ്ധാന്തങ്ങളാണ് വിജയിച്ചത് സോവിയറ്റ് യൂണിയൻ റഷ്യയിൽ. അങ്ങനെയാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ അല്ല, അതൊരു പാലസ് റെവല്യൂഷനാണ്. അവിടെ സ്വേച്ഛാധിപത്യമാണ് ഉണ്ടായത് എന്നൊക്കെയുള്ള ധാരണകളാണ് എനിക്കുണ്ടായത്. അതേസമയത്ത് ഒരു വശത്ത് മാർസിന്റെ സാഹിത്യവും എന്താണ് ഈ പുതിയ രാഷ്ട്രത്തിൽ നടക്കുന്നത് അറിയാനുള്ള കൗതുകം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളായിട്ടുള്ള പലരും എന്നോട് പറഞ്ഞിരുന്നു ഈ ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷൻ ഉണ്ട്, അവരുടെ നേതാക്കന്മാരും പലരും എന്റെ സുഹൃത്തുക്കളുമായിരുന്നു. അപ്പൊ അവര് സോവിയറ്റ് യൂണിയനിൽ കൊണ്ടുപോകാം, ഞാൻ പോവില്ല എന്ന് തീർച്ചയാക്കി. കാരണം അവരുടെയൊക്കെ ആഭിമുഖ്യത്തിൽ ഞാൻ ആ രാജ്യം കാണാൻ പോയാൽ എനിക്ക് അവരോട് ഒബ്ലിഗേഷൻ ആയില്ല, അവർ കാണിച്ചു തരുന്നേ കാണാൻ പറ്റുള്ളൂ, എന്താണെന്നറിയില്ല. വേറൊന്നും നമ്മൾ വിട്ടുപോയൊരു സംഗതി, ഞാൻ മദ്രാസിൽ പഠിക്കുന്ന കാലത്താണ് എം ഗോവിന്ദനായിട്ടുള്ള അടുത്ത ബന്ധം ഉണ്ടായത്. ഗോവിന്ദൻ റോയിസ്റ്റായിരുന്നു, എം എൻ റോയിയുടെ ഒരനുയായിയായിരുന്നു, ആ ഗ്രൂപ്പിലെ ഒരാളായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിനുണ്ടായിരുന്ന കുറെ കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. ഈ ദേവൻ അങ്ങനെ ഒരാളാണ്, സി ജെ തോമസ്, ഇവരൊക്കെ ആയിട്ടുള്ള പരിചയം കൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റെ കുറിച്ചിട്ട് ആനുകൂല്യത്തെക്കാൾ സംശയങ്ങളാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇത് രണ്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ കെയർ ഓഫിൽ ഞാൻ സോവിയറ്റ് യൂണിയൻ കാണാൻ പോകില്ല തീർച്ചയായും. വേറെ സ്വതന്ത്രമായിട്ട് കാണാനൊരു സന്ദർഭം ഉണ്ടായാൽ ആവാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം, അതനുസരിച്ചിട്ട് സോവിയറ്റ് യൂണിയനിലേക്ക് എന്നെ അയക്കാൻ തരുവാൻ അവർ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ മോസ്കോ
1: യൂണിവേഴ്സിറ്റി
0: പോകാനിടയായത്. അവിടെ ചെന്നപ്പോൾ അതിന്റെ മുമ്പേ ഒരിക്കലും ഞാൻ സോവിയറ്റ് യൂണിയനിൽ പോയി ഇന്റർനാഷണൽ സെമിനാർ ഓൺ പെസന്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പേപ്പർ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പെസന്ററി ഇൻ സംഗമേജ് എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട്. ആ ഒരു പേപ്പറും മറ്റ് അത് ആ ഇന്റർനാഷണൽ സെമിനാറിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്നതിന് എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ പോയപ്പോൾ കുറച്ച് കാലം ഉണ്ടായിരുന്നു, ഒരു ഒന്നൊന്നര മാസം അവിടെ ഉണ്ടായി അതിൻ്റെ ഇതായിട്ട്. അപ്പോൾ അവിടെ ഈ സോവിയറ്റ് ഹിസ്റ്റോറിയൻസിൽ ചിലരുണ്ട്, കത്തോവ്സ്കി, പ്രൊഫസർ കത്തോവ്സ്കി ഇന്ത്യയുടെ ഒരു ഫ്രണ്ടാണ്, ഇന്ത്യ വലിയ അഡ്മിറേഷനിലാണ്. എല്ലായ്പ്പോഴും ഇന്റർനാഷണൽ സെമിനാർസ് എവിടെ ഉണ്ടായാലും ഇദ്ദേഹമാണ് സോവിയറ്റ് യൂണിയനെ പ്രതിനിധീകരിച്ച് വരുന്ന ഒരാൾ. പിന്നെ ഒരാൾ ആലയേവ്, പ്രൊഫസർ ആലയേവ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. പിന്നെ ഒന്നാൾ ബംഗാഡ് ലെവിൻ, ഇന്ത്യയെ പറ്റിയിട്ട് മൗര്യനെന്നൊക്കെ എഴുതിയിട്ടുള്ള ആൾ. ഇവരൊക്കെ ഞാൻ പുറത്തുനിന്നൊക്കെ കണ്ടു പരിചയിച്ചിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴും അവരൊക്കെ വളരെ സഹായമായി. പക്ഷെ ആദ്യം ഈ സെമിനാറിന് ചെന്നപ്പോഴാണ് ആദ്യം മനസ്സിലാക്കിയത്, ഇപ്പം ഇംഗ്ലണ്ടിൽ ഞാൻ പോയിട്ടുണ്ടല്ലോ. ഈ സോവിയറ്റ് യൂണിയനിൽ ചെന്നപ്പോൾ സാധാരണ ചെയ്യുക, അവർ നമ്മളെ പാസ്പോർട്ട് മേടിച്ചിട്ട് അതിൽ കുത്തും ഇന്ന ഡേറ്റിൻ്റെ അറൈവൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു വരും. സോവിയറ്റ് യൂണിയനിൽ പാസ്പോർട്ട് പിടിച്ചു വെക്കും, അങ്ങനെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് അവരൊരു ഐഡന്റിറ്റി കാർഡ് തരും, ആ കാർഡാണ് അതിൽ ഈ സോവിയറ്റ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ, പ്രത്യേകത, ഞാനൊക്കെ എസെൻഷ്യൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതാണ് നമ്മുടെ ഐഡന്റിറ്റി. പാസ്പോർട്ട് നമുക്ക് തരില്ല, പാസ്പോർട്ട് തരണം പിന്നെ തിരിച്ചു വരുമ്പോഴേ ഉള്ളൂ. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ അവിടെ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറയും അത് നിങ്ങളുടെ രക്ഷയ്ക്കാണ് എന്ന് പറഞ്ഞു. അത് വ്യാജമായിരുന്നു, പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ വെച്ചാൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഞങ്ങളുടെ സീല് കുത്തിയാൽ പിന്നെ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ പോകണമെങ്കിൽ അവർ നിങ്ങൾക്ക് പാസ്പോർട്ട് തരില്ല, നിങ്ങളെ വിസ തരില്ല, അതുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കാണെന്നാണ് പറഞ്ഞത്. വാസ്തവം മരിച്ചായിരുന്നു. രണ്ടാമത് ഞാൻ ഈ പിന്നെ കൾച്ചറൽ എക്സ്ചേഞ്ചിൽ അവിടെ മോസ്കോ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പോയപ്പോഴാണ് മനസ്സിലാവുന്നത്.

0: കുറച്ചു കാലം താമസിക്കുമ്പോഴാണ്. എന്താന്ന് വെച്ചാല് അവരുടെ പണി, അവിടെ വേറൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് ലുമംബ, അത് ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ് എന്നുള്ള ആളുകൾക്ക്. ലണ്ടൻ യൂണിവേഴ്സിറ്റിക്ക് സ്കൂൾ ഓഫ് ഓറിയന്റൽ ആഫ്രിക്കൻ സ്റ്റഡീസ് ഉണ്ടല്ലോ, ഇന്ത്യൻ്റെ രാജ്യങ്ങളിലേക്ക് വരെ. അതേമാതിരി എല്ലാ രാജ്യത്തും ഓരോന്നുണ്ട്. അതേമാതിരി ഇവരുണ്ടാക്കിയതാണ് ഈ ലുമംബ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുക. പക്ഷേ ഈ അമേരിക്കയിലും യൂറോപ്പിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെയുള്ള പിന്നെ ഫെലോഷിപ്സും സ്കോളർഷിപ്സും ഒക്കെ മെറിറ്റിന്റെ ബേസിസിലാണ്. നമ്മൾ എഴുതുന്നു, നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു, അതിൽ ഏറ്റവും ഷൈൻ ചെയ്യുന്ന ആളുകളെ ഫുൾ ബ്രൈറ്റോ മറ്റോ വർഷമോ അവിടെ ഷണ്ണൊക്കെ കിട്ടുന്നു. ഇവരുടെ ലൂമ്പയിൽ എങ്ങനെയാന്ന് വെച്ചാല് പാർട്ടിയുടെ സിൽബന്ധികളെ മാത്രമേ കൊണ്ടുപോകൂ. അവരുടെ മരുമനോ മകനോ മകള് ഭർത്താവോ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. ഞാൻ പോയിട്ടില്ല, അവിടെ പോകേണ്ടി വന്നില്ല. കാരണം അത് മോസ്കോയിൽ തന്നെ ഉള്ളതാണെങ്കിൽ പോലും അവിടെ ടെലിഫോൺ വരെ ഇല്ല, ടെലിഫോൺ വരെ ബന്ധമില്ല. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ചില സഹാക്കളും ഫ്രണ്ട്സൊക്കെ അവരുടെ ബന്ധുക്കൾ ലുമംബ യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്, അവർക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തയച്ച്. അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും വരും, എന്നിട്ട് കൊണ്ടുപോകും. അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ കുറേ കൊണ്ടുവരുന്നു. അപ്പോൾ പിന്നെ ഒരു സ്ത്രീ വന്നു, അവിടുത്തെ ഒരാളുടെ ടെലിഫോൺ നമ്പർ എനിക്ക് തന്നിരുന്നു. ആദ്യം തന്നെ ഞാൻ പോയപ്പോൾ ഈ ഫസ്റ്റ് ഒരു സെമിനാറിന് പോയിന്നുള്ളേ, അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങളെ വലിയൊരു ഹോട്ടലിലാണ് താമസിപ്പിച്ചിരുന്നത്,
1: റൂസിയ
0: എന്ന് പറയുന്നത്. കേമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്, ലൈക്ക് എനി അതർ വെസ്റ്റേൺ ഹോട്ടൽ, പിന്നെ ബിഗ് ഹോട്ടൽ. പക്ഷെ അവിടെ ടെലിഫോൺ ഉണ്ട്,
1: ടെലിഫോൺ
0: ഡയറക്ടറി ഇല്ല. അത് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ, നിങ്ങൾക്ക് വേണ്ടത് നമ്പറൊക്കെ നോട്ട് ചെയ്താൽ പോരെ. പറഞ്ഞു അത് പറ്റില്ലല്ലോ, എനിക്ക് മോസ്കോ യൂണിവേഴ്സിറ്റിയിലെ ആർക്കിയോളജി പ്രൊഫസർ ആരാന്ന് എനിക്കറിയില്ല, നമ്പർ അറിയില്ല. ഇതൊക്കെ ഞാൻ ആദ്യം മനസ്സിലാക്കിയിരുന്നു. പിന്നെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, ആദ്യം തന്നെ ഈ ഇത് അവരുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നു പറഞ്ഞില്ലേ, മലയാളി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവിടെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് വന്നത്. അവിടെ ഒരു നമ്പർ എനിക്ക് തന്നിരുന്നു, ഒരു ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി,
1: നമ്മുടെ വിവർത്തകൻ
0: വിവർത്തകനൊക്കെ ആയിട്ടായിരുന്നു ആള്. അപ്പോൾ ഗോപാലകൃഷ്ണനും അയാളുടെ വൈഫ് ഓമന, അവർ മലയാളികൾക്കൊക്കെ വളരെ എല്ലാ, ഒരു മലയാളിയാണ്, ഇത്ര കാലം അവിടെ താമസിച്ചിട്ടുമാണ്, സ്റ്റാലിൻ്റെ കാലത്ത് പോയ ആളാണ്. അവരുടെ വീട്ടിൽ ടെലിഫോൺ ഉണ്ട്, ലുമംബ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല. ഗോപാലകൃഷ്ണൻ്റെ നമ്പർ ഇവർ തന്നിരുന്നു എനിക്ക് ഇവിടുന്ന്. അവിടെ ചെന്ന് ഞാൻ അയാളെ വിളിച്ചു, അയാൾ എന്നെയും വിളിച്ചു. അപ്പോൾ അയാളുടെ വീട്ടിൽ നിന്നാണ് ഈ ലുമംബ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചർ എന്നെ വിളിച്ച് ഞാൻ. അപ്പോൾ ഞാൻ പറയുന്ന രാവിലെ വന്നോളൂ, എനിക്ക് രാവിലെ പിന്നെ വേറെ സെമിനാറും മീറ്റിംഗ് ഒന്നുമില്ല, സാധനങ്ങളൊക്കെ ഉണ്ടാകും, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിച്ച് കഴിക്കാനൊന്നും. അവർ വന്നില്ല. അപ്പം ഞാൻ അന്തമിട്ട് എന്താ പറ്റിയത്, ഞാൻ ഗോപാലകൃഷ്ണൻ ഫോൺ ചെയ്ത് പറഞ്ഞു അവർ ഇവിടുന്ന് പോയല്ലോ നേരത്തെ തന്നെ ഞങ്ങളെ കാണും. അപ്പോൾ അവരെ കടത്തിയില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഈ ഞങ്ങൾ താമസിക്കുന്ന ഈ VVIP ഹോട്ടലിൽ റഷ്യക്കാർക്ക് പ്രവേശനമില്ല. അപ്പം ഇവർക്ക് ഏതാണ്ട് നമ്മുടെ മാതിരിയുള്ളൊരു പിന്നെ കംപ്ലക്ഷൻ ആയതുകൊണ്ട് ടാഷ്കെൻറ്റിനോ ഒക്കെ ഉള്ള ഏതെങ്കിലും രക്ഷക്കാരിയായിരിക്കും എന്ന് അവിടെ വാച്ച്മാൻ തീർച്ചയാക്കി. വലിയ കർശനമായ നിബന്ധനകളാണ്, റഷ്യൻ സിറ്റിസൻസിന് അവിടെ കിടക്കാൻ പാടില്ല. പണ്ടായിരുന്നെങ്കിൽ ശിക്ഷ ഉണ്ട് അത്രേ. പക്ഷെ ഈ അതൊക്കെ കഴിഞ്ഞ് ഗോർബച്ചേൻ്റെ കാലത്താണല്ലോ ഞാൻ പോണത്, അതുകൊണ്ട് ശിക്ഷയൊന്നുമില്ല. പക്ഷെ കടത്തിയില്ല, തിരിച്ചു കൊണ്ടു വന്നു. കാരണം അവര് റഷ്യൻ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. അവിടെ ചെന്ന് അങ്ങനെ ഉണ്ടല്ലോ, അവിടെ പഠിക്കണമെങ്കിൽ ആദ്യം ഭാഷയൊന്ന് പഠിക്കണം. ആ തനിക്കറിയാവുന്ന കാര്യമല്ലേ, അതിനവിടെ ഉണ്ടായിരുന്നല്ലേ. അതുകൊണ്ട് തിരിച്ചയച്ചു. എന്നിട്ട് വീണ്ടും അവിടെ പോയി ഗോപാലകൃഷ്ണൻ, എന്നിട്ട് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ വേറൊരു എൻട്രൻസ് കൂടെ വന്നോളൂ, ഞാനവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് അങ്ങനെ അവർ വന്ന് ഇവർക്ക് കൊണ്ടുകൊടുക്കേണ്ടതാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ ലുമംബ യൂണിവേഴ്സിറ്റി എന്നുള്ളത് തല്ലിപ്പൊളി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മോസ്കോ യൂണിവേഴ്സിറ്റി അങ്ങനെയല്ല, ഒന്നാന്തരം ലൈബ്രറി, ഒന്നാന്തരം ഫാക്കൽറ്റിയും ഒക്കെയുള്ള നല്ല യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ അതേ സിറ്റി തന്നെയുള്ള ഈ സാധനം ഒന്നിനും കൊള്ളാത്ത ഒന്നാണ്, ഇത് ഒക്കെ മനസ്സിലായി എനിക്ക്. രണ്ടാമത് ഞാൻ ഈ കൾച്ചറൽ എക്സ്ചേഞ്ചിൽ പോയപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കിയത്, എനിക്ക് താമസിക്കാൻ അവരൊരു യൂണിവേഴ്സിറ്റിയിലെ ഒരു അക്കോമഡേഷനൊക്കെ തന്നിരുന്നു. അപ്പോൾ പുറത്തു പോകുമ്പോഴൊക്കെ ഇന്ത്യക്കാരനാണ് ഇപ്പോൾ വിദേശിയാണെന്ന് മനസ്സിലാകുമ്പോൾ ആളുകൾ അന്വേഷിക്കുക, എന്താണ് എവിടെയാണ് താമസിക്കുന്നത്, പാർട്ടി ഹോട്ടലിലാണല്ലേ. അപ്പോൾ പാർട്ടി ഹോട്ടലിലല്ല എന്ന് ഞാൻ പറയും. അങ്ങനെയാണ് പാർട്ടി ഹോട്ടൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാരെയൊക്കെ അവിടെയാണ് താമസിപ്പിക്കുക എന്ന് മനസ്സിലായത്. ഈ പാർട്ടിക്കാർ അവിടെ പോയി വന്നാൽ പറഞ്ഞ് നമ്മളോട് പറയണമെന്ന് വെച്ചാൽ അവിടെ എല്ലാം കിട്ടും, എല്ലാ സാധനങ്ങളും ലോകത്ത് കിട്ടും, നല്ല സാധനങ്ങളൊക്കെ അവിടെയും കിട്ടും. പക്ഷെ അവർക്ക് കിട്ടും
1: പാർട്ടി ഹോട്ടൽ,
0: അവിടെ താമസിക്കുന്നവർക്ക് ഈ നമുക്ക് തരണമാതിരി ഒരു ഐഡന്റിറ്റി കാർഡ് അവർക്ക് കൊടുക്കും. പക്ഷെ അത് റെഡ് കാർഡാണ്, അതിൽ ഓഫീസ് ബെയറർ ഓഫ് ദി പിന്നെ ഇന്ന പാർട്ടി എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് റൂബിൾ കൊടുത്താൽ ഈ ഡോളർ കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ കിട്ടും. ഡോളർ കൊടുത്താൽ എന്തും കിട്ടും ലോകത്തിലുള്ള, അച്ഛനും അമ്മ അല്ലാത്തതൊക്കെ കിട്ടും. ഡോളർ സെക്ഷൻ, റൂബിൾ സെക്ഷൻ, രണ്ട് സെക്ഷനാണ് മോസ്കോയിലൊക്കെ ഉള്ളത്. അപ്പോൾ അവരുടെ വിചാരണ എല്ലാം കിട്ടും എല്ലാവർക്കും എന്നാണ്. ശരിക്കും അവർക്ക് അറിയില്ല, അവരെയും പറ്റി

അത് നമ്മളെയും പറ്റിക്കുന്നതാണ്. മറ്റേ വൈറ്റ് കാർഡ് കൊടുത്താൽ ഡോളർ കൊടുത്താൽ തന്നെ, പക്ഷേ എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു, ഞാൻ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആളായതുകൊണ്ട് ഡോളറിലാണ് എൻ്റെ ഓണറിയൊക്കെ തരുന്നത്. അങ്ങനെ ഗുണമുണ്ടായിരുന്നു, എനിക്കറിയാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ എൻ്റെ ഒരു ഗൈഡുണ്ട്, ഒരു റഷ്യക്കാരി, നല്ലൊരു സ്ത്രീയാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, വെരി ഇൻ്റലിജൻ്റ് ലേഡി. അപ്പം എന്നെ അങ്ങനെ കൊണ്ടുപോകണം ഡെയിലി, അവിടെ എനിക്ക് ഭാഷ അറിയില്ലല്ലോ, ഇവരാണ് വരിക. എന്നിട്ട് ഡോളർ കൊടുത്തിട്ട് ഞാൻ നല്ല സംശയസമായിട്ട് ഭക്ഷണം കഴിക്കുമ്പം ഇവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണം കഴിക്കാം. അങ്ങപ്പുറത്ത് റഷ്യൻ സോവിയറ്റ് സിറ്റിസൺസ് ക്യൂ നിൽക്കുന്നുണ്ടാവും, അവർക്കൊന്നും കിട്ടില്ല. അവർ റൂബിൾ കൊടുത്തിട്ടാണ്, അവർക്കൊന്നും കിട്ടില്ല, ഉണക്കറോട്ടിയോ ഒന്നിനും കൊള്ളാത്ത ചില ഭക്ഷണങ്ങളൊക്കെ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഡോളർ കൊടുക്കുന്നതുകൊണ്ട് എന്തും കിട്ടും. ഈ വ്യത്യാസങ്ങൾ അതുമാതിരി അവിടെ ഞാൻ വിചാരിച്ച ട്രെയിനിലൊക്കെ ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ, അവിടെ മൂന്ന് ക്ലാസ് ഉണ്ട്. നല്ല ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം കാശ് കൊടുത്താൽ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കാപ്പിയും ചായയൊക്കെ കിട്ടും, എന്തും കിട്ടും, നല്ല സുഖമായിട്ടുള്ളത്. അതിനകത്ത് കോമൺ മാൻ എന്ന് പറയുന്നുണ്ട്, തേർഡ് ക്ലാസ് മാറ്റിയുള്ള ഒരു സാധനമുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും, എന്ന് മാത്രമല്ല അവിടുത്തെ പ്രൊഫസേഴ്സും റിസർച്ചേഴ്സും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. ഇപ്പം പള്ളികൾ ക്രിസ്ത്യൻസ് ആണല്ലോ എല്ലാവരും, ഈ ഓർത്തഡോക്സ് ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, അത് റെവല്യൂഷൻ കഴിഞ്ഞപ്പം പകുതിയും അവര് മ്യൂസിയങ്ങളാക്കി മാറ്റി, ഹോട്ടലുകളൊക്കെ മാറ്റി. പക്ഷെ അപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ലോകം നമ്മളെ എങ്ങനെയും ജഡ്ജ് ചെയ്ത് കളയും, അതുകൊണ്ട് നിലനിർത്തണം ചിലതൊക്കെ, ഞങ്ങൾ ഈ സ്വാതന്ത്ര്യമൊന്നും ഹനിക്കണില്ല എന്ന് അന്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറേ എണ്ണം നിലനിർത്തി. എന്നിട്ട് ഈ ബോൾഷെവിക് നേതാക്കന്മാർ, ബോൾഷെവിക് പാർട്ടി മെമ്പേഴ്സാണ് അവിടെ ബിഷപ്പ്മാരായിട്ട് നിശ്ചയിക്കുന്നത്. അങ്ങനെ സ്റ്റേറ്റിൻ്റെയും പാർട്ടിയുടെയും ഒരു ഭാഗമായിട്ട് ചർച്ച നിലനിർത്തി. എന്നിട്ട് പോലും ഞങ്ങളുടെ അവിടെ റിസർച്ചിനൊക്കെ വരുന്ന ചെറുപ്പക്കാർ ചർച്ചിൽ പോവില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച അവർക്ക് വിശ്വാസം ഇല്ലാണ്ടായിരിക്കും, അതുകൊണ്ട് ഈ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസ്റ്റിലെ വിശ്വാസവും മറ്റേ സ്പിരിച്വാലിറ്റിയിലെ വിശ്വാസക്കേടും പള്ളിയും ഒന്നും വേണ്ടാത്തവരായിരിക്കും. അങ്ങനെയല്ല, അവരായിട്ട് പരിചയപ്പെടുമ്പോഴാണ് മനസ്സിലായത് അവർക്ക് വിശ്വാസമുണ്ട്. അവർ പറയും ഞങ്ങളും ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ വിശ്വാസികളാണ്, പക്ഷെ പള്ളിയിൽ പോകാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. കാരണം മൂന്നോ നാലോ ആഴ്ച ഞങ്ങൾ പള്ളിയിൽ പോയാൽ ഞങ്ങൾ നോട്ടപ്പള്ളികളായി, പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് പരീക്ഷ പാസ്സാവാനും പറ്റില്ല, ജോലിയും കിട്ടില്ല, എന്താണ് എവിടെയാണെന്ന് വെച്ചില്ല, സൈബീരിയയിൽ പോയി അടിഞ്ഞ് ചാവേണ്ടി വരും. ഇതേമാതിരി തന്നെയാണ് ബാക്കിയെല്ലാം. അവിടെ ഒന്നാമത്തെ ഒരു ലൈബ്രറി ഉണ്ട്, അതിലെല്ലാതരം പുസ്തകങ്ങളുണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബോൾഷെവിക് പാർട്ടിയും ഗവൺമെന്റും അപ്രൂവ് ചെയ്യുന്ന അല്ലാത്ത പുസ്തകങ്ങളുണ്ടല്ലോ, അവർ വിമർശിക്കുന്ന പുസ്തകങ്ങളും അവിടെ ഉണ്ട്, പക്ഷെ അത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ മൂന്നാല് പ്രാവശ്യം അങ്ങനത്തെ പുസ്തകങ്ങൾ എടുത്താൽ ഞങ്ങൾ നോട്ടപ്പള്ളികളായി, പിന്നെ ഞങ്ങൾക്ക് യാതൊന്നുമില്ല. എല്ലാ റിസർച്ച് പേപ്പേഴ്സിലും പിന്നെ ലെനിൻ്റെ സ്റ്റാലിൻ്റെ കൊട്ടേഷൻസ് വേണം, ഇതൊക്കെ അവിടെ നിർബന്ധമാണ്. അപ്പോൾ നല്ല ടീച്ചേഴ്സ് ഉണ്ടായിട്ടും നല്ല ലൈബ്രറി ഉണ്ടായിട്ടും കാര്യമില്ല, അവിടെ ഒരു അടിമത്ത ജീവിതമാണ് എന്നുള്ളത് മനസ്സിലായി. പിന്നെ എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം തന്നെ അപകടമാവും എന്നുള്ള ഒരു സ്ഥിതിയിലെത്തി.

0: പാദമുദ്ര.
1: ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. അടുത്തയാഴ്ച പാദമുദ്രയിൽ നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായി

അടുത്തയാഴ്ച പാദമുദ്രയിൽ നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായ യു എ ഖാദറുമായി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോ ഷംഷാദ് ഹുസൈൻ നടത്തിയ അഭിമുഖം കേൾക്കാം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം മഴവില്ലിലേക്ക്. ആദ്യം ചിത്ര പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പകർന്നത് എം ജയചന്ദ്രൻ. കേളി മുരളികയിൽ എന്ന് തുടങ്ങുന്നു.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
1: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം, എന്നും രാവിലെ 8:15.
6: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
7: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
10: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
9: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
11: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
12: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
13: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
13: പിട്ടാപ്പള്ളി ഏജൻസീസ്.
15: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
16: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
0: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
17: മഴവില് തുടരുന്നു. അടുത്ത ഗാനം ആലപിച്ചത് വിജയ് യേശുദാസ്.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
5: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
3: വെരി സിമ്പിൾ. തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ. നമ്മളെ നസീ

0: ഉസ്മാനൊന്ന് കാണിക്കാനാ.
1: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: മഴവില്ല് സമാപിച്ചു.

0: സമയം 11:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM ബാലലോകം. ഇന്ന് ബാലലോകത്തിൽ മഞ്ചേരി തൃക്കലങ്ങോട് മാനവേദൻ UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
2: പ്രിയപ്പെട്ടവരെ, മഞ്ചേരി തൃക്കലങ്ങോട് മാനവേദൻ UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. കുറച്ച് പരിപാടികൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫാത്തിമ സബ.
3: ഞാൻ ഫാത്തിമ മിൻഹ.
2: നിലമ്പൂർ കോവിലകത്തെ മാനവേദൻ രാജയുടെ ഉപദേഷ്ടാവായിരുന്ന ശ്രീ കുറ്റിക്കാട്ട് വിക്രമനുണ്ണി വെള്ളോടിയാണ് 1934 തൃക്കലങ്ങോട് മാനവേദൻ UP സ്കൂൾ സ്ഥാപിച്ചത്. വിദ്യാലയം ഉദ്ഘാടനം ചെയ്ത രാജാവിനെ സ്കൂളിന്റെ നാമത്തിലൂടെ ജനങ്ങൾ ഇന്നും ഓർമ്മിക്കുന്നു.
3: നിലമ്പൂരിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഇതേ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അക്കാലത്ത് വികസനം ഏറെ എത്താത്ത ഗ്രാമപ്രദേശങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന മാനവേദൻ രാജയുടെ വിശാലമായ കാഴ്ചപ്പാടാണ് ശ്രീ വിക്രമനുണ്ണി വെള്ളോടിക്ക് ഈ സ്കൂൾ സ്ഥാപിക്കാൻ ഊർജമായത്.
2: ഞങ്ങളുടെ ഈ കലാവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു കഥ കേട്ടാലോ? ആരാണ് പറയുന്നതെന്നോ? ഞങ്ങളുടെ കുഞ്ഞനിയത്തി അൽഹന ഷബീർ. എന്നാൽ രസകരമായ ആ കഥ കേൾക്കാം അല്ലേ?
4: നമസ്കാരം കൂട്ടുകാരെ, ഞാൻ അൽഹന ഷബീർ. MUPS തൃക്കലങ്ങോട് സ്കൂളിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു രസകരമായ കഥ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും തയ്യാറാണോ? അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് 2 മൺകുടങ്ങൾ. ഒരിക്കൽ ഒരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ലവനും അധ്വാനിയുമായിരുന്നു. അദ്ദേഹത്തിന് വെള്ളം കോരാനായി 2 മൺകുടങ്ങളുണ്ടായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം പുഴയിൽ പോയി ഈ 2 മൺകുടങ്ങളിലും വെള്ളം നിറച്ച് വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു. എല്ലാ ദിവസവും ഈ കൃഷിക്കാരൻ വെള്ളം കോരുമ്പോൾ ഒരു മൺകുടം പൊട്ടി, അതിന് വിള്ളലുണ്ടായി. അതിനുശേഷം ഈ കൃഷിക്കാരൻ കോരിയെടുക്കുന്ന വെള്ളം മുഴുവൻ ഈ പൊട്ടി മൺകുടത്തിൻ്റെ വിള്ളലോടെ പോകുമായിരുന്നു. വീട്ടിലെത്തുമ്പോൾ വെറും 1/4 കുടം വെള്ളം മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പൊട്ടാത്ത മൺകുടം പൊട്ടിയ മൺകുടത്തെ എപ്പോഴും കളിയാക്കുമായിരുന്നു. ഹാ, നീ പൊട്ടിയതാ, നിന്നെ കൊണ്ട് യജമാനന് ഒരു ഉപകാരവുമില്ല. അധികം വൈകാതെ യജമാനൻ നിന്നെ കളയും. എന്നെ കണ്ടാണ് യജമാനന് കൂടുതൽ ഉപകാരം. ഇത് കേട്ട് പൊട്ടിയ മൺകുടത്തിന് ഒരുപാട് സങ്കടം വന്നു. ഒരു ദിവസം ഈ കൃഷിക്കാരൻ വെള്ളം കോരുമ്പോൾ ഈ പൊട്ടിയ മൺകുടം അദ്ദേഹത്തോട് പറഞ്ഞു, യജമാനനെ യജമാനനെ, എന്നെ കൊണ്ട് അങ്ങേക്ക് ഒരു ഉപകാരവുമില്ല. എന്നെ കളഞ്ഞിട്ട് പുതിരെണ്ണം വാങ്ങിയാലും. ഇത് കേട്ട് കൃഷിക്കാരൻ പറഞ്ഞു, ആര് പറഞ്ഞു നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരവുമില്ല? നീ വയ്യരികളേക്കൊന്ന് നോക്കിയേ, എന്തുമാത്രം ചെടികളും പൂക്കളും പച്ചക്കറികളുമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. നിന്റെ വിള്ളലിലൂടെ പാഴായി പോകുന്ന വെള്ളമെല്ലാം ഇതിൽ വീണാണ് ഇതെല്ലാം ഇത്രമാത്രം ഉണർന്നത്. അതുകൊണ്ട് നീയാണ് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത്. ഇത് കേട്ട് പൊട്ടിയ മൺകുടത്തിന് ഒരുപാട് സന്തോഷം വന്നു. ഇതെല്ലാം കേട്ട പൊട്ടാത്ത മൺകുടം നാണിച്ച് തലകുനിച്ചു. മാത്രമല്ല, പൊട്ടിയ മൺകുടത്തോട് ക്ഷമയും ചോദിച്ചു. കൂട്ടുകാരെ, ഇതിൻ്റെ ഗുണപാഠം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് നാം ഒരിക്കലും അവരെ കളിയാക്കുവാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നാം ദുഃഖിതരാവാനും പാടില്ല. എല്ലാ കുറവുകളും നന്മയാക്കി തീർക്കാൻ ദൈവത്തിന് സാധിക്കും. നന്ദി.

0: അൽഹന ഷബീർ പറഞ്ഞ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ?
1: എങ്കിൽ ഇനിയൊരു കവിത ആയാലോ? നമുക്ക് പേടിയും അത്ഭുതവും ഒക്കെ സമ്മാനിക്കുന്ന ഒരു ജീവിയാണല്ലോ ആന. സുഗതകുമാരി എഴുതിയ ആന എന്ന കവിതയാണ് ഇനി ചൊല്ലാൻ പോകുന്നത്. ശ്രീഹരിയാണ് കവിത ചൊല്ലുന്നത്.
2: ഒരു നഗ്നമാം കുന്നിൻ പള്ള, ചുറ്റിലും ആൾക്കാർ തെറിവാക്കുകൾ, പണിച്ചൊല്ലുകൾ, അലർച്ചകൾ.

കാലിൽ പിടഞ്ഞുത്തിയും തുമ്പിക്കൈയാൽ ചുറ്റിയും വന്നെറ്റിയാൽ തെറ്റുമ്പോൾ ഇടയ്ക്കിടെ താങ്ങിയും ഇറക്കുന്നു. ഉൾക്കടം ഭാരം താങ്ങാൻ വയ്യ, വീണുപോകും വയ്യ.

0: ശ്രീഹരിയുടെ കവിത ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും.
1: ഇനി ഞങ്ങളിലെ 5 പേർ ഒത്തുകൂടുകയാണ് കേട്ടോ. എന്താണ് അവരുടെ പരിപാടി എന്നറിയാമോ? നിവേദിത, അൻവിത, നവിത്ര, ഇഷാനി, ശ്രീഹരി എന്നിവർ ഒരു സംഘഗാനത്തിനായി തയ്യാറെടുക്കുകയാണ്. അവരെ നമുക്ക് വരവേൽക്കാം അല്ലേ? എങ്കിൽ തുടങ്ങിക്കോളൂ.

0: നിവേദിതയും കൂട്ടുകാരും അവതരിപ്പിച്ച സംഘഗാനം എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായല്ലോ, അല്ലേ?
1: ആരോ ഓടി വരുന്നുണ്ടല്ലോ. ഓ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സാവൻ രാഗാണ്. അവനൊരു സംസ്കൃത പദ്യം പഠിച്ചിട്ടുണ്ട്. അത് ചൊല്ലണമത്രേ. എന്നാൽ ചൊല്ലിക്കോട്ടെ അല്ലേ, കേൾക്കാം നമുക്ക്.
2: രുചിര കമ്പിത കുണ്ടല മണ്ഡല സുചിരമീശനർത്തിത പന്നകെ അമരതാടിത ദുന്ദുവി സുന്ദരം വിയതി ഗായതി ദൈവത യൗവതേ നമതി അദ്യതമുഷ്യ ശിരോഹരെ പരിവിഹായ തദുന്നതമുന്നതം പരിമതൻ പദപങ്കരുഹാചിരം വ്യഹരദാക്കരധാരമനോഹരം ത്വദവ ഭഗ്ന വിഭുഗ്ന ബനാഗനെ ഗലിത ശോണിത ശോണിത പാദസീ വനിപദാവവസീദതി സന്നദ സദബലാഷ്ടവ മാധവ പാദയോ ഐ പുരൈവ ചിരായ പരിശ്രുത ത്വദനുഭാവ വിലീന ഹൃദോഹിത മുനിഭിരപ്യന വാപ്യപദൈഷ്ടവൈർ നുണുവുദീശ ഭവന്തമയന്ത്രിതം ഭനിവധൂഗന ഭക്തി വിലോകന പ്രവികസത്കരുണാകുളചേതസ വണിപതിർഭവതാച്യുത ജീവിത സ്റ്റൊയി സമർപ്പിത മൂർത്തിരവാനമത് രമണകം വ്രജവാരിധി മദ്യകം ബനിരി പൂർണ്ണ കരോതി വിരോധിതാം ഇതി ഭവ ധ്വജനാനതിമാനയൻ ബണിപതിർ നിരഗാതുരഗൈസമം ബണിവധൂജന ദത്ത മനീവ്രജ ജ്വലിതഹാരദുഗൂള വിഭൂഷിത

0: കൃതൈ സമഗദാസ്വജനൈർ ദിവസാവധൗ നിശി പുനസ്തമസാവ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ സ്വപതിതത്ര ഭവച്ചരണാശ്രയേ ദവകൃഷാണുരരുന്ദ സമന്ദദ പ്രബുദ്ധിധാനദ പാലയ പാലയേ ത്യുദയദാർത്തരവാൻ പശുപാലകാൻ അവിദുമാശു പപാദമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം ശിഖിനി വർണ്ണതയേവ ഹി പീതദ പരിളസത്യധുനാ ക്രിയയാ പൃസൗ ഇതി നുദ പശുപയന്മുദിതൈർവിഭോ വരഹരേ ദുരിതൈ സഹ മേ ഗദാൻ ഇതി നുദ പശുപയന്മുദിതൈർവിഭോ ഹരഹരേ ദുരിതൈ സഹ മേ ഗദാൻ. ധന്യവാദ.
1: ഞങ്ങളുടെ ടീമിൽ ഒരാൾ കുറേ സമയമായി ഒളിച്ചിരിക്കുന്നു. ആരാണെന്നറിയോ? ആറാം ക്ലാസ്സിലെ നസ്മി. അവൾ ഒരു അറബി ഗാനവും കൊണ്ടായിരിക്കുന്നത്. നസ്മി ചൊല്ലു, കേൾക്കട്ടെ.
2: അസ്സലാമു അലൈക്കും. അൽ ഹരീത് കസീദത്തു മിൻ ബഹരി തൊവീൽ. അദായി ഷാഇർ അഫ്ളൽ ഇബ്നു സയ്യിദ് മുഹമ്മദ് മുസ്രസി.

0: ولله ذرهين أنشدت موقدا لشعري جهادي كيف أقلي كأبكمي. شكرا لكم على حسن استماعكم. السلام عليكم ورحمة الله وبركاته.
1: കൂട്ടുകാരെ, ഇന്ന് അവതരിപ്പിച്ച പരിപാടികൾ എല്ലാം ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കുറച്ച് ഇനങ്ങൾ കൂടി ഞങ്ങൾ കരുതിയിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച കേൾക്കാം. കാത്തിരിക്കണേ.
2: മഞ്ചേരി തൃക്കലങ്ങോട് മാനവേദൻ യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത്.
3: സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
6: എന്നും രാവിലെ 7:00.
5: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:03.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
8: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
10: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
9: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744550424.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
12: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
14: ആകാശവാണി 102.7 മഞ്ചേരി FM. സേവന വാർത്തകൾ. താനൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഇന്റഗ്രേറ്റഡ് MA മലയാളം 7ാം സെമസ്റ്ററിൽ ഓപ്പൺ 4, ETB 1, ST 1, OBX 1, OBH 1, ലക്ഷദ്വീപ് 1 എന്നിങ്ങനെ ഒഴിവുകളുണ്ട്. മലയാളം 2ാം ഭാഷയായി എടുത്ത ഏത് ബിരുദവും യോഗ്യതയായി പരിഗണിക്കും. താൽപ്പര്യമുള്ളവർ നാളെ രാവിലെ 10 ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ നേരിട്ട് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9188900200. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9188900200. മേൽമുറി പം ഹൌസിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 100 HB പമ്പ് സെറ്റ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ മുതൽ 6 ദിവസത്തേക്ക് പെരുമ്പറപ്പ് ടാങ്കിൽ നിന്നുള്ള ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം.

കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള വടകര, തിക്കോടി, ബേപ്പൂർ, താനൂർ ഫിഷറീസ് ഓഫീസുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നു. ഡിഗ്രിയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 9 യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സഹിതം നേരിൽ ഹാജരാക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0495-2383-472. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0495-2383-472.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഏവർക്കും ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീജാറാവു, കൂടെ MP കുമാർ.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനി ഗായികയും പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമായ തീജൻബായ് അന്തരിച്ചു. ആകർഷകമായ ശബ്ദം, സവിശേഷമായ ആഖ്യാന ശൈലി എന്നിവയിലൂടെ തീജൻബായ് പാണ്ഡവനിക്ക് ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും പ്രശസ്തി നേടിക്കൊടുത്തു. ജമ്മുകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തിയതായി ക്രെംലിൻ. US ഇരുന്നൂറ്റി 250 സ്വാതന്ത്ര്യദിനത്തിൽ ട്രംപിനെ പുടിൻ അഭിനന്ദിച്ചതായി റഷ്യൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. കേരളത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി സംസ്ഥാന പോലീസ് സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് കുറ്റ്യാടിയിൽ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ മൊത്തവിതരണ കേന്ദ്രത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ലാബ് പരിശോധനയ്ക്കായി അധികൃതർ സ്ഥാപനത്തിൽ നിന്നും ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30. രണ്ടാം മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1207-6 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05, 1665 മംഗലാപുരം തിരുവനന്തപുരം. ഏറനാട് എക്സ്പ്രസ് 12:08, 1619 ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് 1:08, 1261 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:48, 1207-5 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ.

ഇഷൽ, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കെ എസ് ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
0: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
3: ശനിയും ഞായറും രാവിലെ 7:50.
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: ഇശലിൽ ഇനി ബിജു നാരായണൻ പാടിയ ഗാനം കേൾക്കാം.

0: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
0: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
0: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
3: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
6: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
7: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഇന്നത്തെ ഗാനം
6: എന്നും രാവിലെ 7:35.
7: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
9: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം, റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555858-2664.
10: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ച്, ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
11: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
12: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
15: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
14: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
15: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
16: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്. എന്നും രാവിലെ 8:05.
17: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
18: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
14: എന്നും രാവിലെ 7:00.
18: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
14: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
19: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
14: എന്നും രാവിലെ 8:30.
19: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി, ദിവസവും കാലത്ത് 6:35. സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ഇഷ സമാപിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി FM. ജാലകം. മലപ്പുറം ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയിലേക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗം, ആശുപത്രികൾ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് 2 വർഷത്തേക്ക് പ്രവൃത്തി പരിചയം നൽകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രതിമാസ സ്റ്റൈപ്പൻ ലഭിക്കും.

0: BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, പാരാമെഡിക്കൽ യോഗ്യതകൾ, ബിടെക് സിവിൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് സിവിൽ ഇലക്ട്രിക്കൽ, ITI സിവിൽ, സ്റ്റെനോഗ്രഫി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ യോഗ്യതകൾ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 22-നകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0483273491. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0483273491. 2026-27 വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് നിലവിൽ 5-7 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മുൻവർഷത്തെ വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡുള്ളവർക്ക് മുൻഗണന. പട്ടികജാതി വിഭാഗത്തിലെ ദുർബല വിഭാഗങ്ങളായ വേടൻ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്ലിയർ എന്നിവരിൽ ബി ഗ്രേഡുള്ളവരെയും പരിഗണിക്കും. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കവിയരുത്. അപേക്ഷകൾ ഈ മാസം 15-നകം ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫോം അതത് പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. 2025-26 വർഷം വിവിധ പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ ഗ്രാൻഡ്സ് 3.0 സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 10-ാം ക്ലാസ്, +2 എന്നിവ സംസ്ഥാനത്തിനകത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും MRSലും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരാകണം. ഡിപ്ലോമ കോഴ്സുകൾ 2 വർഷത്തെ AICTE അംഗീകാരമുള്ള റെഗുലർ മെട്രിക് കോഴ്സുകളായിരിക്കണം. സംസ്ഥാനത്തിനകത്തുള്ള മറ്റെല്ലാ കോഴ്സുകളും ഈ ഗ്രാൻഡ്സ് മാനദണ്ഡപ്രകാരം സ്കോളർഷിപ്പിന് അർഹതയുള്ളതായിരിക്കണം. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് ഈ ഗ്രാൻഡ്സിൽ സമർപ്പിക്കണം. അപേക്ഷയുടെ പ്രിന്റൌട്ട്, മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. അവസാന തീയതി 2026 ഓഗസ്റ്റ് 15. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0495-2370-379. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0495-2370-379. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകുന്ന പദ്ധതിയിലേക്ക് പട്ടികജാതിയിൽപ്പെട്ട വനിതാ കലാസംഘങ്ങളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ കലാരംഗങ്ങളിൽ തുടരുന്നവരും പട്ടികജാതിയിൽ ഉൾപ്പെട്ടവരുമായ കുറഞ്ഞത് 5 പേരെങ്കിലും ഉൾപ്പെടുന്ന വനിതകളുടെ കലാസംഘങ്ങളായിരിക്കണം. ബന്ധപ്പെട്ട കലാ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സാക്ഷ്യപത്രം, ജാതി, വരുമാന സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ, ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളുടെ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ്, ബന്ധപ്പെട്ട ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ചിട്ടില്ലെന്ന സാക്ഷ്യപത്രം, കലാരംഗത്ത് തുടരുന്നു എന്ന് തെളിയിക്കുന്ന പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് പകർപ്പ് സഹിതമുള്ള അപേക്ഷ ഈ മാസം 15-നകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-250-5005. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-250-5005. ജാലകം സമാപിച്ചു. പ്രാദേശിക വാർത്തകൾ അല്പസമയത്തിനകം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം ഇന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴ.

0: മഴയ്ക്കും കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുബിയാന്തോയുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2 പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലന്റിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭരണം, നേതൃത്വം എന്നിവയിലെ സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് എന്നീ 4 മുൻഗണനാ മേഖലകളിലാണ് ബ്രിക്സ് വനിതാ സമിതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പൊതു തീരുമാനങ്ങളെടുക്കാൻ ഈ യോഗം അംഗരാജ്യങ്ങൾക്ക് അവസരമൊരുക്കും. സംസ്ഥാനതല പ്ലസ് 1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: പ്ലസ് 1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനം നാളെ കോഴിക്കോട് CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തുടർന്ന് പ്ലസ് 1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ടീമാകാം, പുതിയ സ്വപ്നങ്ങൾ കൈയെന്ന പേരിൽ ക്ലാസുകളും നടക്കും. വൈകിട്ട് സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമാകും. സാംസ്കാരിക സമ്മേളനവും സംഗീത വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. MK രാഘവൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയാവും.
0: വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും അവയുടെ സാമ്പത്തിക വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ട് വാട്സ്ആപ്പ് വഴി പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പ് വ്യാപിക്കുന്നു. അക്കൌണ്ട്സ് വിഭാഗത്തിലേക്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന പേരിൽ അപകടകരമായ എക്സ്റ്റൻഷനുകളോടുകൂടിയ സ്ക്രിപ്റ്റ് ഫയലുകൾ വാട്സ്ആപ്പ് വഴി അയച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. പൊതുജനങ്ങൾ വിഷയത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റി സൈബർ സുരക്ഷാ വിദഗ്ധ ഡോക്ടർ പാട്ടത്തിൽ ധന്യമേനോൻ ആകാശവാണി വാർത്തകളോട്.
2: വാട്സാപ്പിൽ കൂടെ വരുന്ന എല്ലാ അറ്റാച്ച്മെന്റ്സും സേഫ് ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുന്ന അറ്റാച്ച്മെന്റ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റൻഷൻ എക്സിക്യൂട്ടബിൾ ഫയൽസ് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്ന് അയക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം എക്സിക്യൂട്ടബിൾ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി അത് ഫോണിലോ അല്ലെങ്കിൽ വാട്സാപ്പ് വെബ് വഴിയാണെങ്കിൽ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ആവുകയും ലാപ്ടോപ്പും അല്ലെങ്കിൽ ഫോൺ കംപ്ലീറ്റ്ലി ആരാണോ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് അവരുടെ കൺട്രോളിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അല്ലെങ്കിൽ ഡേറ്റ അറ്റ്ലീസ്റ്റ് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വാട്സാപ്പ് ബിസിനസ് വഴി ഇത്തരം കാര്യങ്ങൾ നടന്നു വന്നത് കാണുന്നത് ഓർഗനൈസേഷൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. നാട്ടിൽ മാത്രമല്ല, ഗ്ലോബലി നടക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് ഒരു ഒരു മെത്തഡോളജി, ഒരു സിസ്റ്റത്തിനകത്ത് ഒരു മെത്തഡോളജി ഉണ്ടാക്കിയിടുക. ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം മെയിൽ വന്നാൽ മാത്രമേ ചില കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിട്ടകൾ പാലിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു പോംവഴി ഉള്ളത്.
0: ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ യാനങ്ങൾ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി നടത്തിയ പെട്രോളിംഗിനിടെ 198,150 രൂപ പിഴയിനത്തിലും മത്സ്യലേലത്തിലും കൂടി ഈടാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തരമായി ബന്ധപ്പെട്ട തീരദേശ ഫിഷറീസ് സ്റ്റേഷനുകളിലെയോ കൺട്രോൾ റൂമിലെയോ അധികാരികളെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി.

0: ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് എന്യൂമറേറ്റർമാർ വിവരങ്ങൾ സ്ഥിരീകരിക്കും. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സന്യാസിയായി, ഭിക്ഷക്കാരനായി, മായാജാലക്കാരനായി തെരുവുകളിലൂടെ അലഞ്ഞു നടന്ന ഒരു സാഹിത്യകാരൻ മലയാളിക്ക് ഉണ്ടായിരുന്നു. യാത്രകൾക്ക് ഒരിടവേള നൽകിയ ശേഷം അദ്ദേഹം എഴുത്തു തുടങ്ങി. അതും സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയുള്ള സാഹിത്യരചന. ഇന്ന് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5-നാണ് ബഷീർ കൈരളിയോട് വിട പറഞ്ഞത്. പ്രിയ സാഹിത്യകാരനെപ്പറ്റി പ്രഭാഷകനും അധ്യാപകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ എം എ സിദ്ദിഖ് ആകാശവാണി വാർത്തകളോട്.
1: മലയാളിയുടെ ആന്തരിക മനസ്ഥിതിയിലേക്ക് നേരിട്ട് കടന്നു കയറുന്ന ഒരു ഭാഷയുമായി, അതുവരെയില്ലാത്ത ജനകീയമായ ഭാഷയുടെ ഒരു ധ്വനിയുമായി ബഷീറും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും മലയാളത്തിന്റെ മനസ്സിലേക്ക് കടന്നു കയറുകയായിരുന്നു. ബഷീറിന്റെ സാഹിത്യ സംസ്കാരം ഒരു പുതിയ ഭാഷയും ഒരു പുതിയ ആർട്ടും പരിചയപ്പെടുത്തുകയായിരുന്നു എന്ന് ബാല്യകാല സഖിയുടെ അവതാരികയിലൂടെ പോൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. മൈനർ ആർട്ടാണ് ബഷീറിന്റെ എഴുത്ത് എന്നുവരെ വിമർശിക്കുന്ന ശക്തരായ വിമർശകർ മലയാളത്തിലുണ്ടായി. എന്നിട്ട് പോലും വായനക്കാർ അദ്ദേഹത്തെ നിരന്തരമായി സ്വീകരിക്കുകയും അദ്ദേഹം മരണപ്പെട്ട് ഇത്രകാലം കഴിഞ്ഞിട്ടും മലയാളത്തിലെ ഏറ്റവും സമകാലികനായ എഴുത്തുകാരനായി ബഷീർ നിലനിൽക്കുകയും ചെയ്യുന്നു. വല്ലപ്പുഴ ആയുർവേദ ചികിത്സാലയത്തിൽ കഠിനമായ ഭ്രാന്തിന്റെ ചികിത്സയിൽ കഴിയുന്ന കാലത്താണ് ബഷീർ പാത്തുമ്മയുടെ ആട് എന്ന കൃതി എഴുതുന്നത്. സജീവമായ കഥാപാത്ര സംസ്കാരം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. തന്റെ ഭ്രാന്തിനെ തന്റെ മനസ്സുകൊണ്ട് തന്നെ ചികിത്സിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് അനുഭവമായി അദ്ദേഹം പാത്തുമ്മയുടെ ആടിനെ കൊണ്ടുവരികയായിരുന്നു.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ 108-ാം ജന്മവാർഷിക ദിനം ഇന്ന്. 1918 ജൂലൈ 5-ന് കണ്ണൂരിനടുത്ത് ചിറക്കലിലാണ് ലീഡർ എന്നറിയപ്പെടുന്ന കെ കരുണാകരന്റെ ജനനം. ഏതു പ്രതിസന്ധികളെയും അസാമാന്യ മെയ്വഴക്കത്തോടെ നേരിടാൻ കഴിയുന്ന അസാധാരണ വ്യക്തിത്വമായിരുന്നു കെ കരുണാകരനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടി ബി ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവത്കരണ ദിനമായി ആചരിക്കും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പി സി വിഷ്ണുനാഥാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് മന്ത്രിതല യോഗത്തിന് ആതിഥ്യമരുളാനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം ഇന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: എന്താണ് കെരറ്റോകോണസ്? നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യ എഎച്ച് സംസാരിക്കുന്നു.
4: നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിനെ ബാധിക്കുന്ന, എന്നാൽ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു രോഗാവസ്ഥയാണ് കെരറ്റോകോണസ്. നമ്മുടെ കണ്ണിന്റെ മുൻഭാഗത്തുള്ള പാളിയാണ് കോർണിയ. കോർണിയയാണ് ഈ രോഗം ബാധിക്കുന്നത്. സാധാരണയായി കോർണിയ ഒരു പകുതി വൃത്താകൃതിയിലാണ് ഇരിക്കാറുള്ളത്. ഇത് കണ്ണിന്റെ ഉള്ളിൽ കടന്നുപോകുന്ന

വെളിച്ചത്തെ കൃത്യമായി റെറ്റിനയിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. എന്നാൽ കെരാറ്റോകോണസ് ബാധിക്കുമ്പോൾ കോർണിയയുടെ ഘടന നിലനിർത്തുന്ന കൊളാജൻ നാരുകൾക്ക് ബലക്ഷീണം സംഭവിക്കുന്നു. അതുകാരണം കോർണിയയുടെ കനം കുറയുകയും അത് മുന്നോട്ട് തള്ളി ഒരു കോൺ ആകൃതിയിലാവുകയും ചെയ്യുന്നു. തുടക്കത്തിൽ സാധാരണ കാഴ്ചക്കുറവായി തോന്നുമെങ്കിലും ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ണടയുടെ പവർ അടിക്കടി മാറിക്കൊണ്ടിരിക്കുക, പലതവണ കണ്ണട മാറ്റിവച്ചിട്ടും കാഴ്ച പൂർണ്ണമായും തെളിയാതിരിക്കുക, നേർരേഖകൾ വളഞ്ഞു കാണുക, വെളിച്ചത്തിലേക്ക് നോക്കാൻ കടുത്ത ബുദ്ധിമുട്ട് തോന്നുക, രാത്രികാലങ്ങളിൽ വാഹനങ്ങളുടെ വെളിച്ചത്തിന് ചുറ്റും വലിയ വട്ടങ്ങൾ കാണുക, കണ്ണിനു വിട്ടുമാറാത്ത ചൊറിച്ചിൽ, വേദന, ചുമപ്പും അനുഭവപ്പെടുക. ഈ രോഗം പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല, ഇത് വളരെ പതുക്കെ വർഷങ്ങൾ കൊണ്ട് കൂടാനുള്ള സാധ്യതയുള്ള ഒരു രോഗമാണ്. ഇതിനെ നമുക്ക് നാല് ഘട്ടങ്ങളായി തിരിക്കാം. പ്രാരംഭഘട്ടം, ഏർലി സ്റ്റേജ്. ഈ ഘട്ടത്തിൽ സാധാരണ കാഴ്ചക്കുറവ് മാത്രമേ അനുഭവപ്പെടൂ. കണ്ണിന്റെ സിലിണ്ട്രിക്കൽ പവർ, അതായത് അസ്റ്റിഗ്മാറ്റിസം, അടിക്കടി മാറിക്കൊണ്ടിരിക്കും. പലരും ഇത് സാധാരണ കാഴ്ചക്കുറവായി കരുതി കണ്ണടകൾ മാറ്റി വച്ചുകൊണ്ടിരിക്കും. രണ്ടാം ഘട്ടം, മോഡറേറ്റ് സ്റ്റേജ്. ഇവിടെ കാഴ്ചയിൽ വികലത, അതായത് ഡിസ്റ്റോർഷൻ വരുന്നു. നേർരേഖകൾ വളഞ്ഞതായി തോന്നും. വെളിച്ചത്തിലേക്ക് നോക്കാൻ കടുത്ത ബുദ്ധിമുട്ട്, അതായത് ഫോട്ടോഫോബിയ അനുഭവപ്പെടും. മൂന്നാം ഘട്ടം, അഡ്വാൻസ്ഡ് സ്റ്റേജ്. ഈ ഘട്ടത്തിൽ കോർണിയയുടെ കനം വളരെ കുറയുന്നു. കണ്ണടകൾ വെച്ചാൽ പോലും കാഴ്ച വ്യക്തമാകില്ല. രാത്രികാലങ്ങളിൽ ലൈറ്റുകൾക്ക് ചുറ്റും പ്രകാശ വലയങ്ങൾ, അതായത് ഹാലോസ് കാണാൻ തുടങ്ങും. അവസാന ഘട്ടം, സിവിയർ സ്റ്റേജ്. കോർണിയയിൽ പാടുകൾ വീഴാൻ, അതായത് കോർണിയൽ സ്കാറിംഗ് ഉണ്ടാകാൻ തുടങ്ങുന്നു. ചിലലിൽ കോർണിയയുടെ ഉൾപാളി പൊട്ടി കണ്ണിന്റെ ഉള്ളിലുള്ള ദ്രാവകം കോർണിയയിലേക്ക് പടരുന്നു, അതായത് അക്യൂട്ട് ഹൈഡ്രോപ്സ് എന്ന വേദനയേറിയ അവസ്ഥ ഉണ്ടാകുന്നു. ഇത് പെട്ടെന്ന് കാഴ്ച മങ്ങാൻ കാരണമാകുന്നു. ഇനി നമുക്ക് പ്രധാന കാരണങ്ങളും റിസ്ക് ഘടകങ്ങളും നോക്കാം. പാരമ്പര്യം, കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ രോഗമുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാൻ 10% സാധ്യതയുണ്ട്. കണ്ണ് തിരുമുന്നത്, ഇതാണ് ഏറ്റവും അപകടകരമായ ഘടകം. അലർജി ഉള്ള കുട്ടികൾ നിരന്തരമായി കണ്ണ് ശക്തിയായി തിരുമുമ്പോൾ കോർണിയയുടെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും രോഗം വഷളാകുകയും ചെയ്യുന്നു. മറ്റു രോഗങ്ങൾ, ഡൗൺ സിൻഡ്രോം, ആസ്മ, എക്സീമ തുടങ്ങിയ അലർജി രോഗങ്ങൾ ഉള്ളവരിൽ കെരാറ്റോകോണസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. വെറുമൊരു സാധാരണ കാഴ്ച പരിശോധന കൊണ്ട് മാത്രം കെരാറ്റോകോണസ് പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയില്ല. അതിനായി പ്രത്യേക പരിശോധനകൾ ആവശ്യമാണ്. കോർണിയൽ ടോപ്പോഗ്രാഫി, കോർണിയയുടെ ഉപരിതലത്തിന്റെ 3D മാപ്പ്, അതുപോലെ തന്നെ പാക്കിമെട്രി, കോർണിയയുടെ കനം അളക്കാനുള്ള പരിശോധന, ഇവ ചെയ്യേണ്ടതായി വരും. ഇനി നമുക്ക് ചികിത്സാ രീതികൾ നോക്കാം. രോഗം കൂടുന്നത് തടയാൻ കോർണിയൽ കൊളാജൻ ക്രോസ് ലിങ്കിംഗ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഇതിൽ വൈറ്റമിൻ B2, അതായത് റൈബോഫ്ലേവിൻ തുള്ളിമരുന്നും അൾട്രാവയലറ്റ് വെളിച്ചവും ഉപയോഗിച്ച് കോർണിയയിലെ കൊളാജൻ നാരുകളെ ബലപ്പെടുത്തുന്ന പ്രക്രിയയാണിത്. അടുത്തതായി ടോപ്പോഗൈഡഡ് PRK. ഇതിൽ ക്രോസ് ലിങ്കിങ്ങിനോടൊപ്പം ലേസർ ഉപയോഗിച്ച് കോർണിയയുടെ ആകൃതി ചെറുതായി ക്രമീകരിക്കുകയും ചെയ്യും. ആദ്യഘട്ടങ്ങളിൽ പ്രത്യേകതരം കണ്ണടകളോ റിജിഡ് കോണ്ടാക്ട് ലെൻസ്, സ്ക്ലീറൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിച്ച് കാഴ്ച പൂർണ്ണമായും വീണ്ടെടുക്കാം. ആധുനിക ലെൻസുകളായ റോസ്കേ ലെൻസസ്, അതായത് കോർണിയയുടെ കോൺ ആകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ലെൻസുകളാണിവ. അടുത്തതായി ഇൻടാക്സ്, കോർണിയയുടെ ആകൃതി സാധാരണ നിലയിലാക്കാൻ അതിനുള്ളിൽ വെച്ചു പിടിപ്പിക്കുന്ന ചെറിയ ഇംപ്ലാന്റുകളാണ് ഇവ. രോഗം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ എത്തിയാൽ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടിവരും. ഇതിൽ ആധുനിക ശസ്ത്രക്രിയയായ ഡാൽക്ക്, അതായത് കോർണിയ പൂർണ്ണമായും മാറ്റിവെക്കുന്നതിന് പകരം കേടുവന്ന മുൻപാളികൾ മാത്രം മാറ്റി പിൻപാളി നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന നൂതന ശസ്ത്രക്രിയയാണിത്. ഇത് ശരീരം പുതിയ കോർണിയ നിരസിക്കുന്നതിനുള്ള സാധ്യത, അതായത് ഗ്രാഫ് റിജക്ഷൻ, വളരെ കുറയ്ക്കും. ഇനി കെരാറ്റോകോണസ് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ രോഗം സാധാരണയായി കൗമാരപ്രായത്തിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ കണ്ണ് തിരുമുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ശീലമായി തള്ളിക്കളയാതെ അവരെ ഉടൻ തന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ കാണിക്കേണ്ടതാണ്. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ ലളിതമായ ചികിത്സയിലൂടെ കാഴ്ച സംരക്ഷിക്കാൻ കഴിയും. ഇനി സാധാരണയായി കണ്ടുവരുന്ന 5

0: എണ്ണ രോഗങ്ങളെ പറ്റി പറയാം. കാറ്ററാക്ട്, അതായത് തിമിരം. പ്രായമാകുമ്പോൾ കണ്ണിലുള്ളിലെ ലെൻസിൽ വരുന്ന മറയാണ് കാറ്ററാക്ട്. ലക്ഷണങ്ങൾ: കാഴ്ച മങ്ങുക, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് ചിമ്മുക, കണ്ണടയുടെ പവർ അടിക്കടി മാറുക. ഒരു ചെറിയ ശസ്ത്രക്രിയയിലൂടെ മങ്ങിയ ലെൻസ് മാറ്റി പുതിയ കൃത്രിമ ലെൻസ് വയ്ക്കുന്നതിലൂടെ കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടും. അടുത്തതായി ഗ്ലോക്കോമ. കണ്ണിനുള്ളിലെ ദ്രാവകമർദ്ദം, അതായത് ഇൻട്രോ ഓക്കുലർ പ്രഷർ കൂടുന്നത് മൂലം കാഴ്ചയുടെ ഞരമ്പായ ഒപ്റ്റിക് നെർവിൽ കേടുപാടുകൾ സംഭവിക്കുന്ന അവസ്ഥയാണ് ഇത്. ഇതിനെ കാഴ്ചയുടെ നിശബ്ദ കള്ളൻ എന്ന് വിളിക്കുന്നു. കാരണം തുടക്കത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. തലവേദന, കണ്ണിന് ചുറ്റും വേദന, ഫീൽഡ് ഓഫ് വിഷൻ കുറഞ്ഞു വരിക തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. പരിഹാരം: 40 വയസ്സ് കഴിഞ്ഞവർ വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണിന്റെ പ്രഷർ പരിശോധിക്കണം. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ തുള്ളിമരുന്നുകൾ വഴി ഇത് നിയന്ത്രിക്കാൻ കഴിയും. അടുത്തതായി പ്രമേഹം മൂലമുള്ള കാഴ്ചക്കുറവ്, അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി. ശരീരത്തിൽ പ്രമേഹം കൂടുമ്പോൾ കണ്ണിന്റെ പിൻഭാഗത്തുള്ള റെറ്റിനയിലെ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്ന അവസ്ഥയാണിത്. ലക്ഷണങ്ങൾ: കാഴ്ചയിൽ കറുത്ത പാടുകൾ കാണുക, പെട്ടെന്ന് കാഴ്ച മങ്ങുക. പരിഹാരം: പ്രമേഹ രോഗികൾ എല്ലാ വർഷവും നിർബന്ധമായും കണ്ണിന്റെ റെറ്റിന പരിശോധിക്കണം. ലേസർ ചികിത്സയിലൂടെയോ ഇഞ്ചക്ഷനിലൂടെയോ ഇത് നിയന്ത്രിക്കാം. അടുത്തതായി ചെങ്കണ്ണ്, കൺജങ്ക്റ്റിവൈറ്റിസ്. കണ്ണിന്റെ വെളുത്ത ഭാഗത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ഇത് ബാക്ടീരിയ, വൈറസ്, അല്ലെങ്കിൽ അലർജി മൂലമാകാം. ലക്ഷണങ്ങൾ: കണ്ണ് ചുവക്കുക, കണ്ണിൽ നിന്നും വെള്ളം വരിക, പീള കെട്ടുക, കടുത്ത ചൊറിച്ചിൽ അനുഭവപ്പെടുക. പരിഹാരം: ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം തുള്ളിമരുന്ന് ഉപയോഗിക്കുക. സ്വയം ചികിത്സ അരുത്. മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ വ്യക്തിശുചിത്വം പാലിക്കുക. അടുത്തതായി ഡ്രൈ ഐ. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയുടെ അമിത ഉപയോഗം കാരണം കണ്ണിലെ കണ്ണീരിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണിത്. കണ്ണിൽ മണൽ തരികൾ ഉള്ളതുപോലെ തോന്നുക, കണ്ണ് ചുവക്കുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. പരിഹാരം: ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ കണ്ണ് ചിമ്മുക, 20/20/20 നിയമം പാലിക്കുക. ഓരോ 20 മിനിറ്റിലും 20 അടി അകലെയുള്ള വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കുക. കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇനി പറയാം. പോഷകാഹാരം കഴിക്കുക. കാരറ്റ്, ചീര, മുരിങ്ങയില, മത്തങ്ങ, പപ്പായ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന ചൂര, മത്തി, ബദാം, വാൽനട്ട് തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ്. മുട്ടയിലും പാലിലും അടങ്ങിയിരിക്കുന്ന സിങ്ക്, ലൂട്ടിൻ എന്നിവ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് തടയുന്നു. കണ്ണ് തിരുമുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. കണ്ണിൽ ചൊറിച്ചിലോ അസ്വസ്ഥതയോ തോന്നുമ്പോൾ ശക്തിയായി തിരുമാതിരിക്കുക. നിരന്തരമായി കണ്ണ് തിരുമുന്നത് കണ്ണിന്റെ മുൻപാളിയായ കോർണിയുടെ ഘടനയെ ബാധിക്കുകയും കെരട്ടോകോണസ് പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുവാനും കാരണമാകുന്നു. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ നിർബന്ധമായും ഉറങ്ങുക. ഉറക്കക്കുറവ് കണ്ണിന് ചുറ്റുമുള്ള പേശികൾക്ക് ക്ഷീണം ഉണ്ടാക്കുകയും കണ്ണ് മങ്ങൽ, കണ്ണിന് വേദന തുടങ്ങിയവ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇരുണ്ട മുറിയിൽ കിടന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കുക. 40 വയസ്സ് കഴിഞ്ഞവരും പ്രമേഹം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരും വർഷത്തിലൊരിക്കലെങ്കിലും നിർബന്ധമായും നേത്രരോഗ വിദഗ്ധനെ കണ്ട് കണ്ണ് പരിശോധിക്കണം.
1: എന്താണ് കെരട്ടോകോണസ്? നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യ എഎച്ച് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇപ്പോൾ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്രം.

0: കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാന്റിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. ടയർ 2, ടയർ 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്തഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഉഡാൻ യോജനയുടെ നയ ചരണത്തിൽ ശുരുവാത് ഹുയി. इसके तहत छोटे छोटे शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा. साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है.
0: വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13-ന് ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല +1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMMHSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 ആയി. 16,000-ത്തിലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി രാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരും

0: ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തേജൻ ഭായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തേജൻ ഭായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തേജൻ ഭായിയുടെ വിയോഗം കലാ സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് തേജൻ ഭായി അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുകൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: ഹർ മസ്ദൂർ കോ മാംഗ്നേ പർ സുനിശ്ചിത് കാം മിലേ ഓർ ഇസ്ലിയേ മൻരേഗ മേ ജിത്നി കമിയാ തീ ഉൻകോ ദൂർ കർതേ ഹുവേ 1 जुलाई से विकसित भारत जी राम जी योजना पूरे देश में लागू हो गई है. इस राशि में मुझे बताते हुए प्रसन्नता है कि इसमें मजदूरों की मजदूरी भी बढ़ा दी गई है. अब किसी भी राज्य में मजदूर को 300 रुपया रोज से कम नहीं मिलेगा.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമി ഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2-ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4-ാം സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇമാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: സമയം 1 മണി. ആകാശവാണി.

മധ്യാഹ്ന പരിപാടിയിലും അതേ തുടർന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് നോക്കാം. ഈ അറിയിപ്പുകൾക്ക് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കത്തുകൾ വഴിയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ടത്. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം.

3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്. 1 മണിക്കുള്ള ചലച്ചിത്ര ഗാന പരിപാടിയിലും 2:15 ഗാനമഞ്ജുഷയിലും 3:15 സ്നേഹദൂതിലും ശ്രോതാക്കൾക്ക് 9494050600 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഗാനങ്ങൾ എഴുതി ആവശ്യപ്പെടാം. കൃത്യമായി ചിത്രത്തിൻ്റെ പേരും വിശദാംശങ്ങളും എഴുതി അയക്കണേ. 9494050600. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്കുണ്ട് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 7:35 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. ഭൂതല പ്രക്ഷേപണത്തിലും ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റു പരിപാടികളും കേൾക്കാം. അറിയിപ്പുകൾ കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടങ്ങിയായി. രമയും വത്സലയും ചെറാട്ടുകുഴി മലപ്പുറത്തു നിന്ന് കത്തിലൂടെ എഴുതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ചിത്രത്തിൻ്റെ പേരൊന്നും അവർ കൃത്യമായി എഴുതിയിട്ടില്ല, എങ്കിലും പാട്ടിൻ്റെ വരി വെച്ച് ഞങ്ങൾ കണ്ടുപിടിച്ചു റോമിയോ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനമൊരുക്കിയവർ വയലാറും ദേവരാജനും, ഗാനം പാടിയത് യേശുദാസ്. ഒരു കാര്യം കൂടി അവർ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, യേശുദാസിൻ്റെ ഉത്സവ ഗാനങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉത്സവ ഗാനങ്ങൾ മഴവില്ല പരിപാടിയിൽ ഉൾപ്പെടുത്താറുണ്ട്, എങ്കിലും ഉത്സവത്തിൻ്റെ സീസണൊക്കെ ആയി വരുന്നു, തുടർന്ന് പരിപാടിക്കായി കാത്തിരുന്നോളൂ, ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. ആവശ്യപ്പെട്ട റോമിയോ എന്ന ചിത്രത്തിലെ ഗാനത്തിലേക്ക് പോകാം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: അഭിമന്യു എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ കണ്ടു ഞാൻ മിഴികളിൽ എന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പിലേക്ക് സന്ദേശം അയച്ചത് ഷൈജു പെരിഞ്ചേരി. വരികൾക്കൈതപ്പുറം സംഗീതം രവീന്ദ്രൻ.

0: പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ജില്ലാ സാമൂഹ്യ നീതി ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരിമുക്ത വിദ്യാലയം വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ പരിപാടി പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ 10 മണിക്ക് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. സമയമിപ്പോൾ 1:13.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: ഗാനം കേൾക്കാൻ ആർത്തിയോടെ കാതോർക്കുന്നവർ എന്ന് പറഞ്ഞ പി എം വാസുദേവൻ നമ്പൂതിരി കുടുംബത്തിലെ എല്ലാവരുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട്. ഗാനത്തിലേക്ക് പോകാം. കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഈണമിട്ട് ജയചന്ദ്രൻ പാടിയ ഗാനം. വാസുദേവൻ നമ്പൂരിക്കും കുടുംബത്തിനുമായി ഇതാ സമർപ്പിക്കുന്നു.

പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളായി ഒഴിവുള്ള അധ്യാപക തസ്തികകളിൽ നിയമനം നടത്തുന്നു. കരാറടിസ്ഥാനത്തിലും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച 70 വയസ്സിൽ താഴെയുള്ള ജീവനക്കാരെ പുനർനിയമന വ്യവസ്ഥയിലുമാണ് നിയമിക്കുന്നത്. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ്, ജൂനിയർ റെസിഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, ലേഡി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലാണ് ഒഴിവുകൾ. ജൂനിയർ റെസിഡന്റ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പോടും TCMC KSMC രജിസ്ട്രേഷനോടും കൂടിയുള്ള MBBS ആണ് കുറഞ്ഞ യോഗ്യത. ഈ മാസം 9 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം വാക്ക് ഇൻ ഇന്റർവ്യൂവിനായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ www.gmcpalakkad.in ൽ നിന്നും ലഭിക്കും. 0491-2951-010 നമ്പർ വീണ്ടും 0491-295-1010. പടിഞ്ഞാറ്റുമുറിയിൽ നിന്ന് റീജ രാജേഷും കുടുംബവും അധിപൻ എന്ന ചിത്രത്തിലെ ചിത്രപാടിയ ഗാനത്തിനായി വാട്സപ്പ് വഴി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുനക്കര രാമൻകുട്ടി എഴുതി ശ്യാം ഈണമിട്ട ഗാനം ഇതാ കേട്ടോളൂ.

0: മുത്തശ്ശ, ഇതേതു പ്ലാന്റാണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ?
1: എന്തേ
0: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: ഗായകൻ AM രാജ, ഗായിക പി സുശീല. ഗാനം എഴുതിയത് പി ഭാസ്കരൻ, ഗാനത്തിന് ഈണമിട്ടത് കെ രാഘവൻ. ചിത്രം ഉണ്ണിയാർച്ച. ഈ ചിത്രത്തിലെ ഗാനത്തിനായി കാത്തിരിക്കുന്നത് ജയാ സിംഗ്, ചെറുതുരുത്തിൽ നിന്നാണ്.

പാലക്കാട് വടക്കഞ്ചേരി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ എം കോം ഫിനാൻസ്, എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത, ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദം. ഇ ഗ്രാൻസിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് സൌജന്യമായിരിക്കും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ നേരിട്ട് എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 85 47 00 50 42. നമ്പർ ഒന്നുകൂടി പറയാം, 85 47 00 50 42. പാലാപ്പള്ളി തിരുപ്പള്ളി ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് ഒരുപാട് പേരുണ്ട്. പേരുകൾ വായിക്കാം. രമ്യ, ബാബുട്ടൻ, ആനന്ദ്, ആര്യനന്ദ, അൻവിക്, ആര്യശ്രീ എന്നിവർ വാണിയമ്പലം നെല്ലിക്കുന്നിൽ നിന്ന്. ചിത്രം കടുവ. ഗാനം എഴുതിയത് സന്തോഷ് വർമ്മ, ജേക്സ് ബിജോയുടെ സംഗീതം. ഗാനം പാടിയത് അതുൽ നറുകരാണ്.

തൃശൂരിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ വിവിധ കോഴ്സുകളിൽ പ്രവേശനം ആരംഭിച്ചു. വിവരങ്ങൾക്ക് www.fcikerala.org. ഫോൺ നമ്പറുണ്ട്, 0487-238-4253. മൊബൈൽ നമ്പർ 944-76-10-223. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 944-76-10-223. സമയം 1 മണി കഴിഞ്ഞ് 33 മിനിറ്റും 33 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ജയശ്രീ പോത്തുകല്ല് സന്ദേശം അയച്ച ഗാനത്തിലേക്ക് പോകാം. 6ാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ചിത്രപാടിയ ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ നൽകിയ സംഗീതം. ഗാനം ഇതാ കേട്ടോളൂ.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: മഞ്ചാടി മണികൊണ്ട് മാണിക്യ കുടങ്ങറിഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത്? കൈതപ്പത്തിന്റെ ഈ വരികൾ കേട്ടുനോക്കൂ. ഈണമിട്ടത് ജോൺസൺ, ഗായകൻ യേശുദാസ്, ചിത്രം ആധാരം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് ഷിബു, നിഷ, അൻഖിത, ആരുഷി എന്നിവർ പണ്ടിക്കാട് വളരാടിൽ നിന്ന്. ഗാനമിതാ കേട്ടോളൂ.

മഞ്ചേരി എഫ് എം സമയം 1:44. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും ചിത്രത്തിൻ്റെ പേരാണ് കേട്ടോ. ഈ ചിത്രത്തിലെ യേശുദാസും സുജാതയും പാടിയ ഗാനത്തിനായി സന്ദേശം അയച്ചത് വിനീത, അനൂപ്, ആദർശ, ആദി എന്നിവർ ഇരുവേറ്റിൽ നിന്ന്. ഗാനം എഴുതിയത് യൂസഫലി കേച്ചേരി, ഈണം നൽകിയത് മോഹൻ സിതാര.

ഏറ്റുമാനൂർ സോമദാസൻ എഴുതി, ശ്യാം ഈണമിട്ട്, ജയനും സേമയും അഭിനയിച്ച 1979 സിനിമ കാന്തവലയം. ഈ സിനിമയിലെ ശില്പി പോയ ശിലയുടെ ദുഃഖം എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ആവശ്യപ്പെട്ടത് ഷിൻസി അനീഷ് എന്നിവർ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ നിന്ന്. അവർക്കൊപ്പം നമുക്കും കേൾക്കാം ആ ഗാനം.

കത്തുകളയച്ചും വാട്സപ്പ് സന്ദേശമയച്ചും ശ്രോതാവായി അരികിലിരുന്നും ചലച്ചിത്ര ഗാന പരിപാടിയെ പ്രോത്സാഹിപ്പിച്ച ഏവർക്കും നന്ദി. നമുക്കിനി 2:15 ഗാനമഞ്ജുഷയിൽ വീണ്ടും ഒരുമിക്കാം.

0: സമയം 1:55. ഏറ്റവും പുതിയ വാർത്തകളുമായി
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലെ പരസ്യങ്ങളിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതും ദുരുപയോഗം ചെയ്യുന്നതുമായ ഉള്ളടക്കങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മെറ്റയ്ക്ക് നോട്ടീസ്. 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം മെറ്റയോട് ആവശ്യപ്പെട്ടു. VPG റാംജി ആക്ട് പ്രാബല്യത്തിൽ വന്നതിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സന്തോഷം പ്രകടിപ്പിച്ചു. വികസിത് ഭാരതത്തിന്റെ ദർശനം ത്വരിതപ്പെടുത്തുന്നതിന് അടുത്ത 5 വർഷത്തിനകം 2.86 ലക്ഷം പഞ്ചായത്തുകളിൽ 7.5 ലക്ഷം കോടിയിലധികം രൂപ നിക്ഷേപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരങ്ങൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ വിതരണം ചെയ്യും. കോട്ടയത്ത് പരിപാടിയിൽ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്ക് TB ബോധവൽക്കരണവും നൽകും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി വീടുകളുടെ വിവരട ശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവും 4 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ 108-ാം ജന്മവാർഷിക ദിനം ഇന്ന്. 1918 ജൂലൈ 5

0: ായിരുന്നു കണ്ണൂരിനടുത്ത ചിറക്കലിൽ കെ കരുണാകരന്റെ ജനനം. സംസ്ഥാനത്ത് മധ്യകേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30. രണ്ടാം മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ട്രെയിൻ സമയം.
0: അങ്ങാടിപ്പുറത്ത് ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:53, തിരൂരിൽ 120:75, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 22:113 ലോകമാന്യ തിലക് ബൈ വീക്കിലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:29, 16:324 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 12:202 തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് 2:54, 16:650 കന്യാകുമാരി മംഗളൂരു പരശുറാം 2:55, 22:609 മംഗളൂരു കോയമ്പത്തൂർ 7 മിനിറ്റ് വൈകി 3:06 തിരൂരിൽ എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.
2: പത്രങ്ങൾ വീട്ടിലെത്തും മുന്നേ കേൾക്കൂ പത്രവാർത്തകൾ.
3: ദൃഷ്ടി എന്നും രാവിലെ 6:35. പ്രായോജകർ അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
6: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.

0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
1: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.

ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകൾ വഴിയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് ഒരു ഹിന്ദി ഗാനത്തോടെ നമുക്ക് തുടങ്ങാം. കരുവാറ്റക്കുന്ന് പോരൂരിൽ നിന്ന് സത്യൻ, അനു, സോനു എന്നിവർ കത്തിലൂടെയും അല്പം മുമ്പ് വാട്സപ്പ് വഴിയും ഒരേ ഗാനം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിസ്റ്റർ ഇന്ത്യ എന്ന ചിത്രത്തിലെ കിഷോർ കുമാർ നയിച്ച ഗാനത്തിലേക്ക് പോകാം. ഗാനം ഇതാ കേട്ടോളൂ.

0: ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: അഴകിയ തമിഴ് മകൻ ഈ പടത്തിലെ ഗാനത്തിനായി കത്തെഴുതി കാത്തിരിക്കുന്നത് രാജി മരത്തങ്കോട്. ബെന്നി ദയാലും ഉജ്ജയിനിയും പാടിയ ഗാനത്തിന് ഈണമിട്ടത് എ ആർ റഹ്മാൻ.

പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: സമീർ എഴുതി, നദീം ശ്രാവൺ ഈണമിട്ട്, കുമാർ സാനു പാടിയ ഗാനം, ചിത്രം ആഷിക്കി. ഗാനത്തിനായി കാത്തിരിക്കുന്നത് ചെറുതുരുത്തിയിൽ നിന്നും റസിയ.

0: 102.7 MHz FM ബാൻഡിൽ ആകാശവാണി മഞ്ചേരി നിലയം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് വഴിയും കത്തുകൾ വഴിയും ആവശ്യപ്പെട്ട ഗാനമഞ്ജുഷ, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: അബ്ദുറഹിം കൽപ്പകഞ്ചേരി വാട്സപ്പ് വഴി ആവശ്യപ്പെട്ടത് അണ്ണാമലൈ എന്ന തമിഴ് ചിത്രത്തിലെ പാട്ടിനായി. SP ബാലസുബ്രഹ്മണ്യം പാടിയ പാട്ട് ഇതാ കേട്ടോളൂ.

ഒറ്റപ്പാലത്ത് നിന്ന് റുക്കിയ ഹംസയ്ക്ക് കേൾക്കണം. സൂരജ് എന്ന ഹിന്ദി മൂവിയിലെ ബാഗരോ ബോൽ ബർസാവോ എന്ന ഗാനം. മുഹമ്മദ് റാഫിയാണ് ഈ ഗാനം പാടിയത്.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ, ഇതിൽ 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 7:35 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം ഭൂതല പ്രക്ഷേപണത്തിൽ കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ മറ്റു പരിപാടികളും.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനീസ അനി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. അടുക്കളത്തോട്ടത്തിലൂടെ മികച്ച വിളവ് എങ്ങനെ നേടിയെടുക്കാം. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ

വിഭാഗം അധ്യാപകനും കേരള കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്രഗാനം. 6:55 എഫ് എം ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജുവല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരംഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. കൊളസ്ട്രോൾ നിയന്ത്രണത്തിന് ഭക്ഷണം, വ്യായാമം, മരുന്ന് തുടങ്ങിയവയുടെ പ്രാധാന്യം ഡോക്ടർ പി രാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കട്ട് റോഡ് മഞ്ചേരി നോവൽ വായന. ജോസേ മൗരോദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ഏഴ് 20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശ്ശേരി ആയുരാരോഗ്യം. കുട്ടികളുടെ സംസാര വൈകല്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര. ശ്രീനാരായണ ഗുരുവിന്റെ കുണ്ടലിനി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം കാവാലം ശ്രീകുമാർ. 7:50 EDU എഡ്യൂക്കേഷണൽ മാൾ സീതാലിക്കുട്ടി ബൈപ്പാസ് റോഡ് കഞ്ചേരിപ്പടി മഞ്ചേരി തൂലിക. രാജൻ കാക്കനാടൻ എഴുതിയ ഹിമവാന്റെ മുകൾ തട്ടിൽ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു സിന്ധു നെച്ചിക്കാടൻ. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവട്ടപുറം അസബഹ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൾ ലത്തീഫ് CM സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 ഐക്യു ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ തേനിശ്ശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം.

8:25 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസർ പരിപാടി. 8:35 ചിത്രമഞ്ജരി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സുവർണഗീതികൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇഷൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 എൻ്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മോഹൻ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 നാല് മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:45 നാറ്റുവേല സ്പോൺസർ പരിപാടി. തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഇന്നലെയും ഇന്ന് നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്,
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
5: പാട്ടുപോലിമ എന്നും രാവിലെ 7:55.
4: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: FM പ്രധാന വാർത്തകൾ.
8: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. സമൂഹമാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കൊറോ ഹെൽത്ത് എന്ന കമ്പനി 750-ലധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ CITU അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും.
7: FM പ്രധാന വാർത്തകൾ.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
0: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 974555-0424.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
0: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
10: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
0: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
0: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
11: ട്രെയിൻ സമയം

0: നമ്പർ 209 09 തിരുവനന്തപുരം പോർബന്ദർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 3:49 1:06 3:46 തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 4:18 1:06 6:11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
2: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
5: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
6: എന്നും രാവിലെ 7 മണിക്ക്
5: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

ആകാശവാണി മഞ്ചേരി, സമയം 3 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പി ഭാസ്കരൻ എഴുതി, ദക്ഷിണാമൂർത്തി ഇനമിട്ട്, എസ് ജാനകി പാടിയ ഗാനം ആദ്യം. ചിത്രം ശ്രീമദ് ഭഗവത്ഗീത.

സ്നേഹദൂത്. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും അയച്ച സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സന്ദേശ ഗാന പരിപാടി. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

പ്രിയരെ, സ്നേഹദൂതിലേക്ക് നല്ല ഒരു സന്ദേശത്തോടൊപ്പം നിങ്ങളുടെ ഇഷ്ടഗാനം കൂടി അയയ്ക്കൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9495050606. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9495050606.

നിന്ന് സന്ദേശത്തിലേക്ക്. പത്രത്താളുകളും വാർത്താമാധ്യമങ്ങളും തുറന്നു നോക്കിയാൽ നിരവധി ദുഷ്വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും അവയിലേറ്റവും വേദനാജനകമായ വാർത്തകൾ മനുഷ്യന്റെ പിഞ്ചു കുഞ്ഞുങ്ങളോടുള്ള ക്രൂരത തന്നെയാണ്. ആസക്തിയുടെ ആവേശത്താൽ പിഞ്ചു പൈതങ്ങളെ കശക്കിയെറിയുന്ന കശ്മലരെക്കുറിച്ചുള്ള വാർത്തകൾ നാൾക്കുനാൾ ഏറി വരുന്നു. ശിക്ഷണത്തിനും പരിരക്ഷണത്തിനുമായി നാം വിശ്വസ്തതയോടെ ഏൽപ്പിക്കുന്ന കരങ്ങൾ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ കോപാവേശത്താൽ മനസാക്ഷിരഹിതരായി പീഡിപ്പിക്കുന്ന വാർത്തയും കുറവല്ല. ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ മക്കളെയും തന്റേത്, അന്യന്റേത് എന്ന് വേർതിരിവില്ലാതെ സ്വന്തം മക്കളെ പോലെ കാണാൻ കഴിഞ്ഞാൽ പൂക്കളെ പോലെ ചിരിതൂകുന്ന, പൂമ്പാറ്റകളെ പോലെ ചിറക് വിരിച്ച് പറക്കാൻ വെമ്പുന്ന ഒരൊറ്റ കുഞ്ഞിനെയും ഒരു പുൽക്കൊടി കൊണ്ടുപോലും നമുക്ക് നോവിക്കാനാവുമോ? ഈയൊരു സന്ദേശത്തോടൊപ്പം സേതുവന്ദനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയും ജി ദേവരാജനും ഒരുക്കി ലതാരാജു പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

0: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தாண்டி நிற்பேன்.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ഇനി ജയശ്രീ പോത്തുകളില് വാട്സപ്പിലേക്ക് അയച്ച സന്ദേശം. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ആരോഗ്യത്തോടെ ഇരുന്നിട്ടും ഒരു മനുഷ്യൻ മനസ്സുകൊണ്ട് തളർന്നു പോയാൽ ലോകത്തിലെ ഒരു ശസ്ത്രക്രിയയ്ക്കും അയാളെ സുഖപ്പെടുത്താൻ കഴിയില്ല. ഈ ഒരു സന്ദേശത്തോടൊപ്പം യേശുദാസ് സമൂഹം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ദൂതിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് അബ്ദുൽ നാസർ, കവളമുക്കട്ട, നിലമ്പൂർ. സ്വയം കരയേണ്ടി വന്നാലും മറ്റൊരാളിൻ്റെ കണ്ണുനീരിന് നാം കാരണക്കാരനാവാതിരിക്കുക. ഇണയോടാണെങ്കിൽ പോലും സ്വന്തം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പോവാൻ കഴിഞ്ഞാൽ അവരായിരിക്കും ജീവിതത്തിൽ വിശുദ്ധി നേടിയവർ. ഈയൊരു സന്ദേശത്തോടൊപ്പം ശ്രീകുമാരൻ തമ്പിയും എ ടി ഉമ്മറുമൊരുക്കി യേശുദാസ് അഭിമാനം എന്ന ചിത്രത്തിനു വേണ്ടി ഒരുക്കിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

തൃശൂരിൽ നിന്നും ഷീജാദാസ് സ്നേഹദൂതിലേക്ക് അയച്ച വാട്സപ്പ് സന്ദേശം. ചില പാട്ടുകൾ മനസ്സിൽ ഒരുപാട് വേദനകൾ തരും, ചിലത് സന്തോഷം. ചിലപ്പോൾ മനസ്സിൽ ഒരേകാന്തത. ഈയൊരു സന്ദേശത്തോടൊപ്പം എസ് ജാനകി പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. സൂത്രക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് വിച്ചു തിരുമലയും എ ടി ഉമ്മറും.

തിരൂരിൽ നിന്നും പ്രമോദ് ഗോപു അയച്ച സന്ദേശത്തിലേക്ക്. ലോകത്ത് ഓരോ മനുഷ്യനും അവരുടേതായ ശക്തിയുണ്ട്. അവർക്കെന്തെങ്കിലും കഴിവ് പ്രപഞ്ചം നൽകിയിരിക്കും. ഇവിടെ അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ലോകത്തിലെ അതികായർ എന്ന് വിശേഷിപ്പിക്കുന്ന അർജന്റീന കേപ് വെർഡെ മത്സരം. അർജന്റീനയെ മുൾമുനയിൽ നിർത്തിയ ഒരു കൊച്ചു രാജ്യം, അതാണ് കേപ് വെർഡെ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പരാജയപ്പെട്ടെങ്കിലും കേപ് വെർഡെയുടെ കളി കണ്ട കാണികളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു സ്നേഹം അവരോട് തോന്നുകയായിരുന്നു. വീണ്ടും വീണ്ടും അവരുടെ കളി കാണണം എന്നുള്ള മോഹം. എത്രയെത്ര ചടുലമായ നീക്കങ്ങളാണ് ആ മനോഹരമായ കളിയിൽ കാണാൻ കഴിഞ്ഞത്. ദേശസ്നേഹവും ഒത്തിണക്കവും പോരാട്ട വീര്യവും എല്ലാം അവരുടെ കളിയിൽ നാം കണ്ടു. ഇനിയുള്ള മത്സരങ്ങളും ഇതുപോലെ തീപാറുന്ന മത്സരങ്ങൾ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ പ്രേമികൾ. എല്ലാ ഫുട്ബോൾ ആസ്വാദകർക്കും സ്നേഹദൂതിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഗപ്പി എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് പാടിയ ഗാനം ആവശ്യപ്പെടുന്നു. രചന വിനായക്, ശശികുമാർ, സംഗീതം വിഷ്ണു വിജയ്.

പ്രിയപ്പെട്ടവരെ, ആകാശവാണി 102.7 മഞ്ചേരി FM-ൽ നിങ്ങൾ കേൾക്കുന്നത് സ്നേഹദൂത്. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും അയച്ച സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സന്ദേശഗാന പരിപാടി. സ്നേഹദൂതിൽ അടുത്തതായി കത്തയച്ചിരിക്കുന്നത് കോഴിക്കോട് കാക്കൂരിൽ നിന്നും MK രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കത്തിലേക്ക്, 2027 സെൻസസിന്റെ ഭാഗമായി ധാരാളം ചോദ്യങ്ങളിൽ ഒരു ചോദ്യം. റേഡിയോവിനെ സന്തത സഹചാരിയാക്കുന്ന ആളിന് ഏറെ ആഹ്ലാദമുണ്ടാക്കുന്നതാണ്. സെൽഫ് എന്യൂമറേഷനും പിന്നെ ജൂലൈ മുതൽ എന്യൂമറേറ്റ് വീട് വീടാന്തരം കയറുമ്പോൾ, സ്നേഹവായ്പാൽ വീട്ടുകാരോട് ഇടപെടുമ്പോൾ, അതാ ചോദ്യങ്ങൾ ഓരോന്നായി വരികയായി. പിന്നെ ഒരു ചോദ്യം അതാ വരുന്നു, താങ്കളുടെ വീട്ടിൽ റേഡിയോ ട്രാൻസിസ്റ്റർ ഉണ്ടോ? മുതിർന്ന വ്യക്തിയാണെങ്കിൽ ഉത്സാഹഭരിതനായി ഇങ്ങനെ പറയും, ഇവിടെ റേഡിയോ സെറ്റും മൊബൈലിൽ ന്യൂസ് ഓൺ എയർ ആപ്പും ഉപയോഗിക്കുന്നതെന്ന്. റേഡിയോ ട്രാൻസിസ്റ്റർ ഇന്ന് ചില വീടുകളിലേ ഉള്ളൂ. ഏറിയ പേരും മൊബൈൽ വഴിയാണ് റേഡിയോ ശ്രവണം നടത്തിവരുന്നത്. പണ്ഡിതനും പാമരനും ഉപയോഗിക്കുന്ന

റേഡിയോ ഇന്നേവരെ ആരെയും ചീത്തയാക്കിയിട്ടില്ല, നന്നാക്കിയിട്ടേയുള്ളൂ. 90 വർഷം പിന്നിട്ട ഇന്ത്യൻ പ്രക്ഷേപണം, ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യമുള്ള ആകാശവാണി, സംഭാഷണം, സഹിഷ്ണുത, സമാധാനം എന്നീ ത്രിഗുണങ്ങളിൽ സമൂഹത്തിൽ ഏറ്റവും ശക്തമായ ബഹുജന ഇലക്ട്രോണിക് മാധ്യമമായി വിരാജിക്കുന്നു. കാക്കത്തൊള്ളായിരം സാമൂഹിക മാധ്യമങ്ങൾക്കിടയിൽ ആകാശവാണി സത്യസന്ധത, ആധികാരികത, നിഷ്പക്ഷത, വസ്തുനിഷ്ഠത, ഉച്ചാരണശുദ്ധി, സമയക്രമം എന്നിവ കൃത്യമായി പാലിക്കുന്നു. ഈ ഒരു സന്ദേശത്തോടൊപ്പം ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും ഒരുക്കി യേശുദാസ് പിക്നിക് എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

ഇനി വാണിയമ്പലത്ത് നിന്ന് രമ്യ അയച്ച സന്ദേശത്തിലേക്ക്. മനസ്സിന് വല്ലാതെ വിഷമമുണ്ടായാൽ അടുപ്പമുള്ള ഒരാളോട് സംസാരിക്കുക, അല്ലെങ്കിൽ നല്ലൊരു പുസ്തകം വായിക്കുക, ഒരു യാത്ര പോവുക, അല്ലെങ്കിൽ മനസ്സിനിഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുക. ഇത്ര മതി മനസ്സ് ശാന്തമാകാൻ. ഈ ഒരു സന്ദേശത്തോടൊപ്പം നമ്മൾ എന്ന ചിത്രത്തിന് വേണ്ടി കവിതപ്രവും മോഹൻ സിത്താരയും ഒരുക്കിയ യേശുദാസ് പാടിയ ഗാനം.

സ്നേഹതോതിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് സുലൈ ഐനിക്കോട്. നമുക്ക് നമ്മിലുള്ള വിശ്വാസം, അതാണ് വലുത്. ആ വിശ്വാസം കരുത്തായി കൈമുതലായി കൂടെയുണ്ടെങ്കിൽ ജീവിത വഴികളിൽ വെളിച്ചമണയാതെയുണ്ടാകും. ഏതിരുട്ടിലും മുന്നേറാനുള്ള സാധ്യതയായി കൂടെ അത് നിലനിൽക്കും. ഒരുപാട് തയ്യാറെടുപ്പുകളോടെ ഒത്തിരി പ്രതീക്ഷകളോടെ നാം ഏറ്റെടുക്കുന്ന ചില ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നടപ്പിലാക്കാൻ എപ്പോഴും നമുക്ക് സാധിക്കണമെന്നില്ല. അപ്പോഴൊക്കെ നിരാശയ്ക്ക് നമ്മെ വിട്ടുകൊടുക്കരുത്. കാരണം ഓരോ പരാജയങ്ങളും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ അത്രയ്ക്ക് വലുതാണ്. നാളുകളിൽ അത് വെളിച്ചമാണ്. ഓരോ ദിനത്തിലും പ്രതീക്ഷയോടെ തുടരാം നമ്മുടെ യാത്ര. ഈയൊരു സന്ദേശത്തോടൊപ്പം യൂസഫ് അലിക്കേച്ചേരിയും മോഹൻ സിത്താരയും ഒരുക്കി എം ജി ശ്രീകുമാർ വാസന്തിയും ലക്ഷ്മിയും പിന്നെ നാനും എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു.

0: പ്രിയരേ, ഇന്നത്തെ സ്നേഹദൂതിലെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. സന്ദേശങ്ങൾ അയച്ച ഏവർക്കും നന്ദി.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും.

0: സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കൊറോ ഹെൽത്ത് എന്ന കമ്പനി 750-ലധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ സ്വാശ്രയ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് പദ്ധതി ആരംഭിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭിക്കുന്ന അപേക്ഷ പൂരിപ്പിച്ച് ഈ മാസം 10-നകം sbcprogram@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. നാലുമണിപ്പൂക്കൾ

ഇന്ന് ജൂലൈ 5. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനം 1994 ജൂലൈ 5 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. മലയാള സാഹിത്യത്തെ ജനകീയമാക്കുന്നതിൽ സമാനതകളില്ലാത്ത പങ്കുവഹിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. സാധാരണക്കാരുടെ ഭാഷയും ഹാസ്യവും തത്വചിന്തയും ചേർത്തുവച്ച അദ്ദേഹത്തിന്റെ ശൈലി ലോകമെമ്പാടുമുള്ള മലയാളി വായനക്കാരുടെ നെഞ്ചിലാണ് ഇടം നേടിയത്. ജീവിതം ചെറുതാണ്, എന്നാൽ അത് വലുതാണ്, സ്നേഹമാണ് അതിൻ്റെ കാതൽ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്കുകൾ. ബഷീറിനെ സ്നേഹത്തോടെ ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിച്ചത് പ്രശസ്ത എഴുത്തുകാരനായ MT വാസുദേവൻ നായരാണ്.

ജീവിതത്തിന്റെ ഭൂരിഭാഗം കോഴിക്കോട് ബേപ്പൂരിലുള്ള വീട്ടിൽ ചിലവഴിച്ചതുകൊണ്ടും രാജകീയമായ വ്യക്തിത്വമുണ്ടായിരുന്നതുകൊണ്ടുമാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത്. കേവലം ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല ബഷീർ. ഗാന്ധിജിയിൽ ആകൃഷ്ടനായി സ്കൂൾ പഠനകാലത്ത് അദ്ദേഹം വീട്ടിൽ നിന്നും ഒളിച്ചോടി സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തിരുന്നു. ഉജ്ജീവനം എന്ന പേരിൽ ഒരു പത്രം നടത്തിയിരുന്ന അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ഏകദേശം 9 വർഷത്തോളം ഇന്ത്യയിലുടനീളവും ആഫ്രിക്ക, അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും അദ്ദേഹം സന്യാസിയായും പാചകക്കാരനായും ജ്യോത്സനായും മാന്ത്രികന്റെ സഹായിയായും ഒക്കെ നാടോടിയായി ജീവിച്ചു. ഈ കഠിനമായ ജീവിതാനുഭവങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ കഥകൾക്ക് ജീവൻ നൽകിയത്. പണ്ഡിതന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന മലയാള സാഹിത്യത്തെ സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് കൊണ്ടുവന്നത് ബഷീറാണ്. വ്യാകരണ നിയമങ്ങളേക്കാൾ അദ്ദേഹം പ്രാധാന്യം നൽകിയത് മനുഷ്യന്റെ വികാരങ്ങൾക്കാണ്. ലുട്ടാപ്പി, ഇമ്മിണി ബല്യ ഒന്ന് തുടങ്ങിയ നിരവധി പ്രയോഗങ്ങൾ അദ്ദേഹം മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങൾ 1982 പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് എന്നിവയാണ്. പ്രധാനപ്പെട്ട കൃതികൾ ബാല്യകാല്യസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, പ്രേമലേഖനം, എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു, ശബ്ദങ്ങൾ എന്നിവയാണ്.

0: റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35
2: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ? അത് ചെയ്തു കഴിഞ്ഞാ ഇപ്പൊ തന്നെ വീട്ടിക്ക് പോരാം.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
4: മുട്ടിന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
5: ആ മാഷേ, സുഖാണോ?
6: ആ സുഖം തന്നെ, സുഖം തന്നെ.
5: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: വളരെ നല്ല കാര്യം. 2026 ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
7: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
9: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
10: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: ഒരു വേർഡ് ഡോക്യുമെന്റിലെ എല്ലാ ഫോർമാറ്റിംഗും എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? കേട്ടോളൂ, മുനി രാമയൂർ പറയുന്നത്.
13: ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ടെക്സ്റ്റ് കോപ്പി ചെയ്ത് വേർഡിലോട്ട് പേസ്റ്റ് ചെയ്തു എന്ന് കരുതുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം ഫോർമാറ്റിങ്ങുകൾ ഉള്ള ടെക്സ്റ്റ് ആയിരിക്കുമല്ലോ അത്. അതായത് ചിലത് ഇറ്റാലിക്സ് ആയിരിക്കും, ചിലയിടത്ത് അണ്ടർലൈൻ കാണും, ചിലയിടത്ത് പാരഗ്രാഫ് അലൈൻമെന്റ് കാണും. ഇത്തരത്തിൽ വിവിധ തരം ഫോർമാറ്റിങ്ങുകൾ ഉണ്ടാകും. ഇതിന് ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം എടുത്ത് മാറ്റി സാധാരണ ഒരു വേർഡ് ഡോക്യുമെൻറ്റിൻ്റെ രൂപത്തിലാക്കണമെങ്കിൽ സമയമേറെ എടുക്കും. അങ്ങനെ മാറ്റാൻ പറ്റും. ഉദാഹരണത്തിന്, ബോൾഡ് ഉള്ളത് ബോൾഡ് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഭാഗം സെലക്ട് ചെയ്ത് Ctrl+B ഒരിക്കൽ കൂടി അമർത്തിയാൽ മതി. ഇതുപോലെ ഇറ്റാലിക്സിലായിട്ടുള്ള ഒരു ടെക്സ്റ്റിൻ്റെ ഭാഗം ഇറ്റാലിക്സ് ഒഴിവാക്കാൻ Ctrl+I ഒരിക്കൽ കൂടി അമർത്തുക. ഈ രൂപത്തിൽ ഫോർമാറ്റിംഗ് ഒഴിവാക്കുവാൻ പറ്റും. പക്ഷേ ഇതിന് സമയം ഏറെ എടുക്കും. എന്നാൽ സമയം ലാഭിക്കുവാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. എല്ലാ ഫോർമാറ്റിങ്ങും ഒറ്റയടിക്ക് ഒഴിവാക്കുവാനായി ചെയ്യേണ്ടത് ഇത്രമാത്രം: ആദ്യം ആ ഡോക്യുമെൻറ്റ് മുഴുവനായിട്ട് സെലക്ട് ചെയ്യണം. ഇതിനായിട്ട് Ctrl+A അമർത്തിയാൽ മതി. ഇനി ചെയ്യേണ്ടത് Ctrl+Space അമർത്തുക. ഒന്നുകൂടി പറയാം, ആദ്യം Ctrl+A അടിച്ച് ടെക്സ്റ്റ് മുഴുവനായിട്ട് സെലക്ട് ചെയ്യുക, അതിനുശേഷം Ctrl+Space അമർത്തുക. ഇങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ അതിലെ മുഴുവൻ ഫോർമാറ്റിങ്ങുകളും ഒറ്റയടിക്ക് അപ്രത്യക്ഷമാകുന്നതായി കാണാം. ഇനി നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് വ്യത്യസ്ത പാരഗ്രാഫുകൾ തമ്മിലുള്ള അകലം, പാരഗ്രാഫുകൾ തുടങ്ങുമ്പോഴുള്ള സ്പേസിംഗ്, ഇതൊക്കെ മാത്രമാണ് എന്ന് കരുതുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+Q ആണ് അമർത്തേണ്ടത്. Ctrl+Space ആണ് അമർത്തുന്നതെങ്കിൽ മുഴുവൻ ഫോർമാറ്റിങ്ങുകളും അപ്രത്യക്ഷമാകും. Ctrl+Q ആണ് അമർത്തുന്നതെങ്കിലോ പാരഗ്രാഫ് ഫോർമാറ്റിങ്ങുകൾ അപ്രത്യക്ഷമാകും.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
15: എന്നും രാവിലെ 8:30.
14: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി Trans-PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
16: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാത്.

0: ശനിയാഴ്ച രാവിലെ 8:20
1: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15
1: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ ഫോൺ 7555852664
2: അൽറിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ് ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
7: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
5: തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
3: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
8: എന്നും രാവിലെ 7:35
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
8: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ്.
9: മഴക്കാലമായല്ലോ, മഴ ഏവർക്കും ഇഷ്ടമാണ്. പക്ഷേ മഴക്കാലത്ത് കൂടുതൽ ജാഗരൂകരാകേണ്ടതുണ്ട്, അതും വളരെ അത്യാവശ്യമാണ്. മഴക്കാലത്തെ നേരിടാനായി മലപ്പുറം ജില്ലയിൽ എടുത്തിട്ടുള്ള മുൻകരുതലുകളെക്കുറിച്ച് മലപ്പുറം ജില്ലയുടെ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ ഇൻചാർജ് ജയശ്രീ എസ് വാര്യർ പറയുന്നത് കേൾക്കാം.
10: ദുരന്ത നിവാരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന 25 ഇന്റർ ഏജൻസി ഗ്രൂപ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ എല്ലാ പഞ്ചായത്ത് തലത്തിലും ഓരോ വാർഡിലായി എമർജൻസി റെസ്പോൺസ് ടീമുകളെ രൂപീകരിച്ചിട്ടുണ്ട്. എമർജൻസി റെസ്പോൺസ് ടീമിൽ കൃത്യമായി പറഞ്ഞാൽ 4 വിഭാഗങ്ങളാണുള്ളത്. 1 മുന്നറിയിപ്പ് ടീം, 2 ഒഴിപ്പിക്കൽ രക്ഷാപ്രവർത്തന ടീം, 3 ഫസ്റ്റ് എയ്ഡ് ടീം, 4 ക്യാമ്പ് മാനേജ്മെന്റ് എന്നിങ്ങനെയാണ്. ഇവർക്കും എല്ലാവർക്കും തന്നെ ജില്ലാതലത്തിൽ പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. ഇവരുടെയൊക്കെ കൃത്യമായ ഇടപെടലുകൾ ഓരോ പഞ്ചായത്തിലും നടക്കുന്നുണ്ട്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് മുന്നറിയിപ്പുകൾ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്കും തുടർന്ന് ജില്ലയിൽ നിന്ന് താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്കും അവിടെ നിന്ന് പൊതുജനങ്ങൾക്കും നൽകുന്നുണ്ട്. ഓരോ 3 ദിനാവസ്ഥയെ സൂചിപ്പിക്കുന്ന മെസ്സേജുകളും എല്ലാ ദിവസവും 2 മുന്നേ പ്രസിദ്ധീകരിക്കുന്ന അടുത്ത 5 മഴ സാധ്യതാ പ്രവചനവും മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും അതേപോലെ തന്നെ ഡാമിന്റെ ജലനിരപ്പുകളും എല്ലാം മുന്നറിയിപ്പിന്റെ ഭാഗമായി കൃത്യമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ജില്ലയിൽ 11 ഇടങ്ങളിലായിട്ട് കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സൈറനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഓറഞ്ച് റെഡ് അലർട്ട് സാഹചര്യങ്ങളിൽ പൊതുജനങ്ങളെ അറിയിക്കുവാനായി ഉപയോഗിക്കുന്നു. മഴക്കാലം ദുരന്ത തയ്യാറെടുപ്പുകൾ കൃത്യമായി നടത്തേണ്ട സമയമാണ്. അപകട സാധ്യത പ്രദേശത്ത് വസിക്കുന്നവർ മുന്നറിയിപ്പുകളെ അവഗണിച്ചിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് ഇടയാക്കരുത്. എല്ലാവരും വീടുകളിൽ തയ്യാറെടുപ്പിന്റെ ഭാഗമായി എമർജൻസി കിറ്റുകൾ തയ്യാറാക്കി വെക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകളിൽ ഇറങ്ങാതിരിക്കാൻ സൂക്ഷിക്കുക. ഈ ഒരു സമയത്ത് ഇത്തരം വെള്ളക്കെട്ടുകളിൽ ഇലക്ട്രിക് ലൈൻ പൊട്ടിവീഴുകയും അത് കൂടുതൽ അപകടത്തിന് കാരണമാവുകയും ചെയ്യാറുണ്ട്. റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുകൾ ഉള്ള ദിവസങ്ങളിൽ മലയോര യാത്രകൾ കഴിവതും ഒഴിവാക്കുക. ഇടിമിന്നൽ ഉള്ള സാഹചര്യങ്ങളിൽ സുരക്ഷിതമായ കെട്ടിടത്തിലോ ഉള്ളിലോ കാർ ബസ് പോലുള്ള വാഹനങ്ങളുടെ ഉള്ളിലോ അഭയം പ്രാപിക്കുക. ഇടിമിന്നലുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളോ മരത്തിന്റെ തണലോ സുരക്ഷിത സ്ഥാനങ്ങളല്ല. മഴ കൂടുതലുള്ള സമയങ്ങളിൽ പുഴകളിലും കുളങ്ങൾ പോലുള്ള ജലാശയങ്ങളിലും ഇറങ്ങാതിരിക്കുക. മലവെള്ളപ്പാച്ചിലിനുള്ള സാധ്യത കൂടുതലാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് പൊതുജനങ്ങളെ ഭയപ്പെടുത്താതിരിക്കുക.
11: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
12: എന്നും രാവിലെ 7
11: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
12: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
13: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
14: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി ഫോൺ 9495777174.
15: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ

0: ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
0: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.

0: കേന്ദ്ര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വേർതിരിച്ചറിയുന്നത് രൂപത്തിലൂടെ മാത്രമല്ല. ഇപ്പോൾ ആകാശവാണിയിലൂടെ രൂപം കാണുന്നില്ല, എന്നാൽ ശബ്ദം കേട്ടാൽ വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കും. ശബ്ദത്തിനുണ്ടാവുന്ന ചെറിയ വ്യത്യാസം പോലും നമുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് ശബ്ദത്തൊഴിലാളികൾക്ക്, അതായത് പ്രൊഫഷണലുകൾക്ക്. ശബ്ദമില്ലായ്മ ഒരു രോഗമാണോ? മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ പറയുന്നത് കേൾക്കാം.
6: ഇനി നമുക്കെല്ലാം അറിയാം, അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കുട്ടികളിൽ വിട്ടുമാറാത്ത ജലദോഷം, കൂർക്കം വലി, വായ തുറന്ന് ശ്വാസം വലിക്കുക, കേൾവിക്കുറവ്, പല്ലുകളുടെ നിര തെറ്റൽ, പഠനത്തിൽ ശ്രദ്ധക്കുറവ് എന്നീ ലക്ഷണങ്ങളോടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത് ഒരു ENT ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന പല ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവന്റെ ശബ്ദം. ശബ്ദത്തിലെ ചെറിയ വ്യത്യാസങ്ങൾ പോലും നമ്മെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു. പ്രത്യേകിച്ചും പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സിൽ, അതായത് അധ്യാപകർ, പാട്ടുകാർ എന്നിവരിൽ. എന്നിരുന്നാലും ശബ്ദ സംരക്ഷണത്തെക്കുറിച്ച് നമ്മളിൽ പലരും ബോധവാന്മാരല്ല, അതല്ലെങ്കിൽ അതിന് കാര്യമായ പ്രാധാന്യം കൊടുക്കാറില്ല. ശബ്ദം നഷ്ടപ്പെടുന്നതുവരെ, അല്ലെങ്കിൽ ശബ്ദത്തിന് പ്രശ്നമുണ്ടാകുന്നതുപോലെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാറേയില്ല. ഇത് ശബ്ദ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഒരു ചെറിയ ജലദോഷം മുതൽ TB, ക്യാൻസർ മുതലായ രോഗങ്ങൾ വരെ സ്വര വ്യത്യാസത്തിന് കാരണമാകുന്നു. അവയിൽ സാധാരണമായി കണ്ടുവരുന്നൊരു പ്രശ്നമാണ് മസിൽ ടെൻഷൻ ഡിസ്ഫോണിയ എന്ന ഗ്രൂപ്പിൽ വരുന്ന വോക്കൽ നോഡ്യൂൾസ്. സാധാരണയായി അധ്യാപകരിലും പാട്ടുകാരിലും കാണപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് നോഡ്യൂൾ, സിംഗേഴ്സ് നോഡ്യൂൾ എന്നെല്ലാം ഇത് അറിയപ്പെടുന്നു. ഇത് വോക്കൽ കോർഡുകൾ അഥവാ സ്വനതന്തുക്കളിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ തഴമ്പ് പോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു തടിപ്പാണ്. അമിതമായ ശബ്ദ ഉപയോഗം, തെറ്റായ രീതിയിലുള്ള ചില ടെക്നിക്സ്, ഇവയെല്ലാം ഇതിന് കാരണമാകും. ശരിയായ ശബ്ദ സംരക്ഷണത്തിലൂടെയും വോയിസ് തെറാപ്പിയിലൂടെയും ഇത് പൂർണ്ണമായും പരിഹരിക്കാവുന്നതാണ്. സ്വരവ്യത്യാസം, തൊണ്ടവേദന എന്നിവ 2-3 ആഴ്ചയായിട്ട് മാറുന്നില്ലെങ്കിൽ തീർച്ചയായും ENT ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതുണ്ട്. അതിന് വിദഗ്ധമായ പരിശോധനകളും ചികിത്സാവിധികളും ആവശ്യമായിരിക്കും. നമുക്കറിയാം, കോവിഡ് മഹാമാരി ഒരു അവസാനമല്ല. അതുപോലുള്ള പരീക്ഷണങ്ങൾ ചെറുക്കാൻ നാം ഇനിയും സജ്ജമായേ തീരൂ. അതോടൊപ്പം തന്നെ വായുമലിനീകരണത്തിനും ശബ്ദമലിനീകരണത്തിനും എതിരായ പോരാട്ടത്തിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരെന്ന നിലയിൽ നമുക്ക് പങ്കാളികളാവാം. അങ്ങനെ നല്ലൊരു നാളേക്ക് നമുക്ക് കൈകോർക്കാം, കരുതലോടെയിരിക്കാം.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: ചെടികൾക്ക് വളരണമെങ്കിൽ ധാരാളം ധാതുക്കൾ ആവശ്യമാണ്. അതിൽ കാൽസ്യത്തിന്റെ പങ്ക് വളരെ വലുതാണ്. പലപ്പോഴും ഇവയുടെ വളർച്ചയിൽ കാൽസ്യത്തെ നാം അവഗണിക്കാറുണ്ട്. ചെടികളിലെ കാൽസ്യം പോഷണത്തിന്റെ ആവശ്യകത എന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും കേരള കൃഷി വകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ് പറയുന്നത് കേൾക്കാം.
5: ചെടികളുടെ ഓജസ്സിനും തേജസ്സിനും അത്യന്താപേക്ഷിതമായ ഒരു മൂലകമാണ് കാൽസ്യം. നമ്മുടെ കൃഷിയിടങ്ങളിൽ സാധാരണയായി കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ പ്രധാന മൂലകങ്ങൾക്കാണ്. എന്നാൽ പലപ്പോഴും നാം അവഗണിക്കുന്ന

0: ഒരു പോഷക ഘടകവുമുണ്ട്. ചെടികളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും നിർണായകമായ ആ മൂലകമാണ് കാൽസ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനസംഖ്യ വളരെയേറെ വർദ്ധിച്ചിട്ടും ഭക്ഷ്യോൽപാദനത്തിൽ രാജ്യം വലിയ മുന്നേറ്റമാണ് കൈവരിച്ചിട്ടുള്ളത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയും കർഷകരുടെ അധ്വാനവും ശരിയായ കാർഷിക നയങ്ങളും ചേർന്നാണ് ഈ നേട്ടം സാധ്യമായത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും മണ്ണിന്റെ ഗുണനിലവാരത്തിലെ കുറവും പുതിയ വെല്ലുവിളികളായി ഉയർന്നുവരുന്നു. അതുകൊണ്ടുതന്നെ മണ്ണിന്റെ സ്വഭാവം മനസ്സിലാക്കി കൃഷി ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യകതയാണ്. സസ്യങ്ങൾക്ക് വളരാൻ ആവശ്യമായ ഏതാനും പോഷകമൂലകങ്ങൾ മാത്രമേ ഉള്ളൂ. അവയിലേതെങ്കിലും ഒന്ന് കുറവാണെങ്കിൽ മറ്റ് പോഷകങ്ങൾ ധാരാളമുണ്ടായാലും ചെടിയുടെ വളർച്ചയെ അത് ബാധിക്കുന്നു. ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജസ്റ്റിസ് വോൺ ലീബിഗ് അവതരിപ്പിച്ച ഈ നിയമമാണ് ലോ ഓഫ് മിനിമം. അതായത് ഏറ്റവും കുറഞ്ഞ അളവിലെങ്കിലും ഒരു മൂലകം ചെടിക്ക് ലഭ്യമാവണം, അല്ലെങ്കിൽ ഉൽപാദനം ബാധിക്കപ്പെടും. അതിനാലാണ് ശാസ്ത്രീയ കൃഷിയിൽ മണ്ണ് പരിശോധനയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്. കാൽസ്യം സസ്യങ്ങൾക്ക് ആവശ്യമായ ദ്വിതീയ പോഷകമൂലകമാണെങ്കിലും അതിന്റെ പങ്ക് അതീവ പ്രധാനമാണ്. ചെടികളുടെ കോശഭിത്തി രൂപപ്പെടുന്നതിലും കോശവിഭജനത്തിലും കാർബോഹൈഡ്രേറ്റുകളുടെ ഗതാഗതത്തിലും വിവിധ എൻസൈമുകളുടെ പ്രവർത്തനത്തിലും കാൽസ്യം നിർണായക പങ്കുവഹിക്കുന്നു. മണ്ണിന്റെ അമ്ലത നിയന്ത്രിക്കാനും മണ്ണിലെ തരികളെ കൂട്ടിയിണക്കി വായുസഞ്ചാരം മെച്ചപ്പെടുത്താനും കാൽസ്യം കൂടിയേ തീരൂ. ചെടികൾക്ക് വേണ്ട കാൽസ്യം ലഭിക്കാതിരിക്കുമ്പോൾ ചില ലക്ഷണങ്ങളൊക്കെ കാണാവുന്നതാണ്. വാഴയുടെ കുരുന്നിലകൾ ചുരുണ്ടുപോകുക, സാധാരണ പോലെ വിടരാതിരിക്കുക, ഇലകൾ വിരൂപമാകുക, തെങ്ങിന് കുരുത്തോല പോലെയുള്ള കൂമ്പിലകൾ പ്രത്യക്ഷപ്പെടുക, തക്കാളിയിൽ കായുടെ അഗ്രഭാഗം കറുത്ത് അഴുകുന്ന ബ്ലോസം ആൻഡ് റോട്ട് എന്ന പ്രശ്നം, മൂത്തുഭാഗമായ വാഴപ്പഴങ്ങൾ വിണ്ടുകീറുന്നതിനും കാൽസ്യക്കുറവിന്റെ സൂചനകളാണ്. കൂടാതെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ സൂക്ഷിപ്പ് കാലാവധി വർദ്ധിപ്പിക്കാനും കാൽസ്യം വേണം. അപ്പോൾ പിന്നെ ചെടികൾക്ക് കാൽസ്യം എങ്ങനെ നൽകാമെന്നുകൂടെ നോക്കാം. മരത്തടികളുടെയൊക്കെ ചാരത്തിൽ കാൽസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അടിസ്ഥാന വളത്തോടൊപ്പം ചാരം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുമ്മായപ്പൊടി, ഡോളമൈറ്റ്, ജിപ്സം, നീറ്റുകക്ക തുടങ്ങിയ കുമ്മായ വസ്തുക്കൾ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാം. എല്ലുപൊടിയും മുട്ടത്തോടുപൊടിയും കാൽസ്യത്തിന്റെ നല്ല ഉറവിടങ്ങളാണ്. ഇവയെല്ലാം മണ്ണൊരുക്കുന്ന സമയത്തോ അടിസ്ഥാന വളപ്രയോഗത്തോടൊപ്പമോ നൽകുന്നതാണ് ഉചിതം. എന്നാൽ വളർച്ചയുടെ ഇടയിൽ കാൽസ്യക്കുറവ് അനുഭവപ്പെട്ടാൽ കാൽസ്യം നൈട്രേറ്റ്, കാൽസ്യം ക്ലോറൈഡ് തുടങ്ങിയ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം ഇലകളിൽ തളിച്ചു നൽകാം. കാൽസ്യം ചെടിക്കുള്ളിൽ എളുപ്പത്തിൽ ഒരിടത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാത്ത പോഷകമൂലകമാണ്. അതിനാൽ കുറവ് ആദ്യം പ്രകടമാകുന്നത് ഇളം ഇലകളിലും വേരുകളുടെ അഗ്രഭാഗത്തും കായുടെ അഗ്രഭാഗത്തുമാണ്. വർഷാവർഷങ്ങളിൽ പെയ്യുന്ന മഴക്കാലത്ത് മണ്ണിലെ കാൽസ്യം താഴെയുള്ള പാളികളിലേക്ക് ഒലിച്ചിറങ്ങുന്നതിനാൽ കാർഷിക വിളകളുടെ വേരുപടലത്തിൽ ഇവയുടെ അസാന്നിധ്യം തീർച്ചയായും സ്വാഭാവികമായും ഉണ്ടാവും. ആയതിനാൽ ഓരോ മഴക്കാലത്തും കുമ്മായ പ്രയോഗം നടത്താൻ കർഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല മണ്ണ്, ആരോഗ്യമുള്ള വിളകൾ, സമൃദ്ധമായ വിളവ്, ഇതാകട്ടെ നമ്മുടെ കാർഷിക ലക്ഷ്യം.
1: കുട്ടികളുടെ വാശി, സ്വഭാവ വൈകല്യങ്ങൾ മുതലായവ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി സി അഞ്ജലി പറയുന്നത് കേൾക്കാം.
2: മാറിവരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഏറെ വർദ്ധിച്ചു വരുന്ന ഒന്നാണ് കുഞ്ഞുങ്ങളിലെ വ്യക്തിത്വ വികസന തകരാറുകൾ. ഇതിൽ പ്രധാനമായ രോഗങ്ങളാണ് ഓട്ടിസം, അമിതവികൃതി, ശ്രദ്ധക്കുറവ്, ദേഷ്യം, വാശി എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ്. സ്വഭാവ വൈകല്യങ്ങളുടെ കാരണങ്ങൾ ജനിതക വൈകല്യങ്ങൾ, ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ, ഗർഭകാലത്തെ അപത്യാഹാരങ്ങൾ, ഗർഭകാലത്തെ മാനസിക പിരിമുറുക്കം, തീരെ ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പോഷകാഹാരക്കുറവ്, അതുപോലെ രക്തത്തിൽ ഖനലോഹങ്ങളുടെയും പലതരം കീടനാശിനികളുടെയും സാന്നിധ്യം, മസ്തിഷ്കത്തിലെ ജൈവരാസവസ്തുക്കളായ ഡോപ്പമിൻ, സെറട്ടോണിൻ എന്നിവയുടെ അസന്തുലിതാവസ്ഥ, കുട്ടിയുടെ സ്വഭാവ വികസനത്തിന് ആവശ്യമായ കുടുംബാന്തരീക്ഷം ഇല്ലാതിരിക്കുക, വികലമായ പെരുമാറ്റരീതി പ്രധാന ലക്ഷണമായി വരുന്ന ഒരു കൂട്ടം അസുഖങ്ങളിൽപ്പെടും ഓട്ടിസം, ആസ്പെർജസ് സിൻഡ്രോം, റെഡ് സിൻഡ്രോം എന്നിവ. ഇതിൽ ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ളതാണ് ഓട്ടിസം. മസ്തിഷ്കത്തിന്റെ ജൈവഘടനയിലുള്ള അസാധാരണത്വം കൊണ്ട് കുട്ടികളിൽ കാണുന്ന ഒരു സ്വഭാവ വൈകല്യമാണ് ഓട്ടിസം. ഓട്ടിസം രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ: ഓട്ടിസം ബാധിച്ച കുട്ടി തനിച്ച് സ്വന്തം സ്വപ്ന ലോകത്ത് ഇരിക്കാനുള്ള ഇഷ്ടമാണ്. മാതാപിതാക്കൾ ലാളിക്കാൻ ശ്രമിക്കുന്നതിനോട് താൽപര്യക്കുറവ് കാണിക്കുക.

പ്രായക്കാരായ കുട്ടികളുടെ കൂട്ടത്തിൽ ചേരാനുള്ള വിമുഖത, കളിപ്പാട്ടങ്ങൾ നേർരേഖയിലും മറ്റും ചേർത്ത് വയ്ക്കാനുള്ള പ്രവണത, തന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന സ്വഭാവം, ഒരു പ്രവൃത്തിയിലും അധികം ശ്രദ്ധ ചെലുത്താൻ വയ്യായ്മ, ആവർത്തിച്ചുള്ള ശാരീരിക ചലനങ്ങൾ, ചില പ്രത്യേക വസ്തുക്കളോട് അസാധാരണ പ്രതിപത്തി, ഒരിടത്തും ഇരിപ്പുറക്കൈക അല്ലെങ്കിൽ നിഷ്ക്രിയത്വം, ശരിയായ ആശയവിനിമയശേഷിയില്ലായ്മ, കണ്ണിൽ നോക്കിയുള്ള ആശയവിനിമയശേഷിക്കുറവ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിവില്ലായ്മ, അസ്വാഭാവികമായ ആഹാരശീലങ്ങൾ. ഓട്ടിസത്തിന്റെ തോത് അളക്കുവാനുള്ള വിവിധ നിർണയോപാധികൾ ഇന്ന് ലഭ്യമാണ്. കാർസ് അഥവാ ചൈൽഡ്ഹുഡ് ഓട്ടിസം റേറ്റിംഗ് സ്കെയിൽ, അറ്റക് അഥവാ ഓട്ടിസം ട്രീറ്റ്മെന്റ് ഇവാലുവേഷൻ ചെക്ക്ലിസ്റ്റ് എന്നിവയിലൂടെ ഒരു വിദഗ്ധന്റെ സഹായത്തോടെ രോഗത്തിന്റെ തീവ്രത പരിശോധിക്കാവുന്നതാണ്. ചികിത്സയായി രോഗം എത്രയും നേരത്തെ തിരിച്ചറിഞ്ഞ് തക്കതായ ചികിത്സ ആരംഭിക്കുക, സ്വഭാവ വൈകല്യമുള്ള കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ട രീതിയെപ്പറ്റി മാതാപിതാക്കൾക്ക് കൗൺസിലിംഗ് നൽകുക, സൈക്കോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയൽ തെറാപ്പി എന്നിവയിലൂടെ അവരുടെ സ്വഭാവത്തെ മെച്ചപ്പെടുത്തുക, പാലുൽപ്പന്നങ്ങളിലും ഗോതമ്പിലും അടങ്ങിയിട്ടുള്ള കെസീൻ, ഗ്ലൂട്ടൻ തുടങ്ങിയ പ്രോട്ടീനുകൾ സ്വഭാവ വൈകല്യമുള്ള കുട്ടികളിൽ രോഗാവസ്ഥ ത്വരിതപ്പെടുത്തുന്നതായി ഗവേഷണങ്ങൾ പറയുന്നു. അതുകൊണ്ടുതന്നെ അത്തരം ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. നിലവിൽ സുലഭമായ ചികിത്സാരീതികളോടൊപ്പം തന്നെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുന്നതിനും ബുദ്ധിവർദ്ധകങ്ങളും മനഃപ്രസാദകരവുമായ ഔഷധങ്ങളുടെ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള ഉപയോഗവും ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകളും ഓട്ടിസം രോഗത്തിന് അത്യന്തം ഫലപ്രദമാണ്.

0: നമ്മുടെ മനസ്സ് ഒരു തടാകം പോലെയാണ്. തടാകം നിറഞ്ഞു കവിയുമ്പോൾ അതിന് കൈവഴി വെട്ടി വഴിതിരിച്ചു വിടണം. ദ കേട്ടോളു, കെ വിഷ്ണുനാരായണൻ അവതരിപ്പിക്കുന്ന സുഭാഷിതം.
1: പുരോൽപീഡേ തടാകസ്യ പരീവാഹ പ്രതിക്രിയാ ശോകക്ഷോഭേ ച ഹൃദയം പ്രലാപൈരവതാര്യതേ. തടാകസ്യ, തടാകത്തിലെ ജലം പുരോൽപീഡേ നിറഞ്ഞു കവിയുമ്പോൾ, പരീവാഹ കൈവഴി വെട്ടുകയാണ് പ്രതിക്രിയ, പരിഹാരം. ശോകക്ഷോഭേ, ശോകം കൊണ്ടുള്ള, ദുഃഖം കൊണ്ടുള്ള ക്ഷോഭത്താൽ, ഹൃദയം ച, ഹൃദയവും പ്രലാപൈഹി പ്രലാപം കൊണ്ട് അവതാര്യതയെ അവതാരണം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഈ ശ്ലോകത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ സ്ഥായിയായ അവസ്ഥകളെക്കുറിച്ചാണ്. മനുഷ്യഹൃദയത്തെ തടാകത്തിനോട് ഉപമിക്കുകയാണ് കവി. വിശദമായി പറഞ്ഞാൽ, മനുഷ്യ മനസ്സ് വിവിധ വികാരത്താൽ നിറഞ്ഞതാണ്. അതൊരു തടാകത്തെപ്പോലെയാണ്. തടാകത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറം വെള്ളം നിറയുന്നു എന്ന് കരുതുക. എന്തു സംഭവിക്കും? സ്വാഭാവികമായും അത് കരകവിഞ്ഞൊഴുകും. ഒഴുകുകയേ പറ്റൂ. അതിനു പറ്റാത്ത പക്ഷം ഒഴുകാനുള്ള സമ്മർദ്ദത്തിന് തടാകം വിധേയമാകും. അപ്പോൾ തടാകം കേടുവരാതെ നിലനിർത്താൻ വെള്ളത്തിനു പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ടാക്കുകയാണ് ഏക മാർഗം. മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. സന്തോഷം അധികമുണ്ടാകുമ്പോഴും ദുഃഖം താങ്ങാനാകാതെ വരുമ്പോഴും ഒരേ ഒരു മാർഗം കരയുക എന്നതാണ്. സത്യത്തിൽ കരയാൻ കഴിയുകയെന്ന പ്രക്രിയ ശരീരത്തെയും മനസ്സിനെയും സന്തുലനം ചെയ്യുന്ന ഔഷധമായി കരുതാം. കളിക്കളത്തിൽ അപ്രതീക്ഷിത വിജയം കൈവരിക്കുമ്പോൾ കളിക്കാർ ഓടിവന്ന് കെട്ടിപ്പിടിക്കുകയും കൂട്ടത്തോടെ ഓടുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അമിതമായ സന്തോഷത്തെ അടക്കി നിർത്താൻ കഴിയാതെ വരുമ്പോഴുള്ള വികാരപ്രകടനമാണ് നാം ഇവിടെ കാണുന്നത്. അടുത്തു ചെന്ന് നോക്കിയാൽ ഇവർ കരയുന്നതും നമുക്ക് കാണാം. അമിത സന്തോഷം വരുമ്പോൾ കരയുക സ്വാഭാവികം. താങ്ങാനാകാത്ത ദുഃഖം വരുമ്പോഴും മനുഷ്യൻ കരയും. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ നാം കരയുന്നത് അതുകൊണ്ടാണ്. വിവാഹം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുന്ന വേളയിൽ അച്ഛനമ്മമാർ കരയുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ വിവാഹം കഴിയുന്നത് സന്തോഷം, വേർപിരിയുന്നത് സന്താപം. രണ്ടിനെയും നിയന്ത്രിച്ചു നിർത്താൻ കരച്ചിൽ തന്നെ വഴി. ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും പൂർവാവസ്ഥയിലേക്ക് തിരിച്ചെത്തും. ചിലർക്കതിന് കഴിഞ്ഞില്ലെന്ന് വരും. അത്തരത്തിലുള്ളവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാലതാമസമെടുക്കും. അതിന് കഴിയാത്ത പക്ഷം മരണം വരെ സംഭവിക്കാം. ശരീരത്തെയും മനസ്സിനെയും പരിരക്ഷിക്കാനുള്ള കഴിവ് കണ്ണീരിനുണ്ട്. കരയാൻ കഴിയുന്നത് അനുഗ്രഹമായി വേണം കരുതുവാൻ. ചുരുക്കി പറഞ്ഞാൽ, അണകെട്ടി നിൽക്കുന്ന സന്തോഷവും സന്താപവും ശമിപ്പിക്കുവാൻ തടാകത്തിൽ നിറയുന്ന വെള്ളം പുറത്തേക്കൊഴുകുന്നതുപോലെ കണ്ണീരൊഴുകിയാലേ ശരീരവും മനസ്സും

0: ശാന്തമാകൂ എന്നർത്ഥം. പുരോൽപീഡേ തടാകസ്യ പരീവാഹ പ്രതിക്രിയാ ശോകക്ഷോഭേ ച ഹൃദയം പ്രലാപൈരവധാര്യതേ.
1: പ്രിയരെ, ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM.
2: FM പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വിബി ജിറാം ജി പദ്ധതിക്കായി സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായ 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കൊല്ലത്തെ കൈലാസ് മാനസ സരോവർ യാത്രയുടെ ആദ്യ സംഘത്തിന് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം രാത്രി 8:00. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ നോർവേ പ്രീ ക്വാർട്ടർ മത്സരം പുലർച്ചെ 1:30. മെക്സിക്കോ ഇംഗ്ലണ്ട് പോരാട്ടം പുലർച്ചെ 5:30.
2: FM പ്രധാന വാർത്തകൾ.
3: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 1660 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 5660 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:18, 1-2-6-0-2 മംഗലാപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
3: ട്രെയിൻ സമയം.
4: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: വായിക്കുന്നത് ശ്രീജ റാവു. നമസ്കാരം. അടുത്ത വർഷം ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ അക്ഷയ സംരംഭകർക്ക് പരിശീലനം നൽകി. പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. അക്ഷയ ജില്ലാ പ്രോജക്ട് മാനേജർ യുസ്ര മുഹമ്മദ് സുബ്ഹാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പൊന്നാനി ഈശ്വരമംഗലത്ത് പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ സൌജന്യ PSC പരിശീലനം ആരംഭിച്ചു. ബാച്ചിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ 6 മാസ കാലയളവിൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ ജോലി നേടിയ ഉദ്യോഗാർത്ഥികൾക്കുള്ള അനുമോദ സമ്മേളനവും KP നൌഷാദ് അലി MLA നിർവഹിച്ചു. മലപ്പുറം ജില്ലയിലെ അതവനാട് മാട്ടമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ അക്കാദമിക് ബ്ലോക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചു.

0: വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മന്ത്രി ആദരിച്ചു. ഇതോടെ നാട്ടുവൃത്താന്തം സമാപിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മൊഴിയുറവകൾ പുതുമയാർന്ന വിഭവങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. ആകാശവാണിയിലൂടെ 1971 പ്രക്ഷേപണം ചെയ്ത ഒരു പരിപാടി അധികം വെട്ടിച്ചുരുക്കലുകൾ വരുത്താതെ ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുകയാണ്.

സാങ്കേതിക വിദ്യ അത്രയൊന്നും വികസിച്ചിട്ടില്ലാത്ത ആ കാലത്ത് മൈക്രോഫോണുമായി വളരെ ദൂരം യാത്ര ചെയ്ത് ഇവ ശബ്ദലേഖനം ചെയ്തത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. കാലം നമുക്കായി സൂക്ഷിച്ചുവെച്ച ശബ്ദവിരുന്ന്. നമ്മെ വിട്ടു കടന്നുപോയവരും ഇപ്പോൾ സജീവമായി രംഗത്തുള്ളവരുമൊക്കെ ശബ്ദ സാന്നിധ്യമായി അല്പസമയം നമ്മോടൊപ്പമുണ്ടാകും. കേൾക്കാം മൊഴിയുറവകൾ.

0: ചലച്ചിത്രവാരം നാലാം ദിവസം മലയാള ചലച്ചിത്രവേദിയിലെ പ്രമുഖരായ വ്യക്തികളുമായി നടത്തിയ അഭിമുഖ സംഭാഷണങ്ങൾ സമാഹരിച്ചുകൊണ്ടുള്ള പരിപാടി. അഭിമുഖം പരിപാടി അവതരിപ്പിക്കുന്നത് ശ്രീമതി ടി പി രാധാമണി. എസ് പി പിള്ളയുമായുള്ള സംഭാഷണത്തോടെ പരിപാടി ആരംഭിക്കുന്നു.
1: ചലച്ചിത്രവാരം സംബന്ധിച്ച് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന അഭിമുഖം എന്ന പരിപാടിയിൽ ആദ്യമായിട്ട് എസ് പി പിള്ളയെ തന്നെ സംബോധന ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് പ്രത്യേക സന്തോഷമുണ്ട്. ഇതിനകം എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്?
2: 186.
1: ഇത് മുഴുവൻ ഹാസ്യകഥാപാത്രങ്ങളാണോ?
2: ഇല്ല, കുറേ സീരീസും ഉണ്ട്.
1: എങ്കിലും പ്രധാനമായിട്ട് ഈ ഹാസ്യകഥാപാത്രങ്ങളാണ് 156 ചിത്രങ്ങളിലും കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് പറയില്ലേ?
2: ഒരു 5 കൊല്ലമായിട്ട് പിന്നെ ക്യാരക്ടർ ആക്ടറായിട്ട് മാറ്റിയിട്ടുണ്ട്.
1: അത് ശരി. ഏതായിരുന്നു ആദ്യമായിട്ട് എസ് പി അവതരിപ്പിച്ച ചിത്രം?
2: നല്ലതങ്ക.
1: നല്ലതങ്കയാണ്. അതിനുമുമ്പ് ഏതെങ്കിലും ചലച്ചിത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ടോ?
2: ഉണ്ട്, ഭൂതരായ അപ്പന്തമ്പുരാന്റെ തൃശൂര്.
1: അപ്പൊ നല്ലതങ്കയിലാണ് ആദ്യമായിട്ട് പ്രവേശിച്ചത്.
2: അതെ.
1: അന്ന് അതിനു മുൻപ് എസ് പി ഈ എന്ത് ചെയ്യായിരുന്നു?
2: നാടക കമ്പനിയിലായിരുന്നു.
1: എത്ര കൊല്ലം ഈ നാടക കമ്പനി കഴിഞ്ഞു?
2: അതായത് എന്റെ 9 വയസ്സ് മുതൽ തുടങ്ങിയതാണ്.
1: അങ്ങനെ നാടക കമ്പനിയിൽ ഒരു ഹാസ്യ നടനായിട്ട് കഴിഞ്ഞുകൂടുന്ന അവസരത്തിലാണ് ഈ സിനിമയിലേക്കുള്ള ക്ഷണം കിട്ടിയത് അല്ലേ?
2: അതെ.
1: ഈ ഹാസ്യ കഥാപാത്രങ്ങളുടെ സംവിധാനം എങ്ങനെയാണ്?
2: ഇപ്പം മുമ്പത്തേലും ഒക്കെ വളരെ മോശമെന്ന് വേണേ പറയാം.
1: അതായത് ഈ കഥയോട് ചേർന്ന് പോകുന്ന കഥാപാത്രങ്ങളായതുകൊണ്ടാണോ ഇങ്ങനെ മോശപ്പെട്ടു പോയെന്ന് പറയുന്നത്?
2: എന്നും

0: പറയാനൊക്കെയല്ല വെച്ചാൽ മുമ്പ് എഴുതിക്കൊണ്ടിരുന്ന രൂപം ഇപ്പൊ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം.
1: അവിടെ ഈ ഹാസ്യ കഥാപാത്രങ്ങൾക്ക് പിന്നെ അഭിനയിക്കത്തക്ക രീതിയിലുള്ള രംഗങ്ങൾ ഈ സാധാരണയായിട്ട് ഈ ചലച്ചിത്രങ്ങൾക്ക് കഥ എഴുതുന്ന ആളുകൾ എഴുതി തരാറുണ്ടോ?
0: വളരെ അപൂർവം,
1: വളരെ അപൂർവമാണ്.
0: എഴുതി വെച്ചേക്കും, ഇവിടെ കോമഡി, ഇവിടെ സീന് എന്ന് മാത്രമേ ഉള്ളതേ ഉള്ളൂ.
1: അത് ശരി. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്?
0: അല്ല, എങ്കിലും ഞങ്ങൾ മറ്റൊരാളുടെ അഭിപ്രായം ഇല്ലാതെ ഞങ്ങൾ ഒന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല.
2: ഇടയിൽ കടന്നു വന്ന അപരാധം ക്ഷമിക്കണേ. നിങ്ങൾക്ക് പ്രിയപ്പെട്ട താരങ്ങളെ എങ്ങനെ ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ മൈക്രോഫോൺ പിടികൂടിയതെന്ന് അറിയണ്ടേ? മദ്രാസിയിലെ പല സ്റ്റുഡിയോയിലെ സെറ്റുകളിൽ ഷൂട്ടിംഗ് സമയത്താണ് പ്രേം നസീർ, ശാരദ, ഷീല എന്നിവരെ അഭിമുഖീകരിച്ചത്. അക്കാര്യം ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. ഇതാ പ്രേം നസീർ.
3: മലയാള ചലച്ചിത്രത്തെ പറ്റി അഭിപ്രായം ചോദിച്ചാൽ അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനുള്ളല്ലോ, വളരെയധികം പറയാനുണ്ട്. ഏതായാലും ഇപ്പോ നമ്മുടെ ചുരുങ്ങിയ പരിമിതികൾ കാത്തുന്നുകൊണ്ട് നല്ല നല്ല പടങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. ആ പടങ്ങള് മുമ്പ് പലരും നല്ല രീതിയിൽ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പറയുന്ന അഭിപ്രായങ്ങൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണെന്നുള്ള യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ പടങ്ങളിപ്പോൾ കേരളത്തിൽ മാത്രമല്ല വെളിയിലും അത് ആകർഷിക്കത്തക്ക രീതിയിൽ വളർന്നു കഴിഞ്ഞു.
4: അപ്പം ഈ പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ബംഗാളി ചലച്ചിത്രങ്ങളാണ് ഏറ്റവും മെച്ചപ്പെട്ട, കഥ സംബന്ധമായിട്ടും ബാക്കിയുള്ള സംബന്ധമായി മെച്ചപ്പെട്ടതെന്നാണ് സാധാരണ പൊതുവെ പറഞ്ഞു വരാറ്. അപ്പോൾ ഈ മലയാള ചലച്ചിത്രങ്ങൾ ഇപ്പോൾ ബംഗാളി ചലച്ചിത്രങ്ങളുമായി ഒരു മത്സരത്തിലാണ് എന്ന് പറയുന്നത് ശരിയായിരിക്കില്ലേ?
3: ഒരു മത്സരത്തിലാണെന്ന് പറയുന്നത് വളരെ ശരിയായിരിക്കും. പക്ഷേ ഈ ബംഗാളികളാണ് അല്ലെങ്കിൽ ബംഗാൾ ചലച്ചിത്ര വേദിയാണ് നമ്മളെക്കാൾ വളർന്നു, അതിനേക്കാൾ നല്ല രീതിയിലുള്ള പടങ്ങൾ എടുക്കുന്നു എന്നുള്ളത് അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാനൊക്കില്ല. കാരണം അതിനേക്കാൾ മെച്ചപ്പെട്ട പടങ്ങൾ നമ്മൾ ഇപ്പോഴും എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന് മുമ്പ് നമ്മളെക്കാൾ അവർ മെച്ചപ്പെട്ട പടങ്ങൾ എടുത്തിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇപ്പോഴവരേക്കാൾ മെച്ചപ്പെട്ട പടങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ബംഗാളികൾക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റിയുള്ള എപ്പോഴും ഈ അക്കരപ്പച്ച എന്നൊരു ഫീലിംഗ് ഉണ്ട്. അക്കരെ നോക്കുമ്പോൾ അക്കരെ എന്തോന്നോ ഗംഭീരമാണ്, അവിടെ ആയിരിക്കും ഏറ്റവും വലിയതെന്നുള്ളത്. അത് ഈ വെള്ളശീലയ്ക്ക് തടുക്കിടുന്നു എന്ന് പറയുന്നു, അതുമാതിരി ചില ആള് തട്ടിവിടുന്നേ ഉള്ളൂ. ഞാൻ
4: പക്ഷേ ഏതായാലും അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒരു വിധത്തിലും ഈ മലയാള ചലച്ചിത്ര വേദിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മലയാള ചലച്ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള അതിന്റെ കലാപരമായി, ഞാൻ സാമ്പത്തികപരമായിട്ടുള്ള വശം പറയല്ല, കലാപരമായിട്ടും കഥാ സംബന്ധമായിട്ടും ഒക്കെ ഉള്ളടക്കം സംബന്ധമായിട്ടും ഒക്കെ ഒരു നിലയിലും നമ്മൾ ബാക്കിയുള്ള ഇതര ഭാഷകളിൽ പിന്നോക്കമല്ല എന്ന് മിസ്റ്റർ നസീർ ഉറച്ചു വിശ്വസിക്കുന്നില്ലേ?
3: ഒരിക്കലും പിന്നോക്കമല്ല. നമ്മള് സാമ്പത്തികമായിട്ട് നമുക്ക് കുറെ പരിമിതികളുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒന്നാന്തരം പടങ്ങൾ നമ്മൾ എടുക്കാനുള്ള കഴിവ് നോക്കില്ലേ? അത് നമ്മൾ അത് കാണിച്ചു കൊടുത്തിട്ടില്ലേ? നമ്മളെ പടപടങ്ങളുണ്ട്, അതിന്റെ എല്ലാ പേരുകളും ഇപ്പോൾ ഓർമ്മിക്കാൻ വിഷമമാണ്. എന്നാലും ഏറ്റവും നല്ല പടങ്ങൾ നമ്മൾ എടുത്തിട്ടില്ലേ? പക്ഷെ അത് ഇനി ഇതിനേക്കാൾ മെച്ചപ്പെട്ട പടങ്ങൾ എടുക്കാം, അതിന് ഇനി പല ഘടകങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ നമുക്ക് കിട്ടണം.
4: അതാണ്
3: പ്രധാന കാരണം. അതെ, ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ ഈ മലയാള പടങ്ങളിൽ റിയലിസ്റ്റിക് ആയിട്ട് എടുക്കുന്ന പല പടങ്ങളും ഇത് കളറിൽ വന്നിരുന്നെങ്കിൽ വാസ്തവത്തിൽ ഏറ്റവും
4: മെച്ചപ്പെട്ടതായിരിക്കും.
3: ഉദാഹരണം ചെമ്മീനാണ്. ചെമ്മീൻ നിങ്ങൾ ആ കളർ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ആ പടം നോക്കിയാൽ നമുക്ക് അത്രയും മാർക്ക് കൊടുക്കാൻ സാധിക്കില്ല. ആ ഭംഗിയുള്ള കടലുകൾ കളറിൽ കണ്ടു, ആ കഥാപാത്രങ്ങളെ കളറിൽ കണ്ടു, ചുറ്റുമുള്ള അന്തരീക്ഷം കളറിൽ കണ്ടു, ആ ചെമ്മീൻ അതിന്റെ കളറിൽ കാണിച്ചു നമ്മൾ. ഇതുകൊണ്ട് നമുക്ക് വളരെ ആകർഷണീയത തോന്നി. അതുമാതിരി നമ്മൾ ഇന്നെടുക്കുന്ന ഈ റിയലിസ്റ്റിക് പിക്ചേഴ്സ് ഇതെല്ലാം കളറിൽ വന്നിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മെച്ചമാകുമായിരുന്നു. പക്ഷെ ഈ കളർ കിട്ടാൻ നമുക്ക് പ്രയാസമാണ്.
4: നമ്മുടെ മലയാള ചലച്ചിത്രം സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സംരക്ഷണം നൽകേണ്ടത്
3: അത്യാവശ്യമാണ്.
4: ഒരു കാര്യം ചെയ്യട്ടെ, മലയാള ചലച്ചിത്രത്തിലെ ചലച്ചിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നടി നടന്മാരും കാണികളും തമ്മിലുള്ള ഒരു ഒരു ബന്ധത്തെ പറ്റി രണ്ടുമൊക്കെ പറയാം.
3: അത് എന്റെ അടുത്ത് ചെയ്ത ശ്രീമതി ശാരദ പറഞ്ഞ കുറച്ചുകൂടെ നന്നായിരിക്കും. നിങ്ങള് പറയണോ? അത്
5: ഞാൻ
4: ഒന്നുകൂടി
3: വ്യക്തമായി കൊടുക്കുക.
4: അല്ലെ, മലയാള ചലച്ചിത്ര വേദിയിൽ, ചലച്ചിത്ര വേദി എന്ന് പറയുമ്പോൾ സഹൃദയരെ പ്രോത്സാഹനാണല്ലോ ഏറ്റവും അതിലെ പ്രധാനപ്പെട്ട ഒരു പങ്ക്. അപ്പോ ശ്രീമതി ശാരദയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ കാണികളും സഹൃദയരായവരും നല്ല നടീനടന്മാരോടുള്ള ബന്ധം എങ്ങനെയാണ്? അവർ വേണ്ട പ്രോത്സാഹനം തന്നിട്ടില്ലേ?
3: മലയാളത്തിലെ ഓഡിയൻസ് നിങ്ങളെ വളരെ എൻകറേജ് ചെയ്യുന്നുണ്ടോ? എൻകറേജ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാ ചോദിക്കുന്നത്? അത് നിങ്ങൾക്ക് തോന്നുന്ന പറഞ്ഞേക്കാം. നിങ്ങളെ വാസ്തവത്തിൽ അവർ എൻകറേജ് ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് അവരെ പറ്റി എന്താണ് അഭിപ്രായം? മലയാളത്തിലെ ഓഡിയൻസ്,
4: വിശേഷത മലയാളികളെ, മലയാള
3: ഓഡിയൻസിനെ പറ്റി
4: ഞങ്ങൾ അവകാശപ്പെടുന്നു. ശാരദ മലയാളത്തിലൊരു നടിയായിരുന്നു, അത് ശരിയാണോ?
5: ശരിയാ.
4: അപ്പൊ

0: എന്റെ അർത്ഥം പിന്നെ ഈ മലയാള ചലച്ചിത്ര വേദിയുമായിട്ട് ശ്രീമതി ശാരദയ്ക്ക് വളരെ അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളത് ശരിയല്ലേ?
1: ശരിയാണ്.
0: ശ്രീമതി ശാരദയ്ക്ക് ഈ ഉർവശി അവാർഡ് ലഭിച്ചത് ഒരു മലയാള ചലച്ചിത്രത്തിൽ കൂടിയല്ലേ?
1: അതെ, തുലാഭാരം.
0: ശ്രീമതി ശാരദയ്ക്ക് മലയാള ചലച്ചിത്രങ്ങളോടും മലയാളികളായ കാണികളോടും ഒരു പ്രത്യേക താല്പര്യമുണ്ട് എന്ന് ധരിക്കൽ തെറ്റില്ല, അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്.
1: ഇല്ല.
0: പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, തെറ്റിദ്ധരിക്കരുത്. ഇപ്പോഴും കുറച്ചു കാലമായിട്ട് അധികം മലയാളം പിക്ചറുകൾ കാണുന്നില്ലല്ലോ, അതിന് വല്ല പ്രത്യേക കാരണങ്ങൾ വല്ലതും ഉണ്ടോ?
1: ഒരു കാരണമില്ല, പക്ഷേ ഞാനിപ്പോ കൂടുതൽ ഹിന്ദിയും തെലുങ്കും തമിഴും അതോടുകൂടി മലയാളം അഭിനയിക്കുന്നുണ്ട്. ഒരു നടിയാകട്ടെ നടനാകട്ടെ ഒരു ഭാഷയിൽ അഭിനയിക്കുമ്പോൾ കൂടുതൽ പടത്തിൽ അഭിനയിക്കാം. പക്ഷെ ഈ നാല് ഭാഷ ആയതുകൊണ്ട് ഈ സമയം പങ്ക് ചെയ്യണ്ടേ? പിന്നെ രണ്ട് ഹിന്ദി, രണ്ട് തെലുങ്ക്, രണ്ട് തമിഴ്, രണ്ട് മൂന്ന് മലയാളം. അങ്ങനെ
0: ഏറ്റവും നന്നായിട്ട് മലയാളം സംസാരിക്കാൻ എങ്ങനെ പഠിച്ചു?
1: നിങ്ങളോട് കൂടി സംസാരിച്ചെങ്ങനെ
2: ഞങ്ങളുടെ കൂടെ സംസാരിക്കണോ മലയാളം പഠിക്കാറുണ്ട്?
0: പക്ഷെ നസീറ പറഞ്ഞ ശരിയാണ്, ശ്രീമതി ശാരദയെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മലയാളികളായ കാണികളോട് ശാരദയ്ക്ക് പ്രത്യേകമായി വല്ലതും പറയാനുണ്ടോ?
1: എന്റെ പ്രിയപ്പെട്ട മലയാളികളോട് ഞാൻ പറയാനുള്ളത്, ഞാൻ ഈയിടെ കൂടുതൽ പടങ്ങളിൽ അഭിനയിക്കുന്നില്ല എന്നുള്ള ഈ തെറ്റിദ്ധാരണ ദയവായി മാറ്റിക്കൊള്ളണം പറയുക. കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, ഇപ്പൊ ഞാൻ നാല് ഭാഷകളിൽ അഭിനയിക്കുക, അതുകൊണ്ട് കൂടുതൽ ഒരേ ഭാഷയിൽ കൂടുതൽ പിക്ചേഴ്സ് അഭിനയിക്കാൻ സാധിക്കുന്നില്ല. ഈ ഉള്ള സമയത്തിൽ തന്നെ എത്ര പടങ്ങളിൽ അഭിനയിക്കാൻ സാധിക്കുമോ അത്രയും കൂടുതൽ പടങ്ങളിൽ ഇപ്പം ഞാൻ മലയാളത്തിൽ മാത്രം അഭിനയിക്കുന്നുണ്ട്. ഒരു പക്ഷെ അത് നിങ്ങൾക്കറിയില്ലാതെ ഇല്ല, അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുക, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്നെ ചോദിക്കുന്നത്. പക്ഷെ സാരമില്ല, ഒരു പക്ഷേ ഈ ബുദ്ധിമുട്ട് ഷീലയ്ക്കില്ലായിരിക്കും.
3: എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രാധാന്യം നൽകുന്നത് മലയാള ചലച്ചിത്രങ്ങൾക്ക്.
4: ശ്രീമതി ഷീലയുടെ ആദ്യത്തെ ചിത്രം ഏതാണ്?
3: എന്റെ ആദ്യത്തെ ചിത്രം ഭാഗ്യജാതകം.
4: ഭാഗ്യജാതകം അല്ലേ? ഇപ്പൊ ഏകദേശം 100-ൽ കൂടുതൽ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ടാവും ഇല്ലേ?
3: 100-ൽ കൂടുതൽ മലയാളം ചിത്രങ്ങളിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്.
4: ഒരേ സമയത്ത് തന്നെ കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നത് ബുദ്ധിമുട്ടാണോ?
3: തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ധാരാളം ജോലി ചെയ്യേണ്ടി വരും. കാലത്ത് 7-1, പിന്നെ ഉച്ചയ്ക്ക് 2-9, രാത്രി 10-2, ഇങ്ങനെ രാത്രിയും പകലും എല്ലാം വർക്ക് ചെയ്യേണ്ടി വരും. കൂടുതൽ ബുദ്ധിമുട്ടാണ്.
4: ഈ ചെമ്മീനിലെ കറുത്തമ്മ എന്ന കഥാപാത്രത്തെ പറ്റി ഷീലയുടെ അഭിപ്രായം എന്താണ്?
3: ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം അതിനെ കുറിച്ച് ഞാൻ എന്ത് അഭിപ്രായമാണ് പറയേണ്ടത്? നിങ്ങൾക്കെല്ലാം ഉള്ള അഭിപ്രായം തന്നെയാണ്. എനിക്ക് കിട്ടിയ നല്ല കഥാപാത്രങ്ങളിൽ ഒന്നാണ് ചെമ്മീനിലെ കറുത്തമ്മ. എനിക്ക് വളരെ ഇഷ്ടമാണ് കർത്തമ്മയെ.
4: അതുപോലെ ഷീലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ഏതാണ്?
3: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ കുരുതിക്കളത്തിലെ ആ പെണ്ണിന്റെ പേര് മറന്നുപോയല്ലോ, എന്തോ സിന്ധുവോ, പിന്നെ കള്ളി അഗ്നിപുത്രിയിലാണെന്ന് തോന്നുന്നു. പക്ഷെ ആ കഥാപാത്രത്തിന്റെ പേര് മറന്നുപോയാലും അതൊരു പ്രാന്തീയ ക്യാരക്ടറാണ്. പിന്നെ അഗ്നിപുത്രിയിലുള്ള ആ ക്യാരക്ടർ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ കള്ളിച്ചെല്ലമ്മയിലെ ചെല്ലമ്മ, ഇങ്ങനെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്.
5: മധുവും മറ്റും വരുന്നതിന് മുൻപ് മറ്റൊരു കാര്യം, മൈക്രോഫോൺ തിരുവനന്തപുരത്തും മദുരാശിയിലും ആലപ്പുഴയിലും എല്ലാം ഈ അഭിമുഖത്തിന് വേണ്ടി സഞ്ചരിച്ചു. കേരള ഗവൺമെന്റിന്റെ 1970 അവാർഡുകൾ ലഭിച്ച പ്രമുഖരെയും സമീപിച്ചു. 1970 ഏറ്റവും നല്ല സംവിധായകനായ ശ്രീ കെ എസ് സേതുമാധവൻ.
6: എത്ര കൊല്ലമായി ഈ സിനിമാ രംഗത്തേക്ക് കടന്നു കൂടിയിട്ട്?
7: 20
6: ആദ്യം ഇതിലെ മലയാളത്തിലായിരുന്നു തമിഴിലായിരുന്നു?
7: തമിഴിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി എടുത്തു.
6: അങ്ങനെ എത്ര പടത്തില്?
7: ഞാനൊരു 10-12 ചിത്രത്തിന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ട് ഡയറക്ടറായത് സിനലിസ്റ്റ് ചിത്രം. പിന്നീടാണ് എനിക്ക്
6: മലയാളം
7: സിനലിസ്റ്റ് ചിത്രം വീരവിജയ എന്ന് പറഞ്ഞ ചിത്രം.
6: അതൊരു വിജയമായിരുന്നു?
7: അതൊരു വിജയമായിരുന്നു.
6: എന്നിട്ട് ഇപ്പൊ ഏതാ എടുക്കുന്നത്?
7: ഇപ്പൊ തെറ്റ് റിലീസായി.
6: ഇത്രയും കൊല്ലത്തെ നിങ്ങളുടെ അനുഭവത്തില് നിങ്ങൾക്ക് പ്രത്യേകം എടുത്തു പറയാമെന്നുള്ള ചിത്രം ഏതാണ്?
7: ഓടയിൽ നിന്ന് കണ്ണും കരളം.
6: അവരുടെ കളക്ഷൻ പോയിന്റ് മാത്രം വെച്ചാണ് പറയുന്നത്? അത് ഒരു ഡയറക്ടറുടെ ആത്മസംതൃപ്തിക്ക് നൽകിയെന്നുള്ളത്?
7: ആത്മസംതൃപ്തിയുണ്ട്.

0: കലയുണ്ട്, സക്സസ്ഫുൾ ആണ് ഫിനാൻഷ്യലി.
1: ഇതെല്ലാം അതിന്റെ
0: ഘടകങ്ങളാണ്.
1: അപ്പൊ ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ കഥയാണോ ശ്രദ്ധിക്കുന്നത്, ആക്ടേഴ്സിനെയാണോ ശ്രദ്ധിക്കുന്നത്, അതോ കഥാപാത്രങ്ങളെയാണോ ശ്രദ്ധിക്കുന്നത്?
0: ആദ്യം കഥ, കഥാപാത്രങ്ങൾ, പിന്നെ ആർട്ടിസ്റ്റ്.
1: നിങ്ങൾ ഈ സിനിമാ രംഗത്ത് ഇതുവരെ വിജയിച്ച ഒരാളാണല്ലോ, അതിന്റെ പിന്നിലുള്ള രഹസ്യം പറയാൻ വിഷമമുണ്ടോ? സമീപനമാണോ ക്ലേശമാണോ അതിനകത്ത് ചെലവാക്കുന്നത്?
0: സമീപനം, ക്ലേശം, പിന്നെ സിൻസിയറിറ്റി ഉണ്ട്.
1: അത് മറ്റെല്ലാ ഡയറക്ടർമാർക്കും ഇല്ലേ?
0: അങ്ങനെ അതല്ല, ഒരു ആത്മാർത്ഥത ഒന്നുണ്ട്. പിന്നെ സെലക്ഷൻ ഓഫ് സബ്ജക്ട്സ്.
1: ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ഈ പ്രൊഡ്യൂസറുടെ നിയന്ത്രണത്തിന് വിധേയമാണോ?
0: ഒരളവ് നിയന്ത്രണമുണ്ട്, കാരണം ഇത് ബിസിനസ്സാണ്, വെറും കല മാത്രമല്ലല്ലോ. അപ്പൊ കാശിന്റെ കാര്യം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെ അതോടുകൂടി പ്രൊഡ്യൂസേഴ്സ് ഈ ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്നുള്ളതല്ലാതെ കുറച്ച് ബിസിനസ്സും പണമെന്ന് പറയുമ്പോ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ നോക്കണ്ടേ
1: എന്ന് പറഞ്ഞാൽ ആ കളക്ഷൻ പോയിന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഡയറക്ടറുടെ സർഗശക്തി അവർ നിയന്ത്രിക്കുന്നതാണ് പറയുന്നത്.
0: അങ്ങനെ മുഴുവനും പറയാൻ പറ്റില്ല, കുറച്ച് ഫ്രീഡം ഉണ്ട്. പിന്നെ സ്വന്തം ആസ് എ പ്രൊഡ്യൂസർ ഇപ്പൊ എനിക്ക് നോക്കുമ്പോൾ കാശ് കിട്ടുന്ന പരിപാടിയാണ്, റിസ്ക് എടുക്കാൻ കുറച്ച് പ്രയാസമാണ്.
2: ഏറ്റവും നല്ല നടനായ ശ്രീ കൊട്ടാരക്കര ശ്രീധരൻ നായർ, ചിത്രം അരനാഴിക നേരം.
3: ഒരു നടൻ എന്നുള്ള നിലയില് ഇങ്ങനെ ഈ അവാർഡ് കിട്ടുക എന്നുള്ളതിനൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ശ്രീധരൻ നായർ എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ശ്രീധരൻ നായരുടെ ആ കലാ പാഠവത്തെ അധികൃതമായി അംഗീകരിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, അങ്ങേക്കും സംതൃപ്തിയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
4: പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത് അത്ര ശരിയല്ല. ഞാൻ ഏറ്റവും അഭിമാനത്തോടും ആനന്ദത്തോടും നന്ദിയോടും സ്വീകരിക്കുന്ന ഒരു അവാർഡാണിത്. നിശ്ചയമായിട്ടും അതിന് പ്രാധാന്യം കൽപ്പിച്ച് മതിയാകൂ എന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
3: ഏറ്റവും നല്ല നടൻ എന്നുള്ള നിലയിൽ സാധാരണ ഇന്ത്യയിൽ പല ഭാഷകളിലും അവാർഡ് നൽകുക നായകന്മാരെ അഭിനയിക്കുന്നവർക്കാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സ്വഭാവ നടന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ തെക്കേ ഇന്ത്യയിൽ ഇങ്ങനൊരു അവാർഡ്, ഒന്നാം അവാർഡ് നൽകുന്നത് എന്നുള്ളതിനോട് ശ്രീധരൻ നായർ യോജിക്കുന്നുണ്ടോ?
4: നിശ്ചയമായിട്ടും യോജിക്കുന്നുണ്ട്. എൻ്റെ അറിവിലും അത് ശരിയാണ്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. സാധാരണ ഒരു പാട്ടും പാടി അല്ലെങ്കിൽ മറ്റുള്ള രസങ്ങളിൽ അഭിനയിച്ച് നടക്കുന്ന ചില ആളുകൾക്കാണ് ഇതുവരെ ഈ നല്ല നടൻ എന്നുള്ള പേര് കൊടുത്തിരുന്നത്. ഞാൻ മറ്റാരെയും ദുഷിച്ച് പറയല്ല, പക്ഷേ അതൊരു മാതൃകയായിട്ട് ഇന്ന് നമ്മുടെ ഈ കമ്മിറ്റി രൂപീകരിച്ചതിൽ എനിക്ക് കിട്ടിയതുകൊണ്ട് മാത്രമല്ല ഭാവിയിലും അതുവരെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
3: ഇതുവരെയുള്ള മലയാള ചലച്ചിത്ര പിന്നെ ചലച്ചിത്രങ്ങൾ അഭിനയിച്ചതിൽ ഈ അരനാഴിക നേരം എന്നുള്ളത് കഥയിലെ ആ കഥാപാത്രമാണ് ശ്രീധരൻ നായർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത്?
4: അത് ഒരു കുഴഞ്ഞ ചോദ്യമാണ്. പല പലതരത്തിലുള്ള റോളുകളും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ബഹുജനങ്ങൾ എനിക്ക് അംഗീകാരം തന്നിട്ടുള്ളതിനെല്ലാം ഞാൻ സ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരെണ്ണം ആണ് ഈ അരനാഴിക നേരത്തിൽ കുഞ്ഞാനച്ചൻ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
2: അരനാഴിക നേരത്തിന്റെ നിർമ്മാതാവായ ശ്രീ എം ഒ ജോസഫ്.
5: ഞാൻ 1951 മുതലാണ് മലയാള സിനിമ രംഗത്ത് വന്നത്. പക്ഷെ സ്വന്തമായി ചിത്രനിർമ്മാണത്തിൽ ഏർപ്പെട്ടത് 1967 മുതലാണ്. ഇതുവരെ 5 പടം എടുത്തിട്ടുണ്ട്. യക്ഷി, അടിമകൾ, കടൽപ്പാലം, വാഴവിമായം, ഏറ്റവും ഒടുവിൽ അരനാഴിക നേരം. പല ചിത്രങ്ങൾക്കും അവാർഡും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ സ്ക്രിപ്റ്റ് പ്രിപ്പറേഷന് കുറച്ച് സമയം കൂടുതലെടുക്കും. അത് എടുത്തു കഴിഞ്ഞ് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരെല്ലാവരും മിക്കവാറും എല്ലാ പടങ്ങൾക്കും ഒരേ കൂട്ടാണ്. ഓപ്പറേഷനും കാരണമാണ് വിജയം വരുന്നതെന്നാണ് എൻ്റെ ധാരണ.
2: അരനാഴിക നേരത്തിന്റെ കഥാകൃത്തായ ശ്രീ പാറപ്പുറം.
6: തീർച്ചയായും എൻ്റെ മറ്റ് നോവലുകളെ അപേക്ഷിച്ച് പല പ്രത്യേകതകളുള്ള നോവലാണ് അരനാഴിക നേരം. ആ നിലയ്ക്ക് സാധാരണ നമ്മൾ സിനിമയിൽ കണ്ടുവരാറുള്ള കഥകളെ അപേക്ഷിച്ച് സിനിമാ കഥ എന്നുള്ള നിലയ്ക്കും ഇതിന് പല പ്രത്യേകതകളും ഉണ്ട്. നല്ല കഥകൾ വളരെ കാര്യമായിട്ട് നമ്മുടെ സിനിമാ ഗോയേഴ്സ് സ്വീകരിക്കുന്നു എന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ നല്ല കഥ, പുതുമയുള്ള കഥ, ഈ ജീവിതവുമായിട്ട് അടുപ്പമുള്ള കഥ, ഇതാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് വളരെയധികം തെളിവുകൾ ഈ അടുത്ത കാലത്ത് സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്.
2: മൈക്രോഫോൺ വീണ്ടും മദ്രാസിയിലെത്തുന്നു. മേക്കപ്പോടെ സെറ്റിലേക്ക് പോവുകയാണ് ജയഭാരതി.
7: ജയഭാരതി, ഏത് കുലത്തിലാണ് ഈ ചലച്ചിത്ര അഭിനയം തുടങ്ങിയത്?
8: 1967.
7: ഏത് ചിത്രമാണ് എന്ന് പറയാൻ സാധിക്കുമോ?
8: പെൺമക്കൾ.
7: പെൺമക്കൾ. അപ്പൊ അതിൽ മക്കളില് ഒരു പെണ്ണായിട്ടായിരിക്കും അല്ലേ?
8: ചെറിയ കുട്ടിയായിട്ട്.
7: മക്കൾ ചെറിയ കുട്ടിയായിട്ട്.

0: ഇപ്പൊ സാധാരണ ഈ എത്ര ഏകദേശം ഞങ്ങൾക്ക് തിട്ടി പറയണമെന്നില്ല, ഏകദേശം എത്ര മലയാള ചിത്രങ്ങളിൽ ഇതുവരെ അഭിനയിച്ചിട്ടുണ്ടാവും?
1: 50 പടങ്ങളിൽ അഭിനയിച്ചു.
0: 50 പടങ്ങളിൽ അഭിനയിച്ചു. ഓ, അത് നല്ല ഒരു ഒരു പരിചയമാണല്ലോ. അതുപോലെ ഒരു അനുഗ്രഹ കലാകാരിക്ക് അത് സാധിക്കുള്ളൂ എന്നുള്ളതിന് ദൃശ്യമാണ്. ഏത് തരത്തിലുള്ള പിന്നെ കഥാപാത്രമായിട്ട് അഭിനയിക്കാനാണ് ജയഭാരതിക്ക് ഇഷ്ടം?
1: അങ്ങനെയൊന്നുമില്ല, ഏതാണെങ്കിലും ഇഷ്ടമാണ്.
0: ഇതുവരെ അഭിനയിച്ച ചിത്രത്തിൽ വെച്ചിട്ട്

0: ഇതുവരെ അഭിനയിച്ച ചിത്രത്തിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്?
1: കമ്മ്യൂണിസ്റ്റ് ആക്കിയില്ല മാല.
0: നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള മാല.
2: ഇതാ മധു ആ സെറ്റിൽ തന്നെയുണ്ട്.
3: ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി പഠിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. എനിക്ക് അഭിനയിക്കാൻ കുറെ കൂടി സഹായമായിട്ടുണ്ട്. അത് ഈ നായകൻ എന്ന് പറയുന്നതിനെ പൊതുവെ തെറ്റിദ്ധരിച്ചിട്ടുള്ളതുകൊണ്ട് ചോദിക്കേണ്ടി വന്നൊരു ചോദ്യമാണ്. ഒരു കഥയിലെ പ്രധാനമായിട്ടുള്ള ഭാഗം അഭിനയിക്കുന്ന ആൾ നായകനാണ് എന്നാണ് എന്റെ ധാരണ. ഈ ആ ഉദ്ദേശിക്കുന്ന നായകനല്ല, നടനാണ് നായകൻ എന്നുള്ള സ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. രൂപാണ പൈസയുടെ കാര്യം പറയുകയാണെങ്കിൽ താരവിലയുണ്ട്, ഉണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ താരവില മറ്റു ചില സ്ഥലങ്ങളിൽ വെറും താരങ്ങൾക്ക്, വെറും താരങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക പരിസ്ഥിതിയിൽ നടന്മാരായിട്ടുള്ള ആളുകൾ, ഈ അഭിനയത്തിനേക്കാളേറെ മറ്റ് പലതിനും വില കൽപ്പിച്ചുകൊണ്ട് നായകന്മാരായ ആളുകൾ.
0: മധുവിന്റെ ഏറ്റവും നല്ല വല്ല കഥാപാത്രാവിഷ്കരണം ചെമ്മീനിലെ പരീക്കുട്ടിയും ഓളവും തീരത്തിലെ
4: ബാപ്പുട്ടി
0: ബാപ്പുട്ടിയാണെന്ന് അത് അങ്ങനെയാണെന്ന് മധുവിന് തോന്നുന്നുണ്ടോ?
3: അല്ല, ഏറ്റവും നല്ലത് ഇത് രണ്ടുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ അതെനിക്ക് മറുപടി പറയാനും വിഷമമാണ്.
2: താരാപഥത്തിൽ നിന്നും ഏതാനും നിമിഷം നമുക്കൊന്ന് സംഗീതപഥത്തിലേക്ക് വരാം. അതെ അതെ, ഏതാനും നിമിഷം മാത്രം. ചലച്ചിത്രങ്ങളുടെ അതിപ്രധാനമായ ഘടകമാണല്ലോ സംഗീതം. സംഗീത സംവിധായകനായ ശ്രീ എം എസ് ബാബുരാജിനെ പരിചയപ്പെടുക.
5: ഒരു ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ എന്ന നിലയിൽ താങ്കൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. സാധാരണ നമ്മൾക്ക് ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവോ ഒരു കഥ തിരഞ്ഞെടുത്ത് അതിൻ്റെ സംഗീതം നിർവഹിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞാലും സംഗീത സംവിധാനത്തിൻ്റെ വിഭാഗം ആദ്യമായി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും?
6: ആദ്യമായിട്ട് കഥാകൃത്തും സംവിധായകനും സംഗീത സംവിധായകനും പാട്ട് എഴുതുന്ന ആളും എല്ലാം കൂടി ഇരുന്ന് സന്ദർഭത്തിന് വേണ്ടിയിട്ട് ആലോചിക്കുകയാണ്. ആ ഓരോ സന്ദർഭങ്ങൾ കഥയിൽ എങ്ങനെയാണ് വരുന്നത്, അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ആലോചിച്ച് ആ സന്ദർഭങ്ങളെ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തതിന് ശേഷം സന്ദർഭങ്ങൾക്കനുസരിച്ച് കവിത എഴുതുന്നു. കവിത എഴുതുക എന്ന് വെച്ചാൽ മലയാളത്തിൽ അധികവും കവിത എഴുതിയതിന് ശേഷമാണ് സംഗീതം അതിന് അതിൽ
5: ഉൾപ്പെടുന്നത്.
6: അങ്ങനെ ചെയ്യുന്നത് വളരെ അപൂർവമാണ്. എങ്കിലും കൂടുതലായിട്ട് ഇന്ന് കാണപ്പെടുന്നത് നമ്മളെ മലയാള സ്ക്രീനിൽ, മലയാള സിനിമാ വേദിയിൽ പാട്ടുകൾ ആദ്യം എഴുതുക, എഴുതി കഴിഞ്ഞതിന് ശേഷം അതിന് സംഗീതം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരാണ് പാടേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആണുങ്ങളാണെങ്കിൽ ആണുങ്ങൾ ആരാണ് പ്രശസ്തിയുള്ളവർ അവരെ കൊണ്ട് പാടിക്കുന്നു. പെണ്ണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളിൽ ആരാണ് പ്രശസ്തി ആർജിച്ചിട്ടുള്ളവരെന്നെങ്കിൽ അവരെ കൊണ്ട് പാടിക്കുന്നു. സാധാരണ ഇപ്പോൾ മലയാള ചിത്രത്തിൽ സ്റ്റാർ വാല്യൂ നോക്കും. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ ആളുകളെ കുറിച്ച് അവരെ വലിയ സ്റ്റാർസിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ആളുകളെ തന്നെയാണ് പാടാനെടുക്കുക. അപ്പം ഉദാഹരണത്തിന് യേശുദാസ്, ജയചന്ദ്രൻ, സ്ത്രീകളിലാണെങ്കിൽ ജാനകി, സുശീല, ലീല, ലത, ഇങ്ങനെ പ്രശസ്തി ഫീൽഡിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. അതേസമയത്ത് പുതിയ ആളുകളെ കഴിയുന്നതും പ്രോത്സാഹിപ്പിക്കാനും മടിക്കുന്നില്ല.
7: ആകാശവാണി കലാകാരന്മാർ മൈക്രോഫോണുമായി സഞ്ചരിച്ച് ശേഖരിച്ച ഈ ശബ്ദശകലങ്ങൾ പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ. മൊഴിയുറവകളിൽ ഇനി മലയാള ചലച്ചിത്ര രംഗത്തെ ആദ്യകാല സകലകലാവല്ലഭൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നടൻ തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ ശബ്ദം കേൾക്കാം. ഓർമ്മയുടെ താളുകൾ മറിക്കുമ്പോൾ

0: പരിചയമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്ത്രീ നാടകത്തിന് വെച്ചുകൊണ്ട് ഇതാ ഫീഡ് ഇൻ ഫീഡ് ഔട്ട്, ഫീഡ് ഔട്ട് ഫീഡ് ഇൻ, സജഷൻ ഷർട്ട്, ക്ലോസപ്പ്, മിഡ് ക്ലോസപ്പ്, ഇതിനൊക്കെ ഞാൻ ടെക്നിക്കില്ലെങ്കിൽ അറിഞ്ഞൂടാ. ഞാൻ എഴുതും ഈ വാചകം പറയുമ്പോൾ തല വലുതായി ഒറ്റ വണ്ണം മാത്രം സ്ക്രീനിൽ കാണിക്കണം, പിന്നെ രണ്ടുപേരെ കാണിക്കണം, പിന്നെ ചെറിയ ഇത് വിദൂരദർശനത്തിൽ കാണിക്കണം. ഈ രംഗം കുറേശ്ശെ വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അടുത്ത രംഗം പ്രകാശമാനമായി തീരണം. അതുപോലെ പ്രകാശം കൂടി കൂടി കൂടി വന്ന് പ്രകാശം ഇല്ലാതാകണം. ഇങ്ങനെ ഫീഡ് ഇൻ ഫീഡ് ഔട്ടിന് ഫീഡ് ഇങ്ങനെയുള്ള എല്ലാ ടെക്നിക്കലിനനുസരിച്ച് മലയാളത്തിൽ നീണ്ട വാചകങ്ങൾ എഴുതും. പക്ഷേ അത് അതിനനുസരിച്ച് തന്നെയാണ് അങ്ങേരെടുത്തത്. അല്ലാതെ അങ്ങനെ ഒരു തിരക്കഥ എഴുതി എന്ന് പറയാൻ ഒക്കില്ല. എന്റെ തിരക്കഥ ഒന്ന് വേണം, എന്റേതാണ് ആ ഡയറക്ട് ചെയ്ത് അങ്ങനെ ഡയറക്ഷനും ഞാൻ ഏതാണ്ട് ഞാൻ സാക്ഷൻ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ അപ്പോഴാണ് ഞാൻ ഈ പാട്ട് ഒരു താരാട്ട് പാട്ട് പാടണേ കൊച്ചിനെ ഓർക്കാൻ. അതിന് ഞാൻ അപ്പം തന്നെ ഒരു ഓർക്കസ്ട്ര കൂടാതെ അപ്പം ഞാൻ എഴുതി ഞാൻ തൊട്ടിലാട്ടി എൻ്റെ കണ്ഠത്തിൽ കൂടി വന്ന ഒരു താരാട്ട് ഇന്നും വളരെ പ്രസിദ്ധമാണ്. മാമക ജീവിതലതികയിൽ വിലസും പൊന്മലരൻ മകളേ, മംഗളദായകനരുളും കുഞ്ഞിന ഭംഗുര നന്മകളെ, അരിമയിൽ അനുപമ മധുരിമകളരും അന്തളിതിൻ തനു നിൻ, അഴകിതിൽ അരുതൊരു മലിനത വരുവാനിടയേ കരുതീശൻ, കാലം ചെറ്റുകടിഞ്ഞാൽ നീയൊരു കാമിനിയായി മാറും, കരിമിഴി കവിളിണ കാർകുഴലെല്ലാം കൗതുകമായി തീരും, അതുപൊഴുതൊരു പതി കരഗതമാം തവ വിധിഗതിയാൽ മകളെ, അകമതിൽ അനുദിനം അവനക്കരുതണം ഈശ്വരനെപ്പോലെ, തകർന്നു പോമൊരു പളുങ്കു പാത്രം തരുണീ ജനഗാത്രം, തന്നീ മണിതൻ ശാശ്വത ധനമോ ചാരിത്രം മാത്രം. ഇങ്ങനെ പോവാ താരാട്ട്. അങ്ങനെ സ്ത്രീ കഴിഞ്ഞു, പിന്നെ ജീവിതം നോക്കുക. ജീവിതം നോക്കുക ലോകത്ത് ആദ്യമായിട്ടെടുത്ത നാല് ഭാഷയിലുള്ള ചിത്രമാണ് ജീവിതം നോക്കുക. ജീവിതം നോക്കുക മലയാളം, പിച്ചക്കാരി തമിഴ്, ജീവിതം നോക്കുക തെലുങ്ക്, ജീവൻ നോക്കുക ഹിന്ദി. ഈ നാലിലെയും ഹീറോ ആയിട്ട് ഞാനായിരുന്നു. പിന്നെ ഒന്ന് ഹിന്ദി ഡബ് ചെയ്താണ്, ഡബ് ചെയ്തപ്പോഴും എനിക്ക് അഭിനയിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലോസപ്പ് ഒക്കെ എത്ര ഡബ് ചെയ്താലും ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അവിടുത്തെ ബോംബെക്കാരടുത്ത് അവർ വന്ന് അവർ തന്നെ ഡയലോഗ് എഴുതിത്തന്ന് ഞാൻ അതൊക്കെ ക്ലോസപ്പ് എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു അഭിനയം തന്നെ അത്. പാട്ടൊക്കെ അവിടുന്ന് കടമെടുത്ത ട്യൂൺസ് കടമെടുത്തതാണ് ദക്ഷിണാമൂർത്തി. അതൊക്കെ പുതിയ നൌഷാദിനെ കൊണ്ട് പുതിയത് ഇടിയിച്ച് അതിന് ഞാൻ ലിപ്പ് മുമ്പ് നാലഞ്ച് പാട്ടിന് കൊടുക്കേണ്ടി വന്നു. അതും അഭിനയിച്ചതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നാല് ഭാഷയിൽ ആദ്യം അഭിനയിച്ച നായകന് ഞാൻ തന്നെയാണ്. ഇങ്ങനെ വളരെ വളരെ പുതുമയേറിയ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചുണ്ട്. 73-ാം ആണ്ട് എനിക്ക് പത്മശ്രീ ബഹുമതി കിട്ടി. അക്കൊല്ലം തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് ആക്ടർ അവാർഡും എനിക്ക് കേരള സ്റ്റേറ്റ് തന്നു. കാരണം അന്ന് ഹീറോയ്ക്കാണ് അത് കൊടുക്കാറുള്ളത് അതുവരെ. പക്ഷേ എൻ്റെ മായ എന്നൊരു ചിത്രത്തിൽ ഡീസന്റ് ശങ്കരപ്പിള്ള എന്നൊരു വേഷം ഞാൻ എടുത്തിരുന്നു. അപ്പോൾ എല്ലാ പേരും കൂടെ ജൂറീസ് നോക്കിയപ്പോൾ ഹീറോയെക്കാളും ഏറ്റവും കൂടുതൽ സമ്മാനാർഹൻ ഈ കഥാപാത്രമാണെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്ന് അക്കൊല്ലം ഹീറോയ്ക്ക് അവാർഡില്ല, എനിക്കായിരുന്നു അതിൻ്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. അങ്ങനെ ഒരുപാട് പിന്നെ ക്യാരക്ടർ ആക്ടറിനൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദുരിത കവിത എഴുതാൻ വാസനയുള്ള ഒരു ചുരുക്കമാണ് അത്. എല്ലാവരും വയലാ രാമവർമ്മ എൻ്റെ കാലിൽ നമസ്കരിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ കൃതഹസ്തത ഞങ്ങൾക്കാർക്കും കിട്ടില്ല. നിരയെ വാചകം ഒ എൻ വി എത്രയോ വർഷത്തിനു മുമ്പ് ഒരിക്കൊരു കല്യാണത്തിന് റെഡ്ഡിയാരുടെ ഒരു മകളുടെ കല്യാണത്തിന് കൊല്ലത്തി എന്ന് പറഞ്ഞു. ചേട്ടൻ്റെ കൃതഹസ്തത എനിക്ക് ഞങ്ങൾ എനിക്കോ കുട്ടനോ കിട്ടിയിട്ടില്ല. കുട്ടൻ എന്ന് പറയുന്നത് വയലാറിനാണ്. പിന്നെ ദൈവത്തിൻ്റെ കവിന് എനിക്കിടയ്ക്ക് ദുഃഖങ്ങളും വന്നിട്ടുണ്ട്. എൻ്റെ ഒരു മകള് നല്ല കവിയത്രിയായിരുന്നു, മുടുക്കിയായിരുന്നു. 28-ാമത്തെ വയസ്സിലെ ഒരു അത്യാഹിതത്തിലെ ഒരു വാഹനാപകടത്തിൽ മരിച്ചു. അതോടുകൂടി എൻ്റെ ജീവിതത്തിലുള്ള കൊതി എനിക്ക് തീർന്നു. എൻ്റെ ഗ്ലാമർ കംപ്ലീറ്റ് പോയി. അതിനിടയ്ക്ക് പിന്നെ എന്നെ ദൈവത്തെപ്പോലെ സ്നേഹിച്ചിരുന്ന എൻ്റെ അനിയത്തി ഓമന കുഞ്ഞമ്മയും എന്നെ വിട്ടുപോയി. രണ്ട് ദുഃഖങ്ങൾ ചുമന്നു. പിന്നെ ജീവിതത്തിൽ എനിക്ക് യാതൊരു കൊതിയുമില്ല. ഇപ്പോൾ
1: മൊഴിയുറവുകൾ അവസാനിക്കുന്നില്ല. ആകാശവാണി കാത്തുവച്ചിരിക്കുന്ന മൊഴിമുത്തുകൾക്കായി കാത്തിരിക്കുക. നിർവഹണം ദിലീപ് എം കെ. ടേപ്പ് ലൈബ്രറി സഹായം സുദർശനൻ പനയം. സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്ത്. ശബ്ദസാന്നിധ്യം ധന്യരാജ്. തയ്യാറാക്കിയത് എൻ ജെ ജോഷിലാൽ.

സ്ത്രീ എന്നുള്ള എന്റെ നാടകം തന്നെയായിരുന്നു എന്റെ ആദ്യത്തെ സിനിമയും. അതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന, ഹീറോ, ഇത് അഞ്ചും ഞാൻ ചെയ്തു. ആദ്യമായിട്ട് ഈ അഞ്ച് കൂട്ടം കാര്യങ്ങൾ ചെയ്ത് സിനിമയിൽ പ്രവേശിച്ച ആദ്യത്തെ വ്യക്തി ഞാനാണ്. അതിനുമുമ്പേ ആരും ഇങ്ങനെ ആദ്യം കഥ എഴുതി വരുമായിരുന്നു. ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും അങ്ങനെയല്ല, എല്ലാം കൂടെ ചെയ്തവൻ ആരുണ്ട്, എത്ര പേരുണ്ട്, ഇല്ല. ഇത് ആദ്യമായിട്ട് 1949 ഈ തിരക്കഥ എഴുതുന്നതിനെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ ഈ ഡയറക്റ്റ് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉള്ളവനായിരുന്നു, കുറേ ടെക്നിക്കൽ സൈഡ് അറിയാവുന്നേ ഉള്ളൂ അങ്ങേർക്ക്. അങ്ങനെ വന്നാണ് ഡയറക്ഷൻ ചെയ്തത്. അങ്ങനെ ക്യാമറമാനും അങ്ങനെ തന്നെ, ക്യാമറ അങ്ങനെ അറിയാവുന്ന വീടിൻ്റെ സംവിധാനം ചെയ്ത് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ ഈ തിരക്കഥ എഴുതുന്നതിനെ പറ്റി ഇനി ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്നു എല്ലാം എഴുതണമെന്ന്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ തിരക്കഥ എഴുതണം. ഞാൻ സിനിമ കണ്ട് നല്ല

0: മൊഴിയുറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.
1: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം, ഖദീജ എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയത് യൂസഫ് അലി കേച്ചേരി, സംഗീതം MS ബാബുരാജ്.

സിഐഡി നസീർ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ ഈണമിട്ട് ബ്രഹ്മാനന്ദൻ പാടിയ ഈ ഗാനം കേൾക്കും.

ഇനി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയത് യൂസഫ് അലി കേച്ചേരി, ഈണമിട്ടത് എം എസ് ബാബുരാജ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ICRO മ്യൂസിക് കുന്നപ്പുഴ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം കുരിശിന്റെ വഴിയിൽ പോകാം, കുരിശിന്റെ നിഴലിൽ നിൽക്കാം എന്നാരംഭിക്കുന്നു.

ആകാശവാണി അറിയിപ്പുകൾ. ഇന്നലത്തെ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷ അഭിയാൻ, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും. എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, അഭിലാഷ് കുരുമുളയ്ക്കൽ നടത്തുന്ന പ്രഭാഷണം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 മുതൽ കളി അവസാനിക്കുന്നവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇംഗ്ലണ്ടും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നു ഡോക്ടർ കായംകുളം യൂനസ്. 6:00 ഉഷ മലരി, ONV കുറിപ്പ് എഴുതിയ ഇത്തിരി സ്നേഹത്തിന്റെ അക്ഷരങ്ങൾ എന്ന കവിത ആലാപനം അപർണ രാജീവ്. 6:15 ഉദയഗീതം PV അനിത പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറു എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 70-ാം ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 വാർത്താ തരംഗിണി, 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് KR പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 10:15 രാഗാമൃതം, രമരാമയ്യ പാടുന്ന കൃതികൾ കേൾക്കാം. കടനാട് VK ഹരിദാസ് വയലിൻ, വെൺകുളം M മനോജ് കുമാർ മൃദംഗം, നെയ്യാറ്റിൻകര G കൃഷ്ണൻ മുഖർശംഖ്. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിത ഗാനങ്ങൾ, ബിജോ M നായർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ലോക ജന്തുജന്യ രോഗദിനം, ഡോക്ടർ മാരി ജേനൈന സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം മേഘയുടെ തിരുവധാരം, ഒരന്വേഷണം 4-ാം ഭാഗം, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 സായന്തരം, 4:30 മഴവില്ല വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 അക്ഷരശ്ലോകം, തിരുവനന്തപുരം വനമാല അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 പുരാണ പാരായണം, ഷീല സത്യൻ അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻദയാൽ അന്ത്യോദയ യോജന. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം തടയാം, ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:30 മായാമുദ്രകൾ, ജോൺ ബക്കൻ എഴുതിയ നോബൽ, 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം. 8:00 ഹലോ ഡോക്ടർ, വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത S മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 SK മഹതിയുടെ സംഗീത കച്ചേരി. കൊടുന്തരപ്പുള്ളി സുബരാമൻ വയലിൻ, കൊടുന്തരപ്പുള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം ഷൈജു മുഖർശംഖ്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, ഡോക്ടർ കായംകുളം യൂനിസ് അവതരിപ്പിച്ചത്. 11:10 മുതൽ FM ഗോൾഡിലെ പരിപാടികൾ. അറിയിപ്പുകൾ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C. കുറഞ്ഞ താപം 23.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: സമഗ്ര ശിക്ഷ എന്നറിയപ്പെടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതി 2018 ആരംഭിച്ചു. പ്രീ സ്കൂൾ മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികളുടെ വൈവിധ്യപൂർണമായ ജീവിത പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വ്യത്യസ്തമായ കുട്ടികളുടെ കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ എന്നിവ നൽകാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പഠന ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതി ലഭ്യമാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യമാണ്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലെ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സമഗ്ര ശിക്ഷയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് ഉതകുന്ന സമഗ്രവും നൂതനവുമായ പാഠ്യപദ്ധതിക്ക് പ്രാധാന്യം നൽകുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക. ചുരുക്കത്തിൽ, സമഗ്ര ശിക്ഷാ പദ്ധതി ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: Davidovich Fokina of Spain in the pre-quarterfinals. In the women's singles, Czech Republic's Karolina Muchova will take on compatriot Barbora Krejcikova. Top-seeded Arina Sabalenka will face Japan's Naomi Osaka. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തി. പ്രകൃതി സംരക്ഷണവും വിനോദസഞ്ചാര മേഖലയുടെ സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ട് 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കാണ് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, സ്ട്രോകൾ എന്നിവയ്ക്കാണ് വിലക്ക്. നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്താൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്ക് 5,000 രൂപ പിഴ ചുമത്തും. നിയമലംഘനങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകാനും പ്രത്യേക വാട്സാപ്പ് നമ്പർ സജ്ജമാക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൌകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 പേരെ ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. സൌകര്യമനുസരിച്ച് 750 രൂപ മുതൽ 3,000 രൂപ വരെയാണ് പ്രതിദിന നിരക്ക്. ഇടുക്കി ഡാം ഉൾപ്പെടെ സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് ഈ ഗസ്റ്റ് ഹൌസുകൾ ഏറെ പ്രയോജനം ചെയ്യും. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനംവകുപ്പിന്റെ പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്താണ് ഹരിത പദ്ധതി നടപ്പാക്കുന്നത്. കൊളോണിയൽ കാലത്ത് വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല പുൽമേട് ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയും വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ കാരണമാകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധിനിവേശ മരങ്ങൾ മുറിച്ചുമാറ്റി തനത് ഇനത്തിൽപ്പെട്ട പുല്ലുകൾ വെച്ചുപിടിപ്പിക്കാൻ പദ്ധതി ആരംഭിച്ചത്. തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരാണ് നിലവിൽ ഈ ശ്രമകരമായ ദൌത്യത്തിൽ പങ്കാളികളാകുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. അണക്കെട്ടിന്റെ സുരക്ഷയും ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന രണ്ട് പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ നടന്നത്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന ഉറച്ച നിലപാടാണ് കേരളം യോഗത്തിൽ ഉന്നയിച്ചതെന്ന് ജെബി മേത്തർ MP വ്യക്തമാക്കി. ഇടുക്കി സബ് കളക്ടർ VM ആര്യ, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലെ പിന്നോക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി ആവശ്യപ്പെട്ടു. ഇടുക്കിയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളായ ദേവികുളം, അഴുത എന്നിവിടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ചിന്നക്കനാൽ അങ്കണവാടി, കുടുംബാരോഗ്യ കേന്ദ്രം, മൂന്നാർ ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് യോഗത്തിൽ നിർദ്ദേശിച്ചു. വ്യാപാരികൾ ഏലക്ക സംഭരണം സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയർന്നു. ശരാശരി വില കിലോയ്ക്ക് 2,500 നിന്ന് 2,800 രൂപയായി വർദ്ധിച്ചു. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് വിലയിൽ ഈ മുന്നേറ്റമുണ്ടാകുന്നത്. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലക്കായ്ക്ക് 3,500 രൂപ വരെ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷം മൂലം കയറ്റുമതിയിൽ ഇടിവുണ്ടായെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഹൈറേഞ്ചിലെ ഉൽപാദനക്കുറവും വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. വിപണി വീണ്ടും തിരിച്ചുവരും.

0: ഇതിന്റെ പാതയിലായത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ഇന്ന് രാത്രി 7:35 ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ഇംഗ്ലണ്ടും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം രാത്രി 7:35 മുതൽ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദ രോഗം തിരിച്ചറിയാം, ചികിത്സിക്കാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495956321, 9496596321. ഓർക്കുക, നാളെ രാവിലെ 11 മണി മുതൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ലോക ജന്തുജന്യ രോഗദിനം ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ലോക ജന്തുജന്യ രോഗദിനം ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൽ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം കേൾക്കാം, മേഘയുടെ തിരുവധാനം, ഒരു അന്വേഷണം 4-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
1: നാളെ രാത്രി 8:00 ഹലോ ഡോക്ടർ. വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾക്ക്.

0: സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ് 55 സെക്കൻഡ്. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ലളിത് മോഹന തിവാരി. ആദൌ മുഖ്യ വാർത്താഃ. ഹോർമൂ ജൽഡമ്രു മധ്യേത്യനേന മാധ്യമേന എൽ എൻ ജി

0: വിശ്യതി. ഛത്തീസ്ഗഢ് രാജ്യസ്യ പ്രഖ്യാത പാണ്ഡവനി ഗായിക പദ്മവിഭൂഷണ പുരസ്കാരേണ അലങ്കൃത ച ഡോക്ടർ തീജനബായി അദ്യ ഇഹലോകം പരിത്യജ്യ ദിവംഗത. സാ ദീർഘകാലാത് രുഗ്ണ ആസീത്. റായ്പൂർ നഗരസ്യ എയിംസ് ചികിത്സാലയേ തസ്യഹ ഉപചാരഹ പ്രചലൻ ആസീത്. അദ്യ സായംദുർഗ് ജനപദസ്യ ഗനിയാരി ഇത്യത്ര തസ്യഹ പൈതൃകി ഗ്രാമേ പൂർണരാജ്യസമ്മാനേന സാകം തസ്യഹ അന്ത്യേഷ്ടി സംസ്കാരഹ വിധാസ്യതി. സ്വകീയേന പ്രഖരേണേശ്വരേണ മഞ്ചസ്യ സമൂഹ ഉപസ്ഥിത്യാ തഥാ ച കഥാവാചനസ്യ അനന്യശൈല്യാ ഡോക്ടർ തീജനബായി പാണ്ഡവാനി കലായേ ന കേവലം ഭാരതീയ അപി തു വൈശ്വിക പട്ടലേ നൂതനം അഭിജ്ഞാനം പ്രദത്തവതി. മഞ്ചേ മഹാഭാരതസ്യ കഥാ ജീവന്തം കർത്തും തസ്യ അസാധാരണ ക്ഷമതയാ സാ ഭാരതീയ ലോകസംസ്കൃതേ സർവോത്കൃഷ്ട ലബ്ധ പ്രതിഷ്ഠ ച സാധികാ സഞ്ജാത. ഭാരതീയ ലോകകലായാം തസ്യാഹ അപ്രതിമ അവദാനസ്യ കൃതേ സാ പത്മശ്രീ പത്മഭൂഷണ തഥാ ച പത്മവിഭൂഷണ ഇത്യാദിഭിഃ ദേശസ്യ സർവോച്ച നാഗരിക സമ്മാനൈഃ വിഭൂഷിത ആസീത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച തസ്യാഹ ദുഃഖദ നിധനേ ഗഭീരം ശോകം പ്രകടിതവന്തഃ. ഭാരതീയ ഋതുവിജ്ഞാൻ വിഭാഗേന അദ്യ ഗുജറാത്ത്, കച്ച്, കൊങ്കണ്, ഗോവ, മധ്യ, മഹാരാഷ്ട്ര, ഒഡീസ ചേത്യേതേഷു രാജ്യേഷു അതിവൃഷ്ടി രക്തവർണീയ സഞ്ചേതന പ്രസാരിത. വിഭാഗേന വിജ്ഞാപിതം യത് ആഗാമിഷു ചതുർഷു ദിവസേഷു മധ്യഭാഗേ ഉത്തര അറബ് സാഗരസ്യ കതിപയേഷു ഭാഗേഷു ഗുജറാത്ത് പ്രാന്തേ തഥാ ച ഹരിയാണ, പഞ്ചാബ്, രാജസ്ഥാൻ പ്രാന്താനാം ശിഷ്ടേഷു ക്ഷേത്രേശ്ച പ്രൈവറ്റ് സ്ഥിതി സർവഥാ അനുകൂല വർത്തതേ. അദ്യ ഋതുവിജ്ഞാൻ വിഭാഗേന ഛത്തീസ്ഗഢ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, കർണാടക, ഉത്തരാഖണ്ഡ് ചേത്യേതേഷു രാജ്യേഷു അതിവൃഷ്ടേ പൂർവാനുമാനം കൃതം. അനേന സാകമേവ ആഗാമിഷു ദ്വിത്രേഷു ദിനേഷു ദില്ലി, ഉത്തർപ്രദേശ്, പഞ്ചാബ് ചണ്ഡീഗഢ് ക്ഷേത്രേഷു വികീർണരൂപേണ വൃഷ്ടേ സംഭാവന പ്രകടിത. വിഭാഗേനാദ്യ ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, കേരള, മാഹേ, മറാഠ്വാഡ ദേശസ്യ ഉത്തരപൂർവീയ ഭാഗേഷു സഹവ ഉത്തര ആന്തര കർണാടക തെലങ്കാന ക്ഷേത്രം യാവത് അതിവൃഷ്ടേ അനുമാനം വിഹിതം. രാഷ്ട്രീയ രാജധാന്യാം ദെഹല്യാം അദ്യ സാമാന്യത മേഘാച്ഛാദനേന സഹ വൃഷ്ടി ഭവിഷ്യതി ഇതി ഋതുവിജ്ഞാൻ വിഭാഗേന പൂർവാനുമാനിതം. സഞ്ചദ പ്രൈവറ്റ് സത്രം അസ്യ മാസസ്യ വിംശതി ദിനാങ്കത ആരപ്സ്യതി യത ച അഗസ്ത് മാസസ്യ ത്രയോദശ ദിനാങ്കം യാവത് പ്രചലതി. കേന്ദ്രീയ സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജു ജ്ഞാപിതവാന്യത് രാഷ്ട്രപതി ദ്രൗപദി മുർമു സംസദ പ്രൈവറ്റ് സത്രസ്യ ആഹ്വാനാർത്ഥം സർവകാരസ്യ പ്രസ്താവം സഹർസം സ്വീകൃതവതി. ശ്വഃ ആരഭമാണ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന ഇന്തോനേഷ്യ ദേശസ്യ ആധികാരിക യാത്ര. ഉഭയോദേശയോ പാരസ്പരിക സംബന്ധായ നൂതന ഉത്സാഹം പ്രദാസ്യതി. സഹൈവ സഹയോഗസ്യ നവീന ക്ഷേത്രാണി അപി ഉദ്ഘാടയിഷ്യതി. അദ്യ ജക്കാർത്ത നഗരെ ആകാശവാണ്യാ സാകം വിശേഷ വാർത്താലാപേ ഇന്തോനേഷ്യ ദേശെ നിയുക്ത ഭാരതീയ രാജദൂത സന്ദീപ ചക്രവർത്തി പ്രാവോചത് യത് ജുലൈ മാസസ്യ ഷട് ദിനാങ്കത ജുലൈ മാസസ്യ അഷ്ട ദിനാങ്കം യാവത് പ്രചലന്ത്യാം പ്രധാനമന്ത്രിണ അസ്യാം യാത്രായാം ഭാരത് ഇന്തോനേഷ്യ ദേശയോ മധ്യേ സഹയോഗസ്യ അനേകാനി നൂതനാനി ദ്വാരാണി ഉദ്ഘാടിതാനി ഭവിഷ്യന്തി തഥാ ച ഏതയോഃ ദ്വയോഃ വിശാല രാഷ്ട്രയോഃ മധ്യേ പ്രഗാഢ സംബന്ധാഃ ആർത്ഥിക സഹഭാഗിതാ ച സ്പഷ്ടരൂപേണ ദ്രക്ഷ്യന്തേ. തേനഗ്രേ പ്രതിപാദിതം യത് ഭാരത് ഇന്തോനേഷ്യ ദേശയോ മധ്യേ കിമപി വൈമത്യം അഥവാ വിചാരഭിന്നത നാസ്തി അതഃ സമ്പ്രതി ഉഭേ അപി രാഷ്ട്രേ വികസിത ഭാരത തഥാ ച സ്വർണ ഇന്തോനേഷ്യ ഇത്യേതയോ ദൂർഗാമി ലക്ഷ്യാണാം പ്രാപ്തേ സുദൃഢം രണനീതിക സഹയോഗം കർത്തും തത്പരേ വർത്തേതേ. ഐസിസി മഹിളാവർഗസ്യ വിംശതിഃ പ്രതിവിംശതിഃ ക്രിക്കറ്റ് വിശ്വചഷക് സ്പർധായാഃ അന്തിമേ ദ്വന്ദ്വേ അദ്യ സായങ്കാലേ ലോർഡ്സ് ക്രീഡാങ്ങണെ ഇംഗ്ലണ്ട് ദലം ഓസ്ട്രേലിയാദലേന സഹ സ്പർധിഷ്യതേ. ഉഭൗതലേ സമ്പൂർണ സ്പർധായാം അപരാജിതേ സ്തഃ. ധേയാസ്പദം വർത്തതേ യത് പ്രാഗുപാന്തി സ്പർധായാം ഓസ്ട്രേലിയാദലേന വെസ്റ്റ്ഇൻഡീസ് ദലം പരാജിത്യ അപി ച ഇംഗ്ലണ്ട്ദലേന ദക്ഷിണാഫ്രിക്കാദലം പരാജിത്യ അന്തിമ സ്പർധായാം പ്രവേശോ അധിഗതഃ. ആദൌ മുഖ്യവാർത്തഃ പുനരേകവാരം. ഹോർമൂസ് ജൽ ഡമരു മധ്യത്തിനേന മാധ്യമേൻ എൽഎൻജി ജലയാൻ പ്രേഷണസ്യ പുനഃ പ്രാരംഭാത് അനന്തരം ഭാരത സർവകാരേണ പ്രാകൃതിക വായു ആപൂർത്തോ ആപത്കാലികഃ പ്രതിബന്ധ നിരസ്തീകൃതാഃ ഇതി വാർത്താഃ.
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. VBGRAMJI പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8-ന് ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലന്റിലും സന്ദർശനം നടത്തും. VBGRAMJI പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനതു വിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
6: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
5: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 മണിവരെ ആമുഖ ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി.

0: ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750ൽ അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: സമാന്തരപാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗതക്കുരുക്കുണ്ടായത്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. VBGRAMJI പദ്ധതിയുടെ ആദ്യഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർക്കുക, നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി.

ആകാശവാണി.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ജീവിതം അവസാനിപ്പിച്ചാൽ പ്രശ്നങ്ങൾ തീരും എന്ന് പഠിപ്പിക്കുന്ന മരണഗർത്തങ്ങളല്ല, വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു തരുന്ന പ്രതീക്ഷയുടെ പച്ചത്തുരുത്തുകളാണ് നമുക്കാവശ്യം. കഴിവില്ലാത്തതുകൊണ്ടല്ല, കരം പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് പലരും പടുകുഴിയിൽ നിന്ന് കയറി വരാത്തത്. പ്രതിവിധികൾ തേടിയല്ല, പിടിച്ചു നിൽക്കാനുള്ള ശക്തി തേടിയാണ് ആളുകളുടെ നെട്ടോട്ടം. അവജ്ഞയോടെ മാറ്റി നിർത്തിയവർക്കും അവശ്യനേരത്ത് അപ്രതീക്ഷിത സാന്നിധ്യമാവുക. ജീവിതം ഒന്നേയുള്ളൂ. ഒരു പുരുഷായുസിനിടയ്ക്ക് ഒരാളുടെയെങ്കിലും ജീവിതത്തിന് പ്രതീക്ഷയുടെ നല്ലൊരു വാക്ക് നൽകാനാകണം. ഈയൊരു ശുഭചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, ഇതേക്കുറിച്ച് അഭിലാഷ് കരിമുളക്കിൽ നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കുട്ടകം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വലിയ വാവട്ടവും ആഴവുമുള്ള ചെമ്പു പാത്രമാണ് കുട്ടകം. പണ്ട് നിത്യോപയോഗത്തിലുണ്ടായിരുന്ന ഒരു പാത്രമായിരുന്നു കുട്ടകം. നെല്ല് പുഴുങ്ങുന്നതിനും ഇത്തിരി ദൂരെ നിന്നും വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്നതിനും സദ്യയും മറ്റും കഴിഞ്ഞ് കൈ കഴുകുന്നതിനായി വെള്ളം നിറച്ചു വെക്കുന്നതിനും തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി കുട്ടകം ഉപയോഗിച്ചിരുന്നു. കൊച്ചുകുട്ടകം, വലിയ കുട്ടകം, ഇടത്തരം കുട്ടകം എന്നിങ്ങനെ പല വലിപ്പത്തിലുള്ള കുട്ടകങ്ങളുണ്ട്. മിക്ക വീടുകളിലും ചെമ്പു കുട്ടകത്തിൽ തന്നെയാണ് നെല്ല് പുഴുങ്ങിയിരുന്നത്. വലിപ്പമേറിയ കുട്ടകങ്ങൾ കൈവശം വെക്കുന്നത് അന്നൊക്കെ ആഭിജാത്യത്തിന്റെ ഒരു ചിഹ്നമായിരുന്നു. കേരളത്തിലേറെയും പ്രചാരത്തിലുണ്ടായിരുന്നത് ചെമ്പു കുട്ടകങ്ങളാണ്. ഇന്നിപ്പോൾ അലുമിനിയം, അലോയ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടുള്ള കുട്ടകങ്ങളാണ് ഏറെയും. ഔഷധ നിർമ്മാണ രംഗത്തും മറ്റും ഇപ്പോഴും കുട്ടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആവിയെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തി വേവിക്കാൻ പാകത്തിലാണ് കുട്ടകത്തിന്റെ നിർമ്മിതി. പല വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് ബക്കറ്റുകളും അലുമിനിയം ചെരുവങ്ങളും പ്രചാരത്തിലായതോടെ വെള്ളം ശേഖരിച്ചു വെക്കാൻ കുട്ടകം വേണ്ടാതെയായി. നിത്യോപയോഗങ്ങളിൽ ഇല്ലാതെ വന്നപ്പോൾ കുട്ടകം മിക്ക വീടുകളിൽ നിന്നും അപ്രത്യക്ഷമായി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ? എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, ഇതേക്കുറിച്ച് മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കൽ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: അവർക്കവിടെ തിരുവാതിര ഞാറ്റുവേലയില്ലല്ലോ കുരുമുളകിനെ നട്ടുവളർത്താൻ. കുരുമുളകിനെ അപ്പാടെ കടത്തിക്കൊണ്ടുപോകുന്ന വിദേശികളുടെ മട്ടും മാതിരിയും കണ്ടു പരിതപിച്ചവരോടെ നാടുവാണ സാമൂതിരി കൊടുത്ത മറുപടിയാണിത്. അതൊരു ശരിയായ നിരീക്ഷണമായിരുന്നു. തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ തിരിമുറിയാതെ പെയ്യുന്ന മഴ വേണമല്ലോ കുരുമുളക് നട്ടുവളർത്താൻ. മഴയും കുരുമുളകുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട്. കുരുമുളക് വള്ളി വേരുപിടിച്ച് വളരുന്നതിനും കുരുമുളക് തിരിയിട്ട് കായ് പിടിക്കുന്നതിനും മഴ വേണം. തിരുവാതിരക്കാലത്തെ നൂൽമഴയിലാണ് കുരുമുളകിന്റെ പരാഗണം. പൂമ്പൊടികൾ മഴയിലൂടെ ഊർന്നിറങ്ങി പെൺപൂക്കളിലെത്തി വേണം തിരികളൊക്കെ മണികളാവാൻ. മറ്റേതൊരു വിളയിലും പരാഗണം തേനീച്ചയും പൂമ്പാറ്റകളുമൊക്കെയാണ് നടത്തിവരുന്നത്. ഈ സവിശേഷമായ കാലാവസ്ഥ മറ്റെവിടെയും ഇല്ലാത്തതിനാലാണ് സാമൂതിരി സംശയലേശമന്യെ ഇങ്ങനെ സമാധാനിച്ചത്. ഏതായാലും കുരുമുളക് നമ്മെ സംബന്ധിച്ച് ആദായ വിളയാണ്. അതോടൊപ്പം നമുക്ക് അടിമത്തവും സമ്മാനിച്ച വിളയാണിത്. കറുത്തപ്പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകിനെ തേടിയെത്തിയ വിദേശികൾ ഒടുവിൽ നമ്മുടെ രാജ്യത്തെ തന്നെ കാൽക്കീഴിലാക്കി നമ്മെ അടിമകളാക്കിയതും ചരിത്രം. എന്തായാലും അക്കാലമൊക്കെ കഴിഞ്ഞുപോയി. എന്നിരുന്നാലും ഇപ്പോഴും വിദേശ നാണ്യം ഏറെ കിട്ടുന്ന ഒരു വിളയായി കുരുമുളക് കൃഷി നമ്മുടെ നാട്ടിൽ തുടരുന്നു. എല്ലാ വർഷവും ജൂൺ അവസാന വാരത്തിൽ

തുടങ്ങി ജൂലൈ ആദിവാരത്തിൽ അവസാനിക്കുന്ന തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെയാണ് ഇപ്പോഴും കർഷകർ കുരുമുളകിന്റെ കൃഷി ആരംഭിക്കുക. ഇത്തരുണത്തിൽ കുരുമുളകിന്റെ കൃഷിരീതികൾ ശരിയായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കുരുമുളക് കൃഷിയുടെ ഗരിമ തന്നെ മഴയാണ്. ആണ്ടിൽ 250 സെന്റിമീറ്റർ മഴയെങ്കിലുമുള്ള ആർദ്രതയും അതോടൊപ്പം ചൂടുമുള്ള കാലാവസ്ഥയാണ് കുരുമുളക് കൃഷിക്ക് വേണ്ടത്. നടുന്ന കാലത്ത് തന്നെ 70 സെന്റിമീറ്റർ മഴ കിട്ടണം. എങ്കിൽ മാത്രമേ വള്ളികൾ മുളച്ച് തളിർ വരികയുള്ളൂ. മുതിർന്ന കുരുമുളക് പൂവിടുന്നതും മഴക്കാലത്താണ്. മഴവെള്ളത്തിലൂടെയാണ് പരാഗണം നടക്കേണ്ടത്. തിരിമുറിയാതൊഴുകുന്ന മഴ വേണം കുരുമുളകിൽ തിരിയിടുന്ന സമയത്ത്. ഈ സമയം മഴ കുറഞ്ഞാൽ പിന്നെ വിളവും കുറയും. നമ്മുടെ കൊച്ചു കേരളത്തിൽ സമുദ്രനിരപ്പും മുതൽ പശ്ചിമഘട്ടം വരെയും കുരുമുളകിനെ കാണാം. വെള്ളക്കെട്ടിലില്ലാത്ത നല്ല നീർവാർച്ചയുള്ളതും ജീവാംശം കൂടുതലുള്ളതുമായ ഏതു മണ്ണിലും കുരുമുളക് കൃഷി ചെയ്യാം. ഈ ഞാറ്റുവേലക്കാലത്ത് നമുക്കും നടാം കുരുമുളകിനെ. കുരുമുളകിന്റെ വള്ളികൾ തന്നെ മുറിച്ചെടുത്താണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. 3 തരത്തിലുള്ള വള്ളികൾ കുരുമുളകിൽ കാണാം. മുതിർന്ന കായ്ക്കുന്ന കുരുമുളകിന്റെ ചുവട്ടിൽ നിന്നും വളർന്നു വരുന്ന ചുവപ്പ് രാശിയുള്ള ചെന്തലകൾ, പടർന്നു വളരുന്ന വെള്ളത്തണ്ട്, പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശാഖത്തണ്ട് എന്നിവയാണവ. ഇതിൽ ചെന്തലവള്ളികളാണ് നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. സ്ഥിരമായി നല്ല വിളവ് തരുന്നതും രോഗകീടബാധകളെ പ്രതിരോധിച്ചു നിൽക്കുന്നതും നല്ല ആരോഗ്യത്തോടെ വളരുന്നതും 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ളതുമായ മാതൃചെടിയിൽ നിന്ന് വേണം ചെന്തലകൾ ശേഖരിക്കേണ്ടത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചെന്തലകൾ ഒരു ചെറു കമ്പ് നാട്ടി അതിൽ ചുറ്റി നിർത്തുന്നത് നല്ലതാണ്. കൊടിച്ചുവട്ടിലെ ചെന്തലകൾ മണ്ണിൽ കിടന്ന് മുട്ടുകളിൽ വേരുപിടിക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കമ്പിൽ ചുരുട്ടിവെക്കുന്നത്. തുടർന്ന് ഏപ്രിൽ മെയ് മാസത്തിൽ ഇങ്ങനെ ചുരുട്ടിവെച്ച ചെന്തലകൾ മുറിച്ചെടുത്ത് നടീൽ മിശ്രിതം നിറച്ച ചെറു കവറുകളിൽ നട്ടുവെച്ച് വേരുപിടിപ്പിച്ചെടുക്കാം. ഒടിച്ചുകുത്തുന്നതൊക്കെ പൊടിച്ചു വരുന്ന തിരുവാതിരക്കാലത്ത് നേരിട്ട് വേണമെങ്കിലും കുരുമുളക് വള്ളികൾ താങ്ങുകാൽ ചുവട്ടിൽ നട്ടുവെച്ചും വളർത്താവുന്നതാണ്. മുറിച്ചെടുത്ത ചെന്തലകളുടെ ഇളം തലപ്പും കട്ടികൂടിയ കടഭാവവും ഒഴിവാക്കുക. അതിനുശേഷം 2-3 മുട്ടുകളുള്ള ചെറു കഷ്ണങ്ങളാക്കി അതിലെ ഇലഞ്ഞെട്ട് ഭാഗം മാത്രം നിർത്തി ഇലകൾ നീക്കം ചെയ്തിട്ടാണ് കവറുകളിൽ വേരുപിടിപ്പിക്കാനായി നടേണ്ടത്. തണ്ടുകൾ നട്ട കവറുകൾ ഭാഗികമായ തണലുകൊടുത്ത് ദിവസേന 2-3 നേരം ജലസേചനം കൊടുത്ത് 2-3 മാസം കൊണ്ട് കുരുമുളകിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. താങ്ങുമരത്തിൽ പടർന്നുകയറി വളരുന്ന വിളയാണല്ലോ കുരുമുളക്. അതിനാൽ പരുക്കൻ പുറംഭാഗമുള്ള ഏതു മരവും താങ്ങുകാലായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാധാരണയായി മുരിക്ക്, ആഞ്ഞിലി, കാറ്റാടി, പ്ലാവ്, മാവ്, നാടൻ കമുക് തുടങ്ങി പലതരം പാഴ്മരങ്ങളിലും കുരുമുളക് പടർത്താറുണ്ട്. മുമ്പൊക്കെ മുരിക്കൻ കമ്പ് 1 വർഷം മുമ്പേ നട്ടു വളർത്തി പിറ്റേ വർഷം അതിന്റെ ചുവട്ടിൽ കുരുമുളക് തൈകൾ നടുന്ന രീതിയും നിലനിന്നിരുന്നു. ഇപ്പോൾ കുരുമുളകിന്റെ കൃഷി കുറേ കൂടി എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയും നിലവിലുണ്ട്. PVC പൈപ്പുകൾ, കോൺക്രീറ്റ് തൂണുകൾ എന്നിവയാണ് പുതിയ താങ്ങുകാലുകൾ. 6 ഇഞ്ച് വ്യാസമുള്ള നല്ല PVC പൈപ്പുകളുടെ ചുവടുഭാഗം മണ്ണിൽ കോൺക്രീറ്റ് ഇട്ട് നന്നായി ഉറപ്പിച്ച ശേഷം ഉടൻ തന്നെ അതിന്റെ ചുവട്ടിൽ കുരുമുളക് നട്ട് പിറ്റേ വർഷം മുതൽ വിളവെടുപ്പ് തുടങ്ങിയ കർഷകർ ധാരാളമുണ്ട്. PVC പൈപ്പുകൾക്ക് 12 അടി വരെ ഉയരമുണ്ടാവാം. അതേപോലെ കോൺക്രീറ്റ് തൂണുകൾ ഒരുക്കിയും കുരുമുളക് കൃഷി നടത്തുന്നവർ ധാരാളമുണ്ട്. ഇത്തരം താങ്ങുകാലുകൾ ഒരുക്കുന്നത് വഴി വലിയൊരു തുടക്ക ചെലവ് ഉണ്ടാകുമെങ്കിലും താങ്ങുമരങ്ങളുടെ വർഷാവർഷം 2-3 തവണ നടത്തുന്ന മണ്ടകോതൽ ചെലവ് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. അതോടൊപ്പം കുരുമുളകിന് നൽകുന്ന വളങ്ങൾ പൂർണ്ണമായും കുരുമുളകിന് തന്നെ കിട്ടുകയും ചെയ്യും. മരത്തിന്റെ തണൽ ഒഴിവാക്കുവാൻ ഏപ്രിൽ മെയ് മാസങ്ങളിലും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലുമായി എല്ലാ വർഷവും 2 പ്രാവശ്യമെങ്കിലും മണ്ടകോതി ഒരുക്കേണ്ടതുണ്ട്. ഏറെ കൂലി ചെലവുള്ള സംഗതിയാണത്. അതോടൊപ്പം തൊഴിലാളി ക്ഷാമവും ഏറെയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ PVC താങ്ങുകാൽ എളുപ്പവും ലാഭകരവുമാണ്. കുരുമുളക് കൃഷിയിൽ ഏറെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യം അവയുടെ ഇനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഓരോ പ്രദേശത്തിന്റെ മണ്ണിനും ഭൂപ്രകൃതിക്കും യോജിച്ച ഇനങ്ങൾ കണ്ടെത്തി വേണം കൃഷി തുടങ്ങുവാൻ. നിരവധി കുരുമുളക് ഇനങ്ങളുണ്ട് നാടനും മേൽത്തരവുമായി. കഴിയുമെങ്കിൽ നല്ല കുരുമുളക് തോട്ടം നേരിൽ കണ്ട് പ്രത്യേകതകൾ കണ്ട് മനസ്സിലാക്കി വള്ളികൾ ശേഖരിക്കണം. അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കുരുമുളകിന്റെ മേൽത്തരം ഇനങ്ങൾ തന്നെ ശേഖരിച്ച് കൃഷി ചെയ്യണം. കരിമുണ്ട, വെള്ളമുണ്ട, ചോലമുണ്ട, നീലമുണ്ട, കൊറ്റനാടൻ, കുതിരവാലി, കരിയിലാഞ്ചി, കല്ലുവള്ളി, അറക്കുളം, ബാലംകൊട്ട, കൂമ്പുക്കൽ എന്നിങ്ങനെ നീളുന്നു നാടൻ ഇനങ്ങൾ. വിവിധങ്ങളായ കുരുമുളക് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത മേൽത്തരം കുരുമുളക് ഇനങ്ങൾ വേറെയും ധാരാളമുണ്ട്. ഓരോന്നിന്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അവയും തിരഞ്ഞെടുക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ 1 പന്നിയൂരുള്ള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും 1 പന്നിയൂർ 1 മുതൽ 1 പന്നിയൂർ 10 വരെയുള്ള ഏറ്റവും മികച്ച 1 പന്നിയൂർ ഇനങ്ങൾ കുരുമുളക് കൃഷിക്കാർക്കിടയിൽ വ്യാപക പ്രചാരം നേടിയ ഇനങ്ങളാണ്. IISR കോഴിക്കോട് ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ
ശ്രീകര

ശുഭകര, പഞ്ചമി, ശക്തി, തേവം, മലബാർ എക്സൽ, ഇരിമുണ്ട എന്നിവയും വെള്ളാനിക്കര ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള വിജയ് എന്ന ഇനവും പാലോട് ഗവേഷണ കേന്ദ്രത്തിലെ പാലോട് 2 എന്ന ഇനവും വിവിധ പ്രദേശങ്ങൾക്ക് യോജിച്ചതാണ്. മേൽത്തരം ഇനങ്ങൾ ഇനിയും ധാരാളമുണ്ട്. സമീപ പ്രദേശത്തെ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ ഇനങ്ങളെപ്പറ്റി അറിയുവാൻ കഴിയും. ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം കൃഷി ചെയ്യാൻ അനുയോജ്യമായ കൃഷിഭൂമിയും ഒരുക്കേണ്ടതുണ്ട്. താങ്ങുമരങ്ങൾ, താങ്ങുകാലുകൾ എന്നിവ നിശ്ചയിച്ച ശേഷം അവയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരടിയെങ്കിലും അകലത്തിൽ 1.5 മീറ്റർ ആഴവും വീതിയും നീളവുമുള്ള കുഴികൾ എടുക്കുക. ആ കുഴിയുടെ 3/4 ഭാഗവും മേൽമണ്ണും 1 കിലോ ഡോളമൈറ്റ് അഥവാ കുമ്മായം ചേർത്തിളക്കി നിറച്ചിടണം. കുമ്മായം ചേർക്കുന്നത് മണ്ണിന്റെ പുളി അഥവാ അമ്ലത കുറയ്ക്കുവാനാണ്. അമ്ലത കുറഞ്ഞ മണ്ണിൽ മാത്രമേ നല്ല വേരോട്ടം ഉണ്ടാവുകയുള്ളൂ. മഴയില്ലെങ്കിൽ കുഴി നനച്ചു കൊടുക്കണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ അടിവളങ്ങൾ ഇടാൻ പാടുള്ളൂ. അടിവളമായി 3-4 കിലോ ജൈവവളവും 1 കിലോ രാജ്ഫോസ് അല്ലെങ്കിൽ മസൂറി ഫോസ്, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് ഇട്ടു കൊടുക്കേണ്ടത്. കുരുമുളകിനുള്ള ജൈവവളം ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ആകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കമ്പോസ്റ്റ് വളം ഒരേ സമയം വളവും കുമിൾനാശിനിയുമാണ്. കുരുമുളകിന് വരാവുന്ന ഒട്ടുമിക്ക കുമിൾ രോഗങ്ങളെ ഒഴിവാക്കുവാൻ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം തന്നെ നൽകുക. കായ്ക്കുന്ന കുരുമുളകിനും ആണ്ടിൽ മഴക്കാലത്ത് 5-10 കിലോ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം നൽകാവുന്നതാണ്. 90 കിലോ തണലിൽ ഉണങ്ങിയ ചാണകവും 10 കിലോ നല്ല വേപ്പിൻ പിണ്ണാക്കും നന്നായി പൊടിയാക്കി പുട്ടിന് നനയ്ക്കുന്ന പരുവത്തിൽ നനച്ച ശേഷം 1-2 കിലോ ട്രൈക്കോഡർമ എന്ന കുമിളിന്റെ സൂക്ഷ്മാണുവിന്റെ കൾച്ചർ ചേർത്തിളക്കി നന്നായി കൂട്ടിയോജിപ്പിച്ച് വെറും നിലത്ത് തണലിലോ ഷെഡിലോ കൂനയാക്കി ചണച്ചാക്ക് മൂടി 2 ആഴ്ച വയ്ക്കുക. എല്ലാ ദിവസവും ചണച്ചാക്കിന് മുകളിലൂടെ 1-2 പ്രാവശ്യം നന്നായി നനച്ചു കൊടുക്കണം. 2 ആഴ്ചയ്ക്ക് ശേഷം മൂടി മാറ്റി കൂനയുടച്ച് ഒരിക്കൽ കൂടി ഈർപ്പം കൊടുത്ത് വാരിക്കൂട്ടി വീണ്ടും കൂനയാക്കി 1 ആഴ്ച കൂടി ചണച്ചാക്ക് മൂടി നനച്ച് മൊത്തം 3 ആഴ്ച കൊണ്ട് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഈ കമ്പോസ്റ്റ് വളം തന്നെ കുരുമുളകിന് പതിവായി നൽകുവാൻ ശ്രമിക്കുക. താങ്ങുകാലിന്റെ വടക്കു പടിഞ്ഞാറ് മാത്രമാണ് കുരുമുളക് നടേണ്ടത്. തെക്കൻ വെയിലിന്റെ കടുത്ത ചൂടിൽ കുരുമുളക് വാടാതെയും കരിയാതെയും ഇരിക്കുന്നതിനാണ് വടക്കു പടിഞ്ഞാറ് കുഴിയെടുക്കുന്നത്. കുഴിയിൽ അടിവളങ്ങൾ ഇട്ട് മണ്ണുമായി കൂട്ടിക്കലർത്തിയ ശേഷം ഒരു ചെറു പിള്ളക്കുഴിയെടുത്ത് ഒരു താങ്ങുകാലിൽ 2-3 കുരുമുളക് തൈകൾ വീതം നട്ടുകൊടുക്കാവുന്നതാണ്. നട്ടതിനു ശേഷം കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുവാൻ കുഴി കൂനയാക്കി മാറ്റണം. കുരുമുളക് വളരുന്നതിനനുസരിച്ച് താങ്ങുകാലുമായി ചേർത്ത് വള്ളികൾ കെട്ടിവയ്ക്കുന്നത് നന്നായിരിക്കും. കുരുമുളക് വളരുന്നതിനനുസരിച്ചും മുതിർന്ന കുരുമുളകൾക്കും ശരിയായ വളപ്രയോഗം അത്യന്താപേക്ഷിതമാണ്. എല്ലാ വർഷവും മണ്ണ് പരിശോധന നടത്തി ആവശ്യ മൂലകങ്ങളുടെ അപര്യാപ്തത മനസ്സിലാക്കി കുറവുള്ള മൂലകങ്ങൾ ഏതാണോ അത് ലഭിക്കുന്ന വളങ്ങൾ മാത്രമാണ് നൽകേണ്ടത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മണ്ണിന്റെ പുളി അഥവാ അമ്ലത എത്രയുണ്ടെന്നും അത് കുറയ്ക്കുവാൻ എത്ര അളവിൽ ഡോളോമേറ്റ് അഥവാ കുമ്മായം ചേർത്ത് കൊടുക്കണമെന്ന പരിശോധനാ ഫലത്തിൽ രേഖപ്പെടുത്തിയ അളവിൽ തന്നെ കാലവർഷാരംഭത്തിൽ എല്ലാ വർഷവും കുരുമുളകിന്റെ ചുവട്ടിൽ കുമ്മായ വസ്തുക്കൾ ഇട്ട് മണ്ണടിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. കുമ്മായ പ്രയോഗത്തിനൊപ്പം മറ്റൊരു വളവും ഇടാൻ പാടില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം നിർദ്ദിഷ്ട അളവിൽ നിർബന്ധമായും ജൈവവളങ്ങളും നൽകണം. ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളങ്ങളുണ്ടാക്കി അത് മാത്രം നൽകുന്നതാണ് നല്ലത്. മുതിർന്ന 1 മൂട് കുരുമുളകിന് 10 കിലോ ജൈവവളത്തിന് പുറമെ 1/2 കിലോ വേപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ്. വെണ്ണീർ അഥവാ ചാരവും 1/2 കിലോ വീതം എല്ലാ വർഷവും നൽകാവുന്നതാണ്. എന്നാൽ കമ്പോസ്റ്റ് വളത്തിന്റെ ഒപ്പം ചാരവിടാൻ പാടില്ല. രാസവളങ്ങൾ 2 തവണകളായി നൽകാവുന്നതാണ്. ആദ്യ മഴക്കാലം കഴിയുമ്പോഴും 2ാം മഴക്കാലം കഴിയുമ്പോഴും നൽകുക. പെരുമഴയത്ത് രാസവളങ്ങൾ ഇട്ടാൽ അത് വെള്ളത്തിലരിഞ്ഞ് നഷ്ടപ്പെടാൻ ഇടയുള്ളതിനാൽ മഴക്കാലത്തെ രാസവള പ്രയോഗം ഒഴിവാക്കുക. കൂടാതെ കുരുമുളകിന് സൂക്ഷ്മ മൂലക വളങ്ങളും വേണ്ടിവരും. സിങ്കിന്റെയും മോളിബ്ഡിനത്തിന്റെയും ഒക്കെ ആവശ്യകതയുണ്ട്. മണ്ണ് പരിശോധന നടത്തുമ്പോൾ സൂക്ഷ്മ മൂലക പരിശോധനയും ഉൾപ്പെടുത്തണം. കുറവുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുക്കുക. വളപ്രയോഗം പോലെ തന്നെ പ്രധാനമാണ് കുരുമുളകിന്റെ ജലസേചനം. മഴക്കുറവുള്ള ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെ ആഴ്ചയിൽ 1 എന്ന കണക്കിൽ തടം നന്നായി നനയത്തക്ക വിധം ജലസേചനം നടത്തണം. അധിക ജലം പാടില്ല. തുള്ളിനന സമ്പ്രദായം ഏറ്റവും നല്ലതാണ്. കൊടിച്ചുവട്ടിൽ പുതയിടുന്നത് തടം ഉണങ്ങാതിരിക്കാൻ സഹായിക്കും. എന്നിരുന്നാലും കാലവർഷാരംഭത്തിന് 1 മാസം മുമ്പ് നന നിർത്തുകയും വേണം. കുരുമുളക് തിരിയിടുന്ന സമയത്ത് മിക്കവാറും മഴയുണ്ടാവും. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്ന ഇക്കാലത്ത് തിരിയിടൽ സമയത്ത് മഴയില്ലെങ്കിൽ പരാഗണം നടക്കാതെ വിളവ് കുറയാൻ ഇടയുണ്ട്. അങ്ങനെ വരാതിരിക്കുവാൻ കുരുമുളക് കൊടി നനയത്തക്ക രീതിയിലുള്ള സ്പ്രിംഗ്ലർ സംവിധാനം തോട്ടത്തിൽ ഒരുക്കുന്നത് നന്നായിരിക്കും. കുരുമുളകിന് നിരവധിയായ രോഗങ്ങൾ വരാറുണ്ട്. അത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ജൈവ കുമിൾനാശിനിയായ ബോർഡോ മിശ്രിതം ഉണ്ടാക്കി കാലവർഷാരംഭത്തിലും പിന്നീട് മഴക്കാലത്ത് പശ ചേർത്തും 2

0: തവണ പ്രയോഗിച്ചാൽ മതിയാകും. കീടബാധകൾക്കെതിരെ ഫലപ്രദമായ പലതരം ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ നിലവിലുണ്ട്. യാതൊരു കാരണവശാലും രാസമരുന്ന് പ്രയോഗം കുരുമുളകിൽ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വലിയ മരങ്ങളോ താങ്ങുകാലോ ഇല്ലാതെയും വീട്ടുവളപ്പിൽ നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാം. ഗ്രോ ബാഗിലും ചട്ടികളിലും ബാരലിലും ഒക്കെയായി അടുക്കള ഭാഗത്തിന് യോജിച്ച കുറ്റിക്കുരുമുളക് തൈകളും ലഭ്യമാണ്. കുരുമുളകിന്റെ പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശിഖരത്തണ്ടുകൾ മുറിച്ചെടുത്ത് വേര് പിടിപ്പിച്ചതാണ് കുറ്റിക്കുരുമുളക്. ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും ഇത്തരത്തിലുള്ള കുറ്റിക്കുരുമുളക് കൃഷി ചെയ്ത് വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുരുമുളക് ഒരു സുഗന്ധവ്യഞ്ജനം എന്നതിലുപരി ഔഷധവുമാണ്. അതുകൊണ്ടാണല്ലോ പഴമക്കാർ കുരുമുളകിനെ മാത്രം നല്ല മുളക് എന്ന് വിളിച്ചു പോന്നിരുന്നത്. നമ്മുടെ ഗൃഹവൈദ്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഔഷധമാണല്ലോ നല്ല മുളക്. തോട്ടമടിസ്ഥാനത്തിൽ കുരുമുളക് കൃഷി ചെയ്യുന്നവർ കൃത്യമായി 20-25 വർഷത്തിനുള്ളിൽ അടിത്തൈ നട്ടു തുടങ്ങണം. കാലാവസ്ഥയും ഇനവ്യത്യാസവും അനുസരിച്ച് ഉൽപാദനക്ഷമത കുറഞ്ഞു കുറഞ്ഞു വരും. വിളവ് ക്രമേണ കുറഞ്ഞു വന്നാൽ നിർബന്ധമായും അടിത്തൈ നട്ടു തുടങ്ങാം. അടിത്തൈ നട്ട് 3-5 വർഷം കഴിഞ്ഞാൽ പ്രായമായ മൂട് മുറിച്ചു കളയാം. അടിത്തൈ നടീലിന് ബ്രസീലിയൻ തിപ്പലി ഉപയോഗപ്പെടുത്താം. തിപ്പലി കുരുമുളകിന്റെ കുടുംബക്കാരിയാണ്. താങ്ങുകാൽ ചുവട്ടിൽ തിപ്പലി നട്ടു വളർത്തി 2-3 ഉയരമെത്തിയാൽ തിപ്പലിയിലേക്ക് നല്ല ഇനം കുരുമുളക് തണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തിയെടുക്കാം. തിപ്പലി ഗ്രാഫ്റ്റ് കുരുമുളകിന് വെള്ളക്കെട്ടിനെ അതിജീവിക്കുവാനും വരൾച്ചയെ അതിജീവിക്കുവാനും ഒട്ടുമിക്ക കുരുമുളക് രോഗകീടങ്ങളെ ചെറുക്കുവാനും ശേഷിയുണ്ട്. തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത പെപ്പർ കൊളിബ്രിനം എന്ന ഇനവും ചില നഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നിത്യോപയോഗത്തിന് എന്തായാലും കുരുമുളക് മലയാളിക്ക് കൂടിയേ തരൂ. അതിനാൽ തൊടിയിൽ ഇനി എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി.
1: കുരുമുളക് കൃഷി എല്ലാവർക്കുമാകാം എന്ന് ഈ പ്രഭാഷണത്തിലൂടെ മനസ്സിലായല്ലോ. മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കൽ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

0: കറിവേപ്പില കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെക്കാം. എങ്ങനെയെന്നറിയണ്ടേ? ഇതാ കേട്ടോളൂ. നമ്മുടെ പാചകത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് കറിവേപ്പില. എന്നാൽ കറിവേപ്പില വേഗം കേടുവരുന്നതാണ് വീട്ടമ്മമാർ നേരിടുന്ന പ്രധാന പ്രശ്നം. കറിവേപ്പില സുലഭമായി ലഭിക്കാത്ത ആളുകൾ പലപ്പോഴും ഇത് സൂക്ഷിച്ചു വെക്കാൻ കഷ്ടപ്പെടാറുണ്ട്. കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ചില നുറുങ്ങുവിദ്യകൾ പറയാം. കുപ്പിയുടെ ജാറിൽ വെള്ളം നിറച്ച് അതിൽ തണ്ടോടുകൂടിയുള്ള കറിവേപ്പില ഇട്ട് വെക്കാം. അതുപോലെ കറിവേപ്പിലകൾ ഒരു കോട്ടൺ തുണിയിൽ നന്നായി പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏറെ നാൾ കേടുവരാതെ സൂക്ഷിക്കാം. ഒരിക്കലും നമ്മൾ കറിവേപ്പില വാങ്ങിച്ചുടൻ ഫ്രിഡ്ജിൽ വെക്കരുത്. കറിവേപ്പില വാങ്ങിച്ച് നല്ലതുപോലെ കഴുകി വെള്ളം ഉണക്കുക. വെള്ളം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയായതിനു ശേഷം വായു കടക്കാത്ത കുപ്പിയിലാക്കി അടച്ചു വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും ഈ കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അധികം കുത്തി നിറച്ച് കറിവേപ്പിലകൾ നിറയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറുക്കി അടച്ചു വെക്കാനും ശ്രദ്ധിക്കണം. ഇത് ഫ്രിഡ്ജിൽ 2 മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം

0: ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഉത്തരം, ബാക്ടീരിയയാണ് കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത്. പിറന്നു വീഴുന്ന കിടാക്കളുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയകൾ പൊക്കിൾക്കൊടി വഴിയാണ് പ്രവേശിക്കുന്നത്. ഈ അണുക്കൾ ആദ്യം കരളിലെത്തി അവിടെ നിന്നും രക്തത്തിൽ കലർന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തുന്നു. അണുക്കൾ അധികവും തമ്പടിക്കുന്നത് ശരീരത്തിന്റെ വിവിധ സന്ധികളിലാണ്, വിശേഷിച്ച് കൈമുട്ടിലും കാൽമുട്ടിലും. തുടർന്ന് സന്ധികൾ വിങ്ങി വീർക്കുകയും പൊട്ടി പഴുത്തുവരികയും ചെയ്യും. ഈ രോഗം കണ്ടാൽ ഉടൻ ചികിത്സ നൽകണം. മുൻകരുതൽ എന്ന നിലയിൽ തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. കന്നുകുട്ടി ജനിച്ച ഉടനെ പൊക്കിൾക്കൊടി ഒരിഞ്ചകലത്തിൽ കെട്ടിയ ശേഷം ബാക്കി മുറിച്ചു മാറ്റണം. അവിടെ ടിഞ്ചർ അയഡിൻ ലായനി പുരട്ടുകയും വേണം. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. നാളെ രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
1: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, പൂയപ്പള്ളി, വെളിയം, കരിപ്ര, എഴുകോൺ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മ

ഉള്ള പച്ചക്കറി വിത്തുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു. താല്പര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കൊട്ടാരക്കര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7909771327. ഒരിക്കൽ കൂടി 7909771327. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപ പദ്ധതി, സബ്മിഷൻ ഓഫ് അഗ്രികൾച്ചർ മെക്കനൈസേഷൻ. ഈ പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ നൽകി വരുന്നുണ്ട്.

0: കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡിയോടെ നൽകുമായിരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഉപഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, SDAകൾ, FPOകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവർക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും, യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിനും കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം വരെയുള്ള പദ്ധതികൾക്ക് പരമാവധി 80% എന്ന നിരക്കിലും സാമ്പത്തിക സഹായം അനുവദിക്കും. 2026-2027 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി agrimachinery.nic.in എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയമായോ കൃഷിഭവനുകളുമായോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷാണ് മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക. 8547-83-7256. നമ്പർ ഒരിക്കൽ കൂടി 8547-83-7256. ഇനി ഈ മാസം 3-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം. കൊപ്ര, കയർ, നാളികേരം, ഏലം, കാപ്പിക്കുരു, ചുക്ക്, കശുവണ്ടിപ്പരിപ്പ്, അടയ്ക്ക, പുൽത്തൈലം, മൈസൂർ പൂവൻ, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ വർധനവ്, തേങ്ങാപ്പിണ്ണാക്ക്, കൊക്കോ എന്നിവയുടെ വിലയിൽ കുറവ്, വെളിച്ചെണ്ണ, കുരുമുളക്, റബ്ബർ, നേന്ത്രക്കായ, പച്ചക്കപ്പ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറവ്, മഞ്ഞൾ, കശുവണ്ടി, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം: വെളിച്ചെണ്ണ ക്വിന്റലിന് 2000 രൂപ കുറഞ്ഞ് ചെങ്ങന്നൂർ 25,000, 100 രൂപ കുറഞ്ഞ് കോട്ടയം 25,900, 200 രൂപ വർദ്ധിച്ച് ആലുവ 23,500, എറണാകുളം 22,200 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. കൊപ്ര ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ച് കൊച്ചി 13,300, 500 രൂപ വർദ്ധിച്ച് എറണാകുളം 13,700 രൂപയ്ക്ക് വിപണനം നടന്നു. കയർ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് കൊച്ചി പറവൂർ 5,400 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലെ വില മാറ്റമില്ലാതെ തുടർന്നു. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 500 രൂപ വർദ്ധിച്ച് എറണാകുളം 25,000, 1,500 രൂപ വർദ്ധിച്ച് കോട്ടയം, തൊടുപുഴ എന്നിവിടങ്ങളിൽ 24,500 രൂപയ്ക്കും വിപണനം നടന്നു. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ച് ആലുവ 4,800 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലെ വില മാറ്റമില്ലാതെ തുടർന്നു. ഏലം കിലോഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് കട്ടപ്പന 2,900, 200 രൂപ വർദ്ധിച്ച് തൊടുപുഴ 3,100 രൂപയ്ക്ക് വിപണനം നടന്നു. കുരുമുളക് ക്വിന്റലിന് 1,000 രൂപ കുറഞ്ഞ് 3,000 രൂപ 68,000, 500 രൂപ കുറഞ്ഞ് പാല 67,000, 200 രൂപ വർദ്ധിച്ച് കട്ടപ്പന 69,500, 500 രൂപ വർദ്ധിച്ച് ആലുവ 68,000 രൂപയ്ക്കും വിപണനം നടന്നു. കാപ്പിക്കുരു ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് കോട്ടയം 37,800 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കട്ടപ്പനയിൽ വില മാറ്റമില്ലാതെ തുടർന്നു. സമയം 7:54:55. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും.

0: വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാന്റിലും സന്ദർശനം നടത്തും. വി ബി ജി റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് വി ബി ജി റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സംസ്ഥാനങ്ങളുമായി നടത്തിയ യോഗത്തിൽ വ്യക്തമാക്കി.
1: ഏക് സാൽ ദോ സാൽ നഹി പെഹ്ലേ ദിൻ ഹി വിക്സിത് ഭാരത് ജി റാംജി യോജന ഏക് സാത്ത് പൂരേ ദേശ് മേ ലാഗു ഹോ ഗയി. 100 ദിൻ നഹി അബ് 125 ദിൻ റോജ്ഗാർ. 5 സാൽ മേ 7.5 ലാഖ് കറോഡ് സേ ജ്യാദാ കി രാശി 2,86,000 പഞ്ചായത്തോ മേ ഠീക് സേ ലഗ് ഗയി തോ ഗാവ് സമ്പൂർണ വിക്സിത് ഹോ ജായേംഗേ. സമൃദ്ധ ഓർ വിക്സിത് ഗാവ് കാ നിർമാൺ ഹോ ജായേഗാ.
0: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ ലഹരിമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം നാളെ ഗുവാഹട്ടിയിൽ ആരംഭിക്കും. മയക്കുമരുന്ന് കടത്ത്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ നേരിടുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഉന്നതതല യോഗം ലക്ഷ്യമിടുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഇന്ത്യയിലാണ്. വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് നാളെയും മറ്റന്നാളുമായി കൊച്ചി നഗരം വേദിയാകും. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷം നാളെ. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽവൽക്കരിക്കുന്നതായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ഡാഷ് ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നാളെ ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9ാം ദേശീയ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. ഈ മാസം 8 വരെയാണ് പരിപാടി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിരത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് തുടക്കമായി. ആദ്യ സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. ചമ്പാവത് ജില്ലയിലെ തനക്പൂരിൽ നിന്ന് യാത്രയാരംഭിച്ച സംഘത്തിൽ ഒരു ഡോക്ടറും 15 സ്ത്രീകളും ഉൾപ്പെടെ 49 തീർത്ഥാടകരാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമിനേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി

0: വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മുംബൈയിൽ ഒരാൾ മരിച്ചു. റായ്ഗഡ് ജില്ലയിലെ അതോഷി വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ 12 വിനോദസഞ്ചാരികളെ പോലീസ് രക്ഷപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ മുംബൈ, താനെ ഉൾപ്പെടെയുള്ള കൊങ്കൺ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീൽ നോർവേയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
1: 5 തവണ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇക്കുറിയും കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. ഗോളടിയന്ത്രം എന്ന് പേരുകേട്ട എർലിംഗ് ഹാലൻഡ് ഉൾപ്പെടുന്ന നോർവേയാണ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ. നാളെ പുലർച്ചെ 1:30 മത്സരം. പുലർച്ചെ 5:30 ആതിഥേയരായ മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം നടക്കും. ഇന്ന് നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ കാനഡയെ എതിരില്ലാത്ത 3 തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ ഏകപക്ഷീയമായ 1 തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ അല്പസമയത്തിനകം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച കേന്ദ്ര സർക്കാർ. 7 വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, ശക്തി, കവരത്തി എന്നിവ സിംഗപ്പൂരിലെ ചാംഗി നാവിക താവളത്തിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ നാവികസേനയുടെ അന്താരാഷ്ട്ര പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് 3 സന്ദർശന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സമുദ്ര പങ്കാളിത്തത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടിയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഈ വ്യക്തികൾക്ക് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധമില്ലെന്ന് മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പ്രാർത്ഥനകൾ ടെഹ്റാനിൽ പുരോഗമിക്കുന്നു. ഈ മാസം 9 വിശുദ്ധ നഗരമായ മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ. തുടർന്ന് 40 രാജ്യത്ത് പൊതുദുഃഖാചരണമായിരിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളെ തുടർന്ന് സഹായമെത്തിച്ച ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി ഡോഡ്രിഗസ്. ദുരന്തത്തിൽ തകർന്ന രാജ്യം ശക്തമായി തിരിച്ചുവരുമെന്ന് ഡോഡ്രിഗസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ വെനസ്വേല ആദരിക്കുന്നതായി പ്രസിഡന്റ് വ്യക്തമാക്കി. 3000 പേരാണ് ഭൂകമ്പത്തിൽ മരിച്ചത്. 16,000 പേർക്ക് പരിക്കേറ്റു. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള വ്യാപനം തുടരുന്നു. ഇതുവരെ 1528 പേർക്ക് എബോള സ്ഥിരീകരിച്ചു. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നതായി അധികൃതർ അറിയിച്ചു. നിലവിൽ എബോളയ്ക്ക് അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

खून से खेलेंगे होली कर वतन मुश्किल में है।

0: और फिर क्या होगा?
1: पार्टियां, दावतें,

ആകാശവാണി മഞ്ചേരി FM 102.7 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്.